102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:26. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 6. കൊല്ലവർഷം 1201, മിഥുനം 13. 2026 ജൂൺ 27, ശനിയാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കുറഞ്ഞ ചെലവിൽ കുരുമുളക് എങ്ങനെ വ്യാപകമായി കൃഷി ചെയ്യാം. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജുല്ലൈസ് പൊന്നാനി റോഡ് എടപ്പാൾ. മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ എൻ ചാവക്കാട് ആരോഗ്യജാലകം. മഞ്ഞപ്പിത്തം ഗുരുതരമാക്കുന്ന വ്യാജ ചികിത്സകൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി.

7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. വെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. പി മധുസൂദനൻ നായർ എഴുതിയ അവൻ ഇവിടെയില്ല എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം കെ ദീപ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന വിവിധ വായ്പാ ധനസഹായ പദ്ധതികളെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 മൌലാന IVF മൌലാന ഹോസ്പിറ്റൽ പെന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസാക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. ഋഷിരാജ് സിംഗ് IPSമായി വിദ്യാർത്ഥികളായ കാവ്യ നായർ, അഭിഷിക് ആൽബി, ഐഷ തസ്ഷിറ, സുഫിയാൻ സൌറി, നിഹാൽ മുഹമ്മദ്, സൽഹ മറിയം സലീം, എൻ നന്ദന, അനാമിക അശോക് എന്നിവർ നടത്തുന്ന സംവാദം. 9:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം.

10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി, 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11 മണിക്ക് യുവവാണി, 11:30 ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, വിഷയം പകർച്ചവ്യാധികൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം, 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3 മണിക്ക് ഓർമ്മയിൽ ഒരു പാട്ട്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: and medical equipment and two Bhishma Cube portable hospitals. U.S. Secretary of State Marco Rubio announced a U.S.-mediated framework agreement between Israel and Lebanon aimed at achieving lasting peace and security. The proposed deal includes a ceasefire contingent on Hezbollah halting all attacks and withdrawing from southern Lebanon. Announcing the framework, Rubio described the agreement as the first step toward restoring stability while acknowledging that the path ahead would be challenging but equally vital. In the FIH Men's Pro League Hockey, India thrashed Pakistan 7-1 at the Lee Valley Hockey and Tennis Centre in London. After Abubakar gave Pakistan an early lead, India staged a remarkable comeback with seven different goal scorers. Sukhjeet Singh and Harmanpreet Singh scored in the second quarter, while Hardik Singh, Jugraj Singh, Abhishek and Rajkumar Pal added four more goals in the third. Dilpreet Singh completed the rout with a goal in the fourth quarter. India will next face England tomorrow. In FIFA World Cup 2026, France defeated Norway 4-1 in Group 1 clash at Boston Stadium in Massachusetts, US. Ousmane Dembele scored a first-half hat-trick, helping France to finish at the top of the Group 1. In another Group 1 fixture, Senegal defeated Iraq 5-0 in Toronto. This big win keeps Senegal in contention of reaching last 32 as one of best third-place teams. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. ശുഭചിന്തകളോടെ തുടങ്ങാം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി.
3: നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അത് ദൈവത്തോടായാലും പ്രപഞ്ചത്തോടായാലും കൂടെയുള്ള ആളുകളോടായാലും പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞു നോക്കൂ. രാവിലെ ബെഡിൽ നിന്ന് എണീക്കും മുന്നേ ഒന്ന് ആലോചിക്കുക. ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ ഉണർന്നിരിക്കുന്നു. എത്രയോ പേർ ഇന്നലത്തെ ഉറക്കിൽ നിന്ന് ഉണരാനാകാതെ മരണത്തെ വരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു പുതുജീവൻ കിട്ടിയതിന്, നമ്മൾ ഉണർന്നതിന് ഒരു നന്ദി പറഞ്ഞു നോക്കൂ. രാവിലെ നമ്മൾ എണീക്കുന്നു, പരസഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഇത് നമ്മുടെ കഴിവുകൊണ്ടാണോ? അല്ലല്ലോ. നാം ഭക്ഷണം കഴിക്കുന്നു. എത്രയോ പേരാണ് സ്വയം കഴിക്കാനാകാതെ ട്യൂബിലൂടെ മറ്റുള്ളവർ ഒഴിച്ചു തരുന്ന ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കെല്ലാം ജീവിതത്തിൽ നന്ദി കാണിക്കുക. നന്ദിയുള്ളവർക്കേ നന്മയും കിട്ടിക്കൊണ്ടിരിക്കൂ. ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കും. ഇതേ കാര്യം തന്നെ ബൈബിളിൽ മറ്റൊരു രീതിയിൽ പറയുന്നു, നന്ദിയുള്ളവരിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളതും കൂടി തിരിച്ചെടുക്കും. നമ്മുടെ മക്കളെ ജീവിതത്തിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് നന്ദിയുള്ളവരായിരിക്കാനാണ്. ജീവിതത്തിൽ ലഭിച്ച കാര്യങ്ങൾ എന്തെല്ലാമുണ്ടെന്ന് നോക്കൂ. ഇനി ലഭിക്കാത്തവ എന്തെല്ലാമെന്ന് നോക്കൂ. തീർച്ചയായും ലഭിച്ചവ തന്നെയാവും മുന്നിട്ടു നിൽക്കുന്നത്. എന്നിട്ടും ലഭിക്കാത്തതിനെ ഓർത്ത് സങ്കടപ്പെടുന്നു. എന്നാൽ ഇന്നു മുതൽ നമുക്കതൊന്ന് മാറ്റിപ്പിടിച്ചാലോ? എന്ത് കിട്ടിയാലും, ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയതിന്, നന്നായി ദാഹിച്ചു വന്ന സമയത്ത് നമുക്കൊരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നു എന്നിരിക്കട്ടെ, അതിന് നന്ദി പറയുക. ആ സമയത്ത് അയാളിൽ തെളിയുന്ന ഒരു സന്തോഷം നമുക്ക് കാണാനാകും. കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നല്ല വാക്കാണ് നന്ദി. നമ്മുടെ പ്രാർത്ഥനകളിൽ തന്നെ എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്താണ്? ദൈവമേ, എനിക്കത് വേണം, എനിക്കിത് വേണം, ഇന്ന കാര്യങ്ങൾ ശരിയാകണം, ആ എക്സാമിൽ പാസ്സാകണം, എന്റെ ജോലിയും സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ നന്നാക്കി തരണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളല്ലാതെ ഒരു പ്രാവശ്യം ദൈവമേ, നീ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലോർത്ത് ദൈവത്തോടൊരു നന്ദി പറഞ്ഞു നോക്കൂ. കുറച്ചു സമയം ആവശ്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ മുന്നിൽ മൗനമായി ഇരുന്നു നോക്കൂ. ഒരു മൗന സംഭാഷണം നടത്തി നോക്കൂ. നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരുന്ന ഒരു ഊർജം നമുക്കപ്പോൾ അനുഭവപ്പെടും. നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ അതിന്റെ ഊർജം നമ്മിൽ നിറയും. ഇല്ലായ്മയെക്കുറിച്ചും കിട്ടാത്തതിനെക്കുറിച്ചും ചിന്തിക്കാതെ, അതിൽ സങ്കടപ്പെടാതെ, കിട്ടിയതിൽ സന്തോഷിച്ച് നന്ദിയുള്ളവരാകാൻ ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതലായി പലതും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും.
2: അനീസ അനി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9074268

0: 9 4 8 2 1.
1: നമ്പർ ആവർത്തിക്കാം.
0: 9 0 7 4 2 6 4 8 2 1.
2: സുഭാഷിതം.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.
4: പ്രഭാതഗീതം.
5: പ്രഭാതഗീതത്തിലെ ആദ്യഗാനം പാടിയത് KS ചിത്രയും സംഘവും.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44 1:06:57 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:36 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ഇന്ന് ഹെലൻ കെല്ലർ ജന്മദിനം. ശുഭാപ്തി വിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മൂർത്തിഭാവമായ ഹെലൻ കെല്ലർ ജനിച്ചത് 1887 ജൂൺ 27 അമേരിക്കയിലെ അലബാമയിലാണ് ജനനം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ ഹൃദയം മതിയെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത അസാധാരണ വനിതയാണ് ഹെലൻ കെല്ലർ.
1: ചരിത്രപഥം.

0: ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 13. ഇനി കേൾക്കാം.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.

0: കൊളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
1: കുറഞ്ഞ ചെലവിൽ കുരുമുളക് വ്യാപകമായി എങ്ങനെ കൃഷി ചെയ്യാം? കാർഷിക വൃത്താന്തത്തിൽ വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയ സംസാരിക്കുന്നു.
2: പണ്ട് മുതലേ കേരളത്തിൽ നിലനിൽക്കുന്ന കൃഷിയാണ് കുരുമുളക് കൃഷി. പണ്ട് സാമൂതിരിയുടെ കാലത്ത് പറങ്കികൾ കുരുമുളക് വള്ളി കൊണ്ടുപോയപ്പോൾ സാമൂതിരി പറഞ്ഞ കഥകൾ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഇന്ന് തിരുവാതിര ഞാറ്റുവേലയ്ക്കനുസൃതമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് നിലവിൽ അനേകം ടെക്നോളജികൾ ഉണ്ട്. അടുത്ത കാലത്തായി PVC പൈപ്പിലെ കുരുമുളക് കൃഷി നവ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവ സ്വന്തമായും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയും ചെയ്ത് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. വലിയ വില നൽകി PVC പൈപ്പുകൾ സ്ഥാപിച്ച് അതിൽ കുരുമുളക് നടുന്ന ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ധാരാളം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഉയർന്ന ചൂടും കാറ്റും PVC പൈപ്പുകളിലുള്ള കൃഷിയുടെ ഭാവി എന്താകുമെന്നറിയാം. PVC പൈപ്പുകൾ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ചിലവ് കുറച്ച്, ഏകദേശം 10-ൽ 1 ചിലവ് മാത്രം വച്ച് ഭംഗിയായി നമുക്ക് പ്രകൃതിക്കനുസൃതമായി പ്ലാവ് തൈകൾ നിരനിരനിരയായി നട്ട് കുരുമുളക് കൃഷി ചെയ്യാവുന്നതേയുള്ളൂ. അതിനായി നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്ക കുരു മുളപ്പിച്ചോ അല്ലാതെയോ കുരു നേരിട്ട് നട്ടോ വരികളായും നിരകളായും കയർ പിടിച്ച് PVC പൈപ്പിന് സമാനമായ അകലത്തിൽ നട്ട് നേരെ മുകളിലേക്ക് വളർത്തി 10 ഉയരത്തിൽ മഴയില്ലാത്ത സമയത്ത് തലമുറിച്ച് ശിഖരങ്ങൾ കോതി വളർത്തിയാൽ തൊട്ടടുത്ത വർഷം സമയത്ത് കുരുമുളക് വള്ളി നട്ടാൽ 3 കൊണ്ട് നല്ല വിളവ് ലഭിക്കും. മാത്രവുമല്ല, മിനിമം 10 സെൻറ്റിൽ 100 പ്ലാവ് നടുന്നതിലൂടെ 4 മുതൽ 5 ആടുകളെ വളർത്തുന്നതിനാവശ്യമായ പ്ലാവില ലഭിക്കുന്നതിനാൽ പറമ്പിലേക്ക് ആവശ്യമായ ആട്ടിൻ കാഷ്ടവും ആട്ടിൻ മൂത്രവും ലഭിക്കുന്നതിലൂടെ കർഷകന് അധിക വരുമാനവും ലഭിക്കുന്നു. കൂടാതെ 2 കുരുമുളക് താങ്ങുകാലിനിടയിൽ കൃത്യമായ അകലം പാലിച്ച് വരികളായി തീറ്റപ്പുല്ല് നടുന്നതിലൂടെ തീറ്റപ്പുല്ല് വിൽക്കുന്നതിനും മൃഗസംരക്ഷണത്തിനും അതുവഴി നല്ല ഒരു വരുമാനം ലഭിക്കുന്നതിനും കർഷകർക്ക് സാധ്യമാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലാവ് അധികം ഉയർന്നു പോകാതെയും സമയാസമയങ്ങളിൽ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. PVC പൈപ്പിലെന്ന പോലെ തന്നെ ഇതിനും മുകളിൽ നെറ്റുകൾ സ്ഥാപിക്കുന്നതിനും എല്ലാ സംവിധാനങ്ങളും നമുക്ക് പ്ലാവിൽ വളർത്തിയാലും ചെയ്യാവുന്നതാണ്. PVC പൈപ്പിൽ കൃഷി ചെയ്ത് കൊടുക്കുന്നത് പോലെ പ്ലാവിലും കുരുമുളക് കൃഷി ചെയ്തു കൊടുക്കുന്ന ഒട്ടനേകം സംഘങ്ങൾ നമ്മുടെ നാട്ടിലും നിലവിലുണ്ട്. ചെറിയ സ്ഥലത്ത് ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനും നല്ല ഭംഗിയായി കുരുമുളക് കൃഷി ചെയ്യുന്നതിനും ഇത്തരം രീതികൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. PVC പൈപ്പിൻ്റെ അടി കോൺക്രീറ്റ് ചെയ്യുന്നതും ഭാവിയിൽ ഈ കോൺക്രീറ്റ് നമ്മുടെ

0: ഓർക്കുക, കൃഷിഭവനും കൃഷിവകുപ്പും എന്നും നിങ്ങളോടൊപ്പമുണ്ട്.
1: വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
7: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
7: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.

കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. നാളെ രാവിലെ വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിന്റെ വേഗം ചില സമയങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയാവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്.

0: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
1: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
2: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റേഹാൻ കണ്ണാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
1: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
2: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
0: അൽ റേഹാൻ കണ്ണാശുപത്രി.
3: ദൃഷ്ടി.
4: അയോധ്യ സംഭാവനക്കൊള്ള 8 ജീവനക്കാർ അറസ്റ്റിൽ. ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് രാജിവെച്ചു. കേന്ദ്രമന്ത്രിസഭയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. സുപ്രധാന വകുപ്പുകളടക്കം വെച്ചുമാറിയും വിവാദത്തിലുൾപ്പെട്ട മന്ത്രിമാരെ ഒഴിവാക്കിയും മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടായേക്കും. ഇരട്ട ഭൂകമ്പം തകർത്ത വെനസേലയിൽ കടുത്ത ആശങ്കയായി മരണസംഖ്യ ഉയരുന്നു. 920 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ന്യൂക്ലിയർ താപ സംവിധാനവുമായി ചന്ദ്രയാൻ. ചാന്ദ്രപര്യവേക്ഷണ ദൌത്യത്തിൽ നിർണായക ചുവടുമായി ISRO. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടമായത് 6 ധീരജവാന്മാരെ. പേരുകൾ പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. മാസപ്പടിക്കേസ്, നിർണായക നടപടികളിലേക്ക് ED. രാജ്യത്തെ ലഹരി മാഫിയകളെ പൂർണ്ണമായും അടിച്ചമർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികളും പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രി. കീം പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ലോകകപ്പ് ഫുട്ബോൾ. ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോറിന് നോക്കൌട്ട് പ്രവേശനം. ഐവറി കോസ്റ്റ് 2-0 കുറുസാവോയെ തോൽപ്പിച്ചു. ഏഷ്യൻ കപ്പ് വോളി. ഇന്ത്യ ഇന്തോനേഷ്യ സെമി ഇന്ന്. അയർലൻഡിനെതിരായ T20 ഇന്ത്യയ്ക്ക് തോൽവി. വനിതാ ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വൻ ജയം.
0: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റേഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
7: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
6: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
7: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ

0: പലതും പറയും. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവോടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
1: സ്വർണം പവന് 1040 രൂപയും തങ്കത്തിന് 900 രൂപയും വെള്ളിക്ക് 6000 രൂപയും കൂടി. സ്വർണം പവന് 104,680, തങ്കം 10 ഗ്രാമിന് 143,000, വെള്ളി കിലോഗ്രാമിന് 230,000. റബ്ബർ കോട്ടയം മാർക്കറ്റിലെ വില RSS 4 27,200, RSS 5 26,700. ഉഴുന്ന് കിലോഗ്രാമിന് 104 രൂപ, കടല കിലോഗ്രാമിന് 68, ചെറുപയർ കിലോഗ്രാമിന് 100.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ഈ മഴ എത്ര ദിവസം നിൽക്കും?
5: 4 ദിവസം നിർത്താതെ പെയ്യും.
6: മൈ ജി ലാഭ മഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
5: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
1: ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം എന്റെ പൊന്നു തമ്പുരാൻ. പാടിയത് യേശുദാസ്, ലേഖ ആർ നായർ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം ജി ദേവരാജൻ.

എൻ ഡി പൊന്നുതമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ലേഖ ആർ നായർ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ

രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിലാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന

0: മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ ഒന്നിനെതിരെ 4 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളിനും തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യപകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 ഗോളിന് മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20, 32 മിനിറ്റുകളിൽ ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4ാം ഗോൾ സ്കോർ ചെയ്തത്. 21ാം മിനിറ്റിൽ അസ്ഗാർഡിന്റെ വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഗോളുകൾക്ക് ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3ാം സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 പേരായി ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2ാം പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ 4 ഗോളുകളാണ് സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2ാം വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 വിക്കറ്റിന് ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 12 സെക്കൻഡും.

0: എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: പ്ലസ് വൺ പ്രവേശനത്തിനുള്ള

മൂന്നാം അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റാണിത്. 29 മുതൽ 2 വരെയാകും പ്രവേശനത്തിന് അവസരം. ജൂലൈ 2 മുതൽ 5 വരെ എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി ക്വാട്ട പ്രവേശനം നടക്കും. 6-നാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് സപ്ലിമെന്ററി പ്രവേശന നടപടികൾ ആരംഭിക്കും. മുഖ്യഘട്ടത്തിൽ അപേക്ഷിക്കാത്തവർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാനാവും. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ട് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ഫലം ഇന്ന് ഉച്ചയ്ക്ക് 1 മന്ത്രി റോജി എം ജോൺ എറണാകുളത്ത് ഫലപ്രഖ്യാപനം നടത്തും.

0: കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ കോഴ്സുകൾക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് +2 തത്തുല്യം, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ www.ihrdadmissions.org ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 8547005000 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8547005000 പുഴക്കാട്ടിരി ഗവൺമെന്റ് ITയിൽ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ജനിച്ചു. ഈ മാസം 30-നകം www.itiadmissions.kerala.gov.in പോർട്ടൽ വഴി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷ ഓൺലൈനായി അപേക്ഷിച്ചതിനു ശേഷം സമീപത്തുള്ള സർക്കാർ ITകളിൽ അസൽ രേഖകളുമായി നേരിട്ടെത്തി അടുത്ത മാസം 3-നകം വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0939334088 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0939334088
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ MyGയിലേക്ക് പോകാം.
6: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
0: സമയം 7:00.

ചിന്താവിഷയം. എല്ലാവരുടെയും സുഹൃത്തായിരിക്കുന്നവൻ ഒരാളുടെയും സുഹൃത്തായിരിക്കില്ല. അരിസ്റ്റോട്ടിൽ. ചിന്താവിഷയം ആവർത്തിക്കാം. എല്ലാവരുടെയും സുഹൃത്തായിരിക്കുന്നവൻ ഒരാളുടെയും സുഹൃത്തായിരിക്കില്ല. അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം, ശ്രദ്ധിച്ചോളൂ, ഒരിക്കൽ കൂടി പറയാം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.

0: Regal Jewelers, Manufacturers and Wholesalers.
1: Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്ന് രവിശങ്കർ ആലപിച്ച ഗാനം കേൾക്കാം. രചന അജയപുരം ജ്യോതിഷ് കുമാർ, സംഗീതം കെ പി എസ് സി ചന്ദ്രശേഖരൻ.

0: അജയപുരം ജ്യോതിഷ് കുമാറിന്റെ വരികൾക്ക് KPSC ചന്ദ്രശേഖരൻ ഈണം നൽകി രവിശങ്കർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
9: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാപ്മഴ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
2: MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
4: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
3: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
4: അതെങ്ങനെ?
3: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
5: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
6: വൈദ്യുതി അറിയിപ്പ് ശ്രദ്ധിക്കൂ. കോഴിക്കോട് ജില്ലയിൽ ഉണ്ണികുളം സെക്ഷൻ 8:30 മുതൽ 5:30 വരെ കിനാലൂർ എസ്റ്റേറ്റ് പരിധിയിലും ഓമശ്ശേരി സെക്ഷൻ 7:30 മുതൽ 3 വരെ പുത്തൂർ, നാഗാളിക്കാവ്, കണിയാറംകണ്ടം, കുളപ്പത്ര പരിസരങ്ങളിലും ഇന്ന് വൈദ്യുതി മുടങ്ങും.

ഇന്നത്തെ പരിപാടി മലപ്പുറം ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ലഹരി വിരുദ്ധ ദിനാചരണം മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
2: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
4: രംഗഗീതം ബുധൻ രാവിലെ 8:20.
5: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
3: 9847341588.
6: ട്രെയിൻ സമയം.
7: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:36, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
7: സമയം 7 മണി കഴിഞ്ഞ് 10:10 ഇനി കേൾക്കാം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
1: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
8: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
9: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
8: ദൃശ്യം കണ്ണാശുപത്രി.
11: മഞ്ഞപ്പിത്തം ഗുരുതരമാക്കുന്ന വ്യാജ ചികിത്സകൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു.
12: സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം മഴക്കാലത്ത് കൂടുകയും പിന്നെ കുറഞ്ഞു വരികയും, കാരണം വെള്ളം മലിനമാകുമ്പോൾ കൂടുകയും കുറഞ്ഞു വരികയും. പക്ഷെ നമ്മുടെ ജില്ലയിൽ അങ്ങനെയല്ല, അല്ലാതെ തന്നെ ത്രൂ ഔട്ട് ഇയർ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പക്ഷേ ഭക്ഷണത്തിലൂടെയും ഇതിലൂടെയും പകരുന്നതിൻ്റെ അതേ രീതിയിൽ തന്നെ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മഞ്ഞപ്പിത്തം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് സൽക്കാരങ്ങളും കൂട്ടായ്മകളും പല രീതിയിലുള്ള

0: അല്ലെ, ഇതൊക്കെ നടക്കുന്നൊരു നാട് വേണ്ടി നമ്മുടെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ചെറിയ റിസ്ക്, സുഖം പടരാനല്ല. കാരണം നമ്മുടെ ഒരു കുടുംബം ഒന്നിച്ചു ചേർന്നാൽ തന്നെ 10-20 പേരാകും. അപ്പോൾ അവിടെ ഒരു രോഗമുള്ള ഒരാൾ വന്നിട്ട് രോഗം പടർത്തി കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ എല്ലാം മഞ്ഞപ്പിത്തം, മഞ്ഞപ്പിത്തം ലക്ഷണം മാത്രമാണ്. മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ അല്ലേ, കണ്ണിലോ മൂത്രത്തിലോ ശരീരത്തിലോ മഞ്ഞ കളർ എന്ന് വെച്ചാൽ ലക്ഷണമാണ്. അത് എന്തുകൊണ്ട് വേണമെങ്കിലാവാം, ഹെപ്പറ്റൈറ്റിസ് എ ഇ കൊണ്ടാവാം, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസ് കൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോയിസണിങ് കൊണ്ടോ ഒക്കെ ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞ വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാവാം. അങ്ങനെ പല രീതിയിൽ വരാം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ വ്യാജ ചികിത്സകർ കൈവയ്ക്കുന്നൊരു മേഖല മഞ്ഞപ്പിത്തമാണ്. കാരണം മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്ന ആൾക്കാരെ, അതായത് ഈ ഒറ്റമൂലി ചികിത്സകരുടെ അടുത്തേക്ക് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. കാരണം അത് എന്ത് തരത്തിലുള്ള മഞ്ഞപ്പിത്തം, എന്തുകൊണ്ടുണ്ടാവുന്ന ഈ മഞ്ഞയാണ് എന്നുള്ളത് നോക്കാതെ ചികിത്സിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ രോഗകാരണം കണ്ടെത്താൻ വൈകുകയും, ചിലപ്പോൾ അത് ക്യാൻസർ ആവാം, ചിലപ്പോൾ ക്യാൻസർ വന്നിട്ട് എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് ബിൽറൂബിൻ കൂടിയിട്ടായിരിക്കാം മഞ്ഞ വരുന്നത്. അപ്പോൾ അങ്ങനെ ചികിത്സ വൈകിയിട്ട് മരണപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയോ അല്ലെങ്കിൽ ഇയോ വൈറസ് കൊണ്ടുണ്ടാവുന്ന മഞ്ഞപ്പിത്തമാണ് ജനറലി നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ബിയോ സിയോ ആവാം. അപ്പോഴാണെങ്കിലും ഇതേപോലെ ഒറ്റമൂലി ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് മാറുമില്ല, അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും പകർത്തുകയും ചെയ്യും. ലോങ് ടേമിൽ അത് ക്യാൻസറായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ജനറലി പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ കൊണ്ടുള്ള മഞ്ഞപ്പിത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയോ പകരുന്ന മഞ്ഞപ്പിത്തം. അത് പൊതുവെ അപകടകാരിയല്ല, കാരണം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരസുഖമാണ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുകയും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാഭാവിക സമയം എടുത്തിട്ട് തന്നെ മാറുന്നൊരു അസുഖമാണ്. ലിവറിന് അത് തകരാറ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. കൂടെ ലിവറിന് സപ്പോർട്ടീവായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എന്ത് പറ്റുവെച്ചാൽ ഈ ഒരു ആദ്യത്തെ ഒരു 2-3 ആഴ്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ലിവറിന് തകരാറ് വന്നിട്ട് രോഗി മരണപ്പെടുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആദ്യത്തെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൃത്യമായിട്ട് നമ്മളത് മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണ് ലിവറിന് പ്രശ്നം വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റേജിലെത്തിയിട്ടായിരിക്കും നമ്മളത് അറിയുകയും മരണപ്പെടുകയും ചെയ്യുക. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ എന്ത് ചോദിച്ചാൽ ആദ്യത്തെ ഒരാഴ്ചയിൽ ചെറിയ പനിയൊക്കെ വന്നു, ക്ഷീണം വന്നു, പിന്നെ മഞ്ഞ കാണുമ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണെന്നുള്ളത് തിരിച്ചറിയും. പിന്നെന്ത് വെച്ചാൽ രോഗി നേരെ ഒറ്റമൂലി ചികിത്സകരുടെ അടുത്ത് പോകും. അപ്പോൾ എന്ത് വെച്ചാൽ ഇത് ടോക്സിക് ആയിട്ടുള്ള പല സാധനങ്ങളും ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇത് നേരെ ലിവർ ഫെയിലിയറിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോവുകയും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ 35 പേരൊക്കെ സാധാരണ ഇത്തരത്തിൽ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖം കൊണ്ട് മരണപ്പെടുക എന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു പങ്ക് ഇത്തരത്തിൽ വ്യാജ ചികിത്സകർക്ക് ഉണ്ട്.
1: മഞ്ഞപ്പിത്തം ഗുരുതരമാക്കുന്ന വ്യാജ ചികിത്സകൾ. ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ഫോൺ 0483280500.
10: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
10: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483280500.
11: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
12: എന്നോട് യാത്ര പറയാൻ വരുമ്പോഴൊക്കെ ഞാൻ അമ്മയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് തൂങ്ങി, വേഗം മാറും മോനെ, നാളെ ആവുമ്പോഴേക്കും ഒക്കെ ശരിയാവും അമ്മ. പതുക്കെ ശാന്തമായി ഞാൻ

0: തന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ കുറ്റാരോപണം നടത്തി. അമ്മച്ചി, ഞാൻ ജനിക്കണ്ടായിരുന്നു. ഞാൻ എന്റെ ബലൂണിനെ പോലെ ആയാ മതിയായിരുന്നു. അവർ വേദനയോടെ എന്റെ മുടിയിലൂടെ വിരലോടിച്ചു. എല്ലാവരും അവരെങ്ങനെയാണോ അതുപോലെ തന്നെ ജനിക്കണം. നീയും അതെ. ചില സമയത്ത് സെസെ, നീ ഭയങ്കര വികൃതി കുട്ടിയാവും. അത്രയുള്ളൂ. മുഴുവനും ഭേദപ്പെടാൻ ഒരാഴ്ചയെടുത്തു. വേദനയിൽ നിന്നോ മേടിച്ചു കൂട്ടിയ അടിയിൽ നിന്നോ അല്ല എന്റെ വിഷാദം ഊറി വന്നത്. വീട്ടിലെല്ലാവരും എന്നോട് വളരെ നന്നായി പെരുമാറുന്ന കാരണം എന്തോ ഒരപാകത പോലും തോന്നി. എന്നിട്ടും എന്തോ ഒരു കുറവും തോന്നി. എന്നിലേക്ക്, ഞാനായിരിക്കുന്നതിലേക്ക് എന്നെ മടങ്ങാൻ സഹായിക്കുന്ന, ആളുകളെ വിശ്വസിക്കാനും അവർക്ക് കരുണയുണ്ടെന്ന് ആശ്വസിക്കാനും പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന്. ഞാൻ ശാന്തനായി, നിസ്സംഗനായി. എപ്പോഴും പിങ്കിയുടെ അടുത്ത് പോയിരുന്നു. ചുറ്റുപാടുമുള്ള ലോകം എങ്ങനെ പോകുന്നു എന്ന് ശൂന്യമായി നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പിങ്കിയോട് മിണ്ടിയേയില്ല. അവന്റെ കഥകളും കേട്ടില്ല. ഏറിയത് എന്റെ കുഞ്ഞനിയനെ മാത്രം ഞാൻ എന്റെ അരികത്തിരിക്കാൻ സമ്മതിച്ചു. ഞാൻ അവന്റെ കൂടെ പഞ്ചാരക്കട്ടക്കുന്ന് കളിച്ചു. അതവന് വളരെ ഇഷ്ടമായിരുന്നു. നൂറുകണക്കിനുള്ള കുഞ്ഞി കേബിൾ കാറുകൾ, ബട്ടണുകൾ താഴേക്കും മുകളിലേക്കും ഉന്തിവിടാൻ ഞാനവനെ സമ്മതിച്ചു. ഞാനവനെ അപാരമായ അലിവോടുകൂടെ നോക്കി. കാരണം കുട്ടിക്കാലത്ത് അവനെപ്പോലെ എനിക്കും ആ കളി ഇഷ്ടമായിരുന്നു. എന്റെ മൗനം ഗ്ലോറിയയെ പരിഭ്രമിപ്പിച്ചു. അവൾ എന്റെ ട്രേഡിംഗ് കാർഡുകളൊക്കെ കൂമ്പാരമാക്കി എന്റെ അടുത്തു വെച്ചു. പിന്നെ ഒരു സഞ്ചി ഗോട്ടിക്കായയും. പക്ഷേ ഞാനൊന്ന് അനങ്ങുക പോലും ചെയ്തില്ല. സിനിമയ്ക്ക് പോവാനും ഷൂ പോളിഷ് ചെയ്യാൻ പോവാനും എനിക്ക് മനസ്സു വന്നില്ല. സത്യമെന്താണെന്ന് വെച്ചാൽ, എന്റെ ഉള്ളിലെ വേദന എനിക്ക് അതിജീവിക്കാൻ പറ്റിയില്ല. എന്തിനാണ് എന്നറിയാതെ കഠിനമായി അടികൊണ്ട ഒരു കുഞ്ഞു മൃഗത്തിന്റെ വേദനയായിരുന്നു അത്. ഗ്ലോറിയ എന്റെ ഭാവനാ സുഹൃത്തുക്കളെപ്പറ്റി ചോദിച്ചു. അവരവിടെ ഇല്ല, അവരൊക്കെ ദൂരേക്ക് പോയി. ഫ്രെഡ് തോംസനെയും മറ്റു കൂട്ടുകാരെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഉള്ളിൽ നടക്കുന്ന തിരച്ചിലുകൾ, വിപ്ലവങ്ങൾ അവൾക്ക് മനസ്സിലായില്ല. ഞാൻ എന്താണ് തീരുമാനിച്ചുറച്ചിരിക്കുന്നതെന്നും. കൗബോയ്സും ഇന്ത്യൻസുമുള്ള സിനിമകൾ എനിക്ക് മതിയായി. ഒരുപാട് കെട്ടിപ്പിടുത്തങ്ങളും ഉമ്മ വെക്കലുകളുമുള്ള, എല്ലാവരും അന്യോന്യം സ്നേഹിക്കുന്ന കാൽപ്പനിക സിനിമകളാണ് ഇനി എനിക്ക് കാണേണ്ടത്. അടി കൊള്ളാൻ മാത്രമേ എന്നെ കൊള്ളൂ. പക്ഷേ മറ്റുള്ളവർ പരസ്പരം സ്നേഹിക്കുന്നതെങ്കിലും കാണാലോ. അവസാനം സ്കൂളിൽ പോവാനുള്ള ദിവസം വന്നു. ഞാൻ സ്കൂളിലേക്കല്ല പോയത്. ഞങ്ങളുടെ കാറിൽ വന്ന് പോർച്ചുഗ ഈ ഒരാഴ്ച മുഴുവൻ എന്നെ കാത്തിരുന്ന് മടങ്ങിപ്പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ കാത്തിരുന്ന് മടുത്ത് മതിയാക്കി കാണും. സ്വാഭാവികമായും ഇനി ഞാൻ ചെന്നു പറഞ്ഞാലേ വീണ്ടും കാത്തിരിക്കാൻ തുടങ്ങൂ. എന്റെ അസാന്നിധ്യം അദ്ദേഹത്തെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
7: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
8: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
7: രസം നാലിരട്ടി.
8: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ട അല്ലേ?
12: അട്ടപ്പാടി ITDP ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ മെന്റർ ടീച്ചർ നിയമനത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന സമയം ഇന്ന് വൈകിട്ട് 5 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: ഒൻപത്

9 2 4 2 5 4 3 8 2. ഒരിക്കൽ കൂടി പറയാം, 0 4 9 2 4 2 5 4 3 8 2. മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 11 മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 10-ാം ക്ലാസും ആശുപത്രികളിൽ സമാന തസ്തികകളിൽ ജോലി ചെയ്ത പ്രവൃത്തി പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത. സർക്കാർ ആശുപത്രിയിൽ നിന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് വിരമിച്ച 60 വയസ്സിൽ താഴെയുള്ള അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത 7-ാം ക്ലാസ്സായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. ഫോൺ നമ്പർ പറയാം, 0 4 9 3 3 2 3 9 2 9 7. ആവർത്തിക്കാം, 0 4 9 3 3 2 3 9 2 9 7.

0: മരുതാ റോഡ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതന നിയമനം നടത്തുന്നതിന് മറ്റന്നാൾ രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത ബികോം, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പറുകൾ 0491253371, മറ്റോ നമ്പർ 8111874768. ആവർത്തിക്കാം, 0491253371, 8111874768. തൃശൂർ വലപ്പാടുള്ള കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ആർട്സ് എന്നീ വിഷയങ്ങൾക്ക് ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം. നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മറ്റന്നാൾ. അഭിമുഖം ഈ മാസം 30 നടക്കും. ഫോൺ നമ്പർ ശ്രദ്ധിച്ചോളൂ, 9495026862. ആവർത്തിക്കാം, 9495026862.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി ഇബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
2: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ

0: സെഷൻസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെഷൻസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെഷൻസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെഷൻസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെഷൻസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ രണ്ട് കപ്പലുകളും സെഷൻസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര എം എസ് എം ഇ മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ എം എസ് എം ഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 എം എസ് എം ഇ ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ എംഎസ്എംഇ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന എംഎസ്എംഇ ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: UK agreement is a template which is very comprehensive. It's not only about tariffs and rules of origin. It's not only about traded goods and services. It's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.

ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ

0: കാരണം ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനിനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിനു നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിനു നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റും 25 സെക്കൻഡും. FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.

മഴയും മെലഡിയും മലയാളിയുടെ മനസ്സിനോട് ഏറ്റവും ചേർന്നു നിൽക്കുന്ന ഒരിക്കലും മടുക്കാത്ത കോംബോയാണ്. ജനലഴികളിലൂടെ പെയ്യുന്ന മഴയിലേക്ക് നോക്കി ഒരു കപ്പ് ചൂട് ചായയും കുടിച്ച് കാതിൽ ഒരു മെലഡി ഗാനം കൂടി ഒഴുകിയെത്തുമ്പോൾ കിട്ടുന്ന ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. മലയാള സിനിമയിൽ മഴ പശ്ചാത്തലമായ നിരവധി ഗാനങ്ങൾ പിറന്നിട്ടുണ്ട്. നാട്ടിൻ പുറത്തെ മഴ കണ്ടുകൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരു ഗാനമാകട്ടെ ഇന്നത്തെ ഗാനത്തിൽ. 2004 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വെട്ടം എന്ന ചിത്രത്തിലെ BR പ്രസാദിന്റെ വരികൾക്ക് വേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന്

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അനു ബാലകൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: വെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
4: പ്രാചീനകാലം മുതൽക്കേ ഭക്ഷണങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്നതിനും ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ലോകമെമ്പാടും വെളുത്തുള്ളി ഉപയോഗിച്ചിരുന്നു. ലില്ലിയേസി കുടുംബത്തിലെ ഈ ചെടിക്ക് അലിയം സറ്റൈവം എന്നാണ് ശാസ്ത്രീയ നാമം. ആയുർവേദത്തിൽ ലശുന, ഉഗ്രഗന്ധ, രസോന മുതലായ പേരുകളിൽ വിവക്ഷിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വെളുത്തുള്ളി കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ, വട്ടവട എന്നീ സ്ഥലങ്ങളിൽ പരിമിതമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള അലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്

0: ഡൈ അലൈൽ ഡൈസൾഫൈഡ് എന്നീ രാസഘടകങ്ങളാണ് വെളുത്തുള്ളിക്ക് പ്രത്യേക തീക്ഷ്ണഗന്ധവും രുചിയും നൽകുന്നത്. കൂടാതെ ആയുർവേദ രീതിയ അമ്ലരസമൊഴികെ 5 രസങ്ങളും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നു. ഉഷ്ണവീര്യപ്രധാനമായ ഈ സുഗന്ധവ്യഞ്ജനം വാദവികാരങ്ങളെ ശമിപ്പിക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം, ദുർമേധസ്, ഉദരത്തിലെ കൃമികൾ എന്നിവയെ നശിപ്പിക്കുന്നതുമാണ്. ക്രമം തെറ്റിയ ആർത്തവത്തെ ശരിയാക്കുന്നതിനും ദഹനത്തെ സഹായിക്കുന്നതിനും വയറുവേദന, ഗ്യാസ് എന്നിവയെ ശമിപ്പിക്കുന്നതിനും വെളുത്തുള്ളി നല്ലതാണ്. വെളുത്തുള്ളിയുടെ ഔഷധവീര്യത്തിന് പ്രധാന കാരണം അതിലടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന രാസവസ്തുവാണ്. ഇത് H1N1, ഇൻഫ്ലുവൻസ മുതലായ വൈറസുകളെയും സാൽമോണല്ല തുടങ്ങിയ ബാക്ടീരിയകൾ, ചിലയിനം ഫംഗസ് എന്നിവയെയും നശിപ്പിക്കുന്നു. വൈറസുകളുടെ കോശഭിത്തിയെ തകർക്കുക വഴിയാണ് വൈറസുകളെ നശിപ്പിക്കുന്നത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രക്തം കട്ട പിടിക്കുന്നതിനെ തടയുക വഴിയും ചീത്ത കൊളസ്ട്രോളിനെ കുറക്കുന്നത് മൂലവും ഹൃദ്രോഗ സാധ്യത തടയുന്നു. നല്ല ഒരു ഇമ്മ്യൂണോ ബൂസ്റ്റർ കൂടിയാണ് വെളുത്തുള്ളി. ഇത് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ തടയുന്നതിന് സഹായകരമാണ്. കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക്, സെലീനിയവും എന്നിവയും വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. മലത്തെ ഇളക്കുന്നതിനാൽ മലബന്ധമുള്ളവർക്ക് നല്ലതാണ്. കൂടാതെ ഇൻസുലിൻ പ്രതിരോധം അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുക വഴി ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ അഥവാ ഗാർലിക് ഓയിൽ വേദനാസംഹാരിയായും ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. കൂടാതെ ചെടികളിൽ കീടനാശിനിയായും ഇത് ഉപയോഗപ്പെടുത്തി വരുന്നു. ചില ഉപയോഗങ്ങൾ നോക്കാം. വെളുത്തുള്ളി, ശതകുപ്പ, അല്പം കായം എന്നിവ ചേർത്ത് അരച്ച് 2 മുതൽ 5 ഗ്രാം വരെ ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമമാണ്. വെളുത്തുള്ളി അല്പം ഇന്തുപ്പും കൂട്ടി അരച്ച് 2 ഗ്രാം വീതം ദിവസവും കഴിക്കുന്നത് വാതരോഗങ്ങൾക്കും പ്രത്യേകിച്ച് വായ അടക്കുവാനും തുറക്കുവാനും കഴിയാത്ത അനുഗ്രഹം എന്ന രോഗത്തിന് കഴിക്കുവാനും പുറമെ പുരട്ടുവാനും നല്ലതാണ്. വെളുത്തുള്ളി നീര് 2 ml വീതം പാലിൽ ചേർത്ത് കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും അതുവഴി ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. ഉഷ്ണവീര്യ പ്രധാനമാകിയാൽ ഉഷ്ണകാലങ്ങളിൽ പിത്തപ്രകൃതിയുള്ളവർ വെളുത്തുള്ളിയുടെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതാണ്. രസോനാദി കഷായം, അഷ്ടവർഗം കഷായം, ബജാലശുനാദി തൈലം തുടങ്ങി നിരവധി ഔഷധങ്ങളുടെ പ്രധാന ഘടകമാണ് വെളുത്തുള്ളി.
1: വെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
5: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഐക്യോ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
6: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
7: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
8: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
7: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുണ്ട്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കാം. നമ്പറുകൾ ഇതാണ്: 0483 29 50 300. അതേ സ്റ്റീഡി കോഡിൽ 29 50 800. പത്ത് പതിനഞ്ചിന് ഫുട്ബോൾ ബീറ്റ്സും 11:30 ഹലോ യൂത്ത് പ്രശ്നോത്തരിയുമുണ്ട്. പ്രശ്നോത്തരിയുടെ വിഷയം പകർച്ചവ്യാധികൾ. വിളിക്കേണ്ട നമ്പറുകൾ മുൻപ് പറഞ്ഞത് തന്നെയാണ്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. 0483 29 50 300. മറ്റൊരു നമ്പർ 0483 29 50 800.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ:
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.

0: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
1: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:00 വരെ.
2: ബുക്കിംഗിന് 0483280500.
3: കാവ്യധാര
4: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
5: പി മധുസൂദനൻ നായർ എഴുതിയ അവൻ ഇവിടെ ഇല്ല എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത് കെ ദീപ.
6: അവനിവിടെയില്ല

0: പി മധുസൂദനൻ നായർ എഴുതിയ അവൻ ഇവിടെയില്ല എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് കെ ദീപ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05.

0: സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885-22-7701.
1: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885-22-7701.

0: ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജാഗ്രതയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന വിവിധ വായ്പാ ധനസഹായ പദ്ധതികളെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രകാടൻ സംസാരിക്കുന്നു.
1: എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിലവിൽ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ പുതുക്കൽ, സർട്ടിഫിക്കറ്റുകൾ ചേർക്കൽ, താൽക്കാലികവും സ്ഥിരവുമായ നിയമനങ്ങൾ നടത്തൽ, താൽക്കാലിക നിയമനത്തിന് ശേഷം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റുകൾ ചേർക്കൽ തുടങ്ങിയ സേവനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം പരമ്പരാഗതമായ സേവനങ്ങൾക്ക് പുറമെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ തൊഴിലന്വേഷകർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധനസഹായം നൽകുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയാം? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അറിയിക്കപ്പെടുന്ന ഒഴിവുകളുടെ എണ്ണത്തേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഓരോ വർഷവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നത് അപ്രായോഗികവുമാണ്. ഈ ഘട്ടത്തിലാണ് സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ചെറുതാണെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുവാനും അതിലൂടെ ഒരു ജീവിതമാർഗം കണ്ടെത്തുവാനും ഗുണഭോക്താക്കളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് വകുപ്പ് മുഖേന സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത്. സാധാരണ ഒരു ഉദ്യോഗാർത്ഥിയെ ഒരു സംരംഭകനായി വാർത്തെടുക്കുന്നതിനാണ് ഇത്തരം ലോണുകൾ വിഭാവനം ചെയ്യുന്നത്. ഇവർ മുഖേന മറ്റുള്ളവർക്ക് ജോലി ലഭിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർ നല്ല സംരംഭകരാകുന്നു. ഒരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ റിസ്ക് കൂടുതൽ ഉണ്ടെങ്കിലും ശരിയായ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം വിജയത്തിലെത്തിക്കാൻ ഒരു സംരംഭകന് സാധിക്കും എന്നതിൽ തർക്കമില്ല. ഇത്തരത്തിൽ വിജയികളായ ഓൺട്രപ്രണേഴ്സിനെ വാർത്തെടുക്കുന്നതിനായിട്ടാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന വിവിധ സ്വയം തൊഴിൽ പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്. വിജയികളായ സംരംഭകരെ വാർത്തെടുക്കുന്നതിൽ ഈ പദ്ധതികൾ പലർക്കും സഹായകരമായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പാക്കുന്ന വായ്പാ ധനസഹായ പദ്ധതികളെക്കുറിച്ചാണ്. നിലവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന 5 തരത്തിലുള്ള ധനസഹായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിൽ കെസ്റു സ്കീം, മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബുകൾ, നവജീവൻ സ്കീം, ശരണ്യ, കൈവല്യ എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ ഓരോന്നും എങ്ങനെയാണ് നടപ്പാക്കുന്നത്, എത്ര തുക വായ്പയായി ലഭിക്കും, പ്രായപരിധി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യം ആരംഭിച്ചതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പദ്ധതിയാണ് കെസ്റു പദ്ധതി. കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ ദി രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്ഡ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലന്വേഷകർക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന തന്നെ അപേക്ഷ സ്വീകരിക്കുകയും ബാങ്കുകൾ മുഖേന നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ രീതി.
0: ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രകാടൻ

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04885227701.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
0: പ്രായോജകർ
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
8: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
9: ആകെ പേടിയാവുന്നു ഡോക്ടർ.
10: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
8: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ. വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: ഇന്ന് വടക്കൻ പാട്ട് കേൾക്കാം. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കൻ പാട്ടുകളിലെ സാരം. നാടൻ പാട്ടുകളുടെ രൂപത്തിലുള്ള വടക്കൻ പാട്ടുകൾ പാണന്മാർ വഴിയാണ് നാടെങ്ങും പ്രചരിച്ചതെന്ന് വടക്കൻ പാട്ടുകളിൽ തന്നെ പറയുന്നു. ഇന്ന് വടക്കൻ പാട്ട് ലക്ഷ്മി ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്നു.

0: ലക്ഷ്മി ഹരിദാസനും സംഘവും അവതരിപ്പിച്ച വടക്കൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 2:45.
3: FM പ്രധാന വാർത്തകൾ.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്നു മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളി 231 പോയിന്റുമായി മുന്നിലെത്തി. 181 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീനാരായണ ഗവൺമെന്റ് പോളിടെക്നിക് 2 സ്ഥാനത്തും 156 പോയിന്റുമായി കണ്ണൂർ ഗവൺമെന്റ് പോളി 3 സ്ഥാനത്തുമുണ്ട്. തെലങ്കാനയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവിരോധവും മോഷണവുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി.
3: FM പ്രധാന വാർത്തകൾ.
4: അസ്ഥിസംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
9: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ.
10: മുനീർ ഉപ്പയാവും.

0: പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും, എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: അതപ്പൊ നന്നായേ, നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
8: സുബ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
9: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
8: സുബ്ന പാം.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
13: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
14: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീൻ വില കുറയുകയല്ലേ?
13: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
15: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
12: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
11: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
12: സി എച്ച് സെന്റർ മഞ്ചേരി.
11: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
12: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
11: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
12: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
11: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. എക്സാം ക്യാപ്സ്യൂളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസറാകാനും PhD പ്രവേശനത്തിനും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടാനുമുള്ള ദേശീയ നിലവാരത്തിലുള്ള യോഗ്യതാ പരീക്ഷയാണ് നെറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി. 3 തവണ JRF അർഹത നേടിയ വ്യക്തിയാണ് അദ്ദേഹം.
1: UGC നെറ്റ് JRF എക്സാം ഒരു നാഷണൽ ലെവൽ എക്സാം എന്ന രീതിയിൽ NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന, പ്രധാനമായും അസിസ്റ്റന്റ് പ്രൊഫസർ അതേപോലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, PhD അഡ്മിഷൻ എന്നീ 3 മേഖല അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. എല്ലാ വർഷവും 2 തവണയാണ് ഈ പരീക്ഷ നടക്കുന്നത്, ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും. ഇത് കംപ്ലീറ്റ് ഓൺലൈൻ മോഡിലാണ് നടക്കുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഈ എക്സാമിൻ്റെ പ്രധാനമായും 2 പേപ്പറുകളാണ് ഒരു അസ്പിരൻറ്റിന് പഠിക്കാനുള്ളത്. പേപ്പർ 1 ജനറൽ പേപ്പർ, അതായത് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. 2-ാമത്തത് ഓരോ വിദ്യാർത്ഥിയുടെയും അല്ലെങ്കിൽ ഓരോ നെറ്റ് ആസ്പിരൻറ്റിൻ്റെയും കോർ സബ്ജക്റ്റ്, PG ലെവൽ കോർ സബ്ജക്റ്റായ PG ലെവൽ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണ് 2-ാമത്തെ പേപ്പർ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് എന്ന രീതിയിൽ 100 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഇതിലൊരു പ്രത്യേകത, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. സെക്കൻഡ് പേപ്പറിൽ 100 ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 200 മാർക്കിനാണ് സെക്കൻഡ് പേപ്പറിൻ്റെ മാർക്ക് ലെവൽ. അങ്ങനെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും കൂടി 300 മാർക്കിനാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഇതിൽ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ 2 പേപ്പറും ഒരുമിച്ചാണ് ഓൺലൈനായിട്ട് എക്സാം നടക്കുന്നത്. ഇതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് PG മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ജനറൽ കാറ്റഗറിക്ക് 55% മാർക്ക് സെക്യൂർ ചെയ്ത കുട്ടികൾക്കാണ് അല്ലെങ്കിൽ ആസ്പിരൻസിനാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുക. ഇതിലൊരു റിലാക്സേഷൻ ഉണ്ട്. SC ST OBC അതേപോലെ PWD കാറ്റഗറിയിൽ പെട്ടുന്ന റിസർവേഷൻ കാറ്റഗറിക്ക് PG ലെവൽ 50% മാർക്ക് മതി. ഇനി PG തേർഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്ന് 2 വർഷത്തിനുള്ളിൽ അവർ PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും. JRF എക്സാം അല്ലെങ്കിൽ UGC നെറ്റ് JRF പരീക്ഷ, ഇതിൻ്റെ ഒരു പ്രത്യേകത, പരമാവധി

0: മുപ്പത് വയസ്സ് വരെ ഇതിന് എഴുതാൻ പറ്റുകയുള്ളൂ. അതായത് ഏജ് ബാറുണ്ട്, 30 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ജനറലി ഇത് എഴുതാൻ പറ്റില്ല. പക്ഷേ ഇതിനും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഒ ബി സി നോൺ ക്രിമിനൽ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ, ഒ ബി സി എൻ സി എൽ, അതേപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി, അതേപോലെ വുമൺ ആസ്പിരൻസ്, ഇവർക്കെല്ലാം 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 30 വയസ്സായ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് യു ജി സി നെറ്റ് ജെ ആർ എഫ് അപ്ലൈ ചെയ്യാൻ 30 വയസ്സ് വരെ പറ്റുന്നുള്ളൂ. പക്ഷേ ലേഡിയോ അല്ലെങ്കിൽ ഒരു പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽപ്പെട്ട ആളോ, എസ് സി എസ് ടി അതേപോലെ ഒ ബി സി നോൺ ക്രിമിനൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്കോ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 35 വയസ്സ് വരെ അവർക്ക് ഈ പരീക്ഷയ്ക്ക് എഴുതാം. അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല.
1: ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസറാകാനും പി എച്ച് ഡി പ്രവേശനത്തിനും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടാനുമുള്ള ദേശീയ നിലവാരത്തിലുള്ള യോഗ്യതാ പരീക്ഷയാണ് നെറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം: 9947583655.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
5: ഇടിയു എഡ്യൂക്കേഷൻ മാർട്ട് മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
6: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
5: ഇടിയു സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
7: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
8: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
8: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
3: മിലിക്സ് ഡിഷ് വാഷ്,
4: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
3: ലോവ വാഷിംഗ് സോപ്പ്,
4: പിങ്ക് വാഷിംഗ് പൗഡർ,
3: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
4: ഫോൺ 8078078540.
3: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
9: സൈബർ ജാലകം.
10: ഫുട്ബോളിൽ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും മെനയുന്നത് പ്രധാനം. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഉയർത്താൻ 48 രാജ്യങ്ങൾ പടപൊരുതുമ്പോൾ എല്ലാവർക്കും പൊതുവായുണ്ട് ഒരു വജ്രായുധം. അതാണ് ഫിഫയുടെ ഫുട്ബോൾ AI പ്രോ. കൂടുതൽ അറിയണ്ടേ?
11: ഫുട്ബോൾ ലോകകപ്പിൽ കപ്പുയർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനും ഏത് ടീമും തയ്യാറാകും, ശരിയല്ലേ? അതിനായി പറ്റാവുന്ന മാർഗമൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. പണ്ടൊക്കെ ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, അർജന്റീന പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് വലിയ ഡാറ്റ അനലിസ്റ്റ് ടീമുകൾ ഉണ്ടായിരുന്നു. എതിരാളികളുടെ കളി വിശകലനം ചെയ്യാൻ അവർക്ക് കോടികൾ മുടക്കി സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എല്ലാ രാജ്യങ്ങൾക്കും കഴിയുമായിരുന്നില്ല. ഓരോരുത്തരുടെയും കളി എങ്ങനെയാണ്, അതിനനുസരിച്ച് തന്ത്രം, മറുതന്ത്രം എല്ലാം എങ്ങനെ മെനയണം, ഇതെല്ലാം ഈ ഡാറ്റ വിശകലനം ചെയ്താണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഫിഫ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഫുട്ബോൾ AI പ്രോ എന്നൊരു ടൂൾ നൽകി. ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിൻ്റെ കോച്ചിന് എതിർ ടീമിൻ്റെ പ്രതിരോധക്കോട്ട എങ്ങനെ തകർക്കണം എന്നറിയണമെന്ന് വിചാരിക്കുക. അവർക്ക് ഈ AI സിസ്റ്റത്തോട് വളരെ ലളിതമായ ഭാഷയിൽ ചോദിക്കാം: കഴിഞ്ഞ 3 കളികളിൽ എതിർ ടീമിൻ്റെ ലെഫ്റ്റ് ബാക്ക് മുന്നോട്ട് കയറി കളിക്കുമ്പോൾ ഉണ്ടായ കൗണ്ടർ അറ്റാക്കുകളുടെ വീഡിയോയും ഗ്രാഫും കാണിച്ചു തരൂ. മിനിറ്റുകൾക്കകം AI കൃത്യമായ ഡാറ്റയും വീഡിയോ ക്ലിപ്പുകളും തരും. അതുകൊണ്ട് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും മെനയുന്ന കാര്യത്തിൽ ചെറു ടീമുകളും

0: വലിയ ടീമുകളുമുള്ള വ്യത്യാസം കുറഞ്ഞു. പിന്നെ ടി വിയിൽ കളി കാണുമ്പോൾ റഫറിയുടെ ഭാഗത്തു നിന്നുള്ള ചില അത്ഭുത ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതാണ് റഫറി വ്യൂ. റഫറിമാരുടെ നെഞ്ചിൽ ചെറിയ ആക്ഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. റഫറി മൈതാനത്തിലൂടെ വേഗത്തിൽ ഓടുമ്പോൾ ക്യാമറ സാധാരണയായി നല്ലതുപോലെ കുലുങ്ങുമല്ലോ. അത് കാണുന്ന നമുക്ക് അസ്വസ്ഥത വരാതിരിക്കാൻ AI തൽസമയം ആ ദൃശ്യങ്ങളെ നല്ലതുപോലെ സ്മൂത്താക്കി തരുന്നു. മെസ്സിയും എംബാപ്പയും നെയ്മറുമൊക്കെ നമ്മുടെ തൊട്ട് മുമ്പിൽ വന്ന് പന്തുമായി ഓടുന്നത് പോലെ തോന്നും അത് കാണുമ്പോൾ. ഇതുകൂടാതെ സ്റ്റേഡിയത്തിൽ ആളുകൾ കൂടുന്നത് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും റോബോട്ട് നായകളെയും AI ടൂളുകളെയും ഒക്കെ അണിയറയിൽ ഉപയോഗിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയും കൃത്രിമ ബുദ്ധിയും ഒക്കെ എത്രത്തോളം ഉപയോഗിച്ചാലും ആളുകളുടെ ആഹ്ലാദാരവങ്ങളും സ്റ്റേഡിയത്തിലെ ആർപ്പുവിളികളും കളിക്കാരുടെ ആവേശോജ്വലമായ ചിരിയും കണ്ണീരുമൊക്കെ തന്നെയല്ലേ ഫുട്ബോളിനെ ഫുട്ബോളാക്കുന്നത്, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി,
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
5: രസമുകുളം.
6: പ്രിയപ്പെട്ടവരെ, വളരെ രുചികരമായിട്ടുള്ള ഒരു മത്തി അച്ചാർ ഉണ്ടാക്കുന്ന വിധമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ മത്തി അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ആദ്യം പറയാം. മത്തി 1 കിലോ കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, നല്ലെണ്ണ ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി എന്നിവ 1 ടേബിൾസ്പൂൺ വീതം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, വറ്റൽ മുളക് 3 എണ്ണം, ഉലുവപ്പൊടി, കായപ്പൊടി എന്നിവ 1/2 ടീസ്പൂൺ വീതം, ഒരു ചെറിയ കപ്പ് വിനാഗിരി, കറിവേപ്പില, ഉപ്പ്, കടുക് എന്നിവ ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറയാം. വൃത്തിയാക്കിയ മത്തിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി പുരട്ടി 5 മിനിറ്റ് നേരം മാറ്റിവെക്കാം. ശേഷം ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ച് മത്തി നന്നായി വറുത്തെടുക്കണം. അതിനുശേഷം മത്തിയുടെ മുള്ളുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് അതിൻ്റെ മാംസഭാഗം മാത്രം മാറ്റിവെക്കുക. ഇനി ഒരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽ മുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കണം. മീൻ വറുത്ത ബാക്കി എണ്ണ കൂടി ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ശേഷം കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തിളപ്പിക്കണം. തിളച്ചു വരുമ്പോൾ മുള്ളു കളഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അച്ചാർ നന്നായി ചൂടായ ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം. തയ്യാറാക്കി 1 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ഈ അച്ചാറിന് നല്ല രുചിയുണ്ടാവുക. നന്നായി തണുത്ത ശേഷം ഒരു ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ ഈ അച്ചാർ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ മത്തി അച്ചാർ ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയണ്ടേ, കേട്ടോളൂ. വൃത്തിയാക്കിയ മത്തിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പ്

0: കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി പുരട്ടി 5 മിനിറ്റ് നേരം മാറ്റിവെക്കാം. ശേഷം ഒരു പാനിൽ നല്ലെണ്ണയൊഴിച്ച് മത്തി നന്നായി വറുത്തെടുക്കണം. അതിനുശേഷം മത്തിയുടെ മുള്ളുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് അതിൻ്റെ മാംസഭാഗം മാത്രം മാറ്റിവെക്കുക. ഇനി ഒരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കണം. മീൻ വറുത്ത ബാക്കി എണ്ണ കൂടി ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ശേഷം കാശ്മീരി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തിളപ്പിക്കണം. തിളച്ചു വരുമ്പോൾ മുള്ളു കളഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അച്ചാർ നന്നായി ചൂടായ ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം. ഇപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മത്തി അച്ചാർ തയ്യാറായിട്ടുണ്ട്.
1: രസമുകുളം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
4: മൗലാന IVF പെന്തൽമണ്ണ സമർപ്പിക്കുന്നു
5: ഗാനമാധുരി.
4: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെന്തൽമണ്ണ.
5: ഫോൺ 0499332622.
2: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
6: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
2: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
6: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഫോൺ 0499332622.
3: ഹൃദയ സംഗീതം ഏതോ രാവിൽ മധുമഴ തൂവുന്നു. MG ശ്രീകുമാർ ആലപിച്ച ഗാനം. SRamesh Nair രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: മൗലാന ഐ വി എഫ് പെരിന്തൽമണ്ണ.
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
1: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: മെഡിസപ് ആനുകൂല്യങ്ങൾ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
1: ഫോൺ 8078788881.
6: എഫും ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് ദേവികുളം താലൂക്കിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7,000 അടി ഉയരത്തിൽ ഈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം, ഉത്തരം ഇരവികുളം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ ഇഎംഐ ഫെസ്റ്റ്.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
9: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് ഇഎംഐ, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
10: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
11: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
12: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: പ്രിയമുള്ളവരെ, എഫും ശുഭദിനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരുടെയും സുഹൃത്തായിരിക്കുന്നവൻ ഒരാളുടെയും സുഹൃത്തായിരിക്കില്ല എന്ന അരിസ്റ്റോട്ടിൽ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഫും ശുഭദിനത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്, കൂടെ എം വി രവീന്ദ്രൻ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ചേരി

0: ലഹരിയിലാണ്. നാലാൾ കൂടുന്നിടത്തൊക്കെ ഫുട്ബോളാണ് സംസാര വിഷയം. ഇക്കാര്യത്തിൽ പ്രായഭേദമില്ല തന്നെ. നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സ് ലൈവ് പരിപാടിയിലെ പങ്കാളിത്തം ശ്രദ്ധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും. ഇന്ന് ശനിയാഴ്ച ഇതാ നമ്മുടെ സ്ഥിരം ലൈവ് ചിത്രമഞ്ജരിയുടെ സമയമാണ്. നിങ്ങൾക്ക് വിളിക്കാം 0483 2950 300, മറ്റൊരു നമ്പർ 2950 50 800. വിളിക്കും മുമ്പ് ഇഷ്ടഗാനം ഏതാണെന്ന് ഓർത്ത് വെച്ചോളൂ. ഒരുപാട് ശ്രോതാക്കൾ ആദ്യമായിട്ടൊന്ന് വിളിച്ചു കിട്ടാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 6-7 മാസത്തിനുള്ളിൽ വിളിച്ചു കിട്ടിയവർ അല്പം കൂടി കാത്തിരിക്കുക. ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ എം വി രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായവുമായി ജയ കൂടെയുണ്ട്, ഒപ്പം തന്നെ സാങ്കേതിക സഹായവുമായി അബ്ബാസും വേലായുധൻ അരീക്കോടും. സ്വാഗതം ചെയ്യാം ഇന്നത്തെ ആദ്യ ശ്രോതാവിനെ. ഹലോ.
1: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
1: ഞാന് ധർമ്മനാണ്, തൃശ്ശൂരിന്ന്.
0: തൃശ്ശൂർ ധർമ്മൻ.
1: ഞാൻ ഓണത്തിന് വിളിച്ചാണ് സാറേ.
0: ഗ്യാപ്പ് അല്ലേ?
1: അതെ അതെ അതെ. അപ്പൊ നമ്മള് അല്പം ഗ്യാപ്പ് ഇടുന്നല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: എല്ലാവർക്കും
0: കിട്ടണം, അതാണ് പറഞ്ഞത്. ഒരുപാട് പേരെ ആദ്യമായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴേ.
1: അതെ അതെ.
0: ധർമ്മൻ എന്ത് ചെയ്യുന്നു?
1: ഞാന് ലോട്ടറി ആണ് സാറേ. ഞാനും എന്റെ ഭാര്യയും ബ്ലൈൻഡ് ആണ്.
0: അപ്പൊ ലോട്ടറി എവിടെയാണ് എന്റെ കച്ചവടം?
1: ലോട്ടറി നമ്മള് നമ്മുടെ പുറത്ത് ഓരോ സ്ഥലത്ത് ഷോപ്പുകളിൽ പോയിട്ട് നിന്നിട്ട് വിൽക്കും, കടയിലെ അടുത്തൊക്കെ.
0: ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചാണോ പോവാ?
1: അല്ല, രണ്ടുപേരും ഞങ്ങള് അത് വമ്പറും കാര്യങ്ങളൊക്കെ വിൽക്കുമ്പോ ഞങ്ങൾ ഒന്നിച്ചു പോകും. അല്ലാത്തപ്പോ ഞാൻ തന്നെ പോകും. പുള്ളി വീട്ടിലിരുന്നിട്ട്, ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്, വീട്ടിലിരുന്നിട്ട് ഈ സാരി ഉണ്ടല്ലോ, സെക്കൻഡ് ഹാൻഡ് സാരികൾ ഉപയോഗിച്ച് മുറിച്ചിട്ട് ചവിട്ടി ഉണ്ടാക്കും.
0: ഓ ഓ, അത് ശരി. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് വല്ല യന്ത്ര സാമഗ്രികളൊന്നും ഇല്ലാതെ തന്നെ?
1: അല്ല, അതൊന്നും വേണ്ട. നമ്മൾക്ക് പൊട്ടാത്ത നൂലും സൂചിയും ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്.
0: നല്ലൊരു ഉപയോഗം കൂടിയാണ് അതല്ലേ? അല്ല, കൊറേ ഈ വസ്ത്രങ്ങൾ പഴകുമ്പോഴേ ഇങ്ങനെ ഒരു ഉപയോഗം വളരെ നല്ലതാണല്ലോ.
1: നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാരികൾ മറ്റുള്ളവരോട് പറയുമ്പോ അവര് കഴുകിയിട്ട് അത് തേച്ച് നമുക്ക് തരും. കാരണം മുഷിഞ്ഞത് തരാൻ പാടില്ലല്ലോ. അതങ്ങനെ തരുമ്പോ അത് ഞങ്ങള് കൊണ്ടുവന്നിട്ട് ഞാന് മുറിച്ചു കൊടുക്കാനും എല്ലാത്തിനും സഹായിക്കും. പുള്ളിയാണ് നെയ്യാ, നെയ്യാ.
0: ശരി, പ്രത്യേകമായിട്ടുള്ള പിന്നെ കട്ടിയുള്ള നൂലും സൂചി അല്ലേ?
1: കട്ടിയുള്ള നൂല്, അത് പ്രത്യേക നൂല് നമ്മള് സ്റ്റിച്ചിങ് കടയിൽ പോയിട്ട് മേടിക്കണം. അത് നമ്മള് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ഉണ്ടാവില്ല, സാധനങ്ങൾ വിൽക്കുന്നിടത്ത് ഉണ്ടാവില്ല. ഇതിന് മാത്രമായിട്ടുള്ള കടയുണ്ട്.
0: അപ്പൊ അതിന്റെ വിൽപ്പനക്ക് എങ്ങനെ?
1: വിൽപ്പന നമ്മള് ഓരോരുത്തരും നമ്മളോട് വേണമെന്ന് പറയുമ്പോ നമ്മളതിനെ കൊണ്ടുകൊടുക്കും.
0: അതെ അതെ.
1: ഇപ്പോ കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഞങ്ങള് സ്കൂളിലൊക്കെ കൊണ്ടുകൊടുക്കാറുണ്ട്, നമ്മുടെ പരിപാടി സ്ഥലത്ത് കൊണ്ടുകൊടുക്കാറുണ്ട്. അത് ഒരു ചവിട്ടിക്ക് 300 രൂപയാണ്
0: വരുന്നത്. അത്യാവശ്യം അത് ഒരു സാരി ഒരു ചവിട്ടി ഉണ്ടാക്കാൻ എത്ര സാരി ഉപയോഗിക്കും? അങ്ങനെ ഉണ്ടോ?
1: അതൊരു 4 സാരി എടുത്തിട്ട് അതിന് രണ്ട് സാരി വേണ്ടി വരും ഒരു ചവിട്ടിക്ക്. അപ്പൊ 4 കളറുണ്ടാവും. 4 സാരി കുറച്ചിട്ട് 4 കളർ എടുക്കും. ഓരോ പീസ് 4 കളർ.
0: അത് ശരി. അങ്ങനെ
1: അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ കുറച്ചും
0: കളർ വൈവിധ്യം വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ?
1: അതെ. അപ്പൊ അവര് ഞങ്ങളിങ്ങനെ ചെയ്യുമ്പോ അവര് ചോദിക്കാറുണ്ട്, നമുക്ക് കാണില്ലേ, അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെ നിങ്ങള് കളറൊക്കെ എടുത്തിട്ട് എങ്ങനെ ചെയ്യണം?
0: അല്ല, അത് ശരിയാണല്ലോ. അത് അതെങ്ങനെ കഴിയും? അത് പിന്നെ രണ്ടുപേർക്കും കാഴ്ച തീരെ ഇല്ലാല്ലേ പറഞ്ഞത്?
1: അത് ഞങ്ങൾ ആദ്യം ഈ കളറ് ആരെങ്കിലും കണ്ണ് കാണുന്നവരെ വിളിച്ചിട്ട് നമ്മൾ കളറൊക്കെ നോക്കി വെച്ചിട്ട് അത് ഓരോ കളറ് നമ്മൾ വേറെ വേറെ അടയാളം വെച്ചിട്ട് വെക്കും ഓരോ സ്ഥലത്ത്.
0: എന്തായാലും ഒരു അകക്കണ്ണ് കൊണ്ടാണ് ബാക്കിയുള്ള ജോലികളൊക്കെ അല്ലേ?
1: അതെ അതെ അതെ.
0: തന്നെയാണ് കാരണം.
1: സാറിന്റെ പേരെന്താണ്?
0: എന്റെ പേര് രവീന്ദ്രൻ.
1: രവീന്ദ്രൻ. ഞങ്ങളുടെ സുഹൃത്തുക്കള് മഞ്ചേരി സംഗമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസം മുമ്പ്.
0: അരീക്കോടോ?
1: അപ്പൊ അതെ സാറേ, ഒരു സംശയം. നമ്മുടെ ഈ മഞ്ചേരി സംഘം എന്ന് പറയുമ്പോ ആ ഭാഗത്തുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ, അങ്ങനെയുണ്ടോ?
0: അല്ലല്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. നമുക്ക് ശ്രോതാക്കള് റേഡിയോ ശ്രോതാക്കള് വളരെ ദൂരത്തുനിന്നും അടക്കം വരുന്നവരുണ്ട്.
1: അതല്ലേ, അതാ അതങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത്.

0: പിന്നെ ധാരാളം സുഹൃത്തുക്കളുണ്ടല്ലോ, അവരുടെ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കും ചെയ്യാലോ.
1: പിന്നെ പരിപാടിയിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടും. ഞാൻ ആദ്യം എഫ് എം ഇൽ പാട്ട് പാടിയിട്ടുണ്ട് ആദ്യം.
0: ആ ഇപ്പൊ ഒന്ന് പാടണോ?
1: ആ ഇപ്പൊ ഒരു ആവശ്യപ്പെട്ട പാട്ട് തന്നെ രണ്ടുപേരും
0: ആ പാടി. എന്നാ പിന്നെന്തായി, അത് കൊടുക്കും ചെയ്യാം, ആ പാട്ട് തന്നെ കൊടുക്കും ചെയ്യാം. ഓക്കെ,
1: അത് പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഭാര്യ എന്ന ചിത്രത്തിലെ
1: പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കൊണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. ഇപ്പൊ എത്ര മതി?
0: സന്തോഷം.
1: പാടിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കാഴ്ചയില്ലാത്ത,
0: പറഞ്ഞോളൂ.
1: മറ്റേ എളമക്കരയിലുള്ള പ്രദീപ്, അവര് എപ്പോഴും വിളിക്കാറൊക്കെ.
0: പിന്നെ
1: മഞ്ചേരി, പിന്നെ മലപ്പുറത്ത് അടിപ്പുറത്തുള്ള സുരേന്ദ്രൻ കോമള, പിന്നെ ആലപ്പുഴ ഉള്ള ഒരു ആബിദ എന്ന് പറഞ്ഞ
0: അവർക്കൊക്കെ വേണ്ടി അല്ലേ.
1: പിന്നെ ശ്രീനിവാസൻ
0: ശ്രീനിവാസൻ. അപ്പൊ ഈ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി ഇതാ ധർമ്മൻ ആവശ്യപ്പെട്ട പാട്ട് വരുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ,
1: താങ്ക് യു സാർ.
0: ശരി, ഓക്കെ.

0: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
5: ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
6: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
5: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
6: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
0: ഹലോ ഹലോ
7: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജിലേക്ക്. ആരാണ്? കൊടക്കല്ല് പറമ്പ്. അതെവിടെയാണ് സ്ഥലം? ഫറൂഖ് കോളേജിന്റെ അടുത്തല്ലേ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
7: കഴിഞ്ഞ വർഷം ഒരു വയസ്സേ കഴിഞ്ഞു, 10 വന്നിട്ട്
0: ഒരു വയസ്സായി വിളിച്ചല്ലേ. ഒരു വർഷമായി. അതെ അതെ. എന്തായാലും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടുത്തെ?
7: ഞാനവിടെ ഹാൻഡിക്യാപ്റ്റ് ആണ്.
0: ഓ, അപ്പൊ എന്താണ് ചെയ്യുന്നുണ്ടോ, എന്ത് ജോലി എന്തെങ്കിലും?
7: ജോലി മൺപാത്ര തൊഴിലാളിയായിരുന്നു.
0: തൊഴിലാളി ആയിരുന്നു. അപ്പൊ അന്ന് എന്താണ് പിന്നെ എവിടെ ഇരുന്ന് ചെയ്തിരുന്നത് ജോലി?
7: ജോലി മൺപാത്രം തന്നെ, മൺപാത്രം ഉണ്ടാക്കല.
0: അല്ല, ഉണ്ടാക്കല തന്നെ. വീടിന്റെ അടുത്താണോ?
7: വീടിനടുത്തന്നെ.
0: ആ, പിന്നെ അത് നിർത്തിയിട്ട് കൊറേ കാലായോ?
7: കൊറേ. കാല് പെട്ടെന്ന് വീണപ്പോ ബ്ലഡ് സർക്കുലേഷൻ പോയപ്പോ കാല് കട്ടായി പോയി.
0: ഓ, കാല്
7: കാല് കട്ടായി പോയി, കാലും ഇല്ല.
0: ഓ, അത് ശരി.
7: അപ്പോ
0: അപ്പൊ മറ്റെന്തെങ്കിലും സംവിധാനത്തിൽ നടക്കാനുള്ള അത് ഭയങ്കര ചെലവേറിയ ഇതാവും അല്ലേ?
7: ക്രക്കസ് ഉപയോഗിച്ച് പുറത്തേക്കൊന്നും പോവില്ല, ഇവിടെയൊക്കെ നടക്കും.
0: ആർക്കുണ്ട് വീട്ടില്?
7: വീട്ടില് ഭാര്യ മരിച്ചു, പിന്നെ മോനും ഭാര്യയും രണ്ട് കുട്ടികളുണ്ട്.
0: അപ്പൊ അങ്ങനെ പോകുന്നു അല്ലേ. അപ്പൊ റേഡിയോ ആണ് കൂട്ടുകാരൻ?
7: അതെ, റേഡിയോ ആണ് കൂട്ടുകാരൻ.
0: ഏത് പാട്ടാണെന്ന് വേണ്ടത്?
7: പാട്ട് പറഞ്ഞ മറ്റേ പട്ടാളം സിനിമയിലെ സംഭാ ഗണപതി എന്നുള്ള പാട്ട്.
0: ഓക്കെ. ആ, MG ശ്രീകുമാറും സുജാതയും ഒക്കെ ചേർന്ന് പാടിയ പാട്ട്.
7: അതെ.
0: പിന്നെ വേറെ എന്താ, മഴയൊക്കെ ഉണ്ടോ?
7: ഇവിടെ മഴയും മഴയില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പൊ തിരുവാതിര നാറ്റവലൊക്കെ ആണല്ലോ. അപ്പൊ
0: അതാണ് ആകെ കാലാവസ്ഥയൊക്കെ ആകെ മാറിക്കൊണ്ടിരിക്കും അല്ലേ.
7: കാലാവസ്ഥ ഒക്കെ ഇനി കറണ്ടൊക്കെ പോകുന്ന
0: പറയുന്നത്. മഴയുള്ള സമയത്ത് വെയില്, വെയിലുള്ള സമയത്ത് മഴ, അങ്ങനെയൊക്കെ ആകെ മാറി അല്ലേ.
7: ഒക്കെ കാലാവസ്ഥ മാറി.
0: പിന്നെ ഈ മൺപാത്ര നിർമ്മാണം എത്ര കാലമായി ആ ജോലി തുടർന്നു?
7: ഇപ്പോ അതിനിപ്പുള്ള പണ്ടായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അവരൊക്കെ പോയതിനു ശേഷം മൺപാ അതിനുള്ള ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അതിനുള്ള മറ്റുള്ള പണിക്കൊക്കെയാ പോകുന്നത്.
0: അപ്പൊ സംവിധാനം തീരാ, നിർമ്മാണം തീരില്ല ആ ഭാഗത്ത്?
7: കുറച്ചൊക്കെ ഉള്ളൂ,
0: ഇത്രേ ഉള്ളൂ അല്ലേ. എന്റെ ആവശ്യക്കാരും പിന്നെ മറ്റു പാത്രങ്ങളെ അപേക്ഷിച്ച് അല്ലേ.
7: അതെ, മൺപാത്രം ഉപയോഗിച്ചവര് അതിനൊരു ഇത് വേറെ തന്നെയാണ്
0: തീർച്ചയായിട്ടും. അതെ അതെ.
7: ചോറും
0: കറിയൊക്കെ ഇപ്പൊക്കെ സൗകര്യങ്ങളല്ലേ, പിന്നെ അതാണ് അങ്ങനെ അങ്ങനെ കൊറേ മാറി. എന്നാലും ചില വീടുകളിലൊക്കെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്.
7: അതന്നെ, വിറക് വേണം, കാര്യമായിട്ട്
0: വിറകടുപ്പാണ്
7: വേണ്ടത്. മിക്കവാറും രോഗങ്ങളും കുറയുമല്ലോ ഇങ്ങനത്തെ മൺപാത്രത്തില് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോ.
0: തീർച്ചയായിട്ടും. മറ്റേത് നമ്മളെ ലോഹപാത്രങ്ങളില് ഭക്ഷണത്തിനോട് കൂടെ തന്നെ ഈ ലോഹത്തിന്റെ അംശം നമ്മളെ ശരീരത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
7: അലുമിനി പാത്രത്തിലെ അംശങ്ങൾ അതിലേക്ക് ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അതിനുള്ള വയറ്റിലേക്ക് അതിന്റെ അംശങ്ങൾ പോകുന്നുണ്ട്. അപ്പോ രോഗങ്ങൾ
0: കൂടി വരുന്നു. അതാണ് അതാണ്.
7: ഇത് മൺപാത്രത്തിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയാണത്.
0: അതെ.

0: തീർച്ചയായിട്ടും. എന്തായാലും എന്താണ് ആ അതിന്റെ അതെ അതെ അതിന്റെ വസ്തുക്കൾ കിട്ടാനും പ്രയാസമുണ്ട് അല്ലേ. അതെ അതെ അതെ അതെ കളിമണ്ണ് അങ്ങനെ ഇത് വേണ്ട. അതിന് നിയന്ത്രണങ്ങളുണ്ട് അല്ലേ. എന്തായാലും പിന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഏതാണ് പാട്ട് കൊടുക്കട്ടെ എന്നാ?
1: ശരി
0: ഓക്കെ കേട്ടോ, സന്തോഷം.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
4: ചിത്രമഞ്ജരി തുടരുകയാണ്.
5: ഹലോ
4: ഹലോ,
5: എന്താ
4: പറയണേ? ഹലോ
5: നല്ലൊരു പാട്ട് കൊടുക്കും.
4: ഹലോ
5: ഹലോ
4: ഹലോ, ആ ആരാണ്, ആരാ വിളിക്കുന്നത്?
5: രായൻകുട്ടി എന്ന് പറഞ്ഞ ആളാ, തച്ചമ്പറമെന്ന് മുൻ മെമ്പർ.
4: രായൻകുട്ടി, ആ
5: മുൻ മെമ്പർ,
4: മുൻ മെമ്പർ ആണ്. ആ ആ അത് ശരി. ആ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
5: എന്താ നല്ല വിശേഷം?
4: എന്താ അവിടെ തുടക്കത്തിലെ എന്താ ഒരു പാട്ടിന്റെ വരി കായലരികത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ.
5: അല്ല അത് പാവാട വേണമെന്നുള്ള മാറ്റാൻ പറഞ്ഞതാ.
4: അല്ല അതാണിപ്പോ അങ്ങാടിയിലെ പാട്ടാണ് പോരെ?
5: ആ മതി, അങ്ങനെയാണെങ്കിൽ മതി.
4: ശരി, ഓക്കെ. പിന്നെ എന്താണ്, പിന്നെ മെമ്പറായി കഴിഞ്ഞ ടേമിലായിരുന്നു മെമ്പറായിട്ട്?
5: അങ്ങായിരുന്നു, ഈ പ്രാവശ്യം ഇവിടെ ലേഡിയാണ്.
4: ഓ ആ വനിതാ മണ്ഡലാക്കി മാറ്റി അല്ലേ?
5: വനിതയാണ്, ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്താണ്.
4: ഊർങ്ങാട്ടിരി അപ്പൊ മെമ്പറായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലേ കഴിയുന്ന രൂപത്തിൽ?
5: കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു
4: തീർച്ചയായിട്ടും. അതാണല്ലോ നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ പിന്നെ വനിതാ മെമ്പറായി, അടുത്തുള്ള തന്നെയാണ് ആള്?
5: അടുത്തുള്ള.
4: ഓക്കെ, പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ?
5: വേറെ വിശേഷങ്ങൾ എന്നാൽ അങ്ങനെ പോണു, അതിപ്പോഴും പഞ്ചായത്തും വില്ലേജും കാര്യങ്ങളും നടക്കല്ലേ.
4: ആ അതല്ല, ഇത് അത് ശരിയാണ്, ഇത് നമ്മള് മത്സരിച്ചില്ലെങ്കിൽ കൂടി ഈ ജനങ്ങൾ ഓരോ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ വന്ന് പറയും അല്ലേ?
5: അതെ അതെ, അത് പറയും.
4: അത് ശ്രദ്ധയിൽപ്പെടുത്തി
5: നടത്തി കൊടുക്കുമ്പോ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതൊരു സുഖമാണ്.
4: അതാണ് അതാണ്. അപ്പൊ നമ്മള് സ്ഥാനത്ത് വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിലും നമ്മള് പിന്നെ മറ്റു മെമ്പർ, ഇപ്പൊ നിലവിലുള്ള മെമ്പർമാരുടെ ശ്രദ്ധയില് കാര്യങ്ങൾ ഉൾപ്പെടുത്താലോ. അതെ അതെ, എന്തായാലും വളരെ സന്തോഷം വിളിച്ചാൽ. അപ്പൊ ഇന്ന് അങ്ങാടിയിലെ അല്ലേ പാട്ട്, വളരെ പ്രസിദ്ധമായ പാട്ട്. ഓക്കെ, എന്താണ് ലോകകപ്പ് കാര്യങ്ങളൊക്കെ? ഫുട്ബോൾ
5: ലോകകപ്പ് സമയം അനുവദിക്കണതല്ല, 12:30, 3 o'clock പറയുമ്പോഴേ.
4: അതെ അതെ, ശരിക്ക് നമ്മൾ പറഞ്ഞാല് ഒരു നമ്മുടെ നേരെ വിപരീതമായ സമയമാണല്ലോ പകല്.
5: അമേരിക്കയിലായതുകൊണ്ടാണ് അങ്ങനെ വന്നത്.
4: അതാണ് അതാണ്. എന്നാലും ഇപ്പോ ഒരു 10:30 തുടങ്ങുന്ന കളി, അതുപോലെ രാവിലെ കളികളൊക്കെ
5: കാണും.
4: ഓക്കെ, അല്ലാത്ത സമയങ്ങളാണെങ്കിൽ കാണായിരുന്നു അല്ലേ? എന്നിട്ട് ഉറക്കം ഒഴിച്ചിട്ട് അങ്ങനെ കാണുമ്പോഴാണ്.
5: അല്ലാത്ത സമയമാണെങ്കിൽ തിരക്കടല്ല, സൗകര്യങ്ങളും ഉണ്ട്
4: കാണാനുള്ള. അതെ അതെ,
5: നാട്ടിലെ എല്ലാരും എല്ലാ ക്ലബും എല്ലാരും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
4: ഒരുക്കിയിട്ടുണ്ട് മാത്രല്ല, പലരും ഇപ്പൊ വീട്ടിൽ നിന്ന് കാണാതെ പിന്നെ മറ്റേ ഈ എല്ലാവരും കൂടിയിരുന്ന് ക്ലബില് പോയിട്ട് കാണുന്ന
5: സംസാരങ്ങളൊക്കെ.
4: ശരിയാണ് ശരിയാണ്, മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് കാണുമ്പോ അതിനൊരു
5: കാര്യമല്ല.
4: അതെ അതെ, അപ്പൊ ഏതായാലും
5: താല്പര്യം.
4: ആ അല്ല, ചില ഇത് കാണാത്തവര് പറയാറുണ്ടേ എത്ര ഗോൾ അടിച്ചു എന്നുള്ളത് ഈ ആരവം കേട്ടാൽ അവര് എണ്ണി നോക്കുന്ന, അത്ര അറിയാൻ പറ്റുന്ന അത്രയും ശബ്ദമായിരിക്കില്ല രാത്രി 3 o'clock, 3:30. അതെ അതെ അതെ,
5: അടിച്ചിട്ടുണ്ട്,
4: അതെ അതിന്റെ ഒരു സൈറൺ. അതെ അതെ, എന്തായാലും വളരെ സന്തോഷം വിളിച്ചതില്. അപ്പൊ നമുക്ക് പാട്ട് കൊടുക്കട്ടെ.
5: ആ

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നും അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: നാല് ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ ഫോർ ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന നാല് ദിനങ്ങൾ ജൂൺ 28 വരെ.
3: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ചിത്രമഞ്ജരി ചിത്രമഞ്ജരി തുടരുകയാണ്. അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ,
5: ഹലോ,
4: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
5: അംസ കരുവാരക്കുണ്ട്, പുൽവട്ട കക്കറ.
4: അംസ കരുവാരക്കുണ്ട്, ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കുകയാണോ?
5: ആദ്യമായിട്ടാണ് വിളിച്ചത്. ഇപ്പൊ രണ്ടു കൊല്ലത്തിന്റെ അടുത്തായി, ഒന്നര കൊല്ലം,
4: ഒന്നര വർഷം കഴിഞ്ഞു അല്ലേ. എന്ത് ചെയ്യുന്നു?
5: ഞാനിപ്പോ വീട്ടിലിരിക്കാ, കഴിച്ച പരിമിതി ഇല്ല.
4: ഓ, അത് ശരി. അത് പിന്നെ നേരത്തെ അങ്ങനെയാണോ അതോ ഇടയ്ക്ക് വെച്ചിണ്ടായതാണോ?
5: അല്ല, എനിക്ക് നാല് വയസ്സില്
4: ചെങ്കണ്ണുണ്ടായി. എന്നിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നോ? എന്തെങ്കിലും കഴിയുന്ന
5: കച്ചവടം? കച്ചവടം നിർത്തിയിട്ട് രണ്ടു കൊല്ലമായി.
4: രണ്ടു വർഷമായി. ഇപ്പൊ കച്ചവടം വേറെ ആരെങ്കിലും തുടരുന്നുണ്ടോ?
5: വെറുതെ വീട്ടിലിരിക്ക.
4: അല്ല, വേറെ ആരെങ്കിലും കച്ചവടം തുടരുന്നുണ്ടോ?
5: ഇല്ല.
4: അത് ശരി. അപ്പൊ റേഡിയോ കേട്ടുകൊണ്ട് അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ പോകുന്നു അല്ലേ? ആരാണ് വീട്ടില് വേറെ ഉള്ളത്?
5: വീട്ടില് മൂന്ന് മക്കളുണ്ട്.
4: അവരൊക്കെ അടുത്ത് തന്നെയാണ് എല്ലാവരും? ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളാണ്?
5: അല്ല, ആൺമക്കൾ രണ്ടെണ്ണം ഉണ്ട്. പെണ്ണാണ് ഒന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്.
4: കഴിച്ചു കൊടുത്ത
5: ആൺമകന് ഒരാള് കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് കല്യാണം
4: ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
5: ശരിയല്ല, അങ്ങനെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
4: ഏത് പാട്ടാണെന്ന് വേണ്ടത്?
5: അല്ലിയാമ്പൽക്കടവിൽ
4: റോസി എന്ന ചിത്രത്തിലെ പാട്ട്. നല്ല പാട്ടാണ്.
5: നമുക്ക് ഇങ്ങനെ അവിടെ ഉൾക്കാഴ്ച അവതരിപ്പിക്കാൻ ഒരു കഴിവ്.
4: അവതരിപ്പിച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാരെ
5: അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ.
4: അങ്ങനെയാണെങ്കിൽ അത് പിന്നെ നമ്മളെ ഒരു കാർഡിൽ അതിന്റെ വിവരങ്ങൾ എഴുതിയിട്ടേ ആകാശവാണിയിലേക്ക് ഇങ്ങനെ ഉൾക്കാഴ്ച അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടേ ഒരു കത്ത് എഴുതിക്കോളുണ്ട് കേട്ടോ. സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി മഞ്ചേരി FM, അത്ര മാത്രം മതി അഡ്രസ്. സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി മഞ്ചേരി FM. പിന്നെ അതിന്റെ കൂടെ മഞ്ചേരി കോളേജ് പോസ്റ്റ് എന്നും കൂടി ഉണ്ടെങ്കിൽ പ്രശ്നം അല്ലേ? അത് ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഇവിടെ അത്രയും ഒറ്റ സ്ഥാപനമല്ലേ ഉള്ളൂ. എന്നിട്ട് അതിൽ ഫോൺ നമ്പർ ഒക്കെ കൊടുത്ത് അയച്ചു നോക്കൂ
5: കേട്ടോ.
4: തീർച്ചയായിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ പറയും ചെയ്യാലോ, നമ്മുടെ അനുഭവങ്ങള്. നല്ലൊരു പരിപാടിയാണത്. പിന്നെ ശരിയാണ്, അങ്ങനെ കേൾക്കാറുണ്ടല്ലേ. പിന്നെന്താ, പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ടൊക്കെ പാടാറുണ്ടോ?
5: ഇല്ല.
4: അത് ശരി.
5: ഞാൻ റേഡിയം പിന്നെ ഇന്ന് റേഡിയത്തിനോട് ഭയങ്കര താല്പര്യമില്ലാണ്. ഞാന് കുറെ മുമ്പ് റേഡിയം ഇടിക്ക് പോയി. ഇവിടെ ഇടിന്റെ
4: കറണ്ടിനുള്ള കറണ്ടിനെ കൊടുത്തിരുന്ന കണക്ഷൻ
5: കണ്ടന്നെയാണ് ഇപ്പോഴും. ഞാനിപ്പോ ഈ അതിൽ ഒരു ഡെക്ക് വരെ സെറ്റാണ്. അപ്പൊ ഇതെല്ലാ സംഭവം കിട്ടും. നാല് ബോക്സിലൊക്കെ കേൾക്കണേ
4: കേട്ട. എന്നിട്ട് പിന്നെ അത് പോയിട്ട് വേറെ വാങ്ങി.
5: ആ, വേറെ ഒന്നിപ്പോ വരുത്തിയതാണ്. പിന്നെ ഓൺലൈനിൽ വരുത്തിയ.
4: ഓക്കെ, അത് ശരി.
5: അത് നല്ല സെറ്റാണ്, നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാണ്. കാരണം നാല് സ്പീക്കർ ഒക്കെ കൊടുത്തിരിക്കുന്നത്.
4: അപ്പൊ നല്ല ശബ്ദത്തിൽ അങ്ങനെ കേട്ടിരിക്കാം അല്ലേ.
5: ഞാൻ ചെറുപ്പം മുതലേ റേഡിയോത്തിനോട് താല്പര്യമില്ലാതാണ്. ഇപ്പോഴും എന്നും ഭയങ്കര ആഗ്രഹമില്ല റേഡിയോ ഇല്ലാതെ
4: ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും റേഡിയോ ഇല്ലാത്ത ജീവിതം സങ്കല്പിക്കാൻ കഴിയാത്തവർ.
5: റേഡിയോത്തിനോട് എനിക്ക് ഭയങ്കര ആഗ്രഹം ചെറുപ്പം മുതൽ. അതായത് ഞാൻ ആദ്യം ഫസ്റ്റ് ഒക്കെ പാട്ടിയൊക്കെ പേടിയത് ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ അതിന്റെ ശേഷം ഈ റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവം.
4: അതെ അതെ,
5: കാരണം അത് ഞാൻ എന്തും കൊടുത്തേണ്ട റേഡിയോ
4: വാങ്ങിയിട്ടു റേഡിയോ വേണം. അതെ അതെ അതെ.
5: അപ്പൊ എന്തുവാ റേഡിയോ ഇടിവ് റേഡിയോ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു നിരാശ.
4: അതെ അതെ.

0: ഓൺലൈനിൽ റേഡിയോനൊക്കെ വരുത്തി.
1: അപ്പൊ തന്നെ അതിന്റെ ഒരു ഇടവേള, ആ റേഡിയോ കേടുവന്ന് പുതിയത് എത്തുന്ന വരെയുള്ള ഒരു ഇടവേള കഴിച്ചു കൂട്ടിയത് അല്ലേ, ഭയങ്കര ആയിരിക്കും.
0: അതെ, ഞാൻ മക്കളോട് എപ്പോഴും പറഞ്ഞ റേഡിയോ മരുവന് ഗൾഫിൽ നിന്നൊരു ഓൺലൈനിൽ അയച്ചാണ് മരുവൻ. ഇപ്പൊക്കെ റേഡിയോ മാണെന്നുണ്ട്.
1: മരുമകന്റെ മരുമകന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം തന്നെയാണ് അയച്ചത്. അതെ അതെ, എന്തായാലും സന്തോഷം മനസ്സാക്ക. അപ്പൊ നമ്മളെ പാട്ട് കൊടുക്കട്ടെ എന്നാ.
0: ആയിക്കോട്ടെ,
1: ശരി കേട്ടോ. ഓക്കെ
0: ഓക്കെ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈജി ലാബ് മഴ 4 ഡേ സെയിൽ.
3: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.

0: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ഹലോ ഹലോ
3: ഹലോ,
2: സ്വാഗതം ചിത്രമഞ്ചരിലേക്ക്. ആരാണ്?
3: ഞാൻ മൊയ്തീൻകുട്ടി, പയ്യനാട്.
2: മൊയ്തീൻകുട്ടി, പയ്യനാട്. ആദ്യമായിട്ട് വിളിക്കണോ?
3: ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല.
2: ആ, സമയം കട്ടായി പോയി. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വിളിക്കുന്ന പോലെ തന്നെയാണ് അല്ലേ? എന്ത് ചെയ്യുന്നു മൊയ്തീൻകുട്ടി?
3: ഞാനിപ്പോ
2: ജോലി,
3: വീട്ടില് ജോലിയൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല.
2: ആ, എന്തായിരുന്നു ചെയ്തിരുന്നത്?
3: ഞാൻ റേഡിയോ റിപ്പയറിംഗ് ആയിരുന്നു, മഞ്ചേരി.
2: ആ ആ, അത് ശരി. അപ്പൊ നമ്മുടെ ഈ റേഡിയോയി ബന്ധപ്പെട്ട അല്ലേ ഒരാള് തന്നെയാണ്
3: കിട്ടിയിട്ടുള്ളത്? ഞാൻ കുറെ ശ്രമിക്കുന്നു, കിട്ടുന്നില്ല.
2: റേഡിയോ റിപ്പയറിംഗ് മഞ്ചേരി ഉണ്ടായിരുന്നു അല്ലേ? ബസ് സ്റ്റാൻഡിന്റെ അടുത്താണോ?
3: ബസ് സ്റ്റാൻഡിന്റെ അടുത്തില്ല, പഴയ സ്റ്റാൻഡിലും പുതിയ സ്റ്റാൻഡിന്റെ ഇടയില്.
2: ഇപ്പൊ എന്താന്ന്, വയ്യാതെയോ?
3: സ്ട്രോക്ക്.
2: ഓക്കെ, അത് ശരി. അപ്പൊ അത് ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്? വീട്ടിൽ വെച്ചാണോ?
3: അല്ല, അതിപ്പോ സംഭവിച്ചിട്ട് ഒന്നര വർഷമായിട്ടു.
2: ഒന്നര വർഷമായി അല്ലേ? അത് ശരി. അപ്പൊ എങ്ങനെയാണ്, ഒരുപാട് വർഷം ഈ റേഡിയോ റിപ്പയറിംഗ് ആയിട്ട് മുന്നോട്ട് പോയി അല്ലേ?
3: ഇരുപത്തിയഞ്ച് വർഷം.
2: അയ്യോ, വലിയൊരു കാലയളവാണ്. അപ്പോ എത്ര എത്ര റേഡിയോകൾ അല്ലേ കയ്യിലൂടെ അങ്ങനെ കടന്നു
3: പോയിട്ടുണ്ട്.
2: ഇപ്പോ അതിനുള്ള ഇപ്പൊ സംവിധാനം കുറവാണോ, ഈ റിപ്പയറിംഗ് സംവിധാനം?
3: സംവിധാനം പാർട്സുകൾ കിട്ടാൻ പ്രയാസമാണ്.
2: പിന്നെ
3: സ്ഥിരമായിട്ട് ഇരുന്നു കൊണ്ടിരിക്കുമ്പോ പലതും കയ്യിൽ വന്നുകൊണ്ടിരിക്കും.
2: അപ്പൊ അതിന്റെയൊക്കെ യോജിക്കുന്ന പാർട്സ് അങ്ങോട്ട് മാറ്റിയെടുക്കുക അല്ലേ?
3: മാറ്റിയെടുക്കാൻ പറ്റും, കാരണം വീണ് പൊട്ടും. എന്തായാലും റേഡിയോ വീണ് പൊട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പാർട്സുകള് റേഡിയോ ഒഴിവാക്കും ആൾക്കാര്, പുതിയ റേഡിയോ വാങ്ങും.
2: അത് ശരി. പിന്നെ ഏത് പാട്ടാണെന്ന് വേണ്ടത്? ഏതെങ്കിലും പാട്ട് കൊടുക്കാല്ലേ?
3: പാട്ട്
2: ആയിക്കോട്ടെ, നല്ലൊരു പാട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. ഏതായാലും നമുക്ക് അവർ റേഡിയോ റിപ്പയറിംഗ് രംഗത്തെ ആ ഒരു കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാനുണ്ട്?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു അത്.
2: ശരി, ഒരു റേഡിയോ, പിന്നെ പാടാത്ത ഒരു റേഡിയോ നമ്മള് ആ സർവീസിന് ശേഷം പാടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അല്ലേ?
3: അവരുടെ ആ സന്തോഷം
2: അതാണ്, അതാണ്.
3: അത് ഞാൻ ഒരു 10-20 വർഷം 25 വർഷം മുന്നേ റീചാർജബിൾ ആക്കി കൊടുക്കുമായിരുന്നു. പുതിയ ടെക്നിക്കൊക്കെ ഉണ്ട്, അന്ന് ടെക്നിക്കുകളൊന്നും ഇല്ല,
2: ഇല്ലാത്ത കാലത്ത്. അതായത് പിന്നെ കറണ്ട് പോയാലും പാടുന്ന സംവിധാനത്തില് അല്ലേ ആക്കി കൊടുക്ക?
3: അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമാണ്. മറ്റേ FM അല്ലാത്ത സാധാ AM റേഡിയോ ബാറ്ററിക്ക് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയും വിളിയായിരിക്കും.
2: അതെ അതെ അതെ, അത് ശരിയാണ്. ഈ പിന്നെ കറണ്ടുമായിട്ടുള്ള ബന്ധം വരുമ്പോ പല അപശബ്ദങ്ങളും വരാറുണ്ട്. അതെ അതെ. അപ്പൊ അത് കണക്ഷൻ വേർപെടുത്തി ബാറ്ററിയിൽ മാത്രമാകുമ്പോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന അല്ലേ?
3: കറണ്ട് പോയാലും വർക്ക് ചെയ്ത്
2: വർക്ക് ചെയ്യും ചെയ്യും
3: സംവിധാനം.
2: ഇപ്പോഴും മഞ്ചേരിയില് അങ്ങനത്തെ കടകൾ പ്രവർത്തിക്കുന്നതായിട്ട് അറിയോ?
3: അറിയാം. ഒരു മൊയ്തീൻകുട്ടി വേറെ ഉണ്ട്, ഒരു 10-70 വയസ്സ് അദ്ദേഹത്തിനായി.
2: രണ്ടും പേരൊന്നു തന്നെ, രണ്ടും
3: പേരൊന്നെ.
2: അതെ അതെ, ആയിക്കോട്ടെ. അല്ല, കുറെ ആൾക്കാരങ്ങനെ അന്വേഷിക്കാറുണ്ട് ഇത്, പിന്നെ എവിടെയാണ് ശരിയാക്ക നേരെയാക്ക എന്നൊക്കെ പറഞ്ഞിട്ടേ.
3: അല്ല, എനിക്ക് ഇപ്പൊ കൈ വർക്ക് ചെയ്യില്ല, നമ്മളെ കൈയിന്റെ ബാറ്ററി പോയി
2: കളിക്കുക. അങ്ങനെ ആ സംസാരത്തിലും പോലും ആ തമാശപ്പെടും അല്ലേ? റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ബാറ്ററി ആയിട്ടാ ബന്ധപ്പെടുത്തിയത്. എന്തായാലും പിന്നെ അല്ല, ഇപ്പൊ ഇവിടെ മഞ്ചേരിയിൽ ഉണ്ടോന്നാ ചോദിച്ചു. ഈ ഇത്തരം സംവിധാനങ്ങളെ ഈ ഉണ്ടെന്നല്ലേ പറഞ്ഞത്?
3: ബസ് സ്റ്റാൻഡില്, ബസ് സ്റ്റാൻഡിലെ
2: പല ശ്രോതാക്കളും അങ്ങനെ ചോദിക്കാറുണ്ട് എവിടെയാണ് ഇതിനുള്ള സൗകര്യം എന്നൊക്കെ. അപ്പൊ അതിനുവേണ്ടി അതാണ് ചോദിക്കാൻ കാരണം. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും വളരെ സന്തോഷം മൊയ്തീൻകുട്ടി, ഇങ്ങനെ റേഡിയോ സർവീസുമായി ബന്ധപ്പെട്ട ഒരാളുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് ഇതാ വരുന്നു കേട്ടോ. ഓക്കേ, ശരി.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
3: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.

ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം നൽകിയത് ജയ, സാങ്കേതിക സഹായവുമായി കൂടെ ഉണ്ടായിരുന്നത് അബ്ബാസ്, വേലായുധൻ, അരീക്കോട്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി. ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് H മത്സരത്തിൽ ഇന്ന് സ്പെയിൻ ഉറുഗ്വേയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. സ്പെയിനിനുവേണ്ടി അലക്സ് ബേന 42-ാം മിനിറ്റിൽ ഗോൾ നേടി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2-ാം വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-49 മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തുമെന്നാണ് കരുതുന്നത്.
2: ട്രെയിൻ സമയം.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് MV രവീന്ദ്രൻ. പരമ്പരാഗത കൈത്തയ്യൽ വിദ്യയായ ബാക്ക് സ്റ്റിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പേരശന്നൂർ GHSൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ഉപയോഗശൂന്യമായതും കീറിയതുമായ പഴയ പാന്റുകൾ പുനരുപയോഗിച്ച് ഗ്രോ ബാഗുകളും കൈബാഗുകളും നിർമ്മിച്ചു. പഴയ വസ്ത്രങ്ങൾക്ക് പുതുജീവൻ നൽകുന്ന ആശയം പ്രായോഗികമായി പരിചയപ്പെടാൻ പരിശീലനം സഹായകമായി. ലഹരി സംഘങ്ങൾക്ക് തടയിടാൻ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിലമ്പൂരിൽ മെഗാ മാരത്തൺ സംഘടിപ്പിച്ച് പോലീസ്. ലഹരിക്കെതിരെയുള്ള മാരത്തണിൽ MLA യും നഗരസഭാ ചെയർപേഴ്സണും പങ്കെടുത്തു.

0: കനോലി പ്ലോട്ടിൽ നിന്ന് ആരംഭിച്ച മാരത്തൺ ചന്തക്കുന്നിൽ സമാപിച്ചു. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സ്കൂളുകൾക്കും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന് അരങ്ങൊരുക്കി അരുത് എന്ന ഏകാംഗ നാടകം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടുങ്ങപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഷ്റഫ് മുന്ന അരുത് എന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഏകാംഗ നാടകം അവതരിപ്പിച്ചത്. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: വികസന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
9: ദിവസവും കാലത്ത് 6:35
10: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി,
10: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
10: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
12: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
13: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
12: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
14: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: സമയം 9:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
15: മുഖാമുഖം. പ്രിയ ശ്രോതാക്കളെ, സർഗസംവാദം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സർഗസംവാദം പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഋഷിരാജ് സിംഗ് ആണ്. സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഋഷിരാജ് സിംഗ് സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ വകുപ്പിന്റെ കമ്മീഷണർ ആയിട്ടും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ കമ്മീഷണറായിട്ടും സുസ്ഥിർഹമായ സേവനം കാഴ്ചവച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം കാവ്യ നായർ, അഭിഷിക്ത് ആൽബി, ആയിഷ തബ്ഷീറ, സുഫിയാൻ സൌറി, നിഹാൽ മുഹമ്മദ്, സൽഹ മറിയം സലീം, എൻ നന്ദന, അനാമിക അശോക് എന്നീ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു.
16: എല്ലാവർക്കും നമസ്കാരം. മഞ്ചേരി NSS കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ എന്റെ പേര് കാവ്യ. ചെറുപ്പകാലം തൊട്ട് വായന, സിനിമ, സംഗീതം, നൃത്തം കൂടാതെ മറ്റ് കലാപരമായ വിഷയങ്ങളിലും താല്പര്യമുണ്ട്. പാലക്കാടാണ് സ്വദേശം. സ്കൂൾ പഠനം തത്തമംഗലം സെന്റ് മേരീസ്, ചിറ്റൂർ വിജയമാതാ, പാലക്കാട് കാണിക്കമാതാ, കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു. വിജയമാതയിൽ പഠിക്കുന്ന കാലത്ത് മനോരമയുടെ വഴിക്കണ്ണ് പദ്ധതിയിൽ ജില്ലാതലത്തിൽ വിജയിയാവാനും മാതൃഭൂമി സീഡ് പദ്ധതിയുടെ ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തന

0: ത്തിനുള്ള ജെം ഓഫ് സീഡ് അവാർഡ് നേടാനും സാധിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള ശ്രീനാരായണ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ നിന്നും ബി എഡ് പൂർത്തീകരിച്ചു. ഭാവിയിൽ ഒരു കോളേജ് അധ്യാപികയാവാൻ ആഗ്രഹിക്കുന്നു.
1: ഞാൻ അഭിഷിക്ത അൽബി, നാലാം വർഷ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തവനൂരിൽ, കേരള കാർഷിക സർവകലാശാല. സ്വദേശം ഇടുക്കിയാണ്. മാനേജ്മെന്റിൽ കരിയർ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു.
2: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഐഷ തബ്ഷീറ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് വീട്. ഗവൺമെന്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഴുതാനും വായിക്കപ്പെടാനും കേൾക്കപ്പെടാനും ഇഷ്ടമുള്ള വ്യക്തിയാണ്. പല കലാമേഖലകളിലും ഇതിനു മുമ്പ് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്.

0: വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു.
1: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഐഷ തബ്ഷീറ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് വീട്. ഗവൺമെന്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഴുതാനും വായിക്കപ്പെടാനും കേൾക്കപ്പെടാനും ഇഷ്ടമുള്ള വ്യക്തിയാണ്. പല കലാമേഖലകളിലും ഇതിനു മുമ്പ് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്.
2: എന്റെ നാമം സുഫിയാൻ സോറി. ഞാൻ മലപ്പുറം ജില്ലയിലെ വെള്ളിക്കാപ്പച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട കോളേജായ MES മബാഡ് കോളേജിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ബിവോക് ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ് എന്ന കോഴ്സാണ് പഠിക്കുന്നത്. എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ കലയിലും കായിക ഇനങ്ങളിലും എല്ലാത്തിലും പങ്കെടുത്തതായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്.
3: എന്റെ പേര് നിഹാൽ മുഹമ്മദ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്ററിൽ 4ാം കൊല്ലം BLLB വിദ്യാർത്ഥിയാണ്. കാസർഗോഡ് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോ എന്റെ പഠനങ്ങളൊക്കെ മിക്കവാറും മംഗലാപുരത്താണ് നടന്നിട്ടുള്ളത്. കാസർഗോഡ് സപ്തഭാഷ സംഘഭൂമിയായതുകൊണ്ട് അതേപോലെ സപ്തഭാഷകളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ സോഷ്യൽ സയൻസസ്, ഡിബേറ്റിംഗ്, അലോക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നല്ലോണം ഇൻട്രസ്റ്റ് ഉണ്ടായതാണ്. റൈറ്റിംഗ്, റീഡിംഗ്, ലോ എടുക്കാൻ കാരണം ഹ്യൂമൻ റൈറ്റ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ലോ എടുത്തിട്ടുള്ളത്. ഫ്യൂച്ചറിൽ LLM ഹ്യൂമൻ റൈറ്റ്സ് അതേ രീതിയിൽ PhD രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
4: എന്റെ പേര് സെൽഹ മറിയം സെലിം. ഇപ്പോൾ KH Immunity വിമൻസ് കോളേജിൽ ബിരുദാനന്ത ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഇംഗ്ലീഷ് എടുക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ സാഹിത്യ ഇഷ്ടമാണ്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു സാമൂഹിക സേവനത്തിലേക്ക് ഇറങ്ങുക എന്നതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്.
5: നമസ്കാരം. എന്റെ പേര് നന്ദന. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിദ്യാർത്ഥിനിയാണ്. എന്റെ സ്വദേശം പാലക്കാടാണ്. UG ചെയ്തത് NSS കോളേജ് MRAയിലും BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ്. എനിക്ക് സിവിൽ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ എന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
6: ഞാൻ അനാമിക അശോകൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ മാധ്യമ പഠന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്ന് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ മണ്ണിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഭാവിയിൽ ഒരു RJ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. കാഴ്ചയുടെ ഈ ലോകത്ത് ശബ്ദത്തിലൂടെ എന്റേതായ അടയാളം സൃഷ്ടിക്കണം. ഞാൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് കാതുകളാണ് ആവശ്യം. ആ കാതുകൾ കിട്ടുക അത്ര എളുപ്പമല്ല, പക്ഷെ ഞാനത് സ്വന്തമാക്കും.
7: നമസ്കാരം. ഞാൻ ഋഷിരാജ് സിംഗ്, റിട്ടയർഡ് IPS ഓഫീസർ, കേരളക്കാടർ. 1980 ബാച്ചിൻ്റെ ഒരു ഓഫീസറാണ്. 1.5 വർഷം മുമ്പ് ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു, DGP പ്രിസൻസ് ആയിട്ട്. അതിനു മുമ്പ് 3 വർഷം എക്സൈസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സ്കൂൾ കോളേജുകളിൽ ലഹരി വസ്തുക്കൾ ഒരുപാട് വ്യാപിക്കുന്നു. ആ പ്രശ്നം കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി 1780 സ്കൂൾ കോളേജുകളിൽ ഞാൻ പോയി. അതും ഞാനിപ്പോൾ തുടരുന്നു. ഏകദേശം എല്ലാ ദിവസവും 3-4 സ്കൂൾ കോളേജുകളിൽ എല്ലാ ദിവസവും പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുന്നത്.
8: കാവ്യ നായർ, മഞ്ചേരി NSS കോളേജിലെ 1ാം വർഷ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി.
4: സാറിന്റെ ചെറുപ്പകാലം, ഇൻക്ലൂഡിംഗ് സ്കൂൾ ആൻഡ് കോളേജ് എഡ്യൂക്കേഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാമോ?
7: സ്കൂൾ കോളേജുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ ഇനിയും ഒരു നല്ല ഒരു പറയത്തക്ക രീതിയിൽ കാര്യങ്ങൾ അവിടെ ഇല്ല. കേരളത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഏത് മൂലയിൽ പോയാലും അവിടെ ഒരു സ്കൂൾ കാണുന്നു, ഒരു കോളേജ് കാണുന്നു, ഒരു പ്രൈമറി ഹെൽത്ത് ഡിസ്പെൻസറി കാണുന്നു. എവിടെയോ ഞാൻ വായിച്ചു, കേരളത്തിൽ 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. 20,000 സ്കൂളുകളുണ്ട്, 7,000 കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റീസ് കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകളൊക്കെ ഉണ്ട്. ഇത് രാജസ്ഥാനിലൊന്നുമില്ല. രാജസ്ഥാനിൽ അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ തീരെയില്ല. അത് ഒരു സർക്കാർ വകയിൽ 1-2 സ്കൂൾ ഒരു ഗ്രാമത്തിലോ ഒക്കെ ഉണ്ടാവുന്നു. നമ്മളവിടെ പോയി പഠിക്കുന്നു. ഇപ്പം തന്നെ അവർ പറയുന്നത് 1,000 പെൺകുട്ടികൾ 1-ാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 990 കുട്ടികൾ, അതേ പെൺകുട്ടികൾ 10th ക്ലാസ് വരെ പഠിക്കാൻ പോകുന്നു. അതേ കുട്ടികൾ കോളേജിൽ വന്നാണെങ്കിൽ 980 കുട്ടികൾ കോളേജിൽ എത്തുന്നു. രാജസ്ഥാനിലെ നാട്ടിൻ പ്രദേശങ്ങളിൽ 1,000 പെൺകുട്ടികൾ 1-ാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 1 കുട്ടിയാണ് കോളേജിൽ എത്തുന്നത്. അക്കാര്യം നാം മറക്കണ്ട. എല്ലാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ സാക്ഷരത അങ്ങനെയാണ്. അവിടെ ഇനിയും സാക്ഷരത സിറ്റികൾ ഒഴിച്ചിട്ട് ഒരു 50-60% ആയേ ഉള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ രാജസ്ഥാനിലൊക്കെ കേരളം എടുത്തുപോലെ

0: വരാൻ പറ്റുന്നില്ല.
1: ഇവിടെ സർക്കാർ സ്കൂളുകളിൽ പോയി നിന്ന് 1900 ജന്മത്തിന്റെ 5-6 വർഷം വരെ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളിലെ ആ സിറ്റി ഗ്രാമങ്ങളിലെ ലൈറ്റ് പോലെ ഇല്ലായിരുന്നു, ഇലക്ട്രിസിറ്റി പോലെ ഇല്ലായിരുന്നു. അപ്പോൾ ലാമ്പിലൊക്കെ പഠിക്കും, അമ്മ രാത്രിയിൽ ലാമ്പ് വയ്ക്കും, ലാമ്പിൽ പഠിക്കുക. സ്കൂളിൽ പോവുക, നടന്നു പോവുക, ഇല്ലെങ്കിൽ സൈക്കിളിൽ പോവുക. എൻ്റെ മുഴുവൻ സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം മുഴുവൻ സൈക്കിളിനാണ് നമ്മൾ പോയിട്ട് വരിക, എത്ര ദൂരം പോയാലും. ഒരു സാധനമാണ്, ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചവനാണ്, അതാണ് നമ്മുടെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്.
2: അഭിഷിക് ആൽബി, തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അവസാന വർഷ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി.
3: ചെറുപ്പകാലത്ത് യു പി എസ് സി അല്ലാതെ വേറെ ഏതെങ്കിലും സ്വപ്നങ്ങളുണ്ടായിരുന്നോ? യു പി എസ് സി അല്ലായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഏതായിരുന്നു? വേറെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകൾ ഏതൊക്കെയാണ്?
1: സർവീസിൽ കയറുന്നതിന് മുമ്പ് 2 വർഷം ഞാൻ ടെമ്പററി ആയിട്ട് ലെക്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു പി എസ് സിയിൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യാനുള്ള എനിക്ക് താല്പര്യം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. കുട്ടികളെ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 1700 സ്കൂൾ കോളേജുകളിലൊക്കെ നമ്മൾ പോയത്. കുട്ടികളോട് ലഹരിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിലും അതൊരു പഠനമല്ലേ, ഒരു ഒരു ക്ലാസ്സാണ്, ഇറ്റ്സ് എ ലെക്ചർ. യു പി എസ് സിയിലെ ഒരു പ്രത്യേകം താല്പര്യം പറഞ്ഞു വെച്ചാൽ, അച്ഛൻ, അമ്മയുടെ അച്ഛൻ, അവരെല്ലാം പോലീസിലാണ്, രാജസ്ഥാൻ പോലീസില്. അപ്പോൾ അവരെ എപ്പോഴും കാണുമ്പോൾ യൂണിഫോമിൽ അവരെ കാണുന്നു. ഒരു പക്ഷേ യൂണിഫോമിലുള്ള അട്രാക്ഷൻ നമുക്ക് ചിലപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ഞാനും വലുതാവുമ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതി ഒരു യൂണിഫോമുള്ള സർവീസിൽ കയറാൻ ശ്രമിക്കും. ഒരു സബ് കോൺഷ്യസ്നെസ്സിൽ അങ്ങനെ ഒരു തോട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. പരീക്ഷ എഴുതി അപ്പോൾ ഭാഗ്യത്തിന് പോലീസ് സർവീസ് കിട്ടി, നമ്മളെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, അത്രേ ഉള്ളൂ.
2: ഐഷ തബ്ഷീറ, മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 3-ാം വർഷ MBBS വിദ്യാർത്ഥിനി.
4: സാറ്, ലഹരി മാഫിയക്കെതിരെയും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലുമൊക്കെ അതിശക്തമായ പ്രചാരണ രംഗത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വൈകും മുമ്പേ എന്നൊരു പുസ്തകം തന്നെ സാർ ലഹരിക്കെതിരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിനോട് ഇത്രയും പ്രിയം വെച്ചുകൊണ്ട് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന, മലയാള പാട്ടുകൾ ധാരാളമായി ആസ്വദിക്കുന്ന സാർ, ഇനിയും ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതവും കേരളത്തിൽ തന്നെ തുടരാനാണോ, അതോ ഒരു തിരിച്ചുപോക്കിന്റെ ഒരുക്കത്തിലാണോ എന്ന് കൂടി അറിയാൻ താല്പര്യപ്പെടുന്നു.
1: റിട്ടയർമെന്റ് ശേഷം തിരുവനന്തപുരത്തുള്ള ഒരു വാടക വീടെടുത്തു, കഴിയുന്നവരെ ഇവിടെ തന്നെ താമസിക്കുക, പുതുപരിപാടികളിൽ പങ്കെടുക്കുക, കുട്ടികളോട് പോയി സംസാരിക്കുക, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും എനിക്ക് സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും 4-5 ക്ലാസ്സുകൾ എല്ലാ ജില്ലകളിൽ ഉണ്ടാവും. എനിക്ക് പറയാനുള്ള ഒരു സന്തോഷമായ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുന്ന തന്നെ മലപ്പുറമിലെ സ്കൂൾ കോളേജുകളാണ്. ആ ഒരു ഹരികുമാർ ഉണ്ട് അവിടെ, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തു, എക്സൈസ് ഓഫീസറായിട്ട്. അപ്പോൾ അദ്ദേഹം നഷാമുക്ത ഭാരത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമിൻ്റെ അദ്ദേഹം അധ്യക്ഷനാണ്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിനും വിളിക്കുന്നു, എന്നെ ഡയറക്റ്റായിട്ട് വിളിക്കുന്നു. എന്തോ 14 ജില്ലയിൽ എന്തോ ആയിരിക്കാം കാരണം, ഇവിടെയാണ് ചുരുങ്ങിയെങ്കിലും മുമ്പ് ഒരു 7 ദിവസം ഞാൻ 30 ദിവസത്തിൽ എല്ലാ മാസം ഇവിടെ വന്ന് ഒരു 7 ദിവസമാണെങ്കിൽ 4 ക്ലാസ് ഒരു ദിവസത്തിനാണെങ്കിൽ ഏകദേശം 25 സ്കൂൾ കോളേജുകളിൽ ഞാൻ എല്ലാ മാസം വന്ന് സംസാരിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ താത്കാലികമായി നമ്മുടെ ഇവിടെ തന്നെ തുടരാനാണ് നമ്മുടെ താല്പര്യം.
2: സുഫിയാൻ സൗറി, മാമ്പാടി MES കോളേജിലെ ബിവോക് ന്യൂട്രീഷൻ സയൻസ് വിദ്യാർത്ഥി.
5: സർ, യു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാറിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു?
1: ലിമിറ്റേഷൻസ് അന്ന് ഈ അക്കാഡമി ഒന്നുമില്ല. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ മാത്രം 28 യു പി എസ് സിന് വേണ്ടി തയ്യാറെടുപ്പ് എടുക്കാനുള്ള അക്കാഡമീസ് വന്നിട്ടുണ്ട്. 28 ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ യു പി എസ് സി പരിശീലനം നടക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിലാണ്. ഡൽഹിയിലും 21 ഉള്ളൂ. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് അന്ന് ഒന്നുമില്ല. നമ്മുടെ ബിക്കാനേർ സിറ്റിയിലാണ് ഞാൻ ഇതിൻ്റെ സംബന്ധിച്ച തയ്യാറെടുപ്പൊക്കെ എടുത്തത്. അപ്പോൾ എന്റെ കൂടെ വരെ തയ്യാറെടുപ്പ് എടുക്കാനുള്ള ആരുമില്ല. നമ്മളെ ഒട്ടൊക്കെ അങ്ങനെ ഒരു കരകൾ സിലബസ് നോക്കി, അത് സിലബസ് നോക്കി ടീച്ചേഴ്സ്, നമ്മുടെ പ്രൊഫസേഴ്സുമായി, നമ്മുടെ ഹിസ്റ്ററിയിലാണ് ഞാൻ, സ്കൂളിലും ഹിസ്റ്ററി ഉണ്ടായിരുന്നു, കോളേജിലും ഹിസ്റ്ററി ഉണ്ടായിരുന്നു, MA ഹിസ്റ്ററിയിലാണ് ചെയ്തത്. ആ സബ്ജക്റ്റും ഞാൻ UPSCയിലും എടുത്തു. അപ്പോൾ 50% തയ്യാറെടുപ്പും ഞങ്ങളുടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് തന്നെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സോളോ അഫെയർ. ഒറ്റയാൾ പട്ടാളം അങ്ങനെയൊക്കെ പറയാം. വേറെ ആരും ഇല്ല സഹായിക്കാൻ. എങ്ങനെയാണ് ചോദ്യങ്ങൾ, എങ്ങനെ വരിക, എന്ത്

0: അത് ഒരു ഇൻഫോർമേഷനും ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ തന്നെ പഠിക്കേണ്ടി വന്നു. അത് ഒരു ഡ്രോബാക്ക് പറയാം. ഇല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളെ സഹായിക്കാൻ 100 ആളുകളുണ്ട്, അക്കാഡമീസുണ്ട്, പ്രൊഫസേഴ്സുണ്ട്, ഓൺലൈൻ എന്ത് വേണമെങ്കിൽ നോക്കാം, പഠിക്കാം. അന്ന് ടി വി പോലും ഇല്ല. ഞങ്ങൾ ഞാൻ പരീക്ഷ പാസ്സായ സമയം വരെ ബിക്കാനേരിൽ ടി വി ഇല്ലായിരുന്നു. അപ്പോൾ റേഡിയോയിലാണ്. അതുകൊണ്ടാണെങ്കിൽ റേഡിയോ ഇഷ്ടം. ഇപ്പോൾ തന്നെ ഐ ഹിയർ റേഡിയോ. കാരണം റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർനാഷണൽ രണ്ടാമത് സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ഇന്റർനാഷണൽ റിലേഷൻസിന് ഇനിയും ഒരു പുസ്തകമൊന്നും ഇല്ല, അതിൻ്റെ സബ്ജക്റ്റ് ഇല്ല. കഴിഞ്ഞ 6 നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കുണ്ടായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ ടി വിയും ഇല്ല, ന്യൂസ് പേപ്പർ മാത്രം വായിക്കുക. പിന്നെ BBC മാത്രം പഠിച്ചിട്ടാണ് ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ തയ്യാറെടുപ്പ്, ആ സബ്ജക്റ്റ് തയ്യാറെടുപ്പ് നമ്മുടെ എടുത്തത്. അപ്പോൾ അന്ന് ഇത് ആക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. അത് ഒരു ഡ്രോബാക്ക്. പക്ഷേ നമുക്ക് ഒരു മനസ്സിൽ അത് ഒരു കാര്യം സാധിക്കാൻ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളത് ചെയ്തിരിക്കും, എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിട്ടയർഡ് IPS ഓഫീസർ ഋഷിരാജ് സിംഗുമായി മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നടത്തുന്ന സംവാദമാണ്. നിഹാൽ മുഹമ്മദ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പെരിന്തൽമണ്ണ ക്യാമ്പസിലെ BA LLB 4th year വിദ്യാർത്ഥി.
2: UPSC സെലക്ട് ചെയ്യാൻ മിക്കവാറും യൂത്ത്സിൽ ഉണ്ടാവുന്ന ഡ്രൈവ് 2 ഒന്ന്, അതിൻ്റെ ഒപ്പം വരുന്ന പവർ, ലൈറ്റ് ഉള്ള കാറ്, ഷോൾഡറിൽ വരുന്ന സ്റ്റാർസ്, അതേ രീതിയിൽ മറ്റേതായിരിക്കും സർവീസ്, ജനങ്ങളെ സർവീസ് ചെയ്യണം. അപ്പൊ സാറിന്റെ ഡ്രൈവ് എന്തായിരുന്നു?
0: ഞാൻ കഴിഞ്ഞ 37 സർവീസിൽ ചെയ്ത കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ഒന്നുമില്ല, ഈ മോൾലെസ് ലൈറ്റൊക്കെ അതൊരു ഉണ്ടെങ്കിലും അത് ഒന്നോ രണ്ടോ വർഷത്തിലൊക്കെ ആഗ്രഹം നമ്മൾ ഇങ്ങനെ അവസാനിക്കുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ നാട്ടുകാർക്ക് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിലും ഒരു വിജിലൻസ് ഓഫീസറായിട്ടും നമുക്ക് വേണമെങ്കിൽ വിപ്ലവപരമായ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയായിരുന്നു വിജിലൻസ് ഓഫീസർ, ഇലക്ട്രിസിറ്റി ബോർഡ്. അതിനകത്ത് നിങ്ങൾക്കും ചിലപ്പോൾ മനസ്സിലാവും എവിടെ പോയിട്ട് ഒരു IPS ഓഫീസർ തന്നെയാ പറ്റുമെന്ന്. അപ്പോൾ ആരുടെ മുഹമ്മദ് സാനാണ് എന്നെ ഇവിടെ കൊണ്ടുപോയത്. മുഹമ്മദ് ദിവസത്തെ ഇവിടെ നമ്മൾ ശരിയാക്കാം. അപ്പം നോക്കുമ്പോൾ അവിടെ ഇവിടെ അന്യ സംസ്ഥാനങ്ങളെക്കാൾ കുറവാണെങ്കിലും ഇലക്ട്രിസിറ്റി മോഷണം ഇവിടെയും ഉണ്ടായിരുന്നു. 4 ഉണ്ട് ഇവിടെ. ഒന്ന്, അഗ്രികൾച്ചർ ഫീൽഡിൽ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റി കണക്ഷനും മോഷണവും. രണ്ടാമത്തെയാണ് ആശുപത്രികൾ അല്ലെങ്കിൽ ഫാക്ടറീസ്, ഒരു വലിയ ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾ. മൂന്നാമത്തെയാണ് റെസ്റ്റോറൻറ്റ്, സിനിമ ഹോൾ, കടകൾ. നാലാമത്തെയാണ് വീടുകൾ. 4 ആളുകൾ കണക്ഷൻ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് അഗ്രികൾച്ചർ കണക്ഷനിൻ്റെ പൈസ ഏറ്റവും കുറവാണ്. അന്ന് ഞാൻ 2005-2006 ഉണ്ടാകുമ്പോൾ 2 പെർ യൂണിറ്റേ ഉള്ളൂ. ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും കുറഞ്ഞ കണക്ഷൻ എടുത്തിട്ട് അവർ ചിലപ്പോൾ വീടിന് വേണ്ടി ഉപയോഗിക്കും, ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, സിനിമ ഹോൾ, അതിനു വേണ്ടി ഉപയോഗിക്കും. അത് ഞാൻ കണ്ടുപിടിച്ചു. അത് ഒരു തരത്തിലുള്ള. പിന്നെ ഫ്യൂസ്, മീറ്റർ, അന്ന് മാനുവൽ മീറ്റർ ആയിരുന്നു. ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം ഡിജിറ്റലായിട്ടുണ്ട്. അതിനകത്ത് അവർ അത് വളരെ സിമ്പിളാണ്, അതിന് ആ വയർ ഊരിയാൽ മതി. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇത് ഇവിടെ കൺസംപ്ഷൻ വളരെ കുറവാണോ എന്ന രീതിയിൽ നമുക്ക് കാണുന്നു. പല രീതിയിലെ മോഷണങ്ങൾ നടക്കുകയായിരുന്നു പറയാനുള്ളത്. അത് നമ്മളെല്ലാം കണ്ടുപിടിച്ചു. 760 crore ഇവിടെ ഫൈൻ ചെയ്തിട്ട് ലിക്വിഡ് കാഷാണ് സർക്കാരിന് നമ്മൾ വാങ്ങി കൊടുത്തത്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആർത്ഥിക അവസ്ഥ, അതായത് ഇക്കോണമിക് അവസ്ഥ മെച്ചപ്പെടുത്തി നമ്മൾ. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് വിജിലൻസ് ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ ഒരു അവസരമുണ്ടെങ്കിൽ, പിന്നെ ക്രമസമാധാനമില്ലോ ഇല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്തിലോ ജോലി ചെയ്യാനും, ജോലി എല്ലാ സ്ഥലത്തിലും ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം, ചെയ്യണം.
1: സൽഹ മറിയം സലീം, യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരിയിലെ 1st year MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി.
3: സാറിന്റെ കുട്ടിക്കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ സാറിന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഓർമ്മ ഷെയർ ചെയ്യാം.
0: ഒന്ന് രണ്ട് സ്ഥലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുട്ടിക്കാലം അത്രയും നല്ലതായിരുന്നില്ല. ഒരു സംസാരിക്കാനൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും, സാറ് പറഞ്ഞ വന്ന നുണയാണോ എന്ന്. അങ്ങനെയല്ല, ഒരു സംസാരിക്കുമ്പോൾ ക്ലാഫ്റ്റ് പാലറ്റിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും.

0: ഭാഗത്തിനെ കടക്കുന്നു, അകത്തും എല്ലാം രണ്ട് ഭാഗമായിട്ട് കിടക്കുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് ഒരു വായുവായിട്ട് മാത്രമേ, ഒരു എയറായിട്ട് മാത്രമേ പോവുള്ളൂ. ഒന്നും ഒന്നും പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം മുഴുവൻ കുട്ടിക്കാലം ജീവിതം ഇതിൻ്റെ പുറകിൽ പോയി. അതുകൊണ്ട് ആളുകൾ സ്കൂൾ കോളേജിലുള്ള കുട്ടികളെ കളിയാക്കുന്നു, അപമാനിക്കുന്നു. വലിയ പ്രശ്നമായിരുന്നു. എന്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പക്ഷെ നിവർത്തിയില്ല. അവിടെ ഇത് ശരിയാക്കാനുള്ള ഒരു വ്യവസ്ഥ അവിടെ ഇല്ല രാജസ്ഥാനിൽ. അപ്പോൾ അത് സഹിച്ചു. പിന്നെ കോളേജിൽ പറയുമ്പോൾ പിന്നെ ചണ്ഡീഗഡ് PGI അവിടെ ഒരു പ്ലാസ്റ്റിക് സർജറീൻ്റെ ഒരു ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് 78 അതായത് എൻ്റെ ജന്മത്തിൻ്റെ 17-ാമത്തെ വർഷത്തിൽ ആറ് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ ഒരു ഓപ്പറേഷനിൻ്റെ ഒരു വഴി വന്നിട്ടുണ്ട്. അവിടെ പോയി ഒരു വലിയ ഓപ്പറേഷനൊക്കെ നടത്തി. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നു പോലെ നമുക്ക് തോന്നലില്ല. അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പിന്നെ കൂടുതൽ ഞങ്ങൾ കളിക്കും പുറത്ത്. ഇത് ഇപ്പോൾ കാണാത്ത സംഭവങ്ങൾ ഇതാണ്. നമ്മൾ വൈകുന്നേരമായാലും ഒരു പിന്നെ പുറത്ത് പോയി പല തരത്തിലുള്ള ഗെയിമിന് ഇത് കളിക്കും. നമുക്ക് കളിയത് പറഞ്ഞു വെച്ചാൽ അമ്മ ഒക്കെ ബലമായിട്ട് വീട്ടിലകത്ത് കൊണ്ടുപോകാനുള്ള ഓർമ്മകൾ എനിക്ക് ഇനിയും ഉണ്ട്. ഇപ്പോൾ അത് കുട്ടികളെ ആരും പുറത്ത് പോകുന്നു കളിക്കുന്നൊന്നുമില്ല. കളിക്കാത്തത് കൊണ്ട് അവർക്ക് എനർജി, ഓരോരോ കുട്ടിക്കോരോ എനർജി ഉണ്ട്. ആ എനർജി അവർക്ക് ചിലവാവുന്നില്ല. അപ്പോൾ അവർക്ക് ബോറടിക്കുന്നു. ഈ ബോറടിക്കൊണ്ടാണ് ഇപ്പോൾ കുട്ടികളെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ പുതിയ തിയറി വന്നിട്ടുണ്ട്. ഒരു ദിവസത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതിന് ഐ യൂസ് ടു ഒരു 10, 25, 30 km സൈക്കിൾ ചവിട്ടിയേ പറ്റൂ. കോളേജ് പോവുക, സ്കൂൾ പോവുക, തിരിച്ചു വരിക, ഏതോ ഒരു ലൈബ്രറിയിൽ പോവുക, തിരിച്ചു വരിക, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സൈക്കിൾ മാത്രമായിരുന്നു. അത് ഇപ്പോൾ സ്കൂൾ കോളേജിൽ ഞാൻ ചോദിക്കുമ്പോൾ ഒരു കുട്ടിയും പോലെ കൈ പൊക്കുന്നില്ല. ഐ ഓൾവേസ് ആസ്ക്. അത് എന്തിന്? അത് ഒരു എക്സർസൈസ് ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ എക്സർസൈസ് ചെയ്യാനും നിങ്ങൾ ജിമ്മിൽ പോവുക, ഇല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക, രാവിലെ ഗ്രൗണ്ടിൽ പോയി ഓടുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രിസ്ക് വാക്ക് ചെയ്യുക. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് ശരി. സോ യുവർ ബോഡി, യു ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുപ്പമാണ്, ചെറിയ വയസ്സാണ്, നിങ്ങൾക്ക് അത് തോന്നുമില്ല. പക്ഷേ ഒരു 30 or 35 വയസ്സ് വന്നാൽ എല്ലാ രോഗങ്ങളും നമ്മൾക്ക് വരാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ. അപ്പോൾ തങ്ങൾക്ക് ബോറടി മാറ്റാനും വേണ്ടി, പക്ഷേ അതേസമയം ഈ മൊബൈൽ ഫോൺ ഒഴിവാക്കാനും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കാനും രണ്ട് കാര്യം മാത്രം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. ഒന്ന്, ഒരു മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു വ്യായാമം നിങ്ങൾ ചെയ്താൽ അത്രത്തോളം തങ്ങൾക്ക് ഉന്മേഷം കിട്ടും. ഒരു ഡോപ്പാമൈൻ പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് നമ്മുടെ ശരീരത്തിൽ. വെൻ വി ആർ ഹാപ്പി, നമ്മൾ സന്തോഷം തോന്നുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമൈൻ വരുന്ന ഒരു നമ്മുടെ ഒരു ഹാർമോണുണ്ട്. ആ ഡോപ്പാമൈനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഈ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് അതുപോലെയുള്ള ഉന്മേഷം കിട്ടാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ലഹരി വസ്തു അത് കഴിച്ചിട്ടും ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അവിടെയാണ് നമ്മൾ ആ സന്തോഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വി ക്യാൻ അവോയ്ഡ് ബോത്ത് ഇഫ് യു എൻഗേജ് യുവർ സെൽഫ് ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ 1 hour ഇൻ യുവർ ബോഡി മെയിൻ്റനൻസ്. അത് നിങ്ങൾ സൈക്കിളിലോ ഇല്ലെങ്കിൽ ജിമ്മോ ഇല്ലെങ്കിൽ വെറും എവിടെയെങ്കിലും പോയിട്ട് നടക്കുക, ഓടുക, ഒന്നും ചെയ്യാനില്ല. സ്പോർട്സ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആൻറ്റിഡോട്ട് ടു ദ യൂസ് ഓഫ് ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഹൗ മെനി ഓഫ് യു ആർ സ്പോർട്സ്മാൻ? സ്പോർട്സ്മാൻ ആകാൻ വേണ്ടി നിങ്ങൾ ഒരു ടീമോ കോളേജിന് വേണ്ടി കളിക്കണം, കേരളത്തിന് വേണ്ടി കളിക്കണമോ ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഈ വൈകുന്നേരം ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്, രാത്രി 10 മണിയായാലും 12 മണിയായാലും കുറേ ഈ ഫുട്ബോളിൻ്റെ ചെറിയ ചെറിയ ഗ്രൗണ്ട്സ് വന്നിട്ടുണ്ട്, കുട്ടികൾ കളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും ആ കുട്ടി എത്ര ഹാപ്പിയാണെന്ന്. ഇയാളൊന്നും വലിയ പ്ലെയറൊന്നും അല്ല, പക്ഷേ ഇയാൾ അവിടെ പോയി 2 മണിക്കൂർ ഇയാളെ ഈ വയർപ്പിന് നിറഞ്ഞ് തിരിച്ച് വരുമ്പോൾ പുള്ളിത് ഒരു സന്തോഷം കാണും. അങ്ങനെ കളിക്കുന്ന ആൾക്ക് മൊബൈൽ ഫോണും വേണ്ട, ഇയാൾ ഡ്രഗ്സിൻ്റെ അടുത്ത് പോവുകയില്ല, ഉറപ്പാണ്. സോ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു സേ that you have to do at least engage for 1 hour in any kind of exercise. It will keep you away from mobile phone as well as from the drugs. This is you should do. Yes. അപ്പൊ അങ്ങനെയുള്ള ബോറടിയും ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഒരു ശാരീരികമായിട്ട് നല്ല വ്യായാമം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കുട്ടികളിൽ കാണാത്തത് കൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്.
1: എൻ നന്ദന, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ 1st year MCJ വിദ്യാർത്ഥിനി.
2: സർ, താങ്കളുടെ ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യം കടന്നു വന്നത്?
0: ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ഒരു വലിയ ഏറ്റെടുത്തിട്ട് പറയാനുള്ള കാര്യമൊന്നുമില്ല. നമ്മളൊരു BA ചെയ്തു, MA ചെയ്തു. MA ചെയ്ത ശേഷം നമ്മൾ എത്രത്തോളം നമ്മുടെ അമ്മ അച്ഛന്മാരുടെ കീഴിൽ നമുക്ക്

0: താമസിക്കാൻ പറ്റും, എത്രത്തോളം നമ്മൾ സ്വയം നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കും. അപ്പോൾ 82-ല് എം എ പരീക്ഷ പാസ്സായ ശേഷം ഇനിയും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ആ തോന്നൽ വന്ന ശേഷമാണ് ഈ പരീക്ഷ എഴുതാന്ന് ആലോചിച്ചത്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ്യം. വേറെ ആളുകളോട് പറഞ്ഞാൽ പറയും നാട്ടിലെ സേവനത്തിന് വേണ്ടിയായിരുന്നു, ഇന്ത്യ രാജ്യത്തിൻ്റെ, അങ്ങനെ നമ്മുടെ കുട്ടികളോട് നുണ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു ജോലിയില്ല, പക്ഷെ നല്ല ഒരു പരീക്ഷ അവർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് UPSC-യിലൊരു എനിക്ക് വിശ്വാസം അവിടെ ഒരു നമ്മൾ, അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ഒരു കൂടുതൽ ശ്രമം നടത്തുകയാണെങ്കിൽ ഈ പരീക്ഷന് വേണ്ടി ആയിക്കോട്ടെ എന്ന് മാത്രം കരുതിയിട്ടാണ് ഈ പരീക്ഷ എഴുതിയത്, അത്രേ ഉള്ളൂ. ബട്ട് ദ മെയിൻ റീസൺ വാസ് അൺഎംപ്ലോയ്മെന്റ്.
1: അനാമിക അശോക്, തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയിലെ 1-ാം വർഷ MA ജേർണലിസം വിദ്യാർത്ഥിനി.
2: സാർ, ഒരു നല്ല സുഹൃത്ത് 1000 പുസ്തകങ്ങൾക്ക് തുല്യമാണല്ലോ. അങ്ങനെയെങ്കിൽ സാറിന്റെ ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന സൗഹൃദ ബന്ധങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: സംസാരത്തിന്റെ വിഷയമായത് പോകുമ്പോൾ, സോ ഐ യൂസ് ടു ബി വെരി അലൂഫ് ഇൻ ദി സ്കൂൾ ഓൾസോ. നമ്മൾ അങ്ങനെ ഒരു വലിയ ഫ്രണ്ട്സ് എനിക്ക് ഇല്ലായിരുന്നു. നമ്മളോട് ആരും നമ്മൾ കൂടെ ഇരിക്കുന്നില്ല. എവരിബോഡി ട്രൈസ് ടു മേക്ക് ഫൺ ഓഫ് മീ, ഒരു എന്നെ കളിയാക്കുക, പിന്നെ അവരോട് എങ്ങനെ ഫ്രണ്ട്സ് ആക്കുക. അത് എനിക്ക് വിരലുകളിൽ എനിക്ക് എണ്ണിക്കാൻ കഴിയും എത്ര ചെറിയ ഒരു 5, 6, 7, 8 ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ പറയാം. ദിസ് ഇസ് ദ പ്രോബ്ലം. സോ ഫ്രണ്ട്ഷിപ്പ് വാസ് നോട്ട് സംതിങ് വിച്ച് ഐ ഫീൽ പ്രൗഡ് നൗ.
1: സർഗസംവാദം പരിപാടിയിൽ ഇതുവരെ കേട്ടത് ഋഷിരാജ് സിംഗ് IPSമായി കാവ്യ നായർ, അഭിഷിക് ആൽബി, ഐഷ തബ്ഷീറ, സുഫിയാൻ സോറി, നിഹാൽ മുഹമ്മദ്, സൽഹ മറിയം സലീം, എൻ നന്ദന, അനാമിക അശോക് എന്നീ വിദ്യാർത്ഥികൾ നടത്തിയ സംവാദത്തിന്റെ ആദ്യ ഭാഗമാണ്. ഈ സംവാദത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കേൾക്കാം.
3: മുഖാമുഖം.

0: മലപ്പുറം ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ലഹരി വിരുദ്ധ ദിനാചരണം മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
8: വാക്കും
7: പൊരുളും പ്രായോജകർ,
8: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
12: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
11: രാവിലെ 8:23.
12: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
11: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
14: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: കോഴിക്കോട് കണ്ണൂർ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: യൂ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
0: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: FM പ്രധാന വാർത്തകൾ.
5: നമസ്കാരം. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹന്തി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. വെനിസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ UP രാജീവിനെ നിയമിച്ചു. VSSEയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G മത്സരത്തിൽ ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ ഈജിപ്റ്റ് ഇറാൻ മത്സരം 1-1 എന്ന നിലയിലാണ്. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലാന്റിനെതിരെ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു.
1: FM പ്രധാന വാർത്തകൾ.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ച്, ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
9: 7:45.
10: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ച്, ചാവക്കാട്.
11: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
12: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
11: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
14: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
13: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
14: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744555024.
14: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
16: ട്രെയിൻ സമയം.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166 10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59, 166 06 തിരുവനന്തപുരം.

0: മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 163:26, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ട്രെയിൻ സമയം.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
3: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
0: ഇന്ന് 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഇതിലേക്കായി വിളിക്കേണ്ട നമ്പറുകൾ 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800. പതിനൊന്ന് മണിക്ക് യുവവാണി, 11:30 ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം പകർച്ചവ്യാധികൾ.
5: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഇന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

ഹരികൃഷ്ണൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് കേട്ടത്. ഇനി യേശുദാസും ലതികയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം കാതോട് കാതോരം.

പ്രിയമുള്ളവരെ, ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ ഇതിനു മുമ്പ് കേട്ട ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാണ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 യുവവാണി. 11:30 ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, വിഷയം പകർച്ചവ്യാധികൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം, 12:40 പ്രകാശധാര.

ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഇന്നലെയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 മണി കഴിഞ്ഞ് 19 മിനിറ്റും 33 സെക്കൻഡുമായിട്ടുണ്ട്.
1: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. കാത്തിരിപ്പിനൊടുവിൽ ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സും നിങ്ങൾക്കരികിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ വളരെ ആവേശകരമായിട്ടുള്ള കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജയ? ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കുറെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും. തീർച്ചയായും അവർക്കൊക്കെ സംസാരിക്കാൻ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. കുറെ അധികം കാര്യങ്ങൾ നമുക്ക്
0: സംസാരിക്കാനുണ്ട്, കുറെ വിശേഷങ്ങൾ അവർക്കും പറയാനുണ്ട്.
1: തീർച്ചയായിട്ടും ഇന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ വിനോദ്,
0: ഞാൻ ജയ. സ്റ്റുഡിയോ സഹായവുമായി ഒപ്പമുണ്ട് മൂസിന നൂറുൽ അമീൻ. സാങ്കേതിക സഹായം നൽകുന്നു എം ഷജീർ, അബ്ബാസ്, വേലായുധൻ അരീക്കോട് എന്നിവർ.
1: അപ്പോ ശ്രോതാക്കൾക്ക് പങ്കെടുക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ അറിയാമല്ലോ, എല്ലാ ദിവസവുമുള്ള പരിപാടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും പറയുന്നു
0: ദാ നമ്പറുകൾ നോട്ട് ചെയ്തോളൂ. 0483 29 50 300. അതേ സ്റ്റഡി കോഡിൽ 0483 29 50 800. അതങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോണ്ടെന്ന് മാത്രം, കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, വിളിച്ചോടെങ്കിലും അപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത്? റിസൾട്ടുകളൊക്കെ കുറച്ചിങ്ങനെ വൻ വിജയങ്ങളും വൻ കടപ്പുഴകലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
1: പറയാനില്ല, കാര്യം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള
0: വൻ മരങ്ങൾ കടപുഴകുന്നു, പകച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയാം. പകച്ചുപോയി എന്റെ ബാല്യം ചില ലോക ചാമ്പ്യന്മാരൊക്കെ അല്ലേ?
1: അങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ കളികളെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു.
0: ഓക്കെ ഓക്കെ, നമുക്കൊന്ന് സ്വാഗതം
1: ചെയ്തിട്ട്
0: സംസാരിച്ചിട്ടാവാം നമുക്ക് റിസൾട്ടുകളിലേക്ക് പോലെ.
1: ഹലോ, ആര് സംസാരിക്കുന്നു? നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നു? മുഹമ്മദ് അലിയാണ്. എവിടുന്നാ?
2: ചെറുവാടി.
1: ചെറുവാടി. ചെറുവാടിയിലെ മുഹമ്മദ് അലി, എന്താണ് കളി വിശേഷങ്ങൾ പങ്കുവെച്ചുള്ളൂ?
0: റിസൾട്ടുകളാണ് പറയുന്നത് അല്ലേ? ഇന്നത്തെ റിസൾട്ടുകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് കളിയാണ് ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, അവസാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ പറഞ്ഞത്.
1: ന്യൂസിലാന്റും ബെൽജിയവും ഈജിപ്തും ഇറാനും അല്ലേ?
0: ന്യൂസിലാൻഡ് ബെൽജിയം മുന്നിട്ട് നിൽക്കണു അല്ലേ?
1: ബെൽജിയത്തിന്റെ ഫൈനൽ ഇപ്പൊ എത്ര? രണ്ട് ഗോൾ അടിക്കുന്നവരെ ഞങ്ങൾ കണ്ടിരുന്നു.
0: മൂന്നിലേക്ക് ആയിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഓടി കയറി. അപ്പൊ താങ്ക് യു.
1: അപ്പൊ പുതിയൊരു വിവരം വന്നിരിക്കുന്നു, ബെൽജിയം ആണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. ആ കളി, ന്യൂസിലാൻഡ് ബെൽജിയം കളിയിൽ മുന്നിട്ട് നിൽക്കുന്നത്.
0: അതെ, അവസാന മത്സരമായിപ്പോഴേ, ഒരേ സമയം രണ്ട് മത്സരമൊക്കെ അല്ലേ? ആ ഗ്രൂപ്പ് മത്സരങ്ങൾ അല്ലെ, ഗ്രൂപ്പ് റൗണ്ട് ഒക്കെ അവസാനിക്കാറായില്ല നമ്മുടെ മാച്ചുകള്. ഓക്കെ, ആര് പുറത്താകും ആരകത്താകും എന്നൊക്കെ തീരുമാനമായി തുടങ്ങിയില്ലേ?
1: നാളെ രാത്രിയോടുകൂടി ഫൈനൽ ആവും അല്ലേ? അതാണ്.
0: സ്വകാര്യമായിട്ടൊന്ന് ചോദിക്കാം, ആരുടെ കൂടെയാണ് നിൽക്കുന്നത്?
2: ഒന്നുമില്ല, രക്ഷയില്ല. എസ്പാനിയ.
1: സ്പെയിനാണ്?
0: സ്പെയിനിലെ.
1: ഞാൻ പറയാം ജയ, നമ്മളെല്ലാവരും ഈ അർജന്റീനയുടെയും ബ്രസീലിന്റെയും കൂടെ ഇങ്ങനെ പോകുമ്പോ
0: നമ്മൾ കുറച്ച് പേരെങ്കിലും ന്യൂനപക്ഷമെങ്കിലും വേണ്ടേ?
2: റൗളൊക്കെ ഉള്ള സമയം മുതൽ തുടങ്ങിയിട്ടുള്ളതാ.
1: ശരി.
2: 2006 അല്ല, 2006

0: അതിനു മുന്നേ വീട്ടിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് ചെറിയ സമയങ്ങളിലൊക്കെ.
1: മുഹമ്മദ് അലി സത്യസന്ധമായിട്ടൊന്ന് വിലയിരുത്തു, ഇത്തവണ ആരാണ് കപ്പ് നേടുക? സ്പെയിനെ അങ്ങ് മാറ്റി വെച്ചു.
0: സ്പെയിനെ മാറ്റി വെക്കുന്നോക്കെ, എങ്കിലും ഒരു 90% സ്പെയിൻ തന്നെ എടുക്കുള്ളൂ.
1: സ്പെയിൻ കഴിഞ്ഞാൽ പിന്നെ അതിനാണ് സാധ്യത.
0: സ്പെയിൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സാധ്യതയുള്ളത്.
1: സ്പെയിൻ കഴിയുന്നില്ലല്ലോ അല്ലേ?
2: ഫ്രാൻസിന് യുവനിര കരുത്തരായ ഡംബലൊക്കെ തകർത്തിട്ടുണ്ട് അല്ലേ? ഫ്രാൻസിന്റെ കളി ഇന്ന് കണ്ടോ?
0: കളിയൊക്കെ പിന്നെ ഇന്നലെ ഡംബലൊക്കെ കളിച്ച കളി മാത്രം പോരെ. ബാലൻഡിഡോർ എന്താണെന്നുള്ളത് വെറുതെ കൊടുത്തല്ലെന്നുള്ളത് ഇന്നലെ ഡംബൽ തെളിയിച്ചു.
2: ഓ യെസ്, ഇന്നലത്തെ പുലർച്ചെ കളി കണ്ട ആളാണ് ഈ പറയുന്നത് വിശേഷങ്ങൾ അല്ലേ?
1: യുറോഗ്വേയായിരുന്നു അല്ലേ ഓപ്പോസിറ്റ്? യുറോഗ്വേയായിരുന്നില്ലേ സ്പെയിന്റെ ഓപ്പോസിറ്റ് അല്ലേ?
2: ഇപ്പൊ പറഞ്ഞ ഫ്രാൻസ് ആണ്, യുറോഗ്വേ ആണ്. ഫ്രാൻസിന്റെ നോർവേ ആയിരുന്നു അല്ലേ?
0: നോർവേ
1: ആയിരുന്നു. പക്ഷേ അവരുടെ ബി ടീം അല്ലേ കളിച്ചത്?
2: അവരെങ്ങനെ ഒരുക്കിയിരുത്താണല്ലേ?
0: അല്ല, അത് കോച്ചിന്റെ തന്ത്രമായിരിക്കാം ചിലപ്പോ, കാരണം അടുത്ത പ്ലേയേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കാതിരിക്കാം എന്ന് കോച്ച് ഉദ്ദേശിക്കുമല്ലോ.
1: പക്ഷെ ആ തന്ത്രം എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസിലും അതേപോലെ തന്നെ അർജന്റീനയ്ക്കും ബ്രസീലിനും ഒന്നും അത് പറ്റില്ലെന്ന് തോന്നുന്നു ആ തന്ത്രം.
0: ഏത് സമയത്തും തന്ത്രം മാറ്റുന്ന മനുഷ്യനാണ്.
2: അതെ അതെ. ഇപ്പൊ ഇതിൽ നമ്മുടെ
0: ആഞ്ചലോട്ടിയൊക്കെ എപ്പോഴും തന്ത്രം മാറ്റിട്ട് ടീമിനെ
2: അവരുടെ പ്ലാനുകൾ നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത പ്ലാനുകളുമായിട്ടാണ് വരുന്നത് അല്ലേ?
0: നല്ല കോച്ചിന്റെ കഴിവ്.
2: നോക്കൂ, നമ്മുടെ ഇന്നലെ കാത്തിരുന്നത് ഫ്രാൻസും നോർവേയും തമ്മിലുള്ള മത്സരത്തിൽ ആൾക്കാർ കാത്തിരുന്നത് നമ്മുടെ എർലിംഗ് ഹാലണ്ടും എംബാപ്പയും തമ്മിലാണ് അല്ലേ?
0: നമ്മള് കളി ക്ലബിൽ കളി കാണുമ്പോ രാത്രി കളി കാണാൻ അധികം ആളുണ്ടാവില്ല, ഒരു 10 പേരൊക്കെ ഉണ്ടാവുള്ളു. നിലവിൽ 60 പേരെങ്കിലും ക്ലബിൽ ആ കളി കാണാനുണ്ട്.
2: ഓഹോ, അപ്പൊ സ്പെയിൻ കഴിഞ്ഞ ഫ്രാൻസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മുഹമ്മദ് അലി നിൽക്കുന്നത്. ഈ പ്രവചന സാധ്യതകൾ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പൊ താങ്കളുടെ പ്രതീക്ഷ പിന്നെ പൂവണിയട്ടെ എന്ന് ഞങ്ങൾ
2: ആശംസിക്കുന്നു.
1: അപ്പൊ നമുക്ക് പിന്നീട് കാണാം. അപ്പോ ഫുട്ബോൾ ബീറ്റ്സിൽ മുഹമ്മദ് അലി പിന്നെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നു. ഏതായിരുന്നാലും
2: സ്പെയിൻ ആണ് പറഞ്ഞത് അല്ലേ? അല്ല, മറ്റു ഫാൻസ് ഒക്കെ എന്തൊക്കെയാണ് മറുപടിയുമായിട്ട് വരാനുള്ളത്? ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്നവരിങ്ങനെ വരും, മറ്റു ഫാൻസ് ടീമുകളൊക്കെ വരാനുണ്ട് അല്ലേ?
1: നമുക്ക് ഇന്നലത്തെ കളിയുടെ കാര്യം ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു പോകുന്നതായിരിക്കും. 12:30 എന്തായിരുന്നു നോർവേയും ഫ്രാൻസും തമ്മിൽ?
2: ഫ്രാൻസ് തമ്മിൽ അതാണ് നമ്മുടെ ഇപ്പോ മുഹമ്മദ് അലി പറഞ്ഞത്, അതാണ് 4-1 ഫ്രാൻസ് ഇങ്ങനെ അടിച്ചു കയറിയിട്ടുണ്ട്. നമ്മള് എംബാപ്പയെ മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മൾ കാണുമ്പോ, പക്ഷെ ഇന്നലെ എംബാപ്പയെ അല്ല ഇന്നലെ നമ്മള് ഉസ്മാൻ ഡെംബലെയാണ് സ്റ്റാറായി നിൽക്കുന്നത് അല്ലേ? ഒപ്പം ഒരു ആശ്വാസ ബോള് നോർവേ നേടിയിട്ടുണ്ട്. ഹാലണ്ട് ഇല്ലെങ്കിലും നോർവേ ഒപ്പത്തിൽ നിന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രശ്നമുണ്ട്. അതെ അതെ. ജർമ്മനിക്കും ഇങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നല്ലോ, ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു ഇക്വഡോറിനോട്. അതായത് അവര് ബി ടീമാണ് ഇറക്കിയത്, നോക്കൌട്ടിലേക്കും ഇനി ഇതിലേക്കൊക്കെ കാത്തിരിക്കാണ്. നമ്മൾ കാണുന്നത് ടീം എന്ന് പറയുന്നുണ്ട് ജർമ്മനി, ബ്രസീൽ, അർജന്റീന എന്ന് പറയുമ്പോ അതില് എ ആണോ ബി ആണോ സി ആണോ
1: എന്നുള്ളതാണ്.
2: അവര് കേറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത റിസൾട്ടിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടി സ്വാഗതം ചെയ്യാൻ
1: തോന്നുന്നു. ഹലോ,
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആര് സംസാരിക്കുന്നു?
3: ഞാൻ കാളികാവുന്ന ഡാനി.
2: റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറിക്കാമോ? ഒരു മൂളല് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഡാനി, എന്താ ചെയ്യുന്നത്?
3: ഞാൻ ഡ്രൈവറാ.
2: ഡ്രൈവറാണ്? ഓക്കെ. വണ്ടി ഓടിച്ചുകൊണ്ടാണോ ഫുട്ബോൾ കളി കാണാറ്? അതോ വീട്ടിലെത്തി അടങ്ങി ഇരുന്നിട്ടാണോ കാണല്?
1: ഏത് ഡ്രൈവറാണ്? ടാക്സിയാണോ? ഏതാ ഡ്രൈവർ? ടിപ്പറാണോ, ടാക്സിയാണോ, മറ്റെന്തെങ്കിലും? ബസ്സാണോ?
3: ബസ്സുണ്ട്, സ്കൂൾ ബസ്സുണ്ട്, കാളികാവ് കോഴിക്കോട് ബസ്സിൽ പോകുന്നുണ്ട്, പല വണ്ടിയിലുണ്ട്.
1: അത് ശരി.
2: ഫുട്ബോൾ കളി എങ്ങനെ?
3: ഫുട്ബോൾ കളി കാണില്ല, മക്കളൊക്കെ കാണലോടത്തേപ്പോ നമ്മള് വെല്ലാണ് പോയി.
2: എങ്ങനെയാണ് അതിലൊരു താല്പര്യം? എങ്ങനെയാണ് മക്കള് കാണുന്നുണ്ട്?
3: ബ്രസീലില് നല്ല താല്പര്യം, ഇൻട്രസ്റ്റ് ഉള്ള കളിക്കാർ അതിലൊക്കെ കണ്ടിരുന്നു. വലിയ വലിയ മക്കളൊക്കെ പോയപ്പോ അവിടെ നമ്മുടെ നാട്ടില് വലിയ ടണ്ടെത്തി സ്ക്രീനിലൊക്കെ കാണുന്നുണ്ട് പിള്ളേര്. അവിടെ ഓരോ ഒറ്റമിടിന്റെ അടിയിൽ നമ്മള് ചെല്ലല്ല, നമ്മള് ഒതുങ്ങി.
2: അത് കുഴപ്പമില്ല, നല്ല വിശേഷങ്ങളും അതിന്റെ ആരവങ്ങളൊക്കെ ചുറ്റും ഉണ്ടല്ലോ. നമ്മളെന്താ, അതെ അതെ, നമ്മളൊരു എന്താ പറയാ, ലോകം ഒരു പന്തിന് പിറകെ ഇങ്ങനെ ഓടുമ്പോ നമ്മൾ മാറിക്കണ്ടേ? നമ്മളും കാണുകയോ അഭിപ്രായം പറയുകയോ ആസ്വദിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലേ?
1: ഡാനി, പിന്നെ നമ്മള് പിന്നെ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ടീം ഉണ്ടല്ലോ അല്ലേ? അതാരാണ്?
3: ബ്രസീൽ.
1: ബ്രസീൽ 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീലിനെ വിട്ടുള്ള കളി.

0: ഇല്ല. അതാണ്. അപ്പൊ ബ്രസീലിന്റെ ഇത്തവണത്തെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്തി പറഞ്ഞ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ.
1: നമ്മക്ക് പ്രത്യേകിച്ച് വിലയിരുത്താനൊന്നുമില്ല, ഞാൻ കളിക്കുന്ന കാരണം കാണാനില്ലപ്പോഴും
0: കാണാത്തോണ്ട് എന്ത് വിലയിരുത്തില്ലേ,
1: സാരമില്ല.
0: പക്ഷെ ബ്രസീൽ കപ്പ് നേടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ?
1: പ്രതീക്ഷിക്കുന്നു.
2: ഗ്രൂപ്പ് റൗണ്ടിൽ വലിയ മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് നോക്കൌട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്കോട്ട്ലൻഡ് ആയിട്ട് 3-0, ഹെയ്ത്തി ആയിട്ട് 3-0, മൊറോക്ക ആയിട്ട് 1-1, സമനില. എന്ത് വേണം,
0: തോൽവി അറിഞ്ഞിട്ടില്ല,
2: തോൽവി അറിഞ്ഞിട്ടില്ല, ഒരു സമനില മാത്രം അങ്ങനെ ഉണ്ടായിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ളു. ഓക്കെ, അപ്പൊ ഇഷ്ട ടീം അങ്ങോട്ട് വിജയത്തിലേക്ക് എത്തട്ടെ അല്ലേ.
0: ഏതായാലും ഇനി ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, പറയട്ടെ ഡാനി. ഇനി വലിയ ചക്കന്മാരാണ്, അവരൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇനിയുള്ള കളികൾ, 32 ടീമാണ് ഇനി അങ്ങോട്ട് ഏറ്റുമുട്ടുന്നത്. ആ കളികൾ എന്തായാലും ഡാനി കാണണം, കണ്ടതിന് ശേഷം ആകാശവാണിയിലേക്ക് വിളിക്കണം കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ.
2: അപ്പൊ ഒരു സ്പെയിൻ ആരാധകന് പിറകെ ഒരു ബ്രസീൽ ആരാധകന് വന്നു ചേർന്നിട്ടുണ്ട്. ഇനിയും ആരെങ്കിലൊക്കെ വഴി തെറ്റിയോ വഴി തെറ്റാതെ ഈ വഴിയൊക്കെ വരും.
0: ബീച്ചിലേക്ക് വിളിക്കുന്ന ആളുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറെ ആളുകൾ മിക്കവാറും ഒക്കെ ഈ പിന്നെ ഫ്രാൻസിന്റെ ആരാധകരായിരിക്കും, അല്ലെങ്കിൽ അർജന്റീന, അല്ലെങ്കിൽ ബ്രസീൽ. ഈ മൂന്ന് ടീമിന്റെ ആരാധകർ വിളിക്കാത്ത ഒരു ദിനം വളരെ അപൂർവമായിട്ട് കടന്നു.
2: ഇനി ഇവരുടെ ഒരു എന്താ പറയാ, മൃഗീയ ഭൂരിപക്ഷം കാണാൻ ആൾക്കാർ വിട്ടു നിൽക്കുന്നുണ്ട്. ഇതുപോലെ ന്യൂനപക്ഷ ഫാൻസ് ഒതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരും. നമുക്ക് എന്തും പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വിജയ സാധ്യതകളാണ് കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഞെട്ടിച്ചൊരു ടീം എന്ന് നമ്മൾ തുടക്കം തൊട്ടേ പറയുന്ന ഒരു ടീമാണ് നമ്മൾ ഈ പറഞ്ഞ കേപ്പ് വെർദെ കുറിച്ച്. നമ്മൾ ഇന്നത്തെ റിസൾട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ് അല്ലെ, 4 ടീമുകൾ കന്യാംഗത്തിന് വന്നത് ഇപ്പോ നോക്കൌട്ടിലേക്ക് കയറി എന്നുള്ളതാണ് പുതിയ വിശേഷം അല്ലേ.
0: അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ശ്രമം നടത്തി,
2: അതെ, കുഞ്ഞൻ രാജ്യം അങ്ങനെ തന്നെയാണ്
0: പറയുന്നത്, അങ്ങനെ തന്നെയാണ്,
2: അതെ, ചെറിയ രാജ്യങ്ങളൊക്കെ തന്നെയാണ്.
0: അപ്പോ വമ്പന്മാരെ വിറപ്പിച്ചുകൊണ്ട് ചിലർ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്.
2: അപ്പൊ ന്യൂനപക്ഷ ഫാൻസ് ഒക്കെ ഇങ്ങനെ മാറിയിരിക്കേണ്ട, കടന്നു വന്നോളൂ, നമ്മുടെ ഫുട്ബോൾ ബീച്ച് ഏവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഓക്കെ,
0: അപ്പൊ നമുക്ക് ആ നമ്പർ ഒന്നുകൂടി പറയാം, 04-295-0300, 295-0300. ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകൾ ഒക്കെ പങ്കുവെക്കാം കേട്ടോ. ഇത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്, ആകാശവാണി മഞ്ചേരി FM ആണ് നിങ്ങളോടൊപ്പം ഉള്ളത്.
2: യെസ്, പന്തിന് പിറകെ ഇതാ ഞങ്ങളും ഓടുന്നു, ഒപ്പം കൂടിക്കോളൂ. ഓക്കെ, നമ്മുടെ റിസൾട്ട് നമ്മളിവിടെ ബാക്കി നിർത്തിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ നോർവേ ഫ്രാൻസ് പറഞ്ഞു 1-4 എന്നുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ 12:30 രണ്ട് കളികളാണ് ഒരേ സമയം കഴിഞ്ഞു പോയത്.
0: ഫ്രാൻസിന്റെ
2: ഉറക്കം നട്ട പാതിരക്ക് നട്ടം തിരിയാന്ന് പറയില്ലേ,
0: മറുപടിയില്ലാത്ത 5 ഗോൾ അല്ലേ.
2: റീൽസ് ഒക്കെ ഉണ്ട്, ഉറങ്ങിക്കൊണ്ട് കാണുന്നു, ആരവം വരുമ്പോഴേക്ക് എണീറ്റൊന്ന് കൈയടിക്കുന്നു, ആരാണ് അടിച്ചതെന്നൊന്നും നോക്കുന്നില്ലേ, കൈയടിക്കുന്നു. അത്രയും ചില നട്ടപ്പാതിര വിശേഷങ്ങളൊക്കെയാണ് നടക്കുന്നത്. സെനഗൽ ഇറാഖ് 5 ഗോളിനാണ് ഇറാഖിനെ തകർത്ത് കളഞ്ഞു എന്നാണ് പറയാനുള്ളത്. അതെ,
0: സെനഗല്
2: 5-0, സൗദി അറേബ്യ, അത് ഗോൾ രഹിത സമനിലയാണുള്ളത്. പക്ഷെ നോക്കൌട്ടിലേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെ കേപ്പ് വെർദെ
0: എന്നുള്ളത്തിലേക്ക് കടന്ന ടീമുകളെ സംബന്ധിച്ച് ചില വിവരങ്ങൾ നമുക്ക്,
2: കുറച്ച് കളികളോട് ബാക്കിയുണ്ട്, എന്നാലും ഉറപ്പായ ചില വിവരങ്ങളുണ്ട്.
0: മെക്സിക്കോ ഉണ്ട്, അമേരിക്ക ഉണ്ട്, ജർമ്മനി ഉണ്ട്, അർജന്റീന ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, പിന്നെ
2: നോർവേ ഉണ്ട്, കൊളംബിയ, സ്വിറ്റ്സർലൻഡ്, കാനഡ, ബ്രസീൽ, മൊറോക്കോ, ദക്ഷിണാഫ്രിക്ക,
0: ബോസ്നിയ കടന്നിട്ടുണ്ട്, ബോസ്നിയ ഉണ്ട്, ഓസ്ട്രേലിയ,
2: ഐവറി കോസ്റ്റ്, ആഫ്രിക്കൻ കരുത്തുമായി നമ്മൾ പറഞ്ഞതല്ലേ, കരുത്ത് എന്ന് പറഞ്ഞ കരുത്താണ് കണ്ടത് നമ്മൾ.
0: ഇക്വഡോർ,
2: ജർമ്മനിയെ ഞെട്ടിച്ച ഇക്വഡോറും കയറിയിട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ നിന്ന് കയറിയിട്ടുണ്ട് അല്ലേ.
0: ഏഷ്യക്കാർക്ക് ആഹ്ലാദിക്കാനുള്ള സാധനങ്ങൾ,
2: ജപ്പാൻ വന്നിട്ടുണ്ട്,
0: ജപ്പാനിലാണ് നമ്മുടെ എല്ലാവരുടെയും
2: പ്രതീക്ഷ.
0: മരുന്നിനെങ്കിലും ഒരാളുണ്ടാവണേ പ്രാർത്ഥന ഒരുപാട് പേർക്കുണ്ട്.
2: പിന്നെ സ്വീഡൻ കയറിയിട്ടുണ്ട് അല്ലേ, സ്വീഡൻ ഉണ്ട്,
0: പിന്നെ എന്താണ്
2: കേപ്പ് വെർദെയാണ്, കേപ്പ് വെർദെയാണ് നമ്മൾ ഇന്നത്തെ കുറച്ച് കളികൾ കൂടി ബാക്കിയുണ്ട്. അതോടുകൂടി നാളത്തോടുകൂടി നമ്മുടെ
0: ചിത്രം
2: നമ്മുടെ പൂർണ്ണമാവും.
0: ജപ്പാൻ ആരാണ്, ബ്രസീൽ അല്ലേ, ജപ്പാനും ബ്രസീലുമാണ്
2: വരുന്നത്, നോക്കൌട്ടിലേക്ക് വരുന്നത് അല്ലേ, നോക്കൌട്ടിലേക്ക് വരുന്നത്. പിന്നെ പുറത്തായ
0: ടീമുകളുണ്ട്,
2: ടീമുകളുണ്ട് അല്ലേ. ഓക്കെ, ആ ടീമുകൾ പറയുന്നതിന് മുമ്പ് നമുക്ക്
0: ഹലോ ആ പറഞ്ഞോളൂ, ആരാ സംസാരിക്കുന്നത്?
3: ഞാന് പാണ്ടിക്കാടിന്ന്
0: അക്ബർ പാണ്ടിക്കാട്. ആ പറഞ്ഞോളൂ അക്ബർ, എന്തൊക്കെയാണ് കളി എല്ലാം കണ്ടിരുന്നോ?
3: ഇല്ല, എല്ലൊന്നും കണ്ടില്ല.
0: ഏതൊക്കെ കളികളാ കണ്ടത്? ഏതൊക്കെ കളികളാ കണ്ടേ?
3: അർജന്റീനയുടെ കളിയുണ്ട്, ജർമ്മനിന്റെ കളിയുണ്ട്, അങ്ങനെ കുറഞ്ഞ നല്ല ടീമിന്റെ കളികളൊക്കെ കണ്ടു.
2: ഇത് നല്ല ടീമിന്റെ കളികൾ എന്നുള്ളത് ഞങ്ങളിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്.

0: ടീം നിങ്ങൾ നിങ്ങളാരെ ഉദ്ദേശിക്കുന്നത്? അർജന്റീനയാണോ, ഫ്രാൻസ് ആണോ, ബ്രസീൽ ആണോ? അവരൊക്കെ കടത്തി വെട്ടിയതാ.
1: അതല്ല, ഈ നല്ല ടീമുകളുടെ ഏത് ജേഴ്സിയാണ് അണിയുന്നത് എന്നും കൂടെ ചോദിക്കുന്നുണ്ട് ഞങ്ങള്.
0: അർജന്റീന
1: ജേഴ്സികളെല്ലാം കൂടി വാരി വിൽക്കാനുണ്ടാവോ കളി
2: കഴിയുമ്പോഴേക്കും?
1: ഓഹോ, മെസ്സിയെ വിട്ട് കളിയില്ല എന്നാ പറഞ്ഞത്? മെസ്സിയെ വിട്ടൊരു കളിയില്ല. ഓ, ഒരു കളിയും കൂടി എങ്കിൽ മെസ്സിക്ക് ബാക്കിയുണ്ട് അല്ലേ? ഏ, അത് മൂന്ന് ഗോളും കൂടി അടിക്കും അർജന്റീന. ജോർദാനാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അതൊന്നും പ്രശ്നമല്ല, കന്യാംഗത്തിന് വന്ന ജോർദാനെ പേടില്ല എന്ന് പറയുന്നത്.
0: ഒരു രക്ഷയില്ല. പക്ഷെ വേറെ അർജന്റീന ബി ടീമിന് ഇറക്കിയ പ്രശ്നമാവും കേട്ടോ.
2: അമ്പന്മാരെ വമ്പൻ ടീമിനാണ് കിട്ടേണ്ടത് മുന്നിട്ട്.
0: അല്ല, അർജന്റീന ബി ടീമിനെയാണ് ഇറക്കുന്നത്.

0: അല്ല, അർജന്റീന ബി ടീമിനെയാണ് ഇറക്കുന്നതെങ്കിലേ ജോർദാനുമായിട്ട് മുട്ടാൻ പ്രയാസമായിരിക്കും.
1: അതെ, കൂട്ടത്തിൽ മെസ്സി എന്ന് പറയുന്നതോടൊപ്പം ബ്രസീലിട്ടൊരു കുത്ത്. അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കൂല്ലേ എല്ലാവരും.
2: അതാണ്,
1: അത്രേ ഉള്ളൂ. അപ്പൊ നാളെ രാവിലെ കളി കാണാൻ ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ?
2: ഒരുങ്ങിയിരിക്കുകയാണ്.
0: മെസ്സി,
2: അതെ, മെസ്സി അടുത്ത ഹാട്രിക്കിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് അല്ലേ? പക്ഷേ ആ ഗോളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കളിക്കാരൻ എന്നുള്ള റെക്കോർഡ് എംബാപ്പയെ തകർക്കും എന്നാണ് ഫ്രാൻസിന്റെ കളിക്കാർ പറയുന്നത് കേട്ടോ. ഫ്രാൻസിന്റെ
1: ഫാൻസ് പറയുന്നത്
2: മെസ്സി കളി വിരമിച്ചിട്ടേ
1: തകർക്കുള്ളൂ. ഇതൊരു നല്ല മറുപടി. സ്വപ്നങ്ങളിൽ മാത്രം ഒരു തലക്കെട്ട് കൊടുക്കണം.
2: ഈ ലോകകപ്പിൽ തന്നെ തകർക്കുമെന്ന് പറയപ്പെടുന്നു. എന്ത് സംഭവിക്കോ? എന്തോ
0: ഈ ലോകകപ്പ് തകർക്കാനും ഫൈനലിൽ മെസ്സി ഉണ്ടല്ലോ.
1: നോക്കൂ, ഇന്നലെ നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് കേട്ടോ എംബാപ്പയുടെ കയ്യിൽ നിന്ന്. ഇന്നലെ എംബാപ്പ ഒന്ന് ഒതുങ്ങിയതാണ്, അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നു. അല്ലെങ്കിൽ ആ റെക്കോർഡ് ചിലപ്പോ ഇന്നലെ ഒന്ന് തകർന്നേനെ. ആ യെസ്, വരണം. കാലം ഇങ്ങനെ
2: എംബാപ്പയെ തോളിലേറ്റാന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ.
1: കാത്തിരിക്കുക, ഓരോ കാലത്തും ഓരോ നല്ല നല്ല കളിക്കാർ ഇങ്ങനെ വരും. നമ്മളൊക്കെ അവർക്കൊപ്പം നിന്ന് കൈയടിക്കില്ലേ?
0: തീർച്ചയായും. ഫൈനലി നമ്മള് മോഹിക്കുന്നത്
1: കട്ടക്ക് കട്ടക്ക് അല്ലേ?
0: പക്ഷെ കിട്ടും തോന്നില്ല, സെമിയില് ബ്രസീൽ അർജന്റീനയെ മുട്ടേണ്ടി വരും. അവരെ പുറത്താക്കും ഞങ്ങൾ.
2: ആവട്ടെ അക്ബർ, ഏതായാലും പ്രതീക്ഷകളൊക്കെ പൂവണിയട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും ആശംസിക്കുകയാണ്. അപ്പോ തുടർന്നുള്ള എല്ലാ കളികളും കാണുക. താങ്കളുടെ പ്രതീക്ഷ പോലെ തന്നെ അർജന്റീന ഫൈനലിൽ വരട്ടെ, കപ്പ് ഉയർത്തട്ടെ അല്ലേ?
1: യെസ്.
2: ഫ്രാൻസിന്റെ ആരാധകർ വരുമ്പോൾ ഞങ്ങൾ മറിച്ചും പറയും കേട്ടോ.
1: ഞങ്ങൾ വളരെ വിശാല മനസ്കരായതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരും. അതിലൊരു കുറവ് വരുത്തുന്നില്ല. നല്ല കളി എപ്പോഴും വിജയിക്കട്ടെ.
2: അപ്പോ വിളിച്ചതിൽ വളരെ സന്തോഷം അക്ബർ.
1: ഓക്കെ, യെസ്, താങ്ക് യു, താങ്ക് യു.
2: അപ്പൊ അങ്ങനെയാണ്
1: ബ്രസീൽ അർജന്റീന സ്പെയിൻ. യെസ്, ഏകദേശം സ്കോർ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നാളെ അർജന്റീന ആരാധകരെ കാത്തിരുന്നോളൂ. നാളെ രാവിലെ 7:30 നമ്മുടെ അർജന്റീന വേഴ്സസ് ജോർദാൻ. നമ്മൾ പറഞ്ഞ ജോർദാൻ ഒരു ഇരയല്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറഞ്ഞത് നാല് കന്യങ്കത്തിന് വന്ന നാല് ടീമുകളാണ് ഇപ്രാവശ്യം നമ്മുടെ ഇതുള്ളത്.
2: അതില് നല്ല ടീമാണ്.
1: നല്ല ടീമാണ് അല്ല, കേപ്പ് വെറുതെ ഞെട്ടിച്ച കഥ പറഞ്ഞു. എന്തുകൊണ്ട് ജോർദാൻ ഞെട്ടിക്കില്ലെന്ന് നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഉസ്ബെക്കിസ്ഥാനൊക്കെ നല്ല തന്നെയായിരുന്നു.
2: ആരാധകർ ഇപ്പം രാവിലെ ചിലരെ കണ്ടിരുന്നു. അവർ പറയാ 5 ഗോളിൽ കുറവുണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോ എന്നാ പറഞ്ഞു. നിങ്ങൾ എഴുതി വെച്ചോ, 5 ഗോളിൽ കുറവുണ്ടാവില്ല
1: എന്നാണ് അവര് അവര് പറയുന്നത് അല്ലേ? എന്തായാലും അതെ അതെ അതെ അതെ, അവരുടെ പ്രതീക്ഷകളൊക്കെ എന്തായാലും നടക്കട്ടെ അല്ലേ?
2: വളരെ രസകരമായ ചില കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. നിങ്ങളെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതൊക്കെ എത്ര വലിയ കാര്യമായിട്ടാണ് ഓരോ രാജ്യങ്ങൾ കാണുന്നത്. ജർമ്മനിയെ തോൽപ്പിച്ചിട്ടുള്ള ഇക്വഡോറില് വെള്ളിയാഴ്ച പൊതു അവധിയായിരുന്നു, അറിയാമോ?
1: ആ യെസ്, ഒരു രാജ്യം ഒരു എന്താ പറയാ, അവരത്രയ കളിയെ കാണുന്നു, അതിന്റെ ഒരു നേട്ടത്തെ അവര് വിലമതിക്കുന്നു.
2: ജയിച്ചു എന്നുള്ളതല്ല, അവരതിന് പ്രാധാന്യം കൊടുക്കുന്ന വമ്പന്മാരെ, ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ജർമ്മനി.
1: ഒരു പക്ഷെ അവര് ജർമ്മനി ലോക ചാമ്പ്യൻഷിപ്പ് നേടിയതൊന്നും അറിയാത്ത പോലെയുള്ള ഒരു കളിയാണ് അവരന്ന് കളിച്ചത് അല്ലേ?
2: പൊതു അവധി, ഒരു രാജ്യത്തിന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു 1-ാം റൗണ്ടിൽ ജയിച്ചപ്പോഴേക്കും. അപ്പൊ ഞാൻ ആലോചിക്കും, അവർ 2-ലും 3-ലും ഒക്കെ എത്തി
1: ഒരാഴ്ച. നമ്മൾ പറയും അവധി വാരം എന്നൊക്കെ പറയേണ്ടി
2: വരും.
1: സന്തോഷമാണ്, നമ്മള് നമ്മുടെ ഒരു രാജ്യത്തെ നമ്മൾ ആ മുൻ കണ്ടുകൊണ്ട് നോക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ?
2: ഓരോ രാജ്യങ്ങൾ അവരവരുടെ പിന്നെ സ്പോർട്സിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു നിമിഷം കൂടിയാണ് അല്ലേ? ഈ ചെറു രാജ്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത്.
1: അതെ അതെ അതെ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യം അതിനു വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വളരെ സ്വാഗതം ചെയ്യാം.
2: യെസ്, ഹലോ.
3: ഹലോ,
2: ആ പറഞ്ഞോളൂ, ആരാ സംസാരിക്കുന്നത്? ഫുട്ബോൾ ബീറ്റ്സ് ആണ്, മഞ്ചേരി.
3: യൂസഫ്
2: അലി. കേച്ചേരിയാണോ വീട്? കേച്ചേരി.
1: ഞാനിപ്പോ ലുലുമാളിലാണോ എന്നും കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചത്
3: പാണ്ടിക്കാടാണ്, പക്ഷെ വിളിക്കുന്നത് മഞ്ചേരിയിലാണ്. ഇപ്പൊ താമസം.
1: ഓഹോ,
2: ശരി.
1: അപ്പൊ അധികം രണ്ടും ദൂരമൊന്നുമില്ല.
3: സോറി,
2: എന്താണ് ചെയ്യുന്നത്?
3: ഞാന് മലപ്പുറത്ത് MSP താൽക്കാലിക ജീവനക്കാരനാണ്. അവിടെ മ്യൂസിയം ക്യൂറേറ്റർ ആണ്.
2: മ്യൂസിയം ക്യൂറേറ്റർ. അപ്പൊ ഇതിനിടയ്ക്ക് കളിയൊക്കെ കാണാൻ പറ്റുമോ?
3: ഇല്ല, വളരെ ചെറിയ സമയം മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നേരത്തെ ഒരു ആള് വിളിച്ചപ്പോഴേ കാലികാവുന്ന ഒരു ഡാനി വിളിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഇപ്പൊ കളിയൊന്നും കാണുന്നില്ല, എന്നാലും ഇതിനോടുള്ള ഒരു മുഹബത്ത് കൊണ്ട് സംസാരിക്കുന്നു.
1: അടുത്ത മുഹബത്ത് മൂത്തൊരു മനുഷ്യനാണ് നിങ്ങളൊന്ന് മനസ്സിലായി.
3: പുറകിലായിരുന്നു.
1: ഓക്കെ, ഇങ്ങനെ ഡ്യൂട്ടി ടൈം എങ്ങനെയാ വരുന്നത്? നമുക്ക് പകലാണോ ഉണ്ടാവാ?
3: കിച്ചണി 10 മണിയാണ്.
1: ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെയാണ്.
3: ഞാൻ ചെയ്യുന്ന വർക്ക് കുറച്ച് ഫ്രീഡം ഉള്ളത് കൊണ്ട് ഞാൻ അനുഗ്രഹം എടുക്കും.
1: ഓ ഓക്കെ.
2: അപ്പോ ഈ മറ്റേ സോഷ്യൽ

0: മീഡിയ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ടിവിയുടെ മുമ്പിൽ
1: ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ.
2: ഞാൻ ജെമിനിയെ ജെമിനിയാണ് ആശ്രയിക്കുന്നത് ഇപ്പൊ.
0: ആ ജെമിനിയാണ്.
1: AI സാങ്കേതിക വിദ്യ, അതിപ്പോ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തന്നെ ഫിഫ തന്നെ AI സാങ്കേതിക വിദ്യയിൽ ഇപ്പൊ മികച്ചു നിൽക്കുന്ന ഒരുപാട് വാർത്തകളാണ് വരുന്നത് അല്ലേ.
0: ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ
1: സെക്കൻഡ്സ് വിത്തിൻ സെക്കൻഡ്സ് ആണ് വാർലൊക്കെ അറിയിപ്പ് വരുന്നത്, നമ്മുടെ അറിയിപ്പുകൾ കിട്ടുന്നത് അല്ലേ. ഓക്കെ,
2: ജെമിനിയിലൂടെ നമ്മൾ റിസൾട്ട് അറിയാൻ ശ്രമിക്കും,
1: അറിയാൻ ശ്രമിക്കും. പറ്റാവുന്ന സമയത്ത് കളി കാണാനും ശ്രമിക്കില്ലേ.
0: ഏത് ടീമാണ്
2: ഇനി
0: മൊഹബത്ത്? ഏത് ടീമിനോട്
2: മുതലാണ് കാണാനുള്ള തീരുമാനം?
1: ഓ, നോക്കൗട്ടിലേക്കാണ് ഇനി കാലു വെക്കാൻ പോകുന്നത്.
0: മൊഹബത്ത് ആരോടാണ്? മൊഹബത്ത്
2: ചില വഴിയിൽ നമ്മൾ കടന്നു പോകുമ്പോ പബ്ലിക് എവിടെയെങ്കിലും
1: അപ്പൊ അവിടെ നിന്ന് ചവിട്ടും, ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ പോലെ അല്ലേ.
0: ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, മൊഹബത്ത് മൊഹബത്ത് ആരോടാ?
2: പാരമ്പര്യമായിട്ടൊരു ബ്രസീലിയനാണ്.
1: ആ പാരമ്പര്യം ഇങ്ങനെ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതോ കാലു മാറിയോ?
2: ഇല്ല, അപ്പൊ നമ്മള് ചെറിയ പ്രായം തൊട്ടേ
0: അവസാന ശ്വാസം വരെ പടപൊരുതി വീണാലും കാലു മാറുന്ന പരിപാടി
2: ഇല്ലല്ല. അത് റോബർട്ടോ കാർലോസ്, പഴയ ടീമില് റിവാൾഡോ,
0: റൊണാൾഡോ,
2: മാരിയോ.
0: റൊണാൾഡോ ഇല്ലേ നമ്മുടെ,
2: കുറച്ചു കാലം കളിച്ചിട്ടുള്ളൂ, പക്ഷെ റൊണാൾഡീഞ്ഞോ കളിച്ചു.
0: റൊണാൾഡീഞ്ഞോ സൂപ്പർ ആയിരുന്നു.
1: റൊണാൾഡോക്ക് സ്കോറിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മളാ ആ പട്ടികയിൽ ഇപ്പോഴും ബ്രസീലിന്റെ ഒരു ഇതുണ്ട്, പേര് കെടുക്കുന്നുണ്ട് അല്ലേ, മെസ്സി എംബാപ്പെ ഒക്കെ പറയുമ്പോഴും. ആ
2: അതെ, അവരുടെ ടീമിനെ ഈ ലോകകപ്പിന് വന്നിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട, അവരുടെ ബോഡി ഇപ്പോഴത്തെ പുതിയ ഒരു ബോഡി ലാംഗ്വേജ് വരുമ്പോ എല്ലാരും തടി കൂടി
1: മാറിയെങ്കിലും
0: റൊണാൾഡോ ഭയങ്കരമായിട്ടുള്ള തടിയായി പോയി അല്ലേ.
2: റൊണാൾഡോ തടിയായി, റിവാൾഡോ ഒരല്പം തടി വെച്ചു,
1: കുഴപ്പമില്ല, എന്നാലും ബാലൻസ് ചെയ്യാം.
0: റൊമാരിയോ, അതെ അതെ,
2: റൊമാരിയോ ഉണ്ട്, പിന്നെ കാഫു.
1: അപ്പൊ പഴയ കുറച്ച് പേരൊക്കെ കാണുന്നു.
2: എനിക്ക് സീക്കോ അങ്ങനെ പറയും, അവിടുന്ന് ഇങ്ങോട്ട് ഏജീസിന്റെ ഒരു ആരംഭത്തിൽ സീക്കോ, പിന്നെ നമ്മ ഈ പറഞ്ഞ ആളുകളൊക്കെ. അതിൽ ഏറ്റവും മനസ്സിൽ റോബർട്ടോ കാർലോസ്, ഒരു വിങ്ങിലൂടെ ഉള്ള പോക്ക് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്.
1: പഴയ ഫുട്ബോൾ
0: മൈതാനത്ത് കവിത രചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്.
2: അതുപോലെ ഡി ഒരു കോർട്ടിന്റെ ഇതിൽ ഡി പ്രധാനമാണ്, പോസ്റ്റിന്റെ അടുത്ത്. അപ്പൊ ഡീല് കടന്നു കഴിഞ്ഞാൽ റിവാൾഡോ ഏത് വഴിയാ പന്ത് പാസ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല.
1: ഇത് നോക്കൂ, ഈ ഇതൊക്കെ പറയുമ്പോ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇതൊക്കെ അവർ ഈ പറഞ്ഞ പോലെ കാണുന്നുണ്ടാവും, ചെറിയ റീലുകളൊക്കെ ആയിട്ട്. എങ്കിലും അതൊരു പുതിയ അറിവുകളാണ്,
2: രണ്ടുപേരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ, ബാക്കി ഒരാളെ പേരും കൃത്യമായിട്ട് പറയാൻ പോലും അറിയില്ല. അതേസമയം നമ്മള് അർജന്റീന നന്നായി കളിക്കുകയാണെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കും ഇടക്ക്. മൊറോക്കോയിലെ പണ്ടൊരു ഇബ്രാഹിം ആജി ഒക്കെ ഉണ്ടായിരുന്നു, ഇന്റർനാഷണലിലെ ഇബ്രാഹിം ആജി. അതുപോലെ ബൾഗേറിയൻ ടീമില്, അങ്ങനെ ബൾഗേറിയൻ ടീമിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് രണ്ട് പ്ലെയർ പ്രത്യേകം എടുത്തു പറയേണ്ട ആളുകൾ ഉണ്ടായിരുന്നു.
1: അപ്പൊ കളിയുടെ ഒരു ലെവൽ അനുസരിച്ച് നമ്മൾ അപ്പൊ അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കും.
0: നന്നായിട്ട്
2: കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പിന്തുണ കൊടുക്കും, പക്ഷെ നമ്മളെ ടീം അവരെ കൂടെ നിൽക്കും.
1: യെസ്, നമ്മുടെ ഒരു ഞരമ്പിലെ ചോര തിളക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ പാരമ്പര്യമായി കൈമുതലായുള്ള ബ്രസീലിന് വേണ്ടി. അത് ശരിയാ.
0: പോർച്ചുഗലിന്റെ റൊണാൾഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം?
2: അസാധ്യ, ഒന്നും പറയാനില്ല. അതൊരു എന്താ പറയാ, അതാണ് ഒരു പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പ്രായം നോക്കണം,
1: പ്രായത്തിലാണ് പുള്ളി. അതൊക്കെ ഒരു വെറും നമ്പറാണ് അല്ലേ, 41 എന്നൊക്കെ ഉള്ളത് ഒരു
2: നമ്പറാണ്.
1: ആ യെസ്, ആ നമ്പർ ഐ ആം ബാക്ക് എന്നാണ് അല്ലേ പറഞ്ഞത്.
0: രണ്ട് ഗോളല്ലേ,
1: ആദ്യത്തെ കളിയിലൊന്ന് കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തേല് ഐ ആം ബാക്ക് എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് അല്ലേ ആരാധകര്.
2: ഒരു സ്ഥിരം ഫോം നിലനിർത്തുന്ന ഒരാളും
1: കൂടിയാണ്
2: പരിഗണിക്കേണ്ടത്. അതിനൊക്കെ
1: മറികടക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ സ്റ്റാമിന നിലനിർത്തുന്നുണ്ട് അവര് അല്ലേ.
2: വേൾഡ് ഫുട്ബോളിൽ എന്നും രേഖപ്പെടുത്താം.
0: വളരെ സന്തോഷം, ഒരുപാട് വിവരങ്ങൾ
1: പങ്കുവച്ചു. പഴയ കുറച്ച് വിവരങ്ങൾ കൂടി, പുതിയ പേരുകൾക്കപ്പുറം പഴയ കുറച്ച് പേരുകളും അറിവുകളും കൂടി നമുക്ക് പങ്കുവച്ചു.
0: റേഡിയോ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പുതിയ വിവരമാണ്, ചെറുപ്പക്കാരെ സംബന്ധിച്ച്.
1: അതെ അതെ,
0: നന്നായി. യൂസഫ് അലി,
2: റൊമാരിയോ ഇങ്ങനെ തുടങ്ങിയുള്ള കുറച്ച്, റോബർട്ടോ കാർലോസ്, റിവാൾഡോ എങ്ങനെ തുടങ്ങി കുറച്ച് പ്ലേയേഴ്സ്. അതെന്നും ഭയങ്കര, പിന്നെ ബെബറ്റോ ഒരു തവണ ഗോളടിച്ച സമയത്ത് അയാൾക്കൊരു കുട്ടി ഉണ്ടായ സമയമാണ്, അപ്പൊ അത് പ്രത്യേക രീതി
1: താരാട്ട്, ഒരു താരാട്ട് പോലെ ടീം മൊത്തം അല്ലേ. ആ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ മനസ്സിൽ തെളിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര ഓർമ്മകളൊക്കെ ഇങ്ങനെ പച്ചപിടിച്ച് നിക്കട്ടെ എന്തായാലും. അപ്പൊ നമുക്ക് ഫൈനലായി കാത്തിരിക്കാം.
0: സന്തോഷം.
1: ഓക്കെ, ശരി ശരി, ബൈ ബൈ.
2: ഓക്കെ, താങ്ക് യു.
1: ആവേശം കുറയുന്നില്ലേ, കൂടുന്നേ ഉള്ളൂ, ഒന്നാം റൗണ്ട് കഴിയുന്നേ ഉള്ളൂ. പക്ഷെ ആവേശത്തിന്
0: സംസാരിച്ചപ്പോഴേ ആ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലേ, ആ കാലഘട്ടത്തിൽ ഇരുന്നിങ്ങനെ മറ്റേ ടി

0: യുടെ മുമ്പിൽ ഇരുന്ന് പന്ത് കളി കാണുന്ന ഒരു ഫീൽ ആയിരുന്നു അല്ലേ? റൊമാരിയോ, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ എന്നൊക്കെ പറഞ്ഞു
1: അതിങ്ങനെ പറഞ്ഞ ശരിക്കും നമ്മൾ സ്റ്റേഡിയത്തിലെ കളി കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്യാമറ ഒന്ന് നമ്മുടെ ഗാലറിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പഴയ താരങ്ങളെ കണ്ട് പെട്ടെന്നൊന്ന് ആവേശത്തിമർപ്പോട് കൂടി നെനിറ്റ് പോകുന്നത് അല്ലേ? അങ്ങനെയുള്ള ചില കാഴ്ചകൾ കണ്ടു എന്നൊക്കെയാണ് പങ്കുവച്ചത്.
0: വളരെ സന്തോഷമാണ്. നമുക്ക് ഫുട്ബോൾ ബീറ്റ്സിന് ഇനി 5 മിനിറ്റ് കൂടിയാണ് അല്ലേ, 10 മണി കഴിഞ്ഞ് 44 മിനിറ്റും 20 സെക്കൻഡും ആയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേഗം വിളിച്ചോളൂ.
1: അതെ, ഒരാൾക്ക് കൂടി നമ്മളോട് വിശേഷങ്ങൾ പറയാനുള്ള ഒരു അവസരമുണ്ട്. അത് ഏത് ടീമിന്റെ ഫാനാണ് വരുന്നത് നമുക്ക് കാത്തിരിക്കാം. ഇതിൽ റെക്കോർഡുകളുടെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഒറ്റ റെക്കോർഡ് കൂടെ നമുക്കൊന്ന് പറയാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. ലോകകപ്പിൽ കാണികളും റെക്കോർഡ് കുറിച്ചു എന്നാണ് പറയുന്നത്.
0: കൂടും
1: എന്നാണ് പറയുന്നത്. അതായത് ഗ്രൂപ്പ് മത്സരങ്ങൾ, നമ്മൾ വീണ്ടും പറയുന്നു, ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ 36 ലക്ഷത്തിലധികം കാണികൾ
0: എത്തിയിലധികം
1: കാണി. അത് റെക്കോർഡ് എന്താ വന്നതെന്ന് വെച്ചാൽ, റെക്കോർഡ് തകർത്തത് 1994 ലോകകപ്പായിരുന്നു ഇതിനു മുമ്പ് ഈ ഒരു കണക്കിലേക്ക് എത്തിയത്. പക്ഷേ
0: ലോകകപ്പിൽ മുഴുവനായിട്ട്
1: നമ്മുടെ ഇവിടെ കളി പൂർത്തിയാകുമ്പോൾ, അതെ, നമ്മുടെ കളി പൂർത്തിയാകുമ്പോഴേക്കും ഒരു 50 ലക്ഷം പിന്നിടുമെന്നാണ് നമ്മുടെ ഫിഫ കണക്ക്.
0: ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? എന്താണ് സൂചിപ്പിക്കുന്നത്? ആരാധകരുടെ എണ്ണം കൂടുന്നു, ഫുട്ബോളിനോടുള്ള അല്ലേ താല്പര്യം
1: കൂടുന്നു,
0: ചെറുപ്പക്കാർക്കിടയിൽ
1: താല്പര്യം കൂടുന്നു. ഒരു ട്രെൻഡും ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് ട്രെൻഡ്
0: നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ അല്ല, കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ കൂടുതൽ ആരാധകർ വന്നിരിക്കുന്നു. അവർക്ക് കൊടിതോരണങ്ങൾ വരുന്നു,
1: ബാനറുകൾ വരുന്നു ഒക്കെ ഉണ്ട്. ഒക്കെ ഇതാ അരവങ്ങളുമായി ഒരാൾ കൂടെ നമ്മൾ കൂട്ടിച്ചേരുന്നുണ്ട്. സ്വാഗതം ചെയ്യാം.
0: ഹലോ, ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്?
2: ബാലസുബ്രഹ്മണ്യം.
1: എവിടെന്നാണ്?
2: പള്ളിപ്പുറം.
1: പള്ളിപ്പുറം റേഡിയോ അടുത്ത് നിന്ന് കുറച്ചൊന്ന് മാറിന്നോളൂ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാം.
2: ഓക്കേ,
0: ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞപ്പോ എസ് പി ബാലസുബ്രഹ്മണ്യത്തെയാണ് പെട്ടെന്ന് ഓർത്തത്.
2: സി പി ബാലസുബ്രഹ്മണ്യം.
0: പാട്ടുപാടുന്ന ആളാണോ? പാട്ടുപാടു ഇല്ല,
1: നമുക്കൊന്ന് ഫുട്ബോൾ കളിച്ചേക്കാം.
0: അതാണ്, കളിക്കാറുണ്ടോ? ഫുട്ബോൾ കളിക്കുവോ? ഇപ്പൊ വിരമിച്ചു അല്ലേ?
1: അത് പറയരുത്.
0: എത്ര വയസ്സായി?
2: 35.
1: നമ്മുടെ 41 വയസ്സുള്ള റൊണാൾഡോയുടെ പ്രകടനത്തെ കുറിച്ചാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് നമ്മുടെ യൂസഫ് അലി. അതെ അതെ, 42 അപ്പോഴാണ് യൂസഫ് അലി പറഞ്ഞത്. അപ്പൊ പ്രായമൊക്കെ ഒരു നമ്പറാണെന്നാണ് പറയുന്നത്. നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു ഒരു റൗണ്ട് ഒക്കെ നമുക്കൊന്ന് ഇറങ്ങി നോക്കാൻ വേണമെങ്കിൽ. എപ്പോഴും അങ്ങനെയുണ്ടോ?
0: മെസ്സിയുടെ ആരാധകർ പറയുന്നുണ്ട് മെസ്സി അടുത്ത ലോകം.
1: അതെ, മെസ്സി ഇറങ്ങുന്നാണ് പറയുന്നത് കേട്ടോ, അടുത്ത കപ്പ് കളിക്കാനായിട്ട്. നോക്കൂ, അപ്പൊ നോക്കൂ, ഏതാണ് ടീം? അർജന്റീന. അപ്പൊ മെസ്സിയുടെ വാർത്ത സന്തോഷമുള്ള ഒരു വാർത്തയാണ് നമ്മളിവിടെ പങ്കുവച്ചത്.
0: എന്തുകൊണ്ട് അർജന്റീന ഇഷ്ടപ്പെടാൻ കാരണം?
2: അത് ആദ്യം മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ട ടീമാണ്.
0: അവരുടെ ഒരു ശൈലി, ആ ലാറ്റിൻ അമേരിക്കൻ ശൈലി വല്ലാത്ത ഇഷ്ടമാണ് അല്ലേ?
1: ലാറ്റിൻ അമേരിക്കൻ താളം ഒരു പ്രത്യേക താളം തന്നെയാണ് അല്ലേ ഫുട്ബോളില്?
0: ഒരു പ്രത്യേക ആരവമാണ് അവർ വരുന്ന സമയത്ത്.
2: മറഡോണ
0: മുതലങ്ങ് തുടങ്ങിയതാണ് അല്ലേ?
1: ചെറിയ ചെറിയ ചരിത്രമല്ല പറയാനുള്ളത് അല്ലേ?
0: കഴിഞ്ഞ തവണ ലോകകപ്പ് ഉയർത്തിയപ്പോ എന്തായിരുന്നു ഒരു അനുഭവം? കൂട്ടുകാരൊക്കെ കണ്ടിരുന്നത്?
2: പിന്നെ
0: സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയായിരുന്നു അല്ലേ?
1: എത്ര പാക്കറ്റ്, എത്ര ലഡു പൊട്ടി
2: അല്ലേ?
0: ആണോ?
1: ഇപ്രാവശ്യം നമ്മൾ എവിടെന്നാ വിളിച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മള് ബാലസുബ്രഹ്മണ്യം വിളിച്ചത് എവിടെന്നാ പറഞ്ഞത്?
0: പട്ടാമ്പി
1: ഭാഗത്തേക്ക് നമ്മളൊരു യാത്ര പോകേണ്ടി വരും.
0: ഇത്തവണ ഒരു ബിരിയാണി ചെമ്പ് പൊട്ടാനുള്ള
1: കാരണം അർജന്റീനയുടെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നാളെയും കൂടെ ഉണ്ട് എങ്കിലും.
0: നാളെ ജോർദാനുമായിട്ടാണ്, എന്ത് സംഭവിക്കും?
2: ഈസിയായിട്ട്
0: പോലും. എത്ര ഗോൾ അടിക്കും എന്നാണ് പറയുന്നത്? എത്ര ഗോൾ അടിക്കും അർജന്റീന? രണ്ടെണ്ണം മെസ്സി രണ്ടെണ്ണം അടിക്കും എന്തായാലും അല്ലേ?
1: നമ്മള് ആരാധകർ അടിപ്പിക്കും മെസ്സി കൊണ്ട് അല്ലേ? അത്രക്ക് പിന്തുണയുണ്ട്. പിന്നെന്താ, അത്ര മനോഹരമായ ഗോളുകൾ പിറക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ കളിയിലെ അൾജീരിയയിലെ കളിയിലും.
0: പക്ഷേ ബാലസുബ്രഹ്മണ്യം, ജോർദാനെ നിങ്ങൾ അത്ര കുറച്ച് കാണണ്ട കേട്ടോ. ജോർദാനെ ചില്ലറ ടീമല്ല കേട്ടോ.
1: അതെ, ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പോലെ ജോർദാൻ ഒരു ചെറിയ ഇരയല്ല.
2: അല്ല, കളിക്കാരാണ്.
0: പുതുതായി വന്ന 4 പേരിൽ ഒരാളാണ്, ഒരു ഒരു
1: ടീമാണ്. എന്തായാലും നല്ല കളി കളിക്കട്ടല്ലേ. നല്ല അങ്ങനെയാണ് പോരാട്ടത്തിന് എപ്പോഴും നമ്മള്, അല്ലെങ്കിൽ വെറുതെ കാര്യങ്ങളും ജയിച്ച് എന്താണ്? ഗോൾ പോസ്റ്റുകൾ തുറന്നു വെച്ച് ഇങ്ങനെ ഗോൾ അടിച്ചിട്ട്
0: കാര്യമില്ലല്ലോ.
2: കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യനായിട്ട് തോറ്റതാ.
0: സൗദി അറേബ്യ ആയിട്ട് തോറ്റതാണ്. അതെ, കറക്റ്റ് കറക്റ്റ്. ഏതായാലും ഇത്തവണത്തെ ഒരു സമാധാനമുള്ളതെന്ന് വെച്ചാൽ ഉറക്കം കളയണ്ട അല്ലെ, ഏഴരക്കാണ് കളി അല്ലേ.
1: അർജന്റീന ഫാൻസ് ഫ്രാൻസുകാർ കുറച്ച്

0: നട്ടം തിരിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ഇതുവരെ
1: കഴിഞ്ഞ
0: കളിക്ക് മഴ മൂലം നിർത്തിവെച്ചിട്ട് വീണ്ടും രണ്ട് മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തത്.
1: ഉറക്കത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സമയത്താണ് കളി. ഏതായാലും നമുക്ക് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. 10:49 കഴിഞ്ഞു, 49 12 സെക്കൻഡ് അവസാനിപ്പിച്ചാലോ നമുക്ക്.
0: അപ്പൊ എന്തായാലും ഇഷ്ട ടീം വിജയിക്കാൻ ആശംസകൾ നേരുന്നു
1: കേട്ടോ.
0: സന്തോഷം വിളിച്ചതിൽ സന്തോഷം.
1: അപ്പൊ വളരെ വളരെ സന്തോഷം. ഇനി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. 10:49 കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നല്ല വിശേഷങ്ങളായിരുന്നു അല്ലേ പങ്കുവെച്ചാണ്.
0: എല്ലാവരും വളരെ ഉഷാറായിട്ടാണ് പങ്കെടുത്തത്.
1: നാളത്തെ മത്സരത്തെ സംബന്ധിച്ച് ധാരണ ഉണ്ടാവും, എന്നാലും നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകുന്നതായിരിക്കും.
0: നമുക്ക് പുലർച്ചെയുണ്ട് പനാമ ഇംഗ്ലണ്ടുമാണ് മത്സരം അല്ലേ.
1: പനാമ ഇംഗ്ലണ്ട്
0: പുലർച്ചെ 2:30 2:30 തന്നെ ക്രൊയേഷ്യയും ഖാനും തമ്മിലുണ്ട് മത്സരം.
1: ഇംഗ്ലണ്ട് അടിപതറി നിൽക്കുകയാണ്.
0: ഒന്നുകൂടി ഉറപ്പിക്കാനുണ്ട് നമുക്ക്. ഗ്രൂപ്പിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, എന്നാലും നമുക്കൊന്നുകൂടി ഉറപ്പിക്കാനുണ്ട്. പിന്നെ പുലർച്ചെ 2:30 കൊളംബിയയും പോർച്ചുഗലും. പോർച്ചുഗൽ ആരാധകരെ
1: ശാന്തരാകുവിന്ദ്രാണ് കളി. 2:30
0: അല്ല, കൊളംബിയ പുലർച്ചെ 2:30 കൊളംബിയ പോർച്ചുഗൽ കളിയുള്ളത്.
1: 5:00
0: അല്ലേ. ഓക്കെ,
1: 5:00 രണ്ട് കളികളാണ്. കോംഗോ ഉണ്ട് ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള മത്സരം പുലർച്ചെ 5:00. അൾജീരിയയും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം രാവിലെ 7:30.
0: ജോർദാൻ അർജന്റീനയാണ് 7:30. അപ്പൊ 2:30, 5:00 പിന്നെ 7:30 നമ്മുടെ സമയം അല്ലേ. പനാമയും ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഖാനയും 2:30. കൊളംബിയ പോർച്ചുഗൽ 5:00. കോംഗോ ഉസ്ബെക്കിസ്ഥാൻ 5:00. അൾജീരിയ ഓസ്ട്രിയ ജോർദാൻ അർജന്റീനയാണ് നമ്മുടെ 7:30. അപ്പൊ കാത്തിരിക്കുക, നല്ല നല്ല വിജയങ്ങൾ അല്ലേ. അട്ടിമറികളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ
1: പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ആരാധകരൊക്കെ ശാന്തരായിട്ട്
0: തൽക്കാലം ശാന്തരായി ഞങ്ങൾ വിടവാങ്ങുകയാണ്. ഇന്നത്തെ ഫുട്ബോൾ ബീച്ചിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്,
1: ഞാൻ വിനോദാണ്.
0: സ്റ്റുഡിയോ സഹായമായി ഒപ്പം ഉണ്ടായിരുന്നു മുഹ്സിന നൂറുൽ അമീൻ, സാങ്കേതിക സഹായം നൽകിയത് വേലായുധൻ അരീക്കോട്, അബ്ബാസ്, ഇ എം ഷജീർ. അപ്പൊ എല്ലാവർക്കും ഫുട്ബോൾ ആശംസകൾ.
1: നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് 55 സെക്കൻഡ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസുമായി നയതന്ത്ര ബന്ധത്തിന്റെ 50ാം വാർഷികാഘോഷ വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യ സമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യ വിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം.
1: FM പ്രധാന വാർത്തകൾ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ട്രെയിൻ സമയം.
8: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്, 10:59, 166-06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ്, 11:33, 161-60 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, 11:38 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566-09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 2:54 എത്തുമെന്നാണ് കരുതുന്നത്.
7: ട്രെയിൻ സമയം.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
12: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
11: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
12: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
13: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
14: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMIയിൽ സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
13: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
15: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
16: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
17: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: വായിക്കുന്നത് MV രവീന്ദ്രൻ. മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തിപ്പെടുത്താൻ ഹോമിയോപത്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ IHKA രക്ഷ, മൺസൂൺ ആരോഗ്യ സംരക്ഷണ പദ്ധതി തുടങ്ങി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, രോഗപ്രതിരോധ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി ഒരുക്കും. ജില്ലയുടെ വിവിധ മേഖലകളിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കും.
18: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
19: എന്നും രാവിലെ 8:03.
18: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
19: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
20: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
19: കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
20: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം,
19: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
21: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
22: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
23: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
22: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
23: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
22: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.

0: ആൻറ്റി ആൻറ്റി അപ്ലൈ
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: ഈ മഴ എത്ര ദിവസം നിൽക്കും?
5: 4 ദിവസം നിർത്താതെ പെയ്യും.
6: മൈ ജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
5: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
7: രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 നടപടികളുടെ ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വീടുകളുടെയും കുടുംബങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സ്വയം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യമാണിത്. ഈ മാസം 30 വരെയാണ് ഇതിനുള്ള അവസരം. സെൻസസ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കാനും ശേഖരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ സംവിധാനം. വീടുകളുമായി ബന്ധപ്പെട്ട 34 ചോദ്യങ്ങളാണ് ആദ്യഘട്ട ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് കൂടാതെ മലയാളം അടക്കം 15 ഇന്ത്യൻ ഭാഷകളിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോർട്ടലിൽ സൌകര്യമുണ്ട്. ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: യുവവാണി.

മിനിസ്ട്രി ഓഫ് ബിസിനസ് ഇന്നൊവേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് നൽകുന്ന പ്രതിവർഷം 50 ലക്ഷം രൂപയുടെ ഫെല്ലോഷിപ്പോടെ ന്യൂസിലാൻഡിലെ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രോജക്ടിൽ പോസ്റ്റ് ഡോക്ടർ റിസർച്ച് നടത്തുന്ന ജസ്ന അഷ്റഫുമായുള്ള അഭിമുഖമാണ് യുവവാണിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ. ന്യൂസിലാൻഡിലെ ആഗോള നിലവാരമുള്ള വിദ്യാഭ്യാസവും ഗവേഷണാവസരങ്ങളും ആകാശവാണി മഞ്ചേരി FM ശ്രോതാക്കൾക്കായി ജസ്ന പരിചയപ്പെടുത്തുന്നു.

0: ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു യുവവാണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ, സോറി, നമ്മുടെ കൂടെ ഒരു അതിഥി കൂടെ യുവാണിയിലുണ്ട്. ഈ അതിഥി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരിയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ്, എല്ലാവരും വിദേശത്ത് പഠിക്കാൻ പോകുന്നു. യു കെയിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം പോയിരിക്കുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ, ഫെല്ലോഷിപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു അടിപൊളി ഫെല്ലോഷിപ്പ് നേടിയ മിടുക്കിയായ സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹായ്, ഹലോ ജസ്ന, വെൽക്കം ടു യുവവാണി ദിസ് എപ്പിസോഡ്.
1: താങ്ക് യു സോ മച്ച്, താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ.
0: ഓക്കെ, ഹാർട്ടി കൺഗ്രാചുലേഷൻസ് ടു യു.
1: താങ്ക് യു.
0: എന്തായാലും ഇത് എല്ലാ ശ്രോതാക്കളും, ആകാശവാണി മഞ്ചേരി എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കളും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരുടെ ഒരു ഡെലിഗേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ അങ്ങോട്ട് പറയാണ്. സുഖമായിട്ടിരിക്കുന്നോ?
1: വളരെ സുഖം.
0: എവിടെയാണ് ജസ്ന, നാട്ടിൽ എവിടെയാണ്?
1: ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോടാണ്. കല്യാണം കഴിച്ചത് പത്തപ്പുരത്തേക്കാണ്.
0: കോഴിക്കോട്ടുകാരിയാണ് അല്ലേ?
1: കോഴിക്കോട്ടുകാരിയാണ്.
0: അപ്പൊ ന്യൂസിലാൻഡിലാവുമ്പോ നമ്മുടെ കോഴിക്കോട് ബിരിയാണി ഒക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: ഇല്ല, കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാലോ.
0: ജസ്ന, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോളർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു സ്കോളർഷിപ്പ് ആണ്, ഒരു ഫെലോഷിപ്പ് അല്ലേ? ഫെലോഷിപ്പ് ആണ് കിട്ടിയിരിക്കുന്നത് ന്യൂസിലാൻഡിൽ. ന്യൂസിലാൻഡിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ്?
1: യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലാൻഡ്.
0: ഓക്ക്ലാൻഡ്, ന്യൂസിലാൻഡിൽ.

0: പറയുമ്പോൾ തന്നെ ഒരുപാട് കിവീസ് അല്ലേ,
1: കിവീസ്
0: എന്നാണ് പറയാറുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ക്രിക്കറ്റ് പ്ലെയേഴ്സും നല്ല പ്രകൃതിയൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് ജസ്ന എത്തിയൊരു വഴി, അല്ലെങ്കിൽ എങ്ങനെ ഇത് അറിഞ്ഞു, ഈ സ്കോളർഷിപ്പ് ആരെങ്കിലും പരിചയപ്പെടുത്തിയതാണോ? പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കിങ്ങനെ നാട്ടിലല്ലാതെ പുറത്ത് റിസർച്ച് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത്, അല്ലെങ്കിൽ ആരെയും ഡൈവേർട്ട് ചെയ്താണ്? എന്താണ് ആ സ്റ്റോറി?
1: കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാൻ തുടക്കം മുതലേ പറയാം, ഞാൻ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് സോ കോൾഡ് ബിടെക് ബാച്ചിലർ ഓഫ് ടെക്നോളജി എം ജി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴയിലാണ് പഠിച്ചത്. അതിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് റാങ്ക് വന്നു. അലോട്ട്മെന്റിന് കൊടുക്കുന്ന പ്രോസസ്സായിരുന്നു അന്ന്. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു മെന്റർ ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്, പുള്ളി എൻ ഐ ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കാലിക്കറ്റിൽ. ആ സമയത്ത് പുള്ളിയായിരുന്നു അലോട്ട്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്ത്. അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ അലോട്ട്മെന്റിന് നിൽക്കുകയാണ്, നിൻ്റെ ഇൻട്രസ്റ്റുകളൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഞാൻ അലോട്ട്മെന്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇതൊന്നും വേണ്ട, ഇതെല്ലാത്ത ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അതിലുള്ളതായിരുന്നു കെമിക്കൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരൊറ്റ ഓപ്ഷൻ ഉള്ളതായിരുന്നു പോളിമർ എഞ്ചിനീയറിംഗ്. പോളിമർ എന്ന് കേട്ടപ്പം തന്നെ കെമിസ്ട്രി ആയിട്ടുള്ള കണക്ഷൻ എവിടെയോ ട്രിഗറായി. അപ്പം പിന്നെ ഡെഫിനറ്റ്ലി ഗോ ഫോർ പോളിമർ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എൻ്റെ പോളിമർ ആയിരുന്നു. അത് ലക്കിലി പോളിമർ എഞ്ചിനീയറിംഗിന് കിട്ടി. ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു കോഴ്സ് ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ആപ്ലിക്കേഷൻ ലെവലുള്ളൊരു എഞ്ചിനീയറിംഗ് കോഴ്സായിരുന്നു അത്. നമ്മൾ ഗ്ലൗസ് ഉണ്ടാക്കിയിട്ടുണ്ട് ത്രൂ ദ പ്രോസസ്, ഒത്തിരി ഐ വി ഇൻഡസ്ട്രിയൽ വിസിറ്റ്സിന് പോയിട്ടുണ്ടായിരുന്നു, ചെരുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബലൂൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്, റബ്ബർ ബാൻഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എഞ്ചിനീയറിംഗിന് പോയിട്ട് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബി സർപ്രൈസിങ്. അതായിരുന്നു പോളിമർ എഞ്ചിനീയറിംഗ്. അപ്പോഴൊന്നും എനിക്ക് റിസർച്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ റിസർച്ച് എന്താണെന്നോ റിസർച്ച് ചെയ്താൽ എന്താവുന്നോ ഒന്നും അറിയാത്തൊരു ആളായിരുന്നു. പിന്നെ ത്രൂ ദ പ്രോസസ്സ് നമുക്ക് ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്കൊരു റിസർച്ച് ചെയ്യണം, ഒരു പ്രോജക്റ്റ് ചെയ്യണം. ക്ലാസ്സിൽ 18 പേരായിരുന്നു. 18 പേരിൽ 17 പേരും ഇൻഡസ്ട്രിയിൽ പോയി. ആകെക്കൂടെ റിസർച്ചിന് എൻ ഐ ടി കാലിക്കറ്റിൽ ആയിരുന്നു എനിക്ക് റിസർച്ച് ഓപ്ഷൻ കിട്ടി ഡോക്ടർ സോണി വർഗീസിൻ്റെ കൂടെ. അവിടെ ഞാനൊരു ഇപ്പോക്സി നാനോ കോമ്പോസിറ്റ്സിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ നിന്നാണ് റിസർച്ച് എന്താണെന്ന് ഞാൻ അറിയുന്നത്. അപ്പം എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ടീച്ച് യു. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് തിങ് ഫോർ മൈ റിസർച്ച്.
0: കെമിസ്ട്രി ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു സ്കൂളിൽ പഠിച്ചത്?
1: ഡെഫിനറ്റ്ലി.
0: എനിക്ക് കെമിസ്ട്രി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ശരിക്കും നമ്മുടെ ടേസ്റ്റ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്
1: ആണ്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഓടും. എനിക്ക് ഫിസിക്സ് എനിക്ക് ഐ കാൻ ക്യാരി ഇറ്റ് ഔട്ട്. പക്ഷേ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂഷ്വലി 100 out of 100 അല്ലെങ്കിൽ ഒരു 90s വരുന്ന ഒരു ഏരിയ ആണ്. അതിൽ മാർക്ക് കുറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. കാരണം അങ്ങനെ പോകാൻ പാടില്ല, എനിക്കത് അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്താൽ ദാറ്റ്സ് ബെസ്റ്റ്. അവിടെ സേസോ അങ്ങനെ ഭയങ്കര പഠിപ്പി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ എനിക്ക് സബ്ജക്ട്സിൽ എപ്പോഴും ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ഐ വാസ് എൻജോയിങ് മൈ ലൈഫ്.
0: അപ്പോൾ ഒരു ആവറേജ് ലെവലുള്ള ഒരു കുട്ടിക്കും ഇങ്ങനെയുള്ള ഫെലോഷിപ്സും സ്കോളർഷിപ്പ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ആക്സസ്
1: ചെയ്യാം. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഞാനൊരു ക്ലാസ് ടോപ്പർ അല്ലായിരുന്നു. മേ ബി കെമിസ്ട്രിയിൽ എനിക്ക് എപ്പോഴും മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മൈ കെമിസ്ട്രി ടീച്ചേഴ്സ് വാസ് ഫാന്റാസ്റ്റിക്.
0: ന്യൂസിലാൻഡിലെ മിനിസ്ട്രി ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് നൽകുന്ന ഫെലോഷിപ്പ് അല്ലേ, ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലാൻഡ്, അതിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രോജക്ടിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾ നിലവിൽ ഉള്ളത്. വൈ ന്യൂസിലാൻഡ് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, അത് ഓൺ ചോയ്സ് ആയിരുന്നോ അതോ ഫെലോഷിപ്പ് നൽകിയ ചോയ്സ് ആയിരുന്നോ അതോ ചെറുതിലിങ്ങനെ ക്രിക്കറ്റോ പണ്ട് നമ്മുടെ നോട്ട്ബുക്കിലെ കണ്ടിട്ടുണ്ടോ കുറെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ സേവറൊക്കെ ആയിട്ടൊക്കെ പല പടങ്ങളൊക്കെ വരും, ഫോട്ടോസ് ഒക്കെ വരും ന്യൂസിലാൻഡ് നല്ല ലൊക്കേഷൻസ് ഒക്കെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ടോ ന്യൂസിലാൻഡ് തിരഞ്ഞെടുക്കാൻ?
1: ന്യൂസിലാൻഡ് കെയിം ടു മീ. ഞാൻ ചൂസ് ചെയ്തതല്ല ന്യൂസിലാൻഡ്. പക്ഷേ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, പണ്ട് എന്റെ അക്കാക്ക് ക്രിക്കറ്റ് കളി കാണുമ്പം എനിക്ക് ഇഷ്ടമുള്ള ജേഴ്സി എന്നാണോ പറയാൻ അറിയില്ല, അവരെ യൂണിഫോം ജേഴ്സി ബ്ലാക്ക് ന്യൂസിലാൻഡിന്റെ ആയിരുന്നു എനിക്ക് ഫേവറേറ്റ്. അവരെ ഫേൺസിന്റെ യൂണിഫോം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ അത് കോൺസിഡൻഷ്യലി ലേറ്റർ ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നത് ഡെഫിനറ്റ്ലി ഞാൻ അന്നേരം ചിന്തിച്ചിട്ടില്ല.
0: ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ന്യൂസിലാൻഡ് ജസ്നെ തെരഞ്ഞെടുത്തു എന്ന് പറയണല്ലോ, കുറച്ചുകൂടെ നല്ലത് എന്തായാലും. അപ്പൊ ഇത്തരത്തിലുള്ള നിലവിലെ ന്യൂസിലാൻഡ് എന്നുള്ള കൺട്രി ഫോറിൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സിനെ കുറിച്ച് ഫെലോഷിപ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ഓ ഡെഫിനറ്റ്ലി പറയാം. ഞാൻ ഫെലോഷിപ്പിനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ എനിക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയണം. കാരണം ഞാൻ ന്യൂസിലാൻഡിൽ എത്തുന്നത് ഈ ഫെലോഷിപ്പിലൂടെയല്ല, ഞാൻ പി എച്ച് ഡിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ന്യൂസിലാൻഡിലേക്ക് പോയത്.
0: എക്സാക്ട്ലി,
1: അത് ഐ വുഡ് അഗ്രി. പക്ഷേ ഫെലോഷിപ്പ് ജനറലി നമ്മൾ ആഫ്റ്റർ പി എച്ച് ഡി ആണല്ലോ. അപ്പം PhD കഴിഞ്ഞ ഫെലോഷിപ്പിന് ഞാൻ

0: അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതല്ല. പി എച്ച് ഡി കഴിഞ്ഞ് സയന്റിസ്റ്റ് പൊസിഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സ്റ്റിൽ റിസർച്ച് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലാൻഡിൽ തന്നെ ഞാൻ പി എച്ച് ഡി ചെയ്ത ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ വേറെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ അവർ പോസ്റ്റ് ഡോക്ടർ ഫെലോനെ നോക്കുന്നുണ്ട്. അവർക്ക് പോളിമറിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളെയാണ് വേണ്ടത്. ന്യൂസിലാൻഡിൽ ഉണ്ടെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ. ന്യൂസിലാൻഡ് യൂണിവേഴ്സിറ്റീസിന് പി എച്ച് ഡി കഴിഞ്ഞ ആളാണെങ്കിൽ അത് എക്സ്ട്രാ പോയിന്റ് ആയിരുന്നു. അപ്പം അങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് യെസ് ആയിരുന്നു ആൻസർ. അത് ഹാസ് ബീൻ ലക്കി ടു മീ.
1: ദാറ്റ് വാസ് എ ലക്ക് അല്ലേ. പക്ഷേ ന്യൂസിലാൻഡിലേക്ക് എത്തിയത് എന്തായാലും കുറേ ഒരുപാട് പ്രോസസ്സിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ പ്രോസസ് എങ്ങനെയായിരുന്നു? ആദ്യം ഒരു സ്കോളർഷിപ്പ് ആണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ന്യൂസിലാൻഡിലേക്ക് എത്തുന്നത്, ഒരു ഡോർ അല്ലേ, ഒരു എൻട്രി കിട്ടുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും എൻട്രൻസ് എക്സാമുകളോ അല്ലെങ്കിൽ ഫുൾ ഒരു അക്കാഡമിക് മെറിറ്റിന്റെ ബേസിലായിരുന്നു അഡ്മിഷൻ കിട്ടിയത്?
0: അക്കാഡമിക് മെറിറ്റ് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം. കാരണം
1: ഏകദേശം എത്ര പെർസെന്റേജ് ഒരു കുട്ടി അപ്ലൈ ആണെങ്കിൽ എത്ര പെർസെന്റേജ് കാണണം നമ്മൾ?
0: അങ്ങനെ പറയുകയാണെങ്കിൽ ദ മാക്സിമം യു കുഡ് അക്വയർ എന്നുള്ളത് ഞാൻ പറയുള്ളൂ. കാരണം ഹയർ ദ ബെസ്റ്റ്. കാരണം നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന ആൾ 100% ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ദ മാക്സിമം ആയിരിക്കണം. സൂപ്പർലേറ്റീവ് എന്നുള്ളൊരു ആസ്പെക്റ്റിലാവണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരു ഡെഫിനറ്റ് ടാർഗറ്റ് പറയില്ല. കാരണം ഇപ്പം വെരി കോമ്പറ്റീറ്റീവ് ആണ് വേൾഡ്.
1: ഓക്കെ, ന്യൂസിലാൻഡിൽ വന്നല്ലോ, അപ്ലൈ ചെയ്ത് കിട്ടി. അതിനു മുമ്പ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഫേമസ് ആയിട്ടുള്ള ഒരുപാട് എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് ഏതൊക്കെയായിരുന്നു?
0: അതൊരു നീണ്ട നേരെ തന്നെയാണ്. ന്യൂസിലാൻഡിലെ തന്നെ വേറെ കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലെ ഒരു വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ ഉണ്ട്, മൊണാഷ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി ഖത്തറിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അത് യുഎഇയിലാണോ?
0: യുഎഇയിലാണ്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, അതൊക്കെ ബിഗ് ബിഗ് യൂണിവേഴ്സിറ്റീസ് ആണ്. മസാച്യുസെറ്റ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, വേണ്ടാന്ന് വെച്ചു യു എസില്. പിന്നെ
1: നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത്
0: ന്യൂസിലാൻഡാണ്. അത് ന്യൂസിലാൻഡിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അതായത് ഞാൻ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് കാണായിരുന്നു, എന്റെ പി എച്ച് ഡിന്റെ സൂപ്പർവൈസർ, ഐ എം ലുക്കിംഗ് ഫോർ എ പി എച്ച് ഡി കാൻഡിഡേറ്റ് ഹു ഹാസ് എക്സ്പീരിയൻസ് ഇൻ പോളിമർ എഞ്ചിനീയറിംഗ്. അപ്പം ആ സമയത്ത് ഞാൻ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ അതിന് ഇൻട്രസ്റ്റ് കാണിച്ചു. ഞാൻ പുള്ളിക്കാരിക്ക് ഇമെയിൽ അയച്ചു, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, എനിക്കിങ്ങനെ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് സ്കൈപ്പ് ഇൻ്റർവ്യൂ വിളിക്കുകയായിരുന്നു. അതായത് പുള്ളിക്കാരിക്ക് എന്നെ വീഡിയോ വഴി കാണണം എന്ന് പറഞ്ഞ്. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, അത് ഒരു വേൾഡ് കപ്പിന്റെ സമയത്തായിരുന്നു, 2022 വേൾഡ് കപ്പ് ആയിരിക്കണം. യെസ്, ക്രൊയേഷ്യ വേഴ്സസ് വേറെ ഏതോ ഒരു രാജ്യമാണ്. അപ്പം ഈ പുള്ളിക്കാരി ക്രൊയേഷ്യക്കാരിയാണ്. അപ്പം അങ്ങനെ കുറെ കോയിൻസിഡൻസസ് ഉണ്ടായിരുന്നു ആ പ്രോസസ്സിൽ. എന്നിട്ട് രാത്രി 12 മണിക്കായിരുന്നു എൻ്റെ ഇന്റർവ്യൂ, കാരണം അവരെ ന്യൂസിലാൻഡ് ടൈമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഷീ ഈസ് ഹാപ്പി, പുള്ളിക്കാരിക്ക് ഇതുപോലെ റെഫറൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ റെഫറൻസ് പോകുന്നത് പ്രൊഫസർ സാബു തോമസിൻ്റെ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരി പറഞ്ഞത് അപ്ലൈ ചെയ്തോ എന്നാ പറഞ്ഞിട്ടാണ് ഇമെയിൽ വരുന്നത്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലാൻഡിലെ പി എച്ച് ഡി എന്നുള്ള പ്രോസസ്സിനെ ഞാൻ അപ്ലൈ ചെയ്യണം, ഷീ ഈസ് റെഡി ടു ടേക്ക് മീ ആസ് എ സൂപ്പർവൈസർ.
1: അപ്പൊ ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലെ, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് ജോബ് ലുക്കിംഗ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് മനസ്സിലായി. കാരണം നമുക്ക് ഇങ്ങനെ മെയിൽ ഇങ്ങനെ വരുന്നത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താല് നമ്മളത് സ്ക്രോൾ ചെയ്ത് വിടും ജസ്റ്റ്. പക്ഷെ ജസ്റ്റിന് അത് നോക്കി അതിലൊരെണ്ണം കണ്ടു, അപ്ലൈ ചെയ്തു. പിന്നെ നമ്മള് നല്ല മെന്റർ അല്ലെങ്കിൽ ഗൈഡിനൊക്കെ തെരഞ്ഞെടുക്കുന്നിടത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം,
0: വെരി ഇമ്പോർട്ടന്റ് ആണ് അത്.
1: കാരണം സാബു തോമസിന്റെ റെഫറൻസ് അവർ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. ഓക്കെ, അപ്പോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്കോളർഷിപ്സ് ഒക്കെ ഇങ്ങനെ ഡെയിലി ഡേ ടു ഡേ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോ ജസ്റ്റിനക്ക് അവർക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ന്യൂസിലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്റ്റിന് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കോളർഷിപ്സ് ഫെലോഷിപ്സ് ഒക്കെ ഒന്ന് പറയാം.
0: ഓ, ഡെഫിനറ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റീസിലും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പി എച്ച് ഡി ഉള്ള യൂണിവേഴ്സിറ്റീസൊക്കെ അവിടെ തന്നെ ഓൺ ഡോക്ടറൽ സ്കോളർഷിപ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെരി ഈസി ടു ആക്സസ് ആണ്. നമുക്ക് അതിനങ്ങനെ ഒരു വേറെ ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഓൺലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി, വിരൽ തുമ്പിലാണ്, യു കെൻ ജസ്റ്റ് ബ്രൗസ് ഇൻ യുവർ മൊബൈൽ. അപ്പം ന്യൂസിലാൻഡിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കോളർഷിപ്പ് ഇസ് ഓക്ക്ലാൻഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഡോക്ടറൽ സ്കോളർഷിപ്പ്. വെരി കോമ്പറ്റിറ്റീവ് ആണ്. അതായത് നമ്മൾ 10 on 10 കിട്ടിയാലും കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം നമ്മുടെ ജി പി എ കാൽക്കുലേഷൻ അല്ല, ന്യൂസിലാൻഡിൻ്റെ ജി പി എ കാൽക്കുലേഷൻ. ഇന്ത്യൻസിന് ആ സ്കോളർഷിപ്പ് കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഗ്രേഡിന്റെ കാൽക്കുലേഷനും അവരുടെ കൺവേർഷനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. യൂഷ്വലി അത് പോകുന്നത് ചൈനീസ് അല്ലെങ്കിൽ ഫ്രഞ്ച് സ്റ്റുഡൻസിനാണ്. കാരണം അവരുടെ ജി പി എ കാൽക്കുലേഷനും ന്യൂസിലാൻഡുമായിട്ട് നല്ല മാച്ചിങ് ആണ്. ഓൾസോ ന്യൂസിലാൻഡ് ഡൊമസ്റ്റിക് ആൾക്കാർക്ക് അപ്ലൈ ചെയ്താൽ ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും. അതല്ലാതെ പിന്നെ വേറെ കുറേ സ്കോളർഷിപ്പുകളുണ്ട്. ന്യൂസിലാൻഡ് ഇന്റർനാഷണൽ ഡോക്ടറൽ റിസർച്ച് സ്കോളർഷിപ്പ്,

0: ഉണ്ട്, പിന്നെ ന്യൂസിലാൻഡ് കോമൺവെൽത്ത് സ്കോളർഷിപ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ ന്യൂസിലാൻഡിന്റെ എക്സലൻസ് അവാർഡുകളുണ്ട്, ന്യൂസിലാൻഡ് ഗ്രാഡ്സ് ഗ്ലോബൽ റിസർച്ച് അലയൻസ് ഡോക്ടറൽ സ്കോളർഷിപ്പ്, അങ്ങനെ അതർ നാഷണൽ ഫെലോഷിപ്പുകൾ കുറെ. അപ്പൊ അങ്ങനെ ഒത്തിരി സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പം AIന്റെ വേൾഡിലാണ് ഇപ്പം, അപ്പം ഇറ്റ്സ് സോ ഈസി. പിന്നെ വേറെയുള്ള രാജ്യത്ത് തന്നെ യൂറോപ്യൻ എറാസ്മസ് മുണ്ടസ് ഇന്നിപ്പം ഞാൻ എനിക്കൊന്ന് പേപ്പറിൽ കണ്ടു, പോപ്പുലർ ആയിട്ടുള്ള ഫണ്ടിങ് ആണ്. പിന്നെ UK യൂണിവേഴ്സിറ്റീസിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡ് ഒക്കെ നല്ല സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഇനി പോരാത്ത തന്നെ PhDക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള റിസർച്ച് ഫണ്ടിങ്ങുകൾ ഉണ്ടാവും, അതിനവർ PhD സ്കോളേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പം ആ ഇൻവിറ്റേഷൻ നമ്മൾ കാണണം എന്നുള്ളതാണ്. ആ ഇൻവിറ്റേഷൻ ഞാൻ കണ്ടതാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലൻഡിൽ എത്തിപ്പെട്ടത്. അപ്പം അതിനുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇസ് ലിങ്ക്ഡ്ഇൻ. പിന്നെ ഫൈൻഡ് എ PhD എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, ഫൈൻഡ് എ PhD യിൽ ഡെയിലി കയറി നോക്കുക, അതിൽ യൂണിവേഴ്സിറ്റീസിൽ ഏതൊക്കെയാണ് ഫണ്ടിങ് ഉള്ളത് ഇല്ലാത്തത് നോക്കി അതിന് അപ്ലൈ ചെയ്യുക, അതിലെ സൂപ്പർവൈസേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, അവരെ ഇമെയിൽ അയക്കുക. ഡോണ്ട് വറി അബൌട്ട് ഡിസ്റ്റർബിങ് ദം, അവർ ചിലപ്പോൾ നമ്മളൊരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും.
1: Then the most important question, what is the importance of English?
0: അത് പറഞ്ഞതിൽ തന്നെയുണ്ട്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് നമ്മള് ഇംഗ്ലീഷ് ലാംഗ്വേജ് എപ്പോഴും നമുക്ക്
1: ആക്ച്വലി കിവീസിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ?
0: കിവീസ് സ്പീക്ക് ഇംഗ്ലീഷ്, പക്ഷേ ന്യൂസിലാൻഡിന്റെ ഓൺ ട്രൈബ് ഉണ്ട് മൗറീസ് എന്ന് പറയും. അപ്പൊ അവര് മൗറിയാണ് സംസാരിക്കുക. ഞാൻ മൗറിന്റെ ഒരു കോഴ്സ്
1: ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ നമ്മള്
1: പഠിക്കാൻ എളുപ്പമാണോ?
0: പഠിക്കാൻ എളുപ്പമല്ല, പുതിയ ലാംഗ്വേജ് അല്ലേ. അപ്പം ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷിലാണ് നമ്മളെ റൈറ്റിംഗ് ഒക്കെ, പക്ഷെ അതിന്റെ സൗണ്ടും അതിന്റെ വോവൽസിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ ഇറ്റ്സ് വെരി ഡിഫറെന്റ്.
1: നമ്മൾ
0: ഡിക്ഷൻ ഡിഫറെന്റ്. നമ്മള് എക്ക് അവര് ആ എന്നാണ് പറയാ, അതുപോലെ ഇക്ക് എ ആണ്. അപ്പൊ അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പം ഇഫ് യു വോണ്ട് ടു സേ സംതിങ് ഫ്രം മാവറി, ക്യാവറ.
1: Kiora
0: means hi, hello.
1: Hi, hello.
0: Yes, Kiora.
1: പിന്നെ പേര് എങ്ങനെ ചോദിക്കാം?
0: പേര് ഇപ്പം എന്റെ പേര് ജസ്ന എന്ന് പറയുകയാണെങ്കിൽ കൗ ജസ്ന തക്കു എങ്ങോ.
1: Can you teach me once?
0: Sure. കൗ ജസ്ന തക്കു എങ്ങോ. അപ്പൊ നിങ്ങളെ പേര് മാറ്റി
1: ജസ്ന തക്കു
0: എങ്ങോ. കൗ അല്ല കൗ.
1: അത് ഇതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് അവര് തരുന്ന കോഴ്സ് ആണോ അതോ നമ്മള് ചെയ്യേണ്ട മാൻഡേറ്ററി കോഴ്സ് ആണോ?
0: അത് മാൻഡേറ്ററി കോഴ്സ് അല്ല. ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റാഫിന് ഇങ്ങനെ ഒരു ഫ്രീ കോഴ്സ് ഉണ്ട്, ഒരു വൺ സെമസ്റ്റർ ആണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ അതിന് ട്രൈ ചെയ്തു, അപ്ലൈ ചെയ്തു, കിട്ടി, ഈ അടുത്ത് പാസ്സായി 94%.
1: ഇപ്പൊ നമ്മള് യൂറോപ്പിലാണെങ്കിൽ അവര് പറയാറുണ്ട് ജോബ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ഒന്നുമില്ല ജർമ്മൻ അല്ലെങ്കിൽ സ്പാനിഷ്, ഇപ്പൊ ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച്, ഒബ്വിയസ്ലി ഫ്രഞ്ച്. അതേപോലെ ന്യൂസിലാൻഡിൽ ഇപ്പൊ ഈ പറഞ്ഞ മൗറി അല്ലേ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബെനിഫിറ്റ്സ് ഉണ്ടാവുമല്ലോ. അത് അപ്പാർട്ട് ഫ്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേറെ എന്തൊക്കെയാണ്? കൾച്ചറലായിട്ട് നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഈ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ?
0: ലാംഗ്വേജ് പഠിച്ചതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അവർക്ക് ഇപ്പം നമ്മുടെ നെയിം ബോർഡ്സിലാണെങ്കിലും ഈവൻ റിസർച്ച് ഫെലോവിന്റെ തൊട്ട് താഴെ തന്നെ മൗറിയിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അപ്പം എല്ലായിടത്തും മൗറി നമുക്ക് കാണാൻ പറ്റും, ബട്ട് യു ഡോണ്ട് ഹാവ് ടു സ്പീക്ക് മൗറി. അവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ദേ കൻ എക്സിസ്റ്റ്. ഈ മൗറീസ് തന്നെ ജനറലി സ്പീക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് ആണ്, അവർ തമ്മിലാണ് മൗറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഒരു മൗറി മാൻഡേറ്ററി അല്ല.
1: അല്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് പറയുന്ന ഹിന്ദി ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. വേറൊരാള് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യും അല്ലേ, നമ്മുടെ ഭാഷ പറഞ്ഞു നമ്മള് അത് മാക്സിമം അവരെ എൻകറേജ് ചെയ്യാറാണ്. ഇവര് നമ്മള് മൗരി പഠിക്കുമ്പോ അപ്പൊ അവരുടെ ഭാഷ നമ്മൾ പഠിക്കാറ്, അത് അവരെൻകറേജ് ചെയ്യുമോ അതോ നമ്മൾ അവരോട് ഇപ്പൊ പേരോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ ഹായ് എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പറയുമ്പോ അവർ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ?
0: അത് ഡെഫിനറ്റ്ലി, കാരണം ആ ഒരു എൻകറേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ലൂസ് ദാറ്റ് ഐഡന്റിറ്റി, ആ ഒരു മൗറി ലാംഗ്വേജ് എന്നുള്ള സാധനം വിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അവര് ആ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഫ്രീ ആയിട്ട് ആ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
1: ഐ തിങ്ക് ദേ ആർ ടെല്ലിങ് ലൈക് വി ആർ വൈസ്, ഓൾവേസ് വെൽക്കം എന്നുള്ള ഒരു മെന്റാലിറ്റി.
0: ഓൾവേസ് വെൽക്കം, യെസ്. അതൊരു ന്യൂസിലാൻഡിന്റെ ടാഗ് ലൈൻ ആയിട്ട് മേ ബി വി കൻ യൂസ് ഇറ്റ്.
1: ജസ്നയുടെ ഒരു കാഴ്ചപ്പാടില് ജസ്ന സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് കോഴ്സുകൾ ഉണ്ടാവും. ന്യൂസിലാൻഡിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇന്ന കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാം എന്നുള്ള കോഴ്സുകൾ ജസ്ന ഏതൊക്കെ പറയും?
0: അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിതൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പോയിട്ട് അവർക്ക് അന്ന് ജോലി കിട്ടിയില്ലെങ്കിൽ അവര് എന്നെ വിളിക്കൂലേ. അല്ല, ഒരു ഒരു സജഷൻ അല്ലെങ്കിൽ ഫ്രം മൈ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്, എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഫുഡ് സയൻസിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം

0: അവിടെ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട്. അവർക്ക് കുറച്ച് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ഷൻ ഒക്കെ ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കൺസ്ട്രക്ഷൻ ഒക്കെ അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗിന് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഐ ടിക്കാർക്ക് എപ്പോഴും ജോലി കിട്ടുന്നത് കാണാറുണ്ട്. ഐ ടി കോഴ്സ് അവിടെ പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി ഇന്ത്യയിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർ ഐ ടി പ്രൊഫഷണൽസ് വന്നിട്ട് അവർക്ക് നല്ല ഹൈ പ്രൊഫൈൽ ജോലികൾ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
1: നമ്മുടെ പോളിമർ സയൻസിന്റെ അവസ്ഥ എന്താണ്?
0: പോളിമർ സയൻസിന്റെ അവസ്ഥ വെരി സർപ്രൈസിംഗ്ലി അവിടെ ഞാനിപ്പം ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് പ്ലാസ്റ്റിക്സിന്റെ വർക്ക് മെയിൻ ആയിട്ട് നടക്കുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക്സിന് ഒരു ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണെന്ന് ഞാൻ ന്യൂസിലാൻഡ് പറയില്ല. വെൻ വി തിങ്ക് ഓഫ് യൂറോപ്പ്, സേ ഫോർ എക്സാമ്പിൾ ജർമ്മനി, ജർമ്മനിയും ന്യൂസിലാൻഡും വെച്ച് നോക്കുമ്പോൾ ന്യൂസിലാൻഡ് ഇസ് 10 ആൻഡ് ജർമ്മനി 100. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഉള്ള ആൾക്കാർക്ക് പോളിമർ എഞ്ചിനീയറിംഗിൽ എക്സ്പെർട്ടീസ് ഉള്ളവർ കുറവാണ്. അപ്പൊ അവർക്ക് ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇറ്റ് ഇസ് ഗുഡ്.
1: അപ്പൊ എന്തായാലും നമ്മളൊരു സ്കോളർഷിപ്പ് കിട്ടി ഒരു രാജ്യത്തേക്ക് പോവാണല്ലോ, അപ്പൊ ഒരുപാട് ഓവർസീസ് പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട്, വിസ പ്രോസസിംഗ്. അപ്പൊ ഇതിന്റെ പ്രോസസ് 1 by 1 ഓരോ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഓരോ നമ്പർ 1 നമ്പർ 2 പറയുകയാണെങ്കിൽ ജസ്റ്റ് എങ്ങനെ പറയും?
0: അതായത് പി എച്ച് ഡി അപ്ലിക്കേഷന്റെ പ്രോസസ്. ഇപ്പൊ എന്റെ കേസിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലിങ്ക്ഡിനിലെ പോസ്റ്റ് കണ്ട് പ്രൊഫസർക്ക് ഞാൻ ഇമെയിൽ അയക്കുമായിരുന്നു. ഇമെയിൽ അയച്ചപ്പോൾ എനിക്ക് റെസ്പോൺസ് സ്പോണ്ടേനിയസ് ആയിരുന്നു. കാരണം ഷി വാസ് എക്സ്പെക്ടിങ് സംവൺ ടു ഇമെയിൽ ഹർ
1: അല്ലേ.
0: അതെ, എക്സാക്ട്ലി. അത് ഡെഫിനറ്റ്ലി അത് എന്താ പറയാ, പഠിച്ചവന്റെ അനുഗ്രഹമാണ്. നമ്മൾ ഇമെയിൽ അയക്കുമ്പം അവരെ റെസ്പോൺസ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. എന്റെ കേസിൽ കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു പി എച്ച് ഡി സ്റ്റുഡന്റിന് അന്ന് വേണമായിരുന്നു. ഞാനിപ്പോൾ ഒരു അനദർ ആസ്പിറൻ എന്നുള്ള രീതിയിൽ വേറൊരു കുട്ടി അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ആദ്യം ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസറെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇന്നതൊക്കെ അറിയാം, നിങ്ങളുടെ റിസർച്ച് ഏരിയ എന്തൊക്കെയാണെന്ന് പഠിക്കണം. നമ്മൾ ഇമെയിൽ അയക്കുന്നതിന് മുന്നേ ആ പ്രൊഫസറെ കുറിച്ച് നമ്മൾ പഠിക്കണം. യു ഹാവ് ടു ഡു ഹോം വർക്ക്.
1: യെസ്,
0: നമ്മൾ മണ്ടത്തരം അതിൽ എഴുതിയാൽ പോയി, അതോടുകൂടി ആ ഇമെയിൽ റിജക്റ്റ് ആവും. അപ്പൊ നമ്മളെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ള അവർക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അവരെ റിസർച്ച് ഏരിയ എന്താണ്, അവരെന്തൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഒരു ഒരു ആഴ്ചത്തെ വർക്കാണ് നമ്മൾ ഒരു ഇമെയിൽ എന്ന് പറയുന്നത്.
1: ഓ, അപ്പൊ നമ്മൾ ഒരുപാട് ചാടി കയറി ഒന്നും ചെയ്യരുത്, നന്നായിട്ട് റഫർ ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ. അപ്പൊ ഇമെയിൽ തയ്യാറാക്കാനൊക്കെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നോ? അങ്ങനെ
0: ഇമെയിൽ തയ്യാറാക്കാനൊന്ന് ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
1: സെൽഫ്
0: ആയിരുന്നു ചെയ്തത്. അന്ന് ചാറ്റ് ജിപിടി ഒന്നും ഉണ്ടായിരുന്നില്ല.
1: എത്ര ഇയേഴ്സ് ബിഫോർ ആണ്?
0: ഞാൻ അപ്ലൈ ചെയ്യുന്നത് 2017. യെസ്, ഞാൻ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുന്ന സമയമാണ് 2016-17 സമയം.
1: അപ്പൊ നമ്മൾ ഇമെയിൽ അയച്ചു, അതിനുശേഷം
0: അപ്പൊ അവര് റെസ്പോണ്ട് ചെയ്യും. അവർ ഇത് സേ യെസ് ഓർ നോ അല്ലേ,
1: അല്ലെങ്കിൽ ഇമെയിലാണ് തീരുമാനിക്കുന്നത്.
0: അതായത് അതിന്നാണ് നമുക്കറിയാം അവര് റെഡി ആണോ എന്നുള്ളത്. നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു പ്രൊഫസർ വേണം പി എച്ച് ഡിക്ക്, അതൊരു മസ്റ്റ് ആണ്. അപ്പം പുള്ളിക്കാരി യെസ് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്റർവ്യൂ ചിലവർ ഇന്റർവ്യൂ അപ്പം വെക്കും, ചിലവർ അപ്പോഴായിരിക്കില്ല, പിന്നീട് എപ്പോഴെങ്കിലായിരിക്കും ഇന്റർവ്യൂ സെറ്റ് ചെയ്യുക. അപ്പം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പി എച്ച് ഡിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിന് നമ്മളോട് ചെയ്തോളാൻ പറയും. അതൊരു അപ്ലിക്കേഷൻ ഒരു ഒരു അത്യാവശ്യം നീണ്ട പ്രോസസ്സാണ്. അതിൽ കുറേ ഡോക്യുമെന്റ്സ് നമ്മൾ അയക്കാനുണ്ടാവും, വെരിഫൈ ചെയ്യാനുണ്ടാവും, ചിലത് ആഡ് ചെയ്യാനുണ്ടാവും, ഐഎൽസിന്റെ സ്കോർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഐഎൽസ്. അപ്പം ഐഎൽസിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യും, അങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പം അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളുടെ ഡോക്യുമെന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മളെ ഐഡന്റിറ്റി, നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ്, റിസർച്ച് എക്സ്പീരിയൻസ്, നമ്മളുടെ ജേണൽ പബ്ലിക്കേഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എത്ര പബ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കൊരു റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ അപ്ലിക്കേഷൻ പ്രോസസ്സാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലാൻഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ന്യൂസിലാൻഡിലേക്ക് അയച്ചിട്ട് അവരുടെ ഓഫീസിൽ അവരത് റിസീവ് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്ലിക്കേഷൻ അവർ കണ്ടിന്യൂ ചെയ്യുള്ളായിരുന്നു ആ സമയത്ത്. ഇപ്പം പ്രോസസ്സ് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ അവിടേക്ക് നമ്മളെ ഡോക്യുമെന്റ്സ് എത്തണം. അപ്പൊ നമ്മൾ DHL, താങ്ക്സ് ടു DHL, കറക്റ്റ് ന്യൂസിലാൻഡിൽ അവിടെ എത്തിച്ചു ഡോക്യുമെന്റ്സ് ഒക്കെ. അപ്പോൾ നമ്മൾ അത് അയച്ചു, അവിടെ എത്തി, നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു നമ്മൾ ഡോക്യുമെന്റ്സ് എത്തിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് അവർ അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. നമുക്കത് ഓൺലൈൻ പോർട്ടലിൽ അറിയാൻ പറ്റും നമ്മൾ ഏത് സ്റ്റേജിലാണ് നമ്മളെ ഡോക്യുമെന്റ്സ് വെരിഫൈഡ്, നെക്സ്റ്റ് സ്റ്റെപ്പ് സൂപ്പർവൈസർ അലോക്കേഷൻ, അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ആ ചേഞ്ചസ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഓഫർ ലെറ്റർ വരിക ചെയ്യാം. അത് അപ്ലിക്കേഷന്റെ സമയത്ത് പിന്നെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് IELTS സ്കോർ ആണ്.
1: സ്കോർ എങ്ങനെയായിരുന്നു?
0: ഞാൻ അങ്ങനെ ഭയങ്കര IELTS സ്കോർ ഉള്ള ആളൊന്നും അല്ലായിരുന്നു. എനിക്ക്

0: സെവൻ ആയിരുന്നു അയൽ സ്കോർ. പക്ഷെ
1: അവിടെ
0: വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ബാൻഡും, അതായത് ലിസണിങ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ഓർ റീഡിംഗ് എല്ലാത്തിനും 6.5 നിർബന്ധമായിരുന്നു. അപ്പൊ അത് കീപ്പ് ചെയ്യണം.
1: നമുക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ എപ്പോഴെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുമല്ലോ, കാരണം നേരത്തെ ഹസ്ബൻഡ് ഒരുപാട് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ജസ്നയുടെ ഫാമിലി, ആരൊക്കെയുണ്ട് വീട്ടിൽ?
0: ഫാമിലീൻ്റെ സപ്പോർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ ഓൺ ഫാമിലി, നമ്മളെ ഇൻലോ ഫാമിലി, നമ്മളെ ഹസ്ബൻഡ്, നമ്മളെ നെയ്ബേഴ്സ് എല്ലാവരും അതിൽ ഒരു ഫാക്ടറാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എടവണ്ണയിലേക്കാണ്. എനിക്ക് ട്വിൻസ് ആണ്, സാറ നൂറ. അവർ 5 year old. അവർ എൻ്റെ പി എച്ച് ഡിൻ്റെ സെക്കൻഡ് ഇയറിലാണ് അവരുണ്ടായത്. സോ ദേ ബോൺ വിത്ത് മൈ PhD. ഐ ഹോപ്പ് ദേ ഇംബൈബ് കെമിസ്ട്രി. ഞാൻ കെമിസ്ട്രി ലാബിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവരെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം ഫാമിലീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ടു സേ ഇൻലോസിലാണ്. അതായത് നമ്മൾ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ അവർ പറയണം, എന്നിങ്ങനെ പഠിക്കാൻ പോകാൻ പുറത്തോട്ട് പോകാൻ പറ്റൂല, ഇവിടെ ഏതെങ്കിലും ജോലി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അല്ലേ, നമുക്ക് ചിലപ്പോൾ നമ്മളതിൽ ലോക്കാവും.
1: പക്ഷേ
0: പറ്റിക്കൊള്ളണമെന്നില്ല. യെസ്. അപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ് എൻ്റെ മദറിൻലോ. ഉമ്മച്ചിയും ഉപ്പപ്പം ഇല്ല, ഹസ്ബൻഡും ഉപ്പപ്പടെ ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നെങ്കിലും ഹി വുഡ് ജസ്റ്റ് സേ യെസ്. അപ്പോൾ ഉമ്മച്ചി എപ്പോഴും പറയുന്നത് ഹെർ ഇമ്പോർട്ടൻസ് വാസ് എൻ്റെ എഡ്യൂക്കേഷൻ. അത് പ്രൊജക്ട് തീർത്തിട്ട് മതി, PhD അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് എന്നെക്കാളും കൂടുതൽ അതിന് ഒരു പ്രയോറിറ്റി കൊടുത്ത ആൾക്കാരാണ് ഇൻലോസ്, അവരെ
1: ഫാമിലി.
0: ഓ താങ്ക് യു. അപ്പം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹസ്ബൻഡ് വാസ് ഓൾവേസ് വിത്ത് മീ. നൈസാം ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ്ന്റ് ഹാവ് ഡൺ ദിസ്. ഞങ്ങൾ ന്യൂസിലാൻഡിലും എത്തൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കാരണം ഹിസ് സപ്പോർട്ട് വാസ് റിയലി ഗുഡ്. ഹീസ് എ ടെലികോം എഞ്ചിനീയർ. അവിടെ ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക്
1: ചെയ്യാം. എന്തായാലും ജസ്ന, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഐ ഹാഡ് വിത്ത് യു. സന്തോഷം നമ്മുടെ യുവാണിയുടെ ഈ എപ്പിസോഡിൽ വന്നതിൽ. നമുക്ക് ന്യൂസിലാൻഡിൽ ഒരു അഡ്മിഷൻ ഒക്കെ എടുത്ത് നമ്മളവിടെ പഠിക്കാൻ പോയൊരു ഫീല് എക്സാക്ട്ലി ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഒരു കൾച്ചറും ഒക്കെ അറിയാൻ പറ്റി, അവിടെ പോയ പ്രോസസ്സ് അറിയാൻ പറ്റി. ഒരുപാട് കുട്ടികൾക്ക് എന്തായാലും ജസ്ന ഒരു വഴികാട്ടി ആയിരിക്കും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക്, പുതിയ വിദ്യാർത്ഥികൾക്ക് ജസ്ന കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും?
0: നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ
1: എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതിരിക്കണോ, അങ്ങനെ എന്തെങ്കിലും ഒരു കോഷണറി ആയിട്ട് എന്തെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ്?
0: ആ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ അത്ര വലിയ ആളൊന്നും അല്ല ഞാൻ. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ, നമ്മളുടെ അക്കാഡമിക് എക്സലൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ ഫണ്ട് വേണം, പക്ഷേ ആ അക്കാഡമിക് എക്സലൻസിന് ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. എപ്പോഴും നമ്മൾ ടാർഗറ്റ് ദ ഹൈ, എന്നാലേ നമുക്ക് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പുറത്ത് പോകുന്നവരാണെങ്കിൽ IELTS അങ്ങനത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒത്തിരി നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉള്ളവർ, അതായത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ വി ഹാവ് ടു ഡ്രൈവ് അവർ വേ.
1: എന്തായാലും ജസ്റ്റ് നമ്മുടെ യുവാണിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം നമുക്ക് വീണ്ടും എവിടെയെങ്കിലൊക്കെ വെച്ച് എന്തായാലും ന്യൂസിലാൻഡിൽ കാണുമോ അറിയില്ല. ഓൾവേസ് വെൽക്കം ടു ആകാശവാണി മഞ്ചേരി FM. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ദി ഓപ്പർച്യൂണിറ്റി.
1: മിനിസ്ട്രി ഓഫ് ബിസിനസ് ഇന്നൊവേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് നൽകുന്ന പ്രതിവർഷം 50 lakh rupees ഫെലോഷിപ്പോടെ ന്യൂസിലാൻഡിലെ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രോജക്ടിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് നടത്തുന്ന ജസ്ന അഷ്റഫുമായുള്ള അഭിമുഖമാണ് യുവവാണിയിൽ ഇതുവരെ നിങ്ങൾ കേട്ടത്. നിർവഹണം മുനിറാമയൂർ. അവതരണം നജീബ് കെ.

0: ദേശീയപാത 966 ഗ്രീൻഫീൽഡ് ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത ആർബിട്രേഷൻ പരാതികളിൽ ഇന്നലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വിചാരണ അടുത്ത മാസം 3 മാറ്റിയിട്ടുണ്ട്. രാവിലെ 10:30 കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ചേംബറിലാണ് വിചാരണ.
1: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
2: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാബ് മഴ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും.

പ്രിയരെ, സ്വാഗതം ഹലോ യൂത്തിലേക്ക്. ഇപ്പോൾ ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ ഹലോ യൂത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ മുഹസന നൂറുൽ അമീൻ, കൂടെ സ്റ്റുഡിയോ സഹായം ജയ ടി, സാങ്കേതിക സഹായം അബ്ബാസ് പറപ്പൂർ, വേലായുധൻ അരീക്കോട് എന്നിവർ.

0: പ്രിയപ്പെട്ടവരെ, ഹെലോ യൂത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ. 17-നും 45-നും ഇടയിൽ പ്രായമുള്ള മലപ്പുറം ജില്ലക്കാരായ യുവാക്കൾക്ക് വിളിക്കാനുള്ള നമ്പറുകൾ
1: 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800.
0: ഇന്നത്തെ വിഷയം പകർച്ചവ്യാധികളാണ്.
1: അതെ അതെ, ഇപ്പോ നമ്മുടെ ഈ കാലാവസ്ഥ മാറിയതോടുകൂടി അല്ലേ, ഈ മഴക്കാലം വന്നതോടുകൂടി തന്നെ ഒട്ടേറെ പകർച്ചവ്യാധികളാണ് നമ്മുടെ സംസ്ഥാനത്ത്
0: പിടിപെട്ടുള്ളത്.
1: ആരോഗ്യ രംഗത്തെ
0: എത്രയോ പേരിലുള്ള,
1: അതെ അതെ, പല പേരില് ഷിഗല്ല.
0: അതെ, അപ്പോ അതിന്റെ മുന്നേ ആയാലും നീപ്പ ആയാലും അങ്ങനെ അല്ലെ. മഴക്കാലം സീസൺ മാറിയാൽ
1: അസുഖങ്ങളായി. നമ്മുടെ ആരോഗ്യ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ഒരുപാട് മുന്നിലാണെന്ന് പറയുമ്പോഴും ഈ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ അല്ലേ,
0: അതെ പിറകിൽ തന്നെയാണ്. ഇനി ഒരുപാട് നമ്മൾ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കൊക്കെ കുറെ കൂടി അവബോധരാണ് ഈ ഒരു പകർച്ചവ്യാധികളെ കുറിച്ചും എങ്ങനെയൊക്കെ അത് തടയാം, എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെ കുറിച്ച് അറിയാം. എങ്ങനെയൊക്കെയാണ് ഇത് പകരുന്നത്, ഇത് ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പ് അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, നിർദ്ദേശങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ജനറൽ നോളജ് പോലെയാലും ഒരുപാട് കാര്യങ്ങൾ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ അറിയേണ്ടതായിട്ടുണ്ട്. പി എസ് സി പരീക്ഷക്കായിട്ട് മാത്രമല്ല, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത്
1: അറിയേണ്ടതുണ്ട്.
0: അതെ അതെ,
1: മാത്രമല്ല ഇന്ന് നമുക്ക് സമയം കുറവാണല്ലേ.
0: അതെ,
1: സാധാരണ 1 മണിക്കൂറുണ്ട്, ഇന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ട്,
0: ഉണ്ടല്ലേ,
1: നമുക്ക് സ്വീകരിക്കാം,
0: സ്വാഗതം ചെയ്യാം.
1: ഓക്കെ,
0: ഹലോ ഹലോ
2: ഹലോ
0: ഹലോ യൂത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ബിജു.
0: ബിജു,
1: ബിജു എവിടുന്നാണ്?
2: വേങ്ങര.
1: വേങ്ങര, ആദ്യമായിട്ടാണോ ആലോചിത്തിലേക്ക് വിളിക്കുന്നത്?
2: കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ബിജു എന്താ ചെയ്യുന്നത്?
2: ഞാനൊരു ബാങ്കിലെ കളക്ഷൻ സ്റ്റാഫാണ്.
1: ഓക്കെ, അപ്പോ പിന്നെ ഇന്ന് ഉണ്ടോ?
0: ശ്രമിക്കുന്നുണ്ടോ ബിജു?
2: മുന്നേ ശ്രമിച്ചില്ല, ഇപ്പൊ നോക്കണമെന്നില്ല,
1: ഏജ്
0: ലിമിറ്റ് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ലല്ലോ.
1: ശ്രമം
0: തുടരാം, നമ്മുടെ സമയമാകുമ്പോ നമുക്ക് കിട്ടും. അപ്പോ എവിടെയാ വീട്? വേങ്ങര എന്ന് പറഞ്ഞു. ജോലി ചെയ്യുന്നത് വേങ്ങര തന്നെയാണോ? ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മള് എടുത്തിരിക്കുന്നത് പകർച്ചവ്യാധികളാണ് അല്ലേ. പകർച്ചവ്യാധികൾ എന്ന ആ ഒരു വിഷയം ഏറ്റവും കൂടുതൽ റെലവന്റ് ആയിട്ടുള്ള ഒരു ടൈമാണിപ്പോ.

0: അല്ലെ ബിജുവിന് ധാരണ ഇല്ലേ പകർച്ചവ്യാധികളെ കുറിച്ച്? ഇപ്പൊ പൊതുജനങ്ങൾക്കൊക്കെ
1: പി എസ് സി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത്ര അറിയാൻ ചാൻസ് ഇല്ല. എന്നാലും സിമ്പിൾ
2: ആയിട്ടുള്ള അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതെ, അപ്പൊ എന്നാലും നമുക്ക് 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, ചോദിച്ചോളൂ
0: ബിജു. ആദ്യത്തെ ചോദ്യം തന്നെ സിമ്പിൾ, വെരി സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ മത്സരാർത്ഥിയല്ലേ വന്നത്. എന്നാണ് ലോക ആരോഗ്യ ദിനം? ഓ, ഉത്തര ടപ്പ ടപ്പയാണ്, ചെറിയ കുട്ടികൾ വരെ അറിയുന്ന കാര്യമാണ് അല്ല. എന്നാലും അല്ലേ ഇന്നിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ച് പറയുമ്പോ ആദ്യം തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയല്ലേ. അപ്പോ ലോകാരോഗ്യ ദിനം 7 ഏപ്രിൽ ആണ്.

0: ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്. ലിജു, ചോദ്യത്തിൽ പെട്ടതല്ല, എങ്കിലും ഇപ്രാവശ്യത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് അറിയുമോ? അതൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നായിരുന്നു. ആക്ച്വലി ഒരു കാര്യമുണ്ട്, ഈ സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. പകർച്ചവ്യാധികളുടെയൊക്കെ കാര്യത്തിൽ നമ്മളെപ്പോഴും അസുഖങ്ങളൊക്കെ വരുമ്പോൾ മുറിവൈദ്യം തേടി പോവാതെ കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ചികിത്സയിലേക്ക് പോകണം എന്നുകൂടി ഇതിനൊരു അർത്ഥമുണ്ട് കേട്ടോ.
1: ഓക്കെ,
0: അപ്പോ മുദ്രാവാക്യം ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നായിരുന്നു കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ലോകാരോഗ്യ ദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം കൊള്ളുന്നത്. അപ്പോ ഒന്നാമത്തെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ചോദിച്ചോളൂ.
2: അപ്പൊ ചോദ്യം ഇതാണ്, ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്?
0: ചോദ്യം ചോദിക്കാനിടയില്ല, അതിന്റെ മുന്നേ ഉത്തരം കിട്ടാണ്. ഓക്കെ, ഈ കുഷ്ഠരോഗമാണ് അല്ലേ, ഹാൻസൻസ് രോഗം. ഇത് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമെന്ന് പറയാറുണ്ട് കുഷ്ഠരോഗത്തിന് അല്ലേ.
2: അതെ അതെ, പഴക്കം ചെന്ന രോഗമായിട്ട് അല്ലേ.
0: എന്നാ ചോദ്യത്തിനോട് കൂടെ ഒന്ന് ചോദിക്കട്ടെ, ഇത് ചോദ്യത്തിൽ പെടുത്തണ്ട, എന്നാലും ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു അറിവ് കാര്യം, കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണെന്ന് അറിയാമോ?
1: ജാനുവരി
0: ഒരു ദിവസം കൂടെ കഴിഞ്ഞോട്ടെ,
1: 30.
0: അതെ, ജാനുവരി 30 ഞാൻ അറിവിലേക്കായിട്ട് ചേർത്തതാണ് കേട്ടോ. ഇപ്പൊ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, രണ്ടിനും ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു.
2: അഡീഷണൽ
0: ഇൻഫർമേഷൻ ആയിരുന്നു. അതെ,
2: മൂന്നാമത്തെ ചോദ്യം.
0: മൂന്നാമത്തെ ചോദ്യം എന്നാൽ വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വെരി ഗുഡ്. അത് ശരി. ബിജു ഇതിനെ കുറിച്ച് മുഴുവനായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷയം, അതെ, ട്യൂബർകുലോസിസ് അല്ലേ.
2: മൂന്ന് ചോദ്യങ്ങൾക്കും
0: ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തര ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണോ? അല്ലല്ലേ, അത്യാവശ്യം ടഫായ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ബിജു ഉത്തരം പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പോ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം എന്നാല്. ബിജു, ആ നമ്മളിപ്പോ ഏറ്റവും ഒരു ഭീതിയോടെ കൂടി കാണുന്ന ഒരു രോഗമാണ് അല്ലെ, സാധാരണയായിട്ട് ഈ ഒരു സീസൺ മാറുന്ന സമയത്ത്, പഴക്കാലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ ഇപ്പോ നമ്മൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പേടിയോടുകൂടി കാണുന്ന ഒരു അസുഖമാണ് നിപ്പ അല്ലേ. അപ്പൊ ചോദിക്കാനുള്ളത് എന്തായിരുന്നു? അപ്പൊ ചോദിക്കാൻ മറന്നു. നിപ്പ കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്?
1: കോഴിക്കോട്
0: പേരാമ്പ്രയിലാണ്. ശരി ഉത്തരം. അപ്പോ നിപ്പയ്ക്ക് രോഗത്തിന് നിപ്പ രോഗത്തിന് കാരണമായ രോഗമാണോ ഏത് എന്നൊക്കെ ചോദിക്കാമായിരുന്നു, എന്നാലും പറയൂ, അറിയാമോ? അല്ല, അത് രോഗകാരി വവ്വാലത് പകർത്തുന്നു എന്നേ ഉള്ളൂ. രോഗത്തിന് കാരണമായ രോഗമാണോ ഏതാണ്? ഒന്നുമില്ല, ഒരു വൈറസ് ആണ്. ആ യെസ്, ഹെനിപ്പ വൈറസ് എന്നുള്ള ഒരു വൈറസ്, ആ വൈറസ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. നിപ്പ പകർത്തുന്നത് യെസ് കോഴിക്കോട്, കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിലായിരുന്നു, കോഴിക്കോട് പേരാമ്പ്രയിലായിരുന്നു നിപ്പ പൊട്ടി പുറപ്പെട്ടത്. വല്ലാത്തൊരു കാലായിരുന്നു അതൊക്കെ അല്ലേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലേ.
2: ഒറ്റ നാല് ഓപ്ഷൻ കൊടുത്തുകൊണ്ടേ പിന്നെ ഒരൊറ്റ ഉത്തരം മാത്രം തരുന്ന രൂപത്തിലൊരു ചോദ്യം.
0: ആ ഓക്കെ, അങ്ങനെയാണ്. ബിജു ശ്രദ്ധിച്ചോളൂ.
2: ആ ബിജു, ഇനി പറയുന്നതിലെ വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നാല് ഓപ്ഷൻ,
0: ഒരു സെറ്റ് ഓഫ് ഡിസീസസ് പറയുന്നുണ്ട് കേട്ടോ. അതില്
2: ക്ഷയരോഗം, കോളറ, വില്ലൻ ചുമ, ഇൻഫ്ലുവൻസ. വായിൽ കൂടി പകരാത്ത രോഗം ഏതാണ്? ക്ഷയരോഗം, കോളറ, വില്ലൻ ചുമ, ഇൻഫ്ലുവൻസ.
1: കോളറ.
2: യെസ്,
0: വെരി ഗുഡ്. ഇത് കോളറ പകരുന്നത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞോളൂ. ജലത്തിലൂടെ, വെരി ഗുഡ്. അപ്പോ
2: ഉത്തരം
0: ശരിയായിരിക്കുകയാണ്. 5-ൽ 5 നേടിയിട്ട് ബിജു നല്ലൊരു മുന്നേറ്റം കുറിച്ചിരിക്കുകയാണ്. ഹലോ യൂത്ത്, ഇന്നത്തെ ഹലോ യൂത്ത് കേൾക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാവും, കാരണം ചോദ്യങ്ങൾക്ക് ടപ്പെട്ടപ്പേന്ന് ബിജുവിന്റെ ഉത്തരം കൂടി ആവുമ്പോ. അപ്പൊ ബിജു കൺഗ്രാറ്റുലേഷൻസ്.
2: അപ്പൊ തുടരാട്ടോ, 12 മണി വരെ
0: കൂടെ ഉണ്ടാവണം.

0: വിജയ്.
1: ഓക്കെ അപ്പൊ നമുക്ക് ഇനി വാട്സപ്പ് ചോദ്യം
0: ചോദിക്കാൻ.
1: അത് ഒരുപാട് ശ്രോതാക്കൾ
0: കാത്തിരിക്കുന്നുണ്ട്, വാട്സാപ്പിലൂടെ ഉത്തരം പറയാനായിട്ട് കാത്തിരിക്കുന്ന ശ്രോതാക്കളുണ്ട്.
1: അതെ അതെ,
0: അവർക്കായിട്ടൊരു ചോദ്യം കൊടുക്കാം.
1: കൊടുത്തോളൂ.
0: എന്നാ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ, ചോദ്യം ഇതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഇന്ത്യയിൽ നിന്നും പോളിയോ നിർമാർജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: പോളിയോ രോഗം ഒരുപാട് പണ്ടൊക്കെ പോളിയോ ഒരുപാട് പേർക്ക് അല്ലേ ബാധിച്ച ഒരു ഒരുപാട്
0: തുടരുന്നത് ഇപ്പോ ഇല്ല അല്ലേ. എന്തായാലും പോളിയോ നിർമാർജനം ചെയ്ത വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. ഇന്ത്യയിൽ നിന്നും
1: പോളിയോ നിർമാർജനം ചെയ്ത വർഷം അല്ലേ.
0: അതെ. പ്രിയപ്പെട്ടവർ ഉത്തരം പറയേണ്ട ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ അറിയാമല്ലോ അല്ലേ. 9495050600 ആണ്. ആവർത്തിക്കാം, 9495050600. എത്രയും പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളൂ.
1: അയക്കുമ്പോൾ പേരും
0: സ്ഥലവും കൂടെ വെക്കാൻ ഒരിക്കലും മറക്കരുത്. ആദ്യം എത്തുന്ന മൂന്ന് ഉത്തരങ്ങൾ നമ്മൾ ഇതിലൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും.

0: പിന്നെ മുസിന, ഏതാണ്ട് നമുക്ക് ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യന്റെ ഈ അലഞ്ഞുതിരിയൽ അവസാനിപ്പിച്ച് അങ്ങനെ കൃഷിയൊക്കെ തുടങ്ങി, അവര് വലുതും ചെറുതുമായ ഗ്രാമങ്ങൾ ഉണ്ടാക്കി താമസം തുടങ്ങി. അങ്ങനെ കൂട്ടം ചേരാൻ തുടങ്ങിയതോടെയാണ് ഈ പകർച്ചവ്യാധികളുടെ ചരിത്രവും
1: ഉണ്ടായത്.
0: മാത്രമല്ല, നമ്മൾ ഈ സംഘം ചേർന്നുള്ള ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ മനുഷ്യൻ കൃഷി ചെയ്യാൻ, ആഹാരത്തിനും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളെ മെരുക്കി വളർത്താൻ തുടങ്ങി, അതുപോലെ പക്ഷികളെ. അപ്പൊ ഈ പക്ഷികളിലും മൃഗങ്ങളിലും കണ്ടുവരുന്ന അണുക്കൾ ജനിതക മാറ്റം സംഭവിച്ച് ക്രമേണ അത് മനുഷ്യരിലും എത്താൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പിന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കാനും തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.
1: അപ്പൊ ഒരു ചെറിയ ഒരു ചെറിയ സർക്കിളിലുള്ള ആളുകൾക്ക് വരുന്ന തരം പകർച്ചവ്യാധികളെ പൊതുവെ എപ്പിഡമിയോളജി എന്നാണ് പറയുക, അല്ലെ?
0: എന്താണ്
1: എപ്പിഡമിക്സ് എന്നാ പറയുക. ഇത് ലോകം മുഴുവൻ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാൻഡമിക്സ് എന്ന് പറയാറുണ്ട്. നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു പാൻഡമിക് അല്ലേ നമ്മളിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന കറുത്ത ദിനങ്ങൾ. ഉത്തരം പറയുന്നില്ല കൂടുതൽ, കാരണം നമുക്ക് ചോദ്യം ചോദിക്കാനുള്ളതാണ്. ഇപ്പോഴേ പറയുന്നില്ല. പകർച്ചവ്യാധി എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും പരാമർശിക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോ
0: പിന്നീട് നമ്മൾ ഈ ജനസാന്ദ്രത കൂടുന്നതോടുകൂടി പിന്നെ വളരെയധികം ടൗണുകളിലേക്ക്, ടൗണുകൾ രൂപപ്പെട്ടല്ലോ, ടൗണുകൾ രൂപപ്പെട്ട പിന്നെ പറയും വേണ്ട, പിന്നെ മാലിന്യ സംസ്കരണം വലിയൊരു പ്രശ്നമായി മാറി. അങ്ങനെയാണ് ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, പോളിയോ, ഡിഫ്തീരിയ, വില്ലൻ ചുമ തുടങ്ങിയ പകർച്ചവ്യാധികൾ അങ്ങനെ രാജ്യാതിർത്തികൾ ഭേദിച്ച് ഈ മഹാമാരികൾ മാറുകയാണ്. ഇപ്പൊ നമ്മ പണ്ടത്തെ പോലല്ലോ, ഇപ്പൊ നമുക്ക് ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള അകലം കുറയാണ്.
1: ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും
0: യാത്രകൾ, വിമാനങ്ങൾ വന്നതോടുകൂടി
1: ഇന്നിപ്പോ ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ ഒരു യാത്രയിൽ എല്ലായിടത്തും നമുക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പൊ കൂടെ എന്ത് ചെയ്യും, അസുഖങ്ങളും
0: സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.
1: അതെ അതെ. അപ്പൊ ഇതുപോലെയുള്ള സമയങ്ങളിലൊക്കെ അസുഖങ്ങളൊക്കെ പൊട്ടിപ്പറപ്പ് ഉള്ളിടത്തേക്ക് നമ്മൾ പോവാതിരിക്കണം, അല്ലെങ്കിൽ ഒരു സാമൂഹിക അകലം പാലിക്കേണ്ടതൊക്കെയാണ്. അപ്പോ നമ്മള്
0: അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക്
1: സ്വാഗതം ചെയ്യാം.
0: ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ യുത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ജിനുമോൻ.
1: ജിനുമോൻ,
0: ജിനുമോൻ എവിടുന്നാണ് ജിനുമോൻ?
2: ഞാൻ ഏറനഗർ കുന്നുംപുറം.
1: നേരത്തെ ഒരു അയൽവാസിനാണല്ലോ വിളിച്ചത്, വേങ്ങരയിൽ നിന്നും. നിങ്ങളെ വേങ്ങരയെ ഏറെനഗറൊക്കെ ഏകദേശം ഒരു ഭാഗം.
0: ജിജുവിനെ അറിയോ?
2: ജിജുവിനെ
0: വിളിച്ച. എന്താണ്
1: ജിനുമോൻ എന്ത് ചെയ്യുന്നു?
2: ഞാനൊരു ഓഫീസ് വർക്ക് ചെയ്യാനാണ്.
1: കേട്ടി, ഹോസ്പിറ്റലല്ല,
2: ഓഫീസ്. ഓഫീസ്
0: ഓഫീസ്.
1: എന്ത് ഓഫീസാ?
2: അത് വേങ്ങരയാണ്.
1: ഓ, അത് ശരി. അപ്പൊ കൃത്യം വേങ്ങരക്കാരൻ തന്നെ ആയല്ലോ, വേങ്ങരയിൽ ജോലി ചെയ്യുന്നവര്. എന്ത് ഓഫീസാണ് ജിനുമോൻ? അപ്പോ പിന്നെ പറയൂ, PSC ശ്രമിക്കാറുണ്ടോ?
2: PSC ശ്രമിക്കാറുണ്ട്. ഇപ്പല്ലേ കുറച്ചേ

0: തിരക്ക് കാരണം
1: കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നോണ്ട് അല്ലേ.
2: അതെ അതെ, പൊതുവെ എല്ലാവരും പറയുന്നത്
1: അതാണ്. പലരും ഇപ്പൊ ജോലി പിന്നെ തൽക്കാലം വേണ്ട വെച്ച് പഠിക്കുന്നവരുണ്ട് KPSC വേണ്ടിട്ട്. പക്ഷെ നമുക്കൊരു ജോലി അത്യാവശ്യമാണ് താനും അല്ലേ. അതാണ്. അപ്പൊ നമുക്ക് സമയം പോകുന്നു, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാൽ.
2: അതെ അതെ, ഇന്ന് നമുക്ക് അരമണിക്കൂറേ ഹലോ യൂത്തിനുള്ളൂ. അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ജിനു മോൻ.
0: ഓ
1: അപ്പൊ നമുക്ക് ചോദ്യം എന്താണ്, നമുക്ക് ഈ വിഷൂചിക ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? വിഷൂചിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന അസുഖം. ബ്ലൂ ഡെത്ത്
0: കോളറയാണ്.
1: യെസ്,
2: വെരി ഗുഡ്, കോളറയാണ്. അതെ,
1: കോളറ ശരിയായ ഉത്തരം.
2: ഹലോ. ആ അതെ, ശരിയായ ഉത്തരം തന്നെയാണ്. ഈ കോളറ പകർത്തുന്ന, കോളറിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞല്ലേ, ജലത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ്. കോളറ പരത്തുന്ന സൂക്ഷ്മജീവി ഏതാണെന്നറിയാമോ? കോളറ ചോദ്യത്തിന് ഇത് ചോദിക്കാൻ കേട്ടോ, ആക്കണോ? ഹലോ. ആ യെസ്, കോളറയുടെ രോഗകാരി. ജിനു,
0: ഹലോ.
2: ഉത്തരം കിട്ടിയില്ലേ? ബ്ലൂഡത്ത്, ബ്ലൂഡത്ത് എന്ന അസുഖത്തിന് കാരണമാകുന്ന രോഗത്തിന് രോഗം എന്താണെന്നായിരുന്നു ചോദ്യം. ഉത്തരം പറഞ്ഞു, കോളറ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, കോളറ പടർത്തുന്ന രോഗകാരി ഏതാണ്?
0: വിബ്രിയോ.
2: വിബ്രിയോ, വിബ്രിയോ ശരിയാണ്. വിബ്രിയോ കോളറ എന്ന് പറയണം, എന്നാലേ പൂർണ്ണമാവുള്ളൂ
1: കേട്ടോ.
2: അതെ അതെ, പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെയാണ്. അപ്പോ
1: അപ്പൊ ഇനി രണ്ടാമത്തെ രണ്ട് ചോദ്യം,
2: രണ്ട് ചോദ്യം ശരിത്തരം പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്?
0: ഡിസംബർ 1.
1: ഡിസംബർ 1.
2: ഓ വെരി ഗുഡ്, ശരിയാണ്. വാശിയേറിയ പോരാട്ടാണ്.
1: ജൂൺ ജിന.
2: നമ്മുടെ വിഷയ പകർച്ചവ്യാധികൾ ഇന്ന് വളരെ സിമ്പിളായ ഒരു വിഷയമായി പോയോ എന്ന് അല്ലേ, കാരണം എല്ലാവരും പെട്ടെന്ന്
1: പറയുന്നു,
2: കാരണം അത്രത്തോളം നമ്മൾ ഇതുവരെ സമ്പർക്കത്തിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആളുകൾ ഇതിനെ കുറിച്ച് അറിയുന്നവരാണ് എന്നറിയുന്നത് ഒരു സന്തോഷം തന്നെയാണ്, അല്ലെങ്കിൽ ബോധവാന്മാരാണ് എന്നറിയുന്നത് സന്തോഷം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങള് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇപ്പൊ ഒരു അറിവ് പങ്കുവെക്കപ്പെടുകയല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇനിയിപ്പോ 3 ചോദ്യമാണ് ചോദിച്ചത് അല്ലേ. 4 ചോദ്യം ഇതാ വരുന്നു, ഈ ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ്, ആ ടെസ്റ്റിനൊരു പേരുണ്ട്. ഡിഫ്തീരിയ
0: രോഗനിർണയം.
1: ആ ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ്
0: ഡോട്ട് ആണോ?
1: ഡോട്ട് അല്ലല്ലോ, ഒരു അത് എന്താ ചെയ്യുന്നത്, പാസ് ചെയ്യണോ? ഒരു ടെസ്റ്റിന് പേരുണ്ട്, ഒരു ചെറിയ പേരാണ്.
0: PC
1: അതല്ല, എന്ന് പറഞ്ഞാലോ പറയട്ടെ.
2: PCR
1: അല്ല, എന്നാ പറയാ, എന്നാ ഉത്തരം പറയാം. ഓക്കെ, ഷിക് ടെസ്റ്റ് എന്നാണ്, ഷിക് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക്
2: 4
1: അഞ്ചാമത്തെ ചോദ്യം കൂടി ഉണ്ട്, ഒരു ചോദ്യം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്സപ്പ് ചോദ്യങ്ങളിലേക്ക് വരാം.
0: ഓക്കെ,
1: ഇനി ചോദ്യം റെഡി അല്ലേ?
2: ജിനു
0: കേൾക്കുന്നുണ്ട്.
2: അപ്പൊ ചോദ്യം പറയാം, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ആ ഒരു ശാസ്ത്രശാഖക്ക് എന്ത് പേര് പറയും?
1: ഇപ്പൊ പറഞ്ഞു തോന്നുന്നു അല്ലേ.
0: പാത്തോളജി.
2: ആ പാത്തോളജി, വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. അപ്പോ
1: 5
2: ചോദ്യങ്ങളിൽ 4 ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൺഗ്രാചുലേഷൻസ് ജിനു,
1: എന്തായാലും
2: അറിവിലുള്ള അപ്ഡേഷൻ തുടരണം കേട്ടോ. പരിപാടി ഇനിയും കേൾക്കുക, PSC പരീക്ഷയൊക്കെ എഴുതുക. വയസ്സ് കഴിഞ്ഞു പോയില്ലല്ലോ, അപ്പൊ അവസാനം വരെ
1: ശ്രമിക്കാട്ടോ. കാരണം അതുപോലെ തന്നെ ബിജു ഒക്കെ തന്നെ
2: എല്ലാവർക്കും ഉത്തരം പറയുന്നുണ്ട്. അതെ അതെ, അപ്പൊ ശ്രമിക്കാവുന്നതേ
1: ഉള്ളൂ. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക്

0: അല്ലേ?
1: ആ അതിന് ശ്രമിക്കാം.
0: ഓക്കെ ശരി എന്നാൽ.
1: ഓക്കെ എന്നാൽ ശരി.
2: അപ്പൊ നമ്മള് വാട്സാപ്പിലൂടെ ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ?
0: അതെ, വാട്സാപ്പിലൂടെ ചോദ്യം ചോദിച്ചിരുന്നു.
2: വാട്സാപ്പിലൂടെ ചോദിച്ചിരുന്ന ചോദ്യം, ഇന്ത്യയിൽ അവസാനമായി അല്ലെങ്കിൽ പോളിയോ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ പോളിയോ നിർമാർജനം നടത്തിയ വർഷം ഏതാണ് എന്നായിരുന്നു ഉത്തരം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: അതെ അതെ അതെ.
2: ആദ്യം പറഞ്ഞത് ആരാ, ആയിരത്തി അല്ല ക്ഷമിക്കണം, 2014 ഉത്തരം.
0: 2014 ആൽബർട്ട് ബാലു സജു പുഞ്ച നിലമ്പൂരിൽ
2: നിന്നും ആൽബർട്ട് ബാലു സജു എന്നിവർ ചേർന്നിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 2014 രണ്ടാമതായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് പടപ്പറമ്പ് വറ്റല്ലൂരിൽ നിന്നും കെ രാമചന്ദ്രൻ
0: പിള്ള. പടപ്പറമ്പ് വറ്റല്ലൂർ
2: ആ രാമചന്ദ്രൻ പിള്ള. മൂന്നാമതായിട്ട് പൊന്നാനിയിൽ നിന്നും ഉണ്ണിമായയും പറഞ്ഞിട്ടുണ്ട് 2014 എന്ന്. പിന്നെയും ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. മാർച്ച് 27 എന്ന ഡേറ്റ് വെച്ച് വരെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഉത്തരം പറഞ്ഞവർക്ക് അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം അയക്കാൻ സന്നദ്ധത കാണിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്
0: അല്ലെ.
2: അതെ.
0: സമയം 11 കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇപ്പൊ രണ്ടുപേരാണ് വിളിച്ചത്, രണ്ടുപേരും വളരെ സജീവമായിട്ട്
2: പങ്കെടുത്തു.
0: അതെ, പങ്കെടുക്കുകയും ചെയ്തു.
2: അതെ, നമ്മള് ജിനുമനോടൊക്കെ ചോദിച്ചിരുന്ന ചോദ്യം ഒന്നുകൂടെ ഒന്ന് ചോദിക്കാട്ടെ, പറയാട്ടെ കേട്ടോ. ബ്ലൂഡെത്ത് എന്നറിയപ്പെടുന്ന അസുഖം, രോഗം ഏതാണ് എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അത് ഉത്തരം കോളറയാണ്.
0: കോളറ.
2: രണ്ടാമത്തെ ചോദ്യം അതിനോട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു, കോളറയ്ക്ക് കാരണകാരിയായ ആരാണ്, കാരണകാരിയായിട്ടുള്ള സൂക്ഷ്മാണു ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറ എന്ന ഒരു ബാക്ടീരിയയാണ് കോളറ പകർത്തുന്നത്. ഇത് മലിനജലത്തിലൂടെയാണ് പകരുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ മൂന്നാമത്തെ ചോദ്യം, എയ്ഡ്സ് ഡേ, അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനം എന്നാണ്
0: ആചരിക്കുന്നത്.
2: അതെ, അതായിരുന്നു ചോദ്യം. അപ്പോ അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഏപ്രിൽ ഡിസംബർ 1. എങ്കിൽ ഒന്നിനോട് കൂട്ടിച്ചേർക്കട്ടെ കേട്ടോ, 2025 ലോക എയ്ഡ്സ് ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് അറിയേണ്ടതാണ്. ഐ എസ് അനുബന്ധ വിവരമാണ്. ലോക എയ്ഡ്സ് ദിനത്തിന്റെ 2025 ഓരോ വർഷം ഓരോ തീംസ് ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിങ് ദി എയ്ഡ്സ് റെസ്പോൺസ് ആയിരുന്നു. ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിങ് ദി എയ്ഡ്സ് റെസ്പോൺസ് എന്നായിരുന്നു. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഡിഫ്തീരിയ എന്ന അസുഖം അല്ലെ, ഡിഫ്തീരിയ കണ്ടുപിടിക്കുന്നത് അതിന് സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്. ഓരോന്നിനും ഓരോ ടെസ്റ്റ് ആണ് നമ്മൾ പറയാറ്. അപ്പോൾ അതിന് ടെസ്റ്റ് ഷിക് ടെസ്റ്റ് അല്ലേ, ഷിക് ടെസ്റ്റ് എന്നായിരുന്നു. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പാത്തോളജി എന്നാണ് പറയാറ്. പാത്തോളജി
0: എന്ന് പറയും. അതെ, ഈ പ്ലേഗ് എന്ന അസുഖത്തെ കുറിച്ച് പറയുമ്പോഴേ
2: ഒരുപാട് പറയാൻ
0: നമ്മുടെ ചരിത്രത്തിൽ യുദ്ധങ്ങളോളം പ്ലേഗുകളും ഉണ്ടാക്കി എന്നാണ് മനുഷ്യജീവന്.
2: അത്രയും മനുഷ്യജീവനെ
0: ജീവനാണ്
2: പ്ലേഗ്
0: കവർന്നെടുത്തതെന്നാണ്.
2: അപ്പോ എവിടെയാണ് പ്ലേഗ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്?
0: അതിൽ പറയുന്നുണ്ട്, അതിന്റെ ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട്. ഈ ഫ്രഞ്ച് സാഹിത്യകാരനും തത്വചിന്തകനുമായ ആൽബേർ പറയുന്നത്, ഒരു നോവലിൽ അദ്ദേഹം പറയുന്നത്, പിന്നെ ഒരു പകർച്ചവ്യാധി ലോകത്തെ തന്നെ മാറ്റിമറിക്കുക, സാമൂഹിക സമ്പദ്ഘടനകളെ എല്ലാം മറ്റൊന്നാക്കി മാറ്റുക, യൂറോപ്പിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപഹരിച്ച പ്ലേഗിന് അത്തരം കുപ്രസിദ്ധികളെല്ലാം നിഷ്പ്രയാസം നേടാനായി എന്നാണ് പറയുന്നത്. അതായത് ഒരു യുദ്ധം എത്രയാണ് യുദ്ധത്തിൽ മരിച്ചത്, അപ്പുറം ഇത്തരം അസുഖങ്ങളിലൂടെ അതിന് കറുത്ത മരണം,
2: അതുപോലെ
0: കാറ്റത്തെ വ്യാധി എന്നൊക്കെ പറയുന്നുണ്ട്.
2: ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. യെർസീനിയ പെസ്റ്റിസ് എന്ന ഒരു ബാക്ടീരിയ ആണ്.
0: അതിന്റെ വാഹകരാണ് ഈ
2: എലിച്ചെള്ള പടർത്തുന്ന ബാക്ടീരിയ എസ്റ്റീനിയ പെസ്റ്റിസ് ആണ്.
0: അത് ഇത് പിന്നെ ഈ രോഗം വന്ന സ്ഥലങ്ങളിലൊക്കെ ചത്തുവീണ എലിക്കൂട്ടങ്ങളിൽ നിന്നാണ് അതിന്റെ ഒരു കാരണം അത് മനസ്സിലായത്. പിന്നീട് അത് എലികൾ മാത്രമല്ല മറ്റു ചില

0: ജീവികളിലും അതിന്റെ വാഹകരായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
1: അപ്പൊ നമുക്ക് വാട്സാപ്പില് ഒരു ചോദ്യം ചോദിച്ചാൽ കൊടുത്താലോ, അല്ലെ അവര് ഉത്തരം പറയാനായിട്ട്.
0: ചോദ്യം കൊടുത്തോളൂ.
1: ഇപ്പോ നമ്മള് കേരളത്തില് ഇപ്പോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസുഖാണ് ഷിഗല്ല, അല്ലേ? ഷിഗല്ലയെ കുറിച്ച് ഇപ്പോ ഇങ്ങനെ പത്രത്തിലൊക്കെ എടുത്താലും നമ്മൾ അതിന്റെ ഒരു അറിയുന്നുണ്ട്. ഷിഗല്ല ഇവിടെ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട്
0: നമ്മുടെ പിന്നെ ഇപ്പൊ വാർത്തയിലൂടെ പറഞ്ഞു, 5 ജില്ലകളില് ഷിഗല്ല രോഗം
1: ബാധിക്കുന്നുണ്ടെന്നല്ലേ. ഷിഗല്ല, ഷിഗല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു ബാക്ടീരിയ ആണ് കേട്ടോ ഷിഗല്ല. ഇതിന്റെ ഷിഗല്ല പടരുന്നത് എങ്ങനെയാണ്?
0: അതാണ് പടരുന്നത് അല്ലേ.
1: ആ ഷിഗല്ല എന്ന് പറഞ്ഞാൽ ഷിഗല്ല ബാക്ടീരിയ ആണ്. ഷിഗല്ലോസിസ് എന്നാണ് അസുഖത്തിന്റെ യഥാർത്ഥ പേര്. ഇത് പകരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ഒരു വാചകമായിട്ട് പറയണം, അല്ലെങ്കിൽ ഒറ്റ വാക്കായിട്ടാവില്ല അല്ലേ.
1: ആ കഴിയുന്ന അവര് അതെ അതെ അതെ അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ എങ്ങനെയൊക്കെ നമുക്ക്,
0: അപ്പൊ അതിലേക്ക് ആ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ 9495050600
1: എന്ന നമ്പറിലേക്ക്.
0: പിന്നെ നേരത്തെ ചോദിച്ചില്ലേ ഈ പ്ലേഗിനെ കുറിച്ച്, അത് AD 541 ചരിത്രത്തിലെ ആദ്യത്തെ മഹാമാരിയായി അറിയപ്പെടുന്ന പ്ലേഗ് ബാധ, പ്ലേഗ് ഓഫ് ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നു. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ആ പ്ലേഗ്
1: കൊന്നൊടുക്കിയത്.
0: പിന്നെ മറ്റൊന്ന്, പലപ്പോഴായി യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് ബാധയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പിന്നീട് ജീവൻ നഷ്ടമായി. 1347 ഇറ്റലിയിലെ സിസിലി തുറമുഖത്തിനടുത്ത് 12 കപ്പലുകളടങ്ങുന്ന കപ്പലുകളിൽ ചിതറിക്കിടക്കുന്ന ശവങ്ങളാണ് നാട്ടുകാർ കണ്ടത് എന്ന് പറയുന്നു.
1: അതെ, നമ്മുടെ ഈ പ്ലേഗ് ആക്ച്വലി നിർമാർജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പ്ലേഗ് നിർമാർജനത്തിന്റെ ഓർമ്മയ്ക്ക് നിർമ്മിച്ച ഒരു സ്മാരകമുണ്ട്. ഏതാണെന്നറിയാമോ? ചാർമിനാറാണ്. ചാർമിനാർ സ്ഥാപിച്ചത് പ്ലേഗ് നിർമാർജനത്തിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്.
0: അപ്പോൾ
1: പ്ലേഗിനെ കുറിച്ച് പറഞ്ഞോളൂ. പ്ലേഗ്, ഇനി പ്ലേഗിന്റെ പാത പറയാൻ ഇനി ഒരുപാട്.
0: പ്ലേഗിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ BC 2 നൂറ്റാണ്ട് മുതൽ AD 15 നൂറ്റാണ്ട് വരെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും കരമാർഗവും കടൽ മാർഗവും എല്ലാം ബന്ധിപ്പിച്ചിരുന്ന സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ ഒരു
1: കച്ചവടപാത.
0: അപ്പൊ അതിലൂടെയൊക്കെ ധാരാളം വ്യാപാരം നടന്നിരുന്ന മേഖലയായിരുന്നു. മധ്യേഷ്യയിൽ ഉത്ഭവിച്ച ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ മഹാമാരിയായി വളർന്ന പ്ലേഗ് എന്ന കറുത്ത മരണം യൂറോപ്പിലേക്ക് കടന്നു വന്നതും ഈ സിൽക്ക് റൂട്ട് വഴിയാണ് എന്നാണ്.
1: കച്ചവട ദ്രവ്യങ്ങളുടെ കൂടെ.
0: അതെ അതെ, മനുഷ്യൻ സഞ്ചാരപ്രിയനാണല്ലോ. ഈ സഞ്ചാരത്തോടൊപ്പം തന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പകർച്ചവ്യാധികളും ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കുറെ മാറ്റം വന്നു അല്ലേ, ഒരുപാട് പിന്നെ രോഗങ്ങളെ നമുക്ക് പിന്നെ ഇല്ലാതാക്കാൻ കുറയ്ക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്
1: അല്ലേ,
0: ശാസ്ത്രത്തിന്റെ പുരോഗതി കൊണ്ടേ. എങ്കിൽ തന്നെയും നമ്മുടെ മാലിന്യ സംസ്കരണ സംവിധാനം
1: ഒരു പോരായ്മയാണ് അല്ലേ. അത് ഇനി ഒരുപാട് മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ്
0: കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നഗരത്തിൽ താമസിക്കുന്നത് എത്രയോ ലക്ഷങ്ങൾ.
1: അതെ അതെ, ഇപ്പൊ ജനസംഖ്യയും അല്ലേ ഒരുപാട് കൂടുതലാണ്. അപ്പൊ ഒരു അസുഖം വന്നാൽ പടരാനുള്ള
0: ചാൻസ് നമ്മള്.
1: ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് പറയാം, ഇനിയിപ്പോ ചോദ്യം ചോദിക്കാനുള്ള ഒരു സമയം ഇനിയില്ല.
0: അതുകൊണ്ട് തന്നെ
1: ലോകത്തെ ഒന്നാകെ പിടിമുറുക്കിയ ആ ഒരു മഹാഭീകരനെ കുറിച്ച് പറഞ്ഞാലോ,
0: കോവിഡ്
1: അല്ലേ, COVID-19. അത് 2019 അത് പറയാതെ പകർച്ചവ്യാധികളുടെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവില്ല. അപ്പോ COVID-19 2019 ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു അസുഖ പകർച്ചവ്യാധിയായിരുന്നു COVID-19.
0: അതെ അതെ. അപ്പൊ നമ്മള് വാട്സപ്പ് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരത്തിലേക്ക്
1: പറയാം. ഷിഗല്ല ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖമാണ് ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നു. ഷിഗല്ല എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ആദ്യം മലപ്പുറത്ത് നിന്നും ഫസ്ന പറഞ്ഞിട്ടുണ്ട്. മലിനമായ വെള്ളവും ഭക്ഷണവും രോഗികളായിട്ടുള്ള സമ്പർക്കമൊക്കെ അതിന്റെ കൂടെ തന്നെയാണ്. പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ രോഗികളായിട്ടുള്ള സമ്പർക്കം ഒഴിച്ചു കൂടാനാവാത്തത് തന്നെയാണ്. ഏതായാലും മലിനജലം തന്നെയാണ് പ്രിയപ്പെട്ടവർ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഭക്ഷണവും അതുപോലെ മലിനമായ ജലവും മലിനമാകപ്പെട്ട ഭക്ഷണവും ആണ് നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഫസ്ന മലപ്പുറം, അതുപോലെ പൊന്നാനിയിൽ നിന്നും
0: രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ പൊന്നാനി അയച്ചിട്ടുണ്ട്.
1: മജീദ് വേങ്ങര ഉത്തരം പറഞ്ഞിട്ടുണ്ട്.

0: മജീദ്
1: മനുജനം വഴിയാണെന്ന്
0: മജീദ് വേങ്ങരയും
1: പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉത്തരം പറഞ്ഞവരോട് ഇനി ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രിയപ്പെട്ടവരെ, സമയം 11 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡുമായി. ഇന്നത്തെ വിജയി, ഇന്ന് രണ്ട് കോളേഴ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചോദിച്ച 5 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞത് വേങ്ങരയിലെ ബിജു ആയിരുന്നു. ഇപ്പൊ ബിജുവാണ് ഇന്നത്തെ മത്സരത്തിലെ, ഇന്നത്തെ ഹലോ യൂത്തിലെ വിജയി. ബിജു, കൺഗ്രാറ്റുലേഷൻസ്.
0: തൊട്ടടുത്ത് തന്നെ,
1: അതെ, 4-5 ഒറ്റ മാർക്ക് വ്യത്യാസത്തിന് കട്ടൊക്കെ കൂടെ പിടിച്ചുകൊണ്ട് ജീവിതമാനുണ്ടായിരുന്നു. എന്തായാലും ശ്രമങ്ങൾ ഇനിയും തുടരുക. PSCയിലൊക്കെ എത്തിച്ചേർന്നിട്ട് സർക്കാർ സർവീസിലെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ഹലോ ഇത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മുഹസന നൂറുൽ അമീൻ,
0: ഞാൻ MB രവീന്ദ്രൻ.
1: സ്റ്റുഡിയോ സഹായം ജയ TT ആയിരുന്നു. സാങ്കേതിക സഹായം അബ്ബാസ് പറപ്പൂർ, വേലായുധൻ അരീക്കോട് എന്നിവർ.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന സീഷെൽസ് സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെലിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ആഗോളതലത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ. ഇക്കാര്യത്തിൽ ലീഗും മറ്റു ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റും കുന്ദമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കത്തോണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MA റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. KCB ഓഫീസിൽ നിന്ന് 5 അലുമിനിയം കമ്പി മോഷ്ടിച്ച KCB ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരുമടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് KCB ഓഫീസിൽ നിന്ന് 100 കിലോ അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സ്വയം വിവരങ്ങൾ നൽകാൻ സാധിക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16076 തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി 12:05 16065 മംഗളൂർ സെൻട്രൽ എറണാട് എക്സ്പ്രസ് 12:08 12:07 തിരുവനന്തപുരം നോർത്ത് ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി 12:43 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 10:40 സെക്കൻഡും. കേൾക്കാം ഇശൽ.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരായി റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
3: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്: ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
8: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
7: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
8: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പം എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്.
9: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
1: രാവിലെ 8:23.
4: പ്രായോജകർ: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
12: ഈ മഴ എത്ര ദിവസം നിൽക്കും?
13: 4 ദിവസം നിർത്താതെ പെയ്യും.
14: മൈജി ലാഭമഴ 4-day സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
13: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
15: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
16: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
15: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
16: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
17: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
18: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
19: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
20: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
15: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
16: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
21: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
22: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
21: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
22: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
21: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
22: TNT അപ്ലൈ.
23: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
24: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
25: പ്രിയരെ, ഇശൽ തുടരുകയാണ്. അൻവർ സാദത്ത് ആലപിച്ച ഗാനമാണ് ഇശലിൽ ഇനി.

0: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
3: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ,
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈജി ലാഭമഴ 4-day sale.
6: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
5: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
0: എന്നും രാവിലെ 7:00.
7: പരിപൂർ

0: പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35
4: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി,
5: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: ഇഷലിൽ അവസാനത്തേതായി കേൾക്കാം ഉഷാരാജും രേണുകയും സംഘവും ആലപിച്ച ഗാനം.

0: ഈ ഷെൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റും 30 സെക്കൻഡും. ജാലകം. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽപ്പെട്ടവരുമായ കുറഞ്ഞത് 5 പേരെങ്കിലും ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളോട് ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നുവെന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ അടുത്ത മാസം 15-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട്: 0491251505. ആവർത്തിക്കാം: 0491251505.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കോഴിക്കോട് ജില്ലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പാക്കി വരുന്ന സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതിയിൽ 60 ദിവസത്തേക്ക് കോർഡിനേറ്റർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 30 രാവിലെ 10 മണിക്ക് സിവിൽ സ്റ്റേഷനിലെ ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0495237490. ആവർത്തിക്കാം: 0495237490. ജാലകം സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:50. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കർത്താക്കൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സെയ്ഷൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശനവേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സിഇഇ .കേരള .gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും.

0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധി

0: ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
0: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചിനയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവനമാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യ സമനിലയിൽ തളച്ച് കേപ്പ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കില്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല്ല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെ കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.
1: നിറങ്ങൾ മാഞ്ഞുപോയ ഒരു ലോകത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉടുക്കുന്ന വസ്ത്രത്തിനോ അണിയുന്ന ആഭരണത്തിനോ ചെടികൾക്ക് പൂക്കൾക്ക് സർവചരാചരങ്ങൾക്കും എന്തിന് ആഹാരത്തിന് പോലും നിറമില്ലാത്ത ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. വർണ്ണാന്ധത വരുമ്പോൾ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങളുടെയോ അന്ധത ഉണ്ടാകാം. ഉദാഹരണത്തിന് ചുവപ്പ് പച്ച വർണ്ണാന്ധത, നീല പച്ച വർണ്ണാന്ധത, പച്ച മഞ്ഞ വർണ്ണാന്ധത. ഇതിൽ ചുവപ്പ് പച്ച വർണ്ണാന്ധതയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ജോൺ ഡാൽട്ടൺ എന്ന രസതന്ത്രജ്ഞനാണ് ആദ്യമായി ഈ അസുഖത്തെപ്പറ്റി പ്രബന്ധം തയ്യാറാക്കിയത്. 1798 വർണ്ണങ്ങൾ കാണുന്നതിനെ കുറിച്ചുള്ള അസാധാരണമായ വസ്തുതകൾ എന്ന ഈ പഠനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. തന്റെ തന്നെ വർണ്ണാന്ധതയെക്കുറിച്ച് മനസ്സിലായതാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്താൻ പ്രേരണയായത്. ഈ അസുഖത്തെ ഡാൽട്ടിനിസം എന്നും അതുകൊണ്ട് വിളിക്കപ്പെടാറുണ്ട്. വർണ്ണാന്ധത എന്നത് ഒരു അസുഖം എന്നല്ലാതെ ഒരു വൈകല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ നിറങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പലതരം കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കിരണങ്ങൾ വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ അഥവാ വേവ് ലെങ്തിലാണ് ഉള്ളത്. 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കുള്ള തരംഗ ദൈർഘ്യമുള്ള രശ്മികളുടെ കൂട്ടത്തെയാണ് കാഴ്ചയുടെ വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പരിധിയിൽപ്പെടുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള രശ്മികൾ മാത്രമേ മനുഷ്യന് കാണാൻ കഴിയൂ. നിറങ്ങളുടെ ലോകമുണ്ടാകാൻ കാരണം നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപടലമായ റെറ്റിനയിലെ കോൺ എന്ന പ്രത്യേക കോശങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. 3 തരം കോൺ കോശങ്ങളാണ് നേത്രപടലത്തിൽ ഉള്ളത്. 400 മുതൽ 500 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം സംഭവിക്കുന്ന നീല കോൺ കോശങ്ങളും 450 മുതൽ 630 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന പച്ച കോൺ കോശങ്ങളും 500 മുതൽ 700 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന ചുവന്ന കോൺ കോശങ്ങളുമാണ് ഇവ. കണ്ണിലേക്ക് പ്രതിഫലിച്ച് എത്തുന്ന കിരണങ്ങളുടെ തരംഗ ദൈർഘ്യങ്ങൾക്ക് അനുസരിച്ച് മുൻപറഞ്ഞ കോൺ കോശങ്ങൾ വ്യത്യസ്ത അളവിൽ ഉത്തേജിക്കപ്പെടുകയും കാഴ്ചയുടെ നാഡികളിലൂടെ ഈ സിഗ്നലുകൾ തലച്ചോറിലെ ഉന്നത കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രാഥമിക നിറങ്ങളുടെ മിക്സിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു. ഏത് നിറം കാണുവാനും പ്രാഥമിക നിറങ്ങളുടെ ചുവപ്പ്, നീല, പച്ച എന്നിവ വിവിധ അളവിൽ സംയോജിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നിറങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. നവജാത ശിശുവിന് 5 മാസമാകുന്നതോടുകൂടി വിവിധ നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കളിപ്പാട്ടങ്ങളിലെ പല നിറങ്ങളിലും കുഞ്ഞുങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് പല നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ കാഴ്ച മണ്ഡലത്തിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് വർണ്ണാന്ധതയുടെ കാരണങ്ങൾ? മിക്കവരിലും വർണ്ണാന്ധത ജനിതകപരമായ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആർജിതമായും വർണ്ണാന്ധത കണ്ടുവരാറുണ്ട്. കാഴ്ച ഞരമ്പിനോ അഥവാ മാക്കുല അഥവാ പീത ബിന്ദുവിലോ കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ആർജിത വർണ്ണാന്ധത ഉണ്ടാകുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രമേഹം, ഗ്ലോക്കോമ, മദ്യപാനം, ചില മരുന്നുകളുടെ ദീർഘനാളായുള്ള ഉപയോഗം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രായാധിക്യം കൊണ്ടും നേത്രഗോളത്തിനുള്ളിലെ ലെൻസിലെ ചില മാറ്റങ്ങൾ കൊണ്ടും ചിലരിൽ വർണ്ണാന്ധത ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കുക. ലോകത്ത് പുരുഷന്മാരിൽ 5 മുതൽ 8% പേരെയും സ്ത്രീകളിൽ 0.5 മുതൽ 1% വരെയും ബാധിക്കുന്ന രോഗമാണ് വർണ്ണാന്ധത. എന്തുകൊണ്ടാണ് വർണ്ണാന്ധത പുരുഷന്മാരെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് നോക്കാം. കളർ ബ്ലൈൻഡ്നസ് ഒരു എക്സ്ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അതായത് നമുക്കറിയാം ഒരു പുരുഷന് സെക്സ് ക്രോമസോം XY ആണെന്നും ഒരു സ്ത്രീക്ക് XX ആണെന്നും. ഈ എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനിനുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് വർണ്ണാന്ധത ഉണ്ടാകുന്നത്.

0: ഉണ്ടാകുന്നത്. പുരുഷന്മാരിലുള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനം സംഭവിക്കുമ്പോൾ വർണ്ണാന്ധത ഉണ്ടാകുന്നു. എന്നാൽ സ്ത്രീകളിൽ രണ്ട് എക്സ് ക്രോമസോം ഉള്ളതിനാൽ ഒന്നിന് വ്യതിയാനം സംഭവിച്ചാലും അസുഖം ബാധിക്കാറില്ല. പക്ഷേ അവർ കാരിയറായി അടുത്ത തലമുറയിലേക്ക് ഈ രോഗം കൈമാറ്റം ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് കളർ ബ്ലൈൻഡ്നസ് വരണമെങ്കിൽ അവരുടെ രണ്ട് എക്സ് ക്രോമസോമിലും വ്യതിയാനം സംഭവിക്കണം. അതായത് അച്ഛൻ രോഗമുള്ള ആളും അമ്മ കാരിയറും ആയിരിക്കണം. അപ്പോൾ ഒരു പുരുഷന് വർണ്ണാന്ധത പാരമ്പര്യമായി കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, ഒരിക്കലും അച്ഛനിൽ നിന്നല്ല. ഇനി വർണ്ണാന്ധത എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. വർണ്ണാന്ധത പരിശോധിക്കാനായി നേത്രവിഭാഗം ഒപിയിലും മറ്റും ഒരു ബുക്ക് വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബുക്കിൽ പല നിറത്തിലുള്ള പേജുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പറുകൾ വർണ്ണാന്ധത ഉള്ളവർക്ക് തീവ്രതയനുസരിച്ച് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇഷിഹാരാസ് ചാർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ഇഷിഹാര പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന നിരവധി നിറത്തിലുള്ള പ്ലേറ്റുകളുണ്ട്. ഇവയിൽ ഓരോന്നിനും നിറത്തിലും വലിപ്പത്തിലും ക്രമരഹിതമായി പ്രത്യക്ഷപ്പെടുന്ന പൊട്ടുകൾ അടങ്ങിയ ഒരു വൃത്തമുണ്ട്. വൃത്തത്തിനുള്ളിൽ സാധാരണ വർണ്ണദർശനമുള്ളവർക്ക് വ്യക്തമായി കാണാവുന്നതും വൈകല്യമുള്ളവർക്ക് അദൃശ്യമായതോ കാണാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു സംഖ്യയോ രൂപമോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 38 പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇഷിഹാര ടെസ്റ്റ് വഴി സ്കൂൾ ടീച്ചർമാർക്ക് വർണ്ണാന്ധത കണ്ടുപിടിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. അതുവഴി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിലെ വർണ്ണ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായിക്കുവാനും അധ്യാപകർക്ക് കഴിയും. മറ്റു പല പരിശോധനകൾ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് സ്ക്രീൻ ചെയ്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത ഇനി എങ്ങനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് നോക്കാം. അധികം പേരിലും മൈൽഡ് അഥവാ ലഘുവായ പ്രശ്നമാണ് ഉള്ളത്. പരിശോധന സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും അറിയുകയുള്ളൂ. അത് അവരുടെ സാധാരണ ജീവിതത്തെ ഒട്ടും ബാധിച്ചിട്ടും ഉണ്ടാകില്ല. മോഡറേറ്റ് അഥവാ അല്പം കൂടിയ തരം ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കളറോ ഷാഡോയോ ആണ് കാണുന്നത്. എങ്കിലും സാധാരണ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയില്ല. പ്രതിവിധി ഇല്ലെങ്കിലും വിവിധ അനുരൂപപ്പെടുത്തലുകൾ അഥവാ അഡാപ്ഷൻ ടെക്നിക് ഈ രോഗികൾക്ക് സഹായകമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ പോലുള്ള കാര്യങ്ങളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച മുതലായ ലൈറ്റുകൾക്ക് ഒരു ക്രമമുണ്ട്. അവയുടെ സ്ഥാനം വെച്ച് സിഗ്നൽ പാലിക്കാൻ ഇവർക്ക് കഴിയും. കൂടാതെ മറ്റു ദൈനംദിന പ്രവൃത്തികളെയും അനുരൂപപ്പെടുത്താൻ അവർക്ക് സാധിക്കും. മുൻകാലത്ത് ഇത്തരം വ്യക്തികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ 24/7/2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലൂടെ ലഘുവായതോ അല്പം കൂടിയതോ ആയ വർണ്ണാന്ധതയുള്ള വ്യക്തികൾക്ക് ലൈസൻസ് ലഭിക്കും. പൂർണ്ണമായും വർണ്ണാന്ധത ഉള്ളവരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വർണ്ണാന്ധതയുടെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നത് മൂലം നിത്യജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയായിട്ടുണ്ട്. 1875 സ്വീഡനിൽ ഒരു തീവണ്ടി അപകടത്തിന് തന്നെ ഇടയായി. എഞ്ചിൻ ഡ്രൈവർ കളർ ബ്ലൈൻഡ് ആയിരുന്നതാണ് അപകട കാരണമെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നിറങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർക്ക് ഈ രോഗം ബുദ്ധിമുട്ടുകൾ തന്നെ വരുത്തിവെക്കുന്നു. പെയിന്റിംഗ്, ഡിസൈനിങ്, പ്രിന്റിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ നിറങ്ങൾക്ക് മർമ്മ പ്രാധാന്യമുണ്ട്. വർണ്ണാന്ധതയ്ക്ക് ചികിത്സ ലഭ്യമല്ല. എന്നാൽ വർണ്ണാന്ധത തിരിച്ചറിയുന്ന ഒരാൾക്ക് മുൻകരുതൽ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇത്തരക്കാരെ സഹായിക്കുവാനായി ചിലതരം പ്രത്യേക ലെൻസുകളും മൊബൈൽ ആപ്പുകളും വിപണിയിൽ ലഭ്യമാണ്.
1: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വം

0: മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് എം എസ് എം ഇ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: എം എസ് എം ഇ ഇൻ ഭാരത് ഇറ്റ് റെപ്രസെന്റ് ദി കറേജ് ഓഫ് എ ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രണർ. മോസ്റ്റ് ഓഫ് അസ് ഹു ആർ സിറ്റിംഗ് ഹിയർ മേ ബി ദി ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രണേഴ്സ്. ദി ഡിറ്റർമിനേഷൻ ഓഫ് എ വുമൻ ഹു സ്റ്റാർട്സ് എ ഹോം എന്റർപ്രൈസ്, ദി ഡ്രീംസ് ഓഫ് അവർ യൂത്ത്, ദി റെസിലിയൻസ് ഓഫ് കൗണ്ട്ലെസ് സ്മാൾ ബിസിനസ് ആൻഡ് ഹാവ് ട്രാൻസ്ഫോംഡ് ദി ചലഞ്ചസ് ഇൻടു ഓപ്പർച്യൂണിറ്റീസ്.
0: രാജ്യത്തെ എം എസ് എം ഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന എം എസ് എം ഇ ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര എം എസ് എം ഇ മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ എം എസ് എം ഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 27 എം എസ് എം ഇ ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിലിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കെ ബെർദയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപ്പാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എം എസ് എം ഇ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3:00 ഓർമ്മയിൽ ഒരു പാട്ട്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 നാലു മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൽ 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഗാനാമൃതത്തിൽ ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ച് പറയണം, ഏത് പാട്ടുകൾ വെക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഓർത്തത്, ഇന്ന് June 27 ഹെലൻ കെല്ലറുടെ ജന്മദിനമാണല്ലോ ഇന്ന്. ഹെലൻ കെല്ലർ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇംഗ്ലീഷ് വനിത. വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെയാണ് ഇന്നും ഹെലൻ കെല്ലർ. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവൾ സ്വപ്രയത്നം കൊണ്ട് സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം, അധ്യാപനം എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിളങ്ങി ലോക പ്രശസ്തയായി. വൈകല്യങ്ങളില്ലാത്തവർക്ക് പോലും ഹെലൻ കെല്ലർ ഒരു പാഠമാണ്. ഹെലന്റെ ആത്മകഥ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് പുതിയ തലമുറക്കാർ പോലും ആവേശത്തോടെയാണ് വായിക്കുന്നത്. ഹെലൻ കെല്ലറെക്കുറിച്ച് ഓർത്തപ്പോഴാണ് നമ്മുടെ മലയാളത്തിൽ വൈകല്യങ്ങളുള്ള കഥാപാത്രങ്ങളെ മുഖ്യവേഷത്തിൽ അവതരിപ്പിച്ച കുറേയധികം സിനിമകളുണ്ട്. ഓരോ ചിത്രവും ഏറെ വ്യത്യസ്തങ്ങളായിരുന്നു. നമ്മളേറെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും കണ്ട, ഏറെ സഹാനുഭൂതിയോടെ ഹൃദയത്തിലേറ്റിയ ചിത്രങ്ങൾ. അങ്ങനെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനാമൃതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഈ ചിത്രത്തിലെ ഗാനമാണ്. വിനയന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അന്ധനായ രാമുവിനെ നമുക്കൊരിക്കലും മറക്കാനാവില്ല. കലാഭവൻ മണി എന്ന അതുല്യ പ്രതിഭയുടെ അസാധ്യമായ അഭിനയം നമ്മുടെ കണ്ണ് നനയിച്ചിരുന്നു. ആ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനമാകട്ടെ ആദ്യം.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: ശശിശങ്കറിന്റെ സംവിധാനത്തിൽ ദിലീപ്, നവ്യ നായർ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് കുഞ്ഞിക്കൂനൻ. 2002 ചിത്രം പുറത്തിറങ്ങിയത്. ദിലീപ് കൂനുള്ള ഒരാളായി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. പ്രസാദ് എന്ന മറ്റൊരു കഥാപാത്രത്തെയും ദിലീപ് ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യൂസഫ് അലി കച്ചേരി എഴുതി, മോഹൻ സിതാര ഈണം പകർന്ന ചില ഗാനങ്ങളുണ്ട് ആ ചിത്രത്തിൽ. യേശുദാസ് പാടിയ ഒരു ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഗാനാമൃതത്തിൽ ഇനി അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. കുറേ കുള്ളന്മാരുടെ ശാരീരിക വളർച്ച മുരടിച്ച മനുഷ്യരുടെ കഥ പറഞ്ഞ അത്ഭുത ദ്വീപ് 2005 പുറത്തിറങ്ങിയത്. വിനയനായിരുന്നു സംവിധാനം. പൃഥ്വിരാജും ഗിന്നസ് പക്രവും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ കുള്ളന്മാർ ഒന്നിച്ചഭിനയിച്ച സിനിമ എന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. ഗിന്നസ് റെക്കോർഡ് അത്ഭുത ദ്വീപ് അങ്ങനെ സ്വന്തമാക്കിയിട്ടുമുണ്ട്. ആ ചിത്രത്തിലെ മധുബാലകൃഷ്ണനും ചിത്രയും പാടിയ ഒരു ഗാനം ഇനി നമുക്ക് കേൾക്കാം.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സുഹൃത്തുക്കളെ, മഞ്ചേരി FM നിന്നുള്ള ഗാനാമൃതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. വൈകല്യങ്ങൾ ഉള്ള കഥാപാത്രങ്ങളെ മുഖ്യകഥാപാത്രങ്ങളായി ചലച്ചിത്രത്തിലൂടെ പലപ്പോഴും പലരും അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരം ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. താഹയുടെ സംവിധാനത്തിൽ മുകേഷ്, ശ്രീനിവാസൻ തുടങ്ങിയവർ മുഖ്യവേഷത്തിൽ അഭിനയിച്ച കോമഡി ചിത്രമാണ് വാരഫലം. 1993 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഉണ്ണിക്ക് കാഴ്ചയില്ല. മുകേഷ് അവതരിപ്പിക്കുന്ന ബാലനാവട്ടെ ബധിരനുമാണ്. ഇരുവരുടെയും കല്യാണത്തിന് ശേഷമുള്ള രസകരങ്ങളായ കാര്യങ്ങളാണ് ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയ വാരഫലത്തിൽ ഉള്ളത്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയത് ബിജു തിരുമലയാണ്. സംഗീതം പകർന്നത് മോഹൻ സിതാരയാണ്. മനോഹരമായൊരു ഗാനമുണ്ട് ആ ചിത്രത്തിൽ, അത് നമുക്ക് കേൾക്കാം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ദിലീപ് മുഖ്യകഥാപാത്രത്തെ അവതരിപ്പിച്ച സൗണ്ട് തോമ 2013 ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നായിരുന്നു. വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ ബെന്നി പി നായരമ്പലമായിരുന്നു. ശബ്ദവൈകല്യവും മുച്ചുണ്ടുമുള്ള പ്ലാപ്പറമ്പിൽ തോമ എന്ന ദിലീപിന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. സൗണ്ട് തോമയിൽ ദിലീപ് പാടിയ ഒരു ഗാനമുണ്ട്, അതാവട്ടെ ഇനി.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ആയിരത്തി തൊള്ളായിരത്തി 1992 വിജി തമ്പിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂര്യമാനസം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ. മാനസിക വെല്ലുവിളി നേരിടുന്ന പുട്ടുറുമീസ് എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ കണ്ണു നനയിച്ചു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ചതും വ്യത്യസ്തമാർന്നതുമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് പുട്ടുറുമീസ്. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ആ ചിത്രത്തിനും മമ്മൂട്ടിക്കുമൊക്കെ അക്കാലത്ത് ലഭിച്ചിട്ടുണ്ട്. മനോഹരങ്ങളായ ഗാനങ്ങളും ഉണ്ട് സൂര്യമാനസത്തിൽ. കൈതപ്രത്തിന്റെ വരികൾക്ക് കീരവാണിയാണ് ഈണം പകർന്നത്. സൂര്യമാനസത്തിൽ ചിത്രപാടിയ ഒരു ഗാനം ഇനി കേൾക്കാം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മോഹൻലാൽ അന്ധനായ ജയരാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയദർശൻ ചിത്രം ഒപ്പം നമുക്കൊന്നും മറക്കാനാവില്ല അല്ലേ. കണ്ണുകാണാൻ കഴിയില്ലെങ്കിലും മറ്റ് ഇന്ദ്രിയങ്ങളുടെ അസാധാരണമായ കഴിവുള്ള ജയരാമൻ എന്ന വ്യക്തിയുടെ ജീവിതമാണ് ഒപ്പം എന്ന ചിത്രം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. മോഹൻലാൽ ആ കഥാപാത്രത്തെ വളരെ മനോഹരമായി അസാധ്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. മനോഹരങ്ങളായ ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഒപ്പം. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, ആ പാട്ടൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തിഷ്ടമാണെന്നറിയോ? ഇപ്പോഴും ഗാനാമൃതത്തിൽ ആ ഗാനമാകട്ടെ ഇനി.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: രണ്ടായിരത്തി ഒൻപതിൽ ജയരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് ലൗഡ് സ്പീക്കർ. ഗ്രാമീണനായ ഒരാളുടെ നിഷ്കളങ്കമായ ജീവിതം. റേഡിയോയ്ക്കും ഒരു മുഖ്യ റോളുണ്ട് ആ ചിത്രത്തിൽ. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മൈക്ക് ഫിലിപ്പോസ് എന്നാണ്. ചെവി അല്പം കുറവാണ് ആൾക്ക്. ഉറക്കെ സംസാരിക്കും. തന്റെ നാടിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആൾ. അതാണ് മൈക്ക് ഫിലിപ്പോസ്. മമ്മൂട്ടിയുടെ ഈ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയൊരു കഥാപാത്രമാണ്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. ലൗഡ് സ്പീക്കറിൽ മമ്മൂട്ടിയും ശ്വേതാ മേനോനും സംഘവും ഒക്കെ ചേർന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാം.

0: പാറോതി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുംബം മിന്നാടി
1: ഉച്ചക്കെട്ടി പാറോതി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി

ഇനി പച്ചക്കുതിര എന്ന ചിത്രത്തിലെ ഗാനമാണ്. ദിലീപ് ഇരട്ടവേഷത്തിലെത്തിയ ചിത്രമായിരുന്നു പച്ചക്കുതിര. കമൽ സംവിധാനം ചെയ്ത 2006 പുറത്തിറങ്ങിയ ചിത്രം. ഹാസ്യ ചിത്രമാണെങ്കിലും ഭിന്നശേഷിക്കാരനായ ആകാശ് മേനോൻ എന്ന കഥാപാത്രത്തെ ദിലീപ് അവിസ്മരണീയമാക്കി. പച്ചക്കുതിരയിലെ ഒരു ഗാനമാകട്ടെ ഇനി.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗാനാമൃതം ഇവിടെ സമാപിക്കുകയാണ്. ശാരീരിക വൈകല്യങ്ങളുള്ളവരെ മുഖ്യ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഗാനാമൃതത്തിലൂടെ ഇന്ന് അവതരിപ്പിച്ചത്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശാരീരികമായ വൈകല്യങ്ങൾ ഒരു കുറവല്ല. അത്തരം ആളുകളെ ചേർത്ത് പിടിച്ച് ജീവിതം സുന്ദരമാക്കാൻ നമുക്കും സാധിക്കണം. ഹെലൻ കെല്ലറുടെ ജന്മദിനമാണല്ലോ ഇന്ന്. ആ ജീവിതം നമ്മുടെയും എക്കാലത്തെയും പാഠമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.

0: ലോകത്തെ ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയുടെ സംഭാവനയിലാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ MSME ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സെയ്ഷൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. അടുത്ത വർഷത്തിന്റെ ആദ്യപാദത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായെന്നും അവസാനഘട്ടത്തിലാണെന്നും റൂബിയോ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSME കളുടെ പ്രാധാന്യം പ്രധാനമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ദിന മഹോത്സവവും സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം മറ്റന്നാൾ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെ പ്രായക്കാരായ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ നവവധു പാറക്കെട്ടിലേക്ക് തെന്നിവീണു മരിച്ചു. ഭക്ഷണം നൽകവെ ഇരച്ചെത്തിയ ഒരു കൂട്ടം കുരങ്ങുകളെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് യുവതി അപകടത്തിൽപ്പെട്ടത്.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
0: ട്രെയിൻ നമ്പർ 1-2-0-7-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 1-6-3-2-4 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 1-6-6-5-0 കന്യാകുമാരി മാംഗ്ലൂർ പരശുരാം എക്സ്പ്രസ് 2:55, 2-2-6-0-9 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-9 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
2: ട്രെയിൻ സമയം.

0: ശിക്ഷയുമെന്ന കഥയുടെ അന്തർധാര ഒഴുകുന്നത്. ഒരർത്ഥത്തിൽ അത് കഥാപാത്രങ്ങളുടെ ചിത്തഭ്രമങ്ങൾ തന്നെയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ അന്യായം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ ഇടയിൽ നവലോകം സൃഷ്ടിക്കാമെന്നുകൂടി കരുതി കൊള്ളപ്പലിശക്കാരിയെ കൊന്ന റസ്കോൾനിക്കോവ് സ്വപ്നങ്ങളിലൂടെ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടാണ് കഥാന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. നിക്കോവിനെ പോലെ പ്രതിനായക സ്ഥാനത്തുള്ള മറ്റൊരു കൊലപാതകിയും ഒപ്പം ഭോഗലാലസനുമായ സുഡ്രികൈലോഗും സ്വപ്നങ്ങളുടെ പീഡന പർവ്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയും പുഴയും നിറഞ്ഞ് സർവസംഹാരിയായ പ്രളയം തന്നെ വിഴുങ്ങാനെടുക്കുന്നുവോ? അനാക്രാന്ത കുസുമങ്ങളെ തെരുവുവേശികളാക്കി തീർത്ത തന്റെ പൂർവകാല ചെയ്തികൾ അഞ്ചു വയസ്സുള്ളൊരു ബാലികയിലൂടെ വിധി പറയാൻ എണീക്കുന്നുവോ? മാംസനിബദ്ധമല്ലാത്തൊരു രാഗവും ഇനി തേടി വരാനില്ലെന്നോ? അഴുക്കുപണക്കുന്ന എലിക്കൂട്ടങ്ങൾ മരണവെപ്രാളപ്പാച്ചിലാണ്. ദുസ്വപ്നങ്ങളിൽ വീണും ഞെട്ടിയുണർന്നും സുറ്റുകയിലോ
1: ഈ അർദ്ധരാത്രി പെട്രോവിസ്കിയിലേക്കുള്ള പാലം കടക്കുകയാണ് ഞാൻ. ബാധ്യതകൾ ഓരോന്നായി ഒഴിക്കുകയാണ്. സിഡ്രിഗയിലോ ഒരു മഹാൻ, ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളും സമ്പത്തുമുള്ള വ്യക്തി. 15,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോ എന്റെ ഭാവി വധു പറഞ്ഞത്. പാതിരാവിൽ ഞാൻ അവിടെയും യാത്ര പറഞ്ഞു. ഇനി

0: ഒരു ചായ കിട്ടുമോ?
1: ആ സാർ, ചായ ഉണ്ടല്ലോ.
0: കഴിക്കാൻ എന്തുണ്ട്?
1: അത് പോത്തിറച്ചി വോഡ്ക ലഘുഭക്ഷണം.
0: ശരി, കുറച്ച് ചായയും പോത്തിറച്ചിയും കൊണ്ടുവാ.
1: സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ?
0: ഒന്നും വേണ്ട.
1: ഓ ശരി സാർ.
0: ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നല്ലോ. എങ്ങനെ ഈ സ്ഥലം ഞാൻ അറിയാതെ പോയി? ഒടുവിൽ ഞാനിവിടെ എത്തി.

ഒട്ടും വെളിച്ചമില്ലല്ലോ, ഉറക്കം വരുന്നില്ല. ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാറ്റ് വീശുന്നു. അതാ സൂചന, പുഴ നിറഞ്ഞൊഴുകുകയാണ്. നേരം വെളുക്കുമ്പോഴേക്കും നഗരത്തിന് കീഴേക്ക് അത് ചുഴികൾ സൃഷ്ടിച്ച് പുളഞ്ഞുകൊണ്ടൊഴുകും. ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും. മുറികളിൽ വെള്ളം അടിച്ച് കയറും. അതിന് മുകളിലൂടെ എലികൾ നീന്തിപ്പോകും. ആറു മണിക്കൂറിനുള്ളിൽ നേരം പുലരും. ഇനിയും എന്തിന് കാത്തിരിക്കണം? ഉടനെ പുറത്തു പോകണം. നേരെ പാർക്കിലേക്ക്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഉചിതമായ സമയമാണിത്.

நீண்ட இடநாழி. ആരെയും കാണുന്നില്ലല്ലോ. അരണ്ട വെളിച്ചം. ആ അലമാരയ്ക്കും വാതിലിനുമിടയിൽ എന്തോ വിചിത്ര വസ്തു ഇളകുന്നല്ലോ. അതൊരു പെൺകുട്ടിയാണല്ലോ. വയസ്സിൽ കൂടില്ല. നനഞ്ഞു കുതിർന്ന് വിറച്ച് വിറച്ച് കരയുന്നു. ഇവിടെ അവൾ എങ്ങനെ വന്നു? നേരത്തെ കയറി ഒളിച്ചിരുന്നതാണോ? രാത്രി മുഴുവൻ ഉറങ്ങിക്കാണില്ലല്ലോ. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭദ്രമായി മുറിയിൽ കിടത്താം.

കുട്ടി ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണല്ലോ. ആ മുഖം കുഞ്ഞിൻ്റേതുപോലെ അല്ലാതാവുന്നല്ലോ. അത് ലജ്ജ. പ്രകോപനപരമായ എന്തോ തെളിഞ്ഞു വരുന്നു. ഒരു അപിസാരികയുടെ മുഖം. നാണമില്ലാത്തൊരു ഫ്രഞ്ച് അഴിഞ്ഞാട്ടക്കാരി. ഇപ്പോൾ രണ്ട് കണ്ണുകളും വിടർന്ന് തിളങ്ങുന്നു. നിർലജ്ജമായ നോട്ടം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ക്ഷണം. വിസ്മയമായിരിക്കുന്നു. സ്വപ്നമാണോ ഇത്? വേണ്ട, ജീവിതത്തിലേക്ക് ഞാൻ വരുന്നില്ല. പോകണം, ഒന്നിനും എന്നെ തടുക്കാനാവില്ല. പുലരാൻ ഇനി അധികം നേരമില്ല. ആ 5-ാം വയസ്സിൽ എന്താണിതിന്റെ അർത്ഥം? ശാപിക്കപ്പെട്ട കുട്ടി. സ്വപ്നമായിരുന്നോ? അതെ, സ്വപ്നം. രാത്രി മുഴുവൻ ഞാൻ ദുസ്വപ്നം കാണുകയായിരുന്നോ? ജാക്കറ്റ് നനഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവർകോട്ട് പോക്കറ്റിൽ തോക്ക് ഭദ്രമായി വയ്ക്കാൻ. ഡോണിയെ വലിച്ചെറിഞ്ഞ 3 കൂടൽ കൈത്തോക്ക്, ഒരു മുണ്ട ബാക്കി.

0: ഏയ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം?
1: ഏയ്, ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല.
0: പിന്നെ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല.

0: ആ അറിയാം.
1: പിന്നെ
0: ഞാൻ വിദേശ യാത്രക്ക് പോവുക.
1: ഈ വഴിയോ? എവിടേക്ക്?
0: അമേരിക്കക്ക്.
1: നിങ്ങളെന്താ രസം വളമ്പുന്നു?
0: അല്ല, അല്ലേ അല്ല, ഞാൻ ഒരു യാത്ര പോവുകയാണ്.
1: കൊള്ളാമല്ലോ സഹോദര, ഇതേ ഡീസന്റ് ആയൊരു സ്ഥലമാണ്.
0: ഡീസന്റ് മുക്കോ?
1: നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ല.
0: പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമേരിക്കക്ക് പോവുകയാണെന്ന്.
1: അമേരിക്കക്ക് പോവുകയാണെന്നോ?
0: ആ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ അമേരിക്കക്ക് പോയെന്ന്.
1: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ തോക്ക് താഴെയിടൂ, താഴെയിടാൻ.
0: ഇല്ല, ഞാൻ പോകാൻ ഉറച്ചതാണ്. ഒരു മടക്കം ഇനിയില്ല.
1: തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടി. എന്താണ്, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചോ? ഏയ് ആത്മഹത്യ, ഇവിടെ അത് പറ്റില്ലെന്നേ. ഇതല്ല അതിനുള്ള സ്ഥലം. ഏയ്,
0: അതെ അതെ, മടക്കം അസാധ്യം. നിശ്ചയിച്ചുറപ്പിച്ചു വന്ന് മടങ്ങുന്നതെങ്ങനെ? ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു.
1: ഏയ് ഏയ് ഏയ് ഏയ് ചെയ്യരുത്. ഏയ്.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോക് അനന്തപുരം രവി, കൂടാതെ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

ഇപ്പോൾ സമയം 2 മണിക്കഴിഞ്ഞ് 29:35. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ദിനരാത്രങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ചത്.

ചിത്രം ആനന്ദം പരമാനന്ദം. മനുമഞ്ജിത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്ന് കെ എസ് ഹരിശങ്കർ, മീനാക്ഷി അനൂപ് എന്നിവർ ചേർന്ന് പാടിയത്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 3:30.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 2:48. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00, ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 11:00 സ്പോട്ട് ലൈറ്റ്.

102.7 ആകാശവാണി മഞ്ചേരി FM ൽ നാളെ രാവിലെ 6:10 കേൾക്കാം സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ അരുൺ സക്കറിയ മാർക്കോസ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. വാഴകൃഷിക്ക് വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനിറോടെയടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. മഴക്കാല കൊതുകുജന്യ പകർച്ച രോഗങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോ ദേവാസ് കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സെയ്ദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രഭാവർമ്മ എഴുതിയ ഊഞ്ഞാൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് AS പ്രശാന്ത് കൃഷ്ണൻ. 7:50 സൈമൺ സായി ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. കെസ്രു പദ്ധതി അഥവാ കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് ആൻഡ് അൺഎംപ്ലോയിഡ്.

0: മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബുകൾ എന്നിവയെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 മുതൽ ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. പത്തൊൻപതിന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 മൻ കി ബാത്. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാന മഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. മൂന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി. 6:50 ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ. 6:50 വിവിധ ഭാരതി പരിപാടികൾ. 8:00 മൻ കി ബാത് മലയാള പരിഭാഷ. തുടർന്ന് ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ഭൂതല പ്രക്ഷേപണത്തിൽ കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ. ആകാശവാണി 102.7 മഞ്ചേരി FM ൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
2: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ. ഒരു EMI ഫ്രീ. ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
4: 7:45.
5: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ MyGയിലേക്ക് പോകാം.
7: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: മഴയും ചായയും പിന്നെ OTTയിൽ ഒരു സൂപ്പർ സിനിമയും.
12: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും MyG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
11: രസം നാലിരട്ടി.
12: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി MyG ലാഭമഴ.
13: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:00.

0: 15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7:00.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 2:00 കഴിഞ്ഞ് 57 മിനിറ്റ്.
8: FM പ്രധാന വാർത്തകൾ.
7: MSM ഈ ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. അന്തിമോപചാരം അർപ്പിച്ച് ചലച്ചിത്ര രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ. കീം പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ആകെ പരീക്ഷ എഴുതിയ 96,750 വിദ്യാർത്ഥികളിൽ 79,717 പേർ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് യോഗ്യത നേടി. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTOയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ.
8: FM പ്രധാന വാർത്തകൾ.
9: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
10: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
9: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555-0424.
11: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
12: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
13: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
14: ട്രെയിൻ സമയം.
7: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 22476 കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് 3:39 1-2-2-0-3 ലോകമാന്യ തിലക് തിരുവനന്തപുരം ഗരീബ് രഥ് 1:31 വൈകി 4 മണിക്കും എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
14: ട്രെയിൻ സമയം.
15: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
16: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
15: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
16: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
15: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഇന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
16: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
5: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റ്.

0: സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
8: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
7: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
9: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
12: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 3:03. ഓർമ്മയിൽ ഒരു പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഓർമ്മയിൽ ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാട്ടിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുമായി കത്തുകളും സന്ദേശങ്ങളുമുണ്ട്. നമുക്ക് കേൾക്കാം. ജീവിതത്തിൽ എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകളുണ്ട്. ചിലർ പറയും ആ ഓർമ്മകളിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടമെന്ന്. അപ്പോ ഓർമ്മയിലൊരു പാട്ട് നമുക്ക് തുടങ്ങിയാലോ. ഓർമ്മയിലൊരു പാട്ടിലെ ആദ്യത്തെ സന്ദേശം എഴുതിയിരിക്കുന്നത് ഓറം ജോൺ പാലാരിവട്ടം കൊച്ചിയിൽ നിന്നാണ്. വായിക്കാം. ഞാൻ ന്യൂ ടുബാക്കോ സിഗരറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ കേരളത്തിന്റെ മാനേജർ പട്ടാമ്പി സ്വദേശി സേതാലിക്കുട്ടി സാറായിരുന്നു. ഒരിക്കൽ ഫീൽഡ് വർക്കേഴ്സിനെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. ചിലർക്ക് ഞങ്ങട്ടിരി ക്ഷേത്രത്തിൽ പോകണം, അവർ പോയി. മറ്റുള്ളവർ ക്ഷേത്ര പരിസരത്ത് ചുറ്റിക്കറങ്ങി. പട്ടാമ്പി കോസ്വേയിലൂടെ നടന്ന് ഭാരതപ്പുഴയിൽ ഇറങ്ങി. ചിലർ കുളിച്ചു. അങ്ങനെ വളരെ ആസ്വദിച്ച ഒരു യാത്ര. മടക്കം തീവണ്ടിയിൽ. പട്ടാമ്പി വള്ളുവനാടൻ താലൂക്കിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അന്നേരം ഞങ്ങൾ പാട്ടുപാടി. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്, ഭാരതപ്പുഴയുടെ കളകളാരവം. പിന്നീട് പലവട്ടം ഭാരതപ്പുഴയുടെ തീരത്തുകൂടെയുള്ള യാത്രയിൽ ആ ഗാനം ഓർമ്മ വരും. ഈ ഗാനം കേൾക്കുമ്പോൾ വള്ളുവനാടിനെയും ഓർക്കും.

ഓർമ്മയിലൊരു പാട്ടിലേക്ക് അടുത്ത കത്തെഴുതിയിരിക്കുന്നത് ഖദീജയാണ്, വേങ്ങരയിൽ നിന്ന്. ഇതും കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. എന്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ കിണർ കുഴിക്കാൻ കുറച്ച് ജോലിക്കാർ വന്നു. അവർ ഒരു പാട്ടിന്റെ വരി പാടി. അത് കേട്ട് അടുത്തുനിന്ന് ഞാൻ ആ പാട്ടിന്റെ അടുത്ത വരി പാടി. ഇത് കേട്ട് അവർ എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ പാട്ട് നിർത്തി. അന്ന് ആ ഗാനം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലെ ആയിരം കണ്ണുമായി എന്ന് തുടങ്ങുന്ന പാട്ടായിരുന്നു. അത് കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അന്നത്തെ ഓർമ്മയ്ക്ക് ആ പാട്ട് കേൾക്കണം.

ഓർമ്മയിലൊരു പാട്ടിൽ അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് സത്യനാണ് കരുവാരക്കുണ്ട് നിന്ന്. ഞാനും എന്റെ സുഹൃത്തും ഒരു ദിവസം ഒരു സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് ഓട്ടോ വിളിച്ച് നിലമ്പൂരിൽ പോയി കണ്ട സിനിമ. ഇപ്പോഴും ആ സിനിമയിലെ പാട്ട് കേൾക്കുമ്പോൾ ആ സിനിമയാണ് ഓർമ്മ വരുന്നത്. സുഹൃത്തിന്റെ പേര് ഷംസുദ്ദീൻ എന്നായിരുന്നു. ആ സിനിമയാണ് സ്ഫോടനം എന്ന സിനിമയിലെ വളകിലുക്കം കേൾക്കണല്ലോ എന്ന പാട്ട്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

ഓർമ്മയിലൊരു പാട്ടിലേക്ക് സന്ദേശമയക്കുന്നത് കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്നും രാമകൃഷ്ണൻ നായരാണ്. വർഷം 1968. എനിക്കന്ന് 12 വയസ്സ്. ആ കാലത്ത് ഞാൻ ബോംബെയിലായിരുന്നു, ബാന്ദ്ര എന്ന സ്ഥലത്ത്. 1971 പാകിസ്ഥാനുമായുള്ള യുദ്ധകാലത്ത് ആനക്കര പുല്ലാരത്ത് കുഞ്ഞിക്കേളു മേനോൻ എന്ന എന്റെ സാറിന്റെ MRD 98-95 എന്ന അംബാസഡർ കാറിൽ ചെമ്പൂർ എന്ന സ്ഥലത്ത് പോയി ഒരു മലയാള സിനിമ കണ്ടു. അനുഭവങ്ങൾ, പാളിച്ചകൾ. സത്യന്റെ അവസാന ചിത്രമായ ആ സിനിമയിലെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആ കാലമൊക്കെ മനസ്സിലൂടെ ഓർമ്മ വരും.

കൊഴിഞ്ഞു വീഴുന്ന ഓരോ ഇലയിലും ജീവന്റെ ഓർമ്മകൾ കരിഞ്ഞു തുടങ്ങുന്നത് കാണാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സന്ദേശം എഴുതിയിരിക്കുന്നത് പാലൂർ പുലാമന്തോളിൽ നിന്ന് ആബിദ സി ആണ്. 1990s തുടക്കം സർക്കാർ ജീവനക്കാരനായിരുന്ന ഉപ്പയുടെ ജോലിമാറ്റം സംബന്ധിച്ചാണ് ഞങ്ങൾ ചുങ്കത്തറ ടൌണിനോട് ചേർന്നുള്ള ബെന്നി ടാക്കേഴ്സിനടുത്ത് മുഹമ്മദ് കാക്കാന്റെ വാടക വീട്ടിൽ താമസിക്കാനെത്തുന്നത്. 9 പഠിക്കുന്ന സാബിറയും 7 ജലീലും 5 സുബൈറും 4 ഞാനും 1 പഠിക്കുന്ന സയ്യിദുമാണ് ഞങ്ങൾ മക്കൾ. ബെന്നി ടാക്കേഴ്സിന്റെ മതിലുമായി അതിരിടുന്ന ആ വീട്ടിൽ ധാരാളം കോഴികളും താറാവുകളും കൂടാതെ പൂച്ചകളും ഉണ്ടായിരുന്നു. കളിച്ചെരികൾ നിറഞ്ഞിരുന്ന ആ ബാല്യത്തെ ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റിയ പ്രിയ കളിക്കൂട്ടുകാർ. തെങ്ങിൻ തോപ്പും റബ്ബർ തോട്ടവും തണലൊരുക്കിയ വിശാലമായ കളിസ്ഥലങ്ങൾ അതിരിടുന്ന കാൽപ്പനിക ഛായ മുഖമുദ്രയാക്കിയ MPM ഹൈസ്കൂൾ പരിസരം, അതിനോട് ചേർന്നുള്ള ക്രിസ്ത്യൻ പള്ളിയും സെമിത്തേരിയും എല്ലാം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നവയാണ്. ഡിസംബറിലെ തണുപ്പുള്ള സന്ധ്യകളിൽ കളിചിരി ആരവങ്ങൾക്കിടയിൽ ബെന്നി ടാക്കേഴ്സിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്ന മഞ്ഞിന്റെ കുളിരുള്ള ഒരു ഗാനമുണ്ട് ഓർമ്മയിൽ. മഞ്ഞും മധുമാരിയും തൂകുമെൻ മേഘമേ, പുതിയ കരുക്കൾ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ആ ഗാനമാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്.

0: ഇന്നത്തെ പാട്ടുകളെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മയിൽ ഒരു പാട്ട്. ഓർമ്മയുടെ അറകളിൽ ഒളിഞ്ഞിരിക്കുന്ന പാട്ടുകൾ നിങ്ങൾക്കുമില്ലേ? അത്തരത്തിലുള്ള ഒരു ഗാനം ഒന്നോർത്തു നോക്കൂ, എന്നിട്ട് ആ ഓർമ്മയും പാട്ടും എഴുതി അയക്കൂ. പോസ്റ്റ് കാർഡിലോ വാട്സപ്പിലോ എഴുതി അയക്കാം. വിലാസം പറയാം. ഓർമ്മയിൽ ഒരു പാട്ട്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി കോളേജ് പി ഒ, മഞ്ചേരി. പിൻ 6761 2 2. വാട്സപ്പ് നമ്പർ പറയാം, 9495050600. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശാലിനി എസ്.
1: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
2: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: उसी सांसों में जो दरबार भी कब दरबार माफी वालों दरबार दरबार किधर दरबार भी कब दरबार किधर दरबार

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: നാല് ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ 4 days സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാബ് മഴ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
2: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 3:56 56:26.
3: FM പ്രധാന വാർത്തകൾ.
2: സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിൽ 1st റാങ്ക്, ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ 1st. എഞ്ചിനീയറിംഗിൽ 79,788 പേർ പ്രവേശനത്തിന് യോഗ്യത നേടി. ആദ്യ അലോട്ട്മെന്റ് July 8 നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസ്

0: സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും നോക്കൌട്ട് റൌണ്ടിൽ.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16345 തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 1220 ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളി ഗരീബ് രഥ് 1:50 വൈകി 4:19 1611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 1:30:06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 7 വൈകി 4:08 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
8: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
9: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
11: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
12: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
13: ദിവസവും കാലത്ത് 6:35
14: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
10: അൽ റെഹാൻ കണ്ണാശുപത്രി,
15: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
16: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
17: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
16: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
17: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
18: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
19: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
18: അമ്മയ്ക്ക് കരുതലായി,
19: കുഞ്ഞിന് കാവലായി
18: അലോഹ ഹോസ്പിറ്റൽ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 15 സെക്കൻഡും. വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിവിധ നിറമുള്ള പൂക്കൾ വിരിയിച്ചുകൊണ്ട് ഇതാ 4 മണിപ്പൂക്കാലം വരികയായി.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം 4 മണിപ്പൂക്കളിലേക്ക്. ഇന്നത്തെ 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ മുഹസന നൂറുൽ അമീനാണ്. ആദ്യം മനോഹരമായ ഒരു ഗാനം കേൾക്കാം അല്ലേ? പാടിയത് സുജാതയും ശ്രീനിവാസും ചേർന്ന്.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
6: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ണിപ്പൂക്കൾ. പ്രിയരെ, വീണ്ടും സ്വാഗതം 4 മണിപ്പൂക്കളിലേക്ക്. വിവരസാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ച ലോക കായിക രംഗത്തും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ നിർണായക പങ്കുവഹിക്കുന്നു എന്നതിനെക്കുറിച്ച് അറിയാം.
9: ഫുട്ബോൾ ആവേശം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ വേളയിൽ ആർക്കും കൊതി തോന്നും ഒന്ന് കളി കാണണം എന്ന്. എന്നാൽ ഈ ആഗ്രഹത്തെ മുതലെടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന തട്ടിപ്പുകാരുണ്ട് എന്നൊരിക്കലും മറക്കരുത്. അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ തകർപ്പൻ കളികൾ കാണാൻ നമ്മളിൽ പലരും രാത്രി ഉറക്കമൊഴിച്ചിരിക്കുകയാണല്ലേ. നിങ്ങളുടെ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ ഇങ്ങനെ
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
3: രാവിലെ 8:23.
10: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
9: ഫുട്ബോൾ ലോകകപ്പിൽ കപ്പുയർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനും ഏത് ടീമും തയ്യാറാകും, ശരിയല്ലേ? അതിനായി പറ്റാവുന്ന മാർഗമൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. പണ്ടൊക്കെ ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, അർജന്റീന പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് വലിയ ഡാറ്റ അനലിസ്റ്റ് ടീമുകൾ ഉണ്ടായിരുന്നു. എതിരാളികളുടെ കളി വിശകലനം ചെയ്യാൻ അവർക്ക് കോടികൾ മുടക്കി സൗകര്യവുമുണ്ടായിരുന്നു. പക്ഷേ ഇത് എല്ലാ രാജ്യങ്ങൾക്കും കഴിയുമായിരുന്നില്ല. ഓരോരുത്തരുടെയും കളി എങ്ങനെയാണ്, അതിനനുസരിച്ച് തന്ത്രം, മറുതന്ത്രം എല്ലാം എങ്ങനെ മെനയണം, ഇതെല്ലാം ഈ ഡാറ്റ വിശകലനം ചെയ്താണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഫിഫ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഫുട്ബോൾ AI പ്രോ എന്നൊരു ടൂൾ നൽകി. ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിൻ്റെ കോച്ചിന് എതിർ ടീമിൻ്റെ പ്രതിരോധ കോട്ട എങ്ങനെ

0: തകർക്കണം എന്നറിയണമെന്ന് വിചാരിക്കുക. അവർക്ക് ഈ AI സിസ്റ്റത്തോട് വളരെ ലളിതമായ ഭാഷയിൽ ചോദിക്കാം, കഴിഞ്ഞ 3 കളികളിൽ എതിർ ടീമിൻ്റെ ലെഫ്റ്റ് ബാക്ക് മുന്നോട്ട് കയറി കളിക്കുമ്പോൾ ഉണ്ടായ കൗണ്ടർ അറ്റാക്കുകളുടെ വീഡിയോയും ഗ്രാഫും കാണിച്ചു തരൂ. മിനിറ്റുകൾക്കകം AI കൃത്യമായ ഡാറ്റയും വീഡിയോ ക്ലിപ്പുകളും തരും. അതുകൊണ്ട് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും മെനയുന്ന കാര്യത്തിൽ ചെറു ടീമുകളും വലിയ ടീമുകളുമുള്ള വ്യത്യാസം കുറഞ്ഞു. പിന്നെ TVയിൽ കളി കാണുമ്പോൾ റഫറിയുടെ ഭാഗത്ത് നിന്നുള്ള ചില അത്ഭുത ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതാണ് റഫറി വ്യൂ. റഫറിമാരുടെ നെഞ്ചിൽ ചെറിയ ആക്ഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. റഫറി മൈതാനത്തിലൂടെ വേഗത്തിൽ ഓടുമ്പോൾ ക്യാമറ സാധാരണയായി നല്ലതുപോലെ കുലുങ്ങുമല്ലോ. അത് കാണുന്ന നമുക്ക് അസ്വസ്ഥത വരാതിരിക്കാൻ AI തൽസമയം ആ ദൃശ്യങ്ങളെ നല്ലതുപോലെ സ്മൂത്താക്കി തരുന്നു. മെസ്സിയും എംബാപ്പയും നെയ്മറുമൊക്കെ നമ്മുടെ തൊട്ട് മുമ്പിൽ വന്ന് പന്തുമായി ഓടുന്നത് പോലെ തോന്നും അത് കാണുമ്പോൾ. ഇതുകൂടാതെ സ്റ്റേഡിയത്തിൽ ആളുകൾ കൂടുന്നത് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും റോബോട്ട് നായകളെയും AI ടൂളുകളെയും ഒക്കെ അണിയറയിൽ ഉപയോഗിക്കുന്നുണ്ട്. സാങ്കേതികവിദ്യയും കൃത്രിമ ബുദ്ധിയുമൊക്കെ എത്രത്തോളം ഉപയോഗിച്ചാലും ആളുകളുടെ ആഹ്ലാദാരവങ്ങളും സ്റ്റേഡിയത്തിലെ ആർപ്പുവിളികളും കളിക്കാരുടെ ആവേശോജ്വലമായ ചിരിയും കണ്ണീരുമൊക്കെ തന്നെയല്ലേ ഫുട്ബോളിനെ ഫുട്ബോളാക്കുന്നത്, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്.
1: പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിവര സാങ്കേതിക വിദ്യ ലോകകപ്പ് ഫുട്ബോളിലും അതിൻ്റെ ഒരു സ്വാധീനം മനസ്സിലായല്ലോ അല്ലേ. 4 മണിപ്പൂക്കളിൽ വീണ്ടും ഒരു ഇടവേള.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശ്ശൂർ ആൻഡ് ചാവക്കാട്.
7: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
8: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
12: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
1: നാലുമണിപ്പൂക്കളിൽ ഇനി ഒരു ഗാനമാണ്, ഒരു നാടക ഗാനം. നാടകം അൾത്താര, പാടിയത് കവിയൂർ പൊന്നമ്മ.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555-0424.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: തൊഴിലന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അറിവുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന വിവിധ വായ്പാ ധനസഹായ പദ്ധതികളെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ പരിചയപ്പെടുത്തുന്നു.
4: അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് ചിരപരിചിതമായ ഒരു പേരാണല്ലോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ എന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിലവിൽ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ പുതുക്കൽ, സർട്ടിഫിക്കറ്റുകൾ ചേർക്കൽ, താൽക്കാലികവും സ്ഥിരവുമായ നിയമനങ്ങൾ നടത്തൽ, താൽക്കാലിക നിയമനത്തിന് ശേഷം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റുകൾ ചേർക്കൽ തുടങ്ങിയ സേവനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം പരമ്പരാഗതമായ സേവനങ്ങൾക്ക് പുറമെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ തൊഴിലന്വേഷകർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധനസഹായം നൽകുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഒട്ടുമിക്ക ആളുകൾക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ ഈ സേവനത്തെക്കുറിച്ച് അറിയില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അറിയിക്കപ്പെടുന്ന ഒഴിവുകളുടെ എണ്ണത്തേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഓരോ വർഷവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവർ. അതുകൊണ്ടുതന്നെ എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നത് അപ്രായോഗികവുമാണ്. ഈ ഘട്ടത്തിലാണ് സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ചെറുതാണെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുവാനും അതിലൂടെ ഒരു ജീവിതമാർഗം കണ്ടെത്തുവാനും ഗുണഭോക്താക്കളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് വകുപ്പ് മുഖേന സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത്. സാധാരണ ഒരു ഉദ്യോഗാർത്ഥിയെ ഒരു സംരംഭകനായി വാർത്തെടുക്കുന്നതിനാണ് ഇത്തരം ലോണുകൾ വിഭാവനം ചെയ്യുന്നത്. ഇവർ മുഖേന മറ്റുള്ളവർക്ക് ജോലി ലഭിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർ നല്ല സംരംഭകരാകുന്നു. ഒരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ റിസ്ക് കൂടുതൽ ഉണ്ടെങ്കിലും ശരിയായ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം വിജയത്തിലെത്തിക്കാൻ ഒരു സംരംഭകന് സാധിക്കും എന്നതിൽ തർക്കമില്ല. ഇത്തരത്തിൽ വിജയികളായ ഓൺട്രപ്രണേഴ്സിനെ വാർത്തെടുക്കുന്നതിനായിട്ടാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന വിവിധ സ്വയം തൊഴിൽ പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്. വിജയികളായ സംരംഭകരെ വാർത്തെടുക്കുന്നതിൽ ഈ പദ്ധതി

0: പദ്ധതികൾ പലർക്കും സഹായകരമായിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പാക്കുന്ന വായ്പാ ധനസഹായ പദ്ധതികളെക്കുറിച്ചാണ്. നിലവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന 5 തരത്തിലുള്ള ധനസഹായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിൽ കെസ്രു സ്കീം, മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബുകൾ, നവജീവൻ സ്കീം, ശരണ്യ, കൈവല്യ എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ ഓരോന്നും എങ്ങനെയാണ് നടപ്പാക്കുന്നത്, എത്ര തുക വായ്പയായി ലഭിക്കും, പ്രായപരിധി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യം ആരംഭിച്ചതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പദ്ധതിയാണ് കെസ്രു പദ്ധതി. കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ ദി രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്ഡ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലന്വേഷകർക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന തന്നെ അപേക്ഷ സ്വീകരിക്കുകയും ബാങ്കുകൾ മുഖേന നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ രീതി.
1: പ്രിയരെ, അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന വിവിധ വായ്പാ ധനസഹായ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടനാണ്.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
3: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
9: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
8: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
9: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
8: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
1: നാലുമണിപ്പൂക്കൾ തുടരുകയാണ്. ഇനിയൊരു ഗാനമാണ്, പാടിയത് മഞ്ജരി.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
2: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
3: നാല് മണിപ്പൂക്കൾ.
4: പ്രിയപ്പെട്ടവരെ, സമയം 4 മണി കഴിഞ്ഞ് 29:36 നാല് മണിപ്പൂക്കൾ തുടരുകയാണ്. ആരോഗ്യ വിഷയങ്ങളിൽ ശാസ്ത്രീയ അവബോധം അനിവാര്യമാണ്. മഞ്ഞപ്പിത്തത്തിന് പേരിൽ പ്രചരിക്കുന്ന വ്യാജ ഒറ്റമൂലി ചികിത്സകളെക്കുറിച്ചും യഥാർത്ഥ ചികിത്സാരീതികളെക്കുറിച്ചും അറിയാം ഇനി. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിന്റെ വാക്കുകളൊന്ന് കേൾക്കാം.
5: സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം മഴക്കാലത്ത് കൂടുകയും പിന്നെ കുറഞ്ഞു വരികയും, കാരണം വെള്ളം മലിനമാകുമ്പോൾ കൂടുകയും കുറഞ്ഞു വരികയും. പക്ഷെ നമ്മുടെ ജില്ലയിൽ അങ്ങനെയല്ല, അല്ലാതെ തന്നെ ത്രൂ ഔട്ട് ഇയർ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പക്ഷേ ഭക്ഷണത്തിലൂടെയും ഇതിലൂടെയും പകരുന്നതിൻ്റെ അതേ രീതിയിൽ തന്നെ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മഞ്ഞപ്പിത്തം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. കാരണം മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് സൽക്കാരങ്ങളും കൂട്ടായ്മകളും പല രീതിയിലുള്ള ഇതൊക്കെ നടക്കുന്നൊരു നാട് വേണ്ടി നമ്മുടെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ചെറിയ റിസ്ക്, സുഖം പടരാനുള്ള. കാരണം നമ്മുടെ ഒരു കുടുംബം ഒന്നിച്ചു ചേർന്നാൽ തന്നെ 10-20 പേരാകും. അപ്പോൾ അവിടെ ഒരു രോഗമുള്ള ഒരാൾ വന്നിട്ട് രോഗം പടർത്തി കഴിഞ്ഞാൽ കൂടുതൽ പേർ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ എല്ലാം മഞ്ഞപ്പിത്തം, മഞ്ഞപ്പിത്തം ലക്ഷണം മാത്രമാണ്. മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ അല്ലേ, കണ്ണിലോ മൂത്രത്തിലോ ശരീരത്തിലോ മഞ്ഞ കളർ എന്ന് വെച്ചാൽ ലക്ഷണമാണ്. അത് എന്തുകൊണ്ട് വേണമെങ്കിലാവാം, ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാവാം, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസ് കൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോയിസണിങ് കൊണ്ടോ ഒക്കെ ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞ വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാവാം. അങ്ങനെ പല രീതിയിൽ വരാം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ വ്യാജ ചികിത്സകർ കൈവയ്ക്കുന്നൊരു മേഖല മഞ്ഞപ്പിത്തമാണ്. കാരണം മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്ന ആൾക്കാരെ, അതായത് ഈ ഒറ്റമൂലി ചികിത്സകരുടെ അടുത്തേക്ക് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. കാരണം അത് എന്ത് തരത്തിലുള്ള മഞ്ഞപ്പിത്തം, എന്തുകൊണ്ടുണ്ടാവുന്ന ഈ മഞ്ഞയാണ് എന്നുള്ളത് നോക്കാതെ ചികിത്സിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ രോഗകാരണം കണ്ടെത്താൻ വൈകുകയും, ചിലപ്പോൾ അത് ക്യാൻസർ ആവാം, ചിലപ്പോൾ ക്യാൻസർ വന്നിട്ട് എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് ബിൽറൂമിൽ കൂടിയിട്ടായിരിക്കും മഞ്ഞ വരുന്നത്. അപ്പോൾ അങ്ങനെ ചികിത്സ വൈകിയിട്ട് മരണപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയോ അല്ലെങ്കിൽ ഇയോ വൈറസ് കൊണ്ടുണ്ടാവുന്ന മഞ്ഞപ്പിത്തമാണ് ജനറലി നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ബിഒ സിഒ ആവാം. അപ്പോഴാണെങ്കിലും ഇതേപോലെ ഒറ്റമൂലി ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് മാറുമില്ല, അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും പകർത്തും ചെയ്യും. ലോങ് ടേമിൽ അത് ക്യാൻസറായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ജനറലി പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ കൊണ്ടുള്ള മഞ്ഞപ്പിത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നേടി.

0: മറ്റുള്ള കോണ്ടാക്ടിലൂടെയോ പകരുന്ന മഞ്ഞപ്പിത്തം. അത് പൊതുവെ അപകടകാരിയല്ല, കാരണം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുകയും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാഭാവിക സമയം എടുത്തിട്ട് തന്നെ മാറുന്നൊരു അസുഖമാണ്. ലിവറിന് അത് തകരാറ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. കൂടെ ലിവറിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എന്ത് പറ്റുവെച്ചാൽ, ഈ ഒരു ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ലിവറിന് തകരാറ് വന്നിട്ട് രോഗി മരണപ്പെടുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആദ്യത്തെ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൃത്യമായിട്ട് നമ്മളത് മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണ് ലിവറിന് പ്രശ്നം വരുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റേജിലെത്തിയിട്ടായിരിക്കും നമ്മളത് അറിയുകയും മരണപ്പെടുകയും ചെയ്യുക. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ എന്ത് ചോദിച്ചാൽ, ആദ്യത്തെ ഒരാഴ്ചയിൽ ചെറിയ പനിയൊക്കെ വന്നു, ക്ഷീണം വന്നു, പിന്നെ മഞ്ഞ കാണുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഈ എപ്പറ്റൈറ്റിസ് എ ആണെന്നുള്ളത് തിരിച്ചറിയും. പിന്നെന്ത് വെച്ചാൽ രോഗി നേരെ ഒറ്റമൂലി ചികിത്സകരുടെ അടുത്ത് പോകും. അപ്പോൾ എന്ത് വെച്ചാൽ ഇത് ടോക്സിക് ആയിട്ടുള്ള പല സാധനങ്ങളും ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇത് നേരെ ലിവർ ഫെയിലിയറിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോവുകയും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ 35 പേരൊക്കെ സാധാരണ ഇത്തരത്തിൽ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖം കൊണ്ട് മരണപ്പെടുക എന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു പങ്ക് ഇത്തരത്തിൽ വ്യാജ ചികിത്സകർക്ക് ഉണ്ട്.
1: പ്രിയപ്പെട്ടവരെ, അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ, രോഗങ്ങൾക്ക് ശരിയായ ശാസ്ത്രീയമായ ചികിത്സാവിധികൾ തേടുക, വ്യാജ ചികിത്സയ്ക്ക് പിന്നാലെ പോവാതിരിക്കുക. ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ ആണ്.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
3: ദിവസവും കാലത്ത് 6:35
4: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: ഈ മഴ എത്ര ദിവസം നിൽക്കും?
6: 4 ദിവസം നിർത്താതെ പെയ്യും.
7: മൈ ജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
6: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: 4 മണിപ്പൂക്കളിൽ ഒരു ഗാനം, ഒരു ലളിതഗാനം, എസ് രമേശൻ നായർ എഴുതി, ആർ സുബ്രലക്ഷ്മി സംഗീതം പകർന്ന് എസ് ജയശ്രീ ആലപിച്ചത്.

0: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൾജി ലാഭമഴ 4-day സെയിൽ.
5: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
4: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
6: നാല് മണിപ്പൂക്കൾ.

0: പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ അഭിമാനമായ സുഗന്ധവിളകളിൽ പ്രധാന സ്ഥാനമാണ് കുരുമുളകിനുള്ളത്. കുരുമുളകിന് മികച്ച കൃഷിരീതികളും പരിപാലന മാർഗങ്ങളും അറിയാം. കുറഞ്ഞ ചെലവിൽ കുരുമുളക് എങ്ങനെ വ്യാപകമായി കൃഷി ചെയ്യാം? സംസാരിക്കുന്നത് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയയാണ്.
1: പണ്ട് മുതലേ കേരളത്തിൽ നിലനിൽക്കുന്ന കൃഷിയാണ് കുരുമുളക് കൃഷി. പണ്ട് സാമൂതിരിയുടെ കാലത്ത് പറങ്കികൾ കുരുമുളക് വള്ളി കൊണ്ടുപോയപ്പോൾ സാമൂതിരി പറഞ്ഞ കഥകൾ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഇന്ന് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് അനുസൃതമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് നിലവിൽ അനേകം ടെക്നോളജികൾ ഉണ്ട്. അടുത്ത കാലത്തായി PVC പൈപ്പിലെ കുരുമുളക് കൃഷി നവ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവ സ്വന്തമായും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയും ചെയ്ത് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. വലിയ വില നൽകി PVC പൈപ്പുകൾ സ്ഥാപിച്ച് അതിൽ കുരുമുളക് നടുന്ന ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ധാരാളം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഉയർന്ന ചൂടും കാറ്റും PVC പൈപ്പുകളിലുള്ള കൃഷിയുടെ ഭാവി എന്താവുമെന്നറിയാം. PVC പൈപ്പുകൾ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ചിലവ് കുറച്ച്, ഏകദേശം 10-ൽ 1 ചിലവ് മാത്രം വച്ച് ഭംഗിയായി നമുക്ക് പ്രകൃതിക്കനുസൃതമായി പ്ലാവ് തൈകൾ നിരനിരനിരയായി നട്ട് കുരുമുളക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായി നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്ക കുരു മുളപ്പിച്ചോ അല്ലാതെയോ കുരു നേരിട്ട് നട്ടോ വരികളായും നിരകളായും കയർ പിടിച്ച് PVC പൈപ്പിന് സമാനമായ അകലത്തിൽ നട്ട് നേരെ മുകളിലേക്ക് വളർത്തി 10 അടി ഉയരത്തിൽ മഴയില്ലാത്ത സമയത്ത് തലമുറിച്ച് ശിഖരങ്ങൾ കോതി വളർത്തിയാൽ തൊട്ടടുത്ത വർഷം സമയത്ത് കുരുമുളക് വള്ളി നട്ടാൽ 3 വർഷം കൊണ്ട് നല്ല വിളവ് ലഭിക്കും. മാത്രവുമല്ല, മിനിമം 10 സെന്റിൽ 100 പ്ലാവ് നടുന്നതിലൂടെ 4 മുതൽ 5 ആടുകളെ വളർത്തുന്നതിനാവശ്യമായ പ്ലാവില ലഭിക്കുന്നതിനാൽ പറമ്പിലേക്ക് ആവശ്യമായ ആട്ടിൻ കാഷ്ടവും ആട്ടിൻ മൂത്രവും ലഭിക്കുന്നതിലൂടെ കർഷകന് അധിക വരുമാനവും ലഭിക്കുന്നു. കൂടാതെ

0: രണ്ട് വരികൾ കുരുമുളക് താങ്ങുകാലിനിടയിൽ കൃത്യമായ അകലം പാലിച്ച് വരികളായി തീറ്റപ്പുല്ല് നടുന്നതിലൂടെ തീറ്റപ്പുല്ല് വിൽക്കുന്നതിനും മൃഗസംരക്ഷണത്തിനും അതുവഴി നല്ല ഒരു വരുമാനം ലഭിക്കുന്നതിനും കർഷകർക്ക് സാധ്യമാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലാവ് അധികം ഉയർന്നു പോകാതെയും സമയാസമയങ്ങളിൽ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. PVC പൈപ്പിൽ എന്ന പോലെ തന്നെ ഇതിനും മുകളിൽ നെറ്റുകൾ സ്ഥാപിക്കുന്നതിനും എല്ലാ സംവിധാനങ്ങളും നമുക്ക് പ്ലാവിൽ വളർത്തിയാലും ചെയ്യാവുന്നതാണ്. PVC പൈപ്പിൽ കൃഷി ചെയ്ത് കൊടുക്കുന്നത് പോലെ പ്ലാവിലും കുരുമുളക് കൃഷി ചെയ്തു കൊടുക്കുന്ന ഒട്ടനേകം സംഘങ്ങൾ നമ്മുടെ നാട്ടിലും നിലവിലുണ്ട്. ചെറിയ സ്ഥലത്ത് ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനും നല്ല ഭംഗിയായി കുരുമുളക് കൃഷി ചെയ്യുന്നതിനും ഇത്തരം രീതികൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. PVC പൈപ്പിൻ്റെ അടി കോൺക്രീറ്റ് ചെയ്യുന്നതും ഭാവിയിൽ ഈ കോൺക്രീറ്റ് നമ്മുടെ പറമ്പിനും സ്ഥലത്തിനും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഒഴിവാക്കുന്നതിന് വേണ്ടി പ്ലാവ് തൈകൾ വരിയായും നിരയായും നട്ട് നിങ്ങൾക്ക് ആവശ്യമായ കുരുമുളക് നല്ല ഭംഗിയായി വളർത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഓർക്കുക, കൃഷിഭവനും കൃഷിവകുപ്പും എന്നും നിങ്ങളോടൊപ്പമുണ്ട്.
1: പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ ചിലവിൽ കുരുമുളക് എങ്ങനെ വ്യാപകമായി കൃഷി ചെയ്യാമെന്ന് സംസാരിച്ചത് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയയാണ്.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: നാല് മണിപ്പൂക്കൾ.
1: നമ്മുടെ അടുക്കളയിലെ ഒരു സ്ഥിര സാന്നിധ്യമാണ് വെളുത്തുള്ളി, അല്ലേ? വെളുത്തുള്ളിക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. പരമ്പരാഗത ആരോഗ്യ സംരക്ഷണത്തിൽ വെളുത്തുള്ളിയുടെ പ്രാധാന്യം എന്തെന്നറിയാം? പറയുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം കെ പി ആണ്.
2: പ്രാചീനകാലം മുതൽക്കേ ഭക്ഷണങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്നതിനും ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ലോകമെമ്പാടും വെളുത്തുള്ളി ഉപയോഗിച്ചിരുന്നു. ലില്ലിയേസി കുടുംബത്തിലെ ഈ ചെടിക്ക് അലിയം സറ്റൈവം എന്നാണ് ശാസ്ത്രീയ നാമം. ആയുർവേദത്തിൽ ലശുന, ഉഗ്രഗന്ധ, രസോന മുതലായ പേരുകളിൽ വിവക്ഷിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വെളുത്തുള്ളി കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ, വട്ടവട എന്നീ സ്ഥലങ്ങളിൽ പരിമിതമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള അലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്, ഡൈ അലൈൽ ഡൈസൾഫൈഡ് എന്നീ രാസഘടകങ്ങളാണ് വെളുത്തുള്ളിക്ക് പ്രത്യേക തീക്ഷ്ണഗന്ധവും രുചിയും നൽകുന്നത്. കൂടാതെ ആയുർവേദ രീതിയ അമ്ലരസമൊഴികെ 5 രസങ്ങളും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നു. ഉഷ്ണവീര്യപ്രധാനമായ ഈ സുഗന്ധവ്യഞ്ജനം വാദവികാരങ്ങളെ ശമിപ്പിക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം, ദുർമേധസ്, ഉദരത്തിലെ കൃമികൾ എന്നിവയെ നശിപ്പിക്കുന്നതുമാണ്. ക്രമം തെറ്റിയ ആർത്തവത്തെ ശരിയാക്കുന്നതിനും ദഹനത്തെ സഹായിക്കുന്നതിനും വയറുവേദന, ഗ്യാസ് എന്നിവയെ ശമിപ്പിക്കുന്നതിനും വെളുത്തുള്ളി നല്ലതാണ്. വെളുത്തുള്ളിയുടെ ഔഷധവീര്യത്തിന് പ്രധാന കാരണം അതിലടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന രാസവസ്തുവാണ്. ഇത് H1N1, ഇൻഫ്ലുവൻസ മുതലായ വൈറസുകളെയും സാൽമോണല്ല തുടങ്ങിയ ബാക്ടീരിയകൾ, ചിലയിനം ഫംഗസ് എന്നിവയെയും നശിപ്പിക്കുന്നു. വൈറസുകളുടെ കോശഭിത്തിയെ തകർക്കുക വഴിയാണ് വൈറസുകളെ നശിപ്പിക്കുന്നത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രക്തം കട്ട പിടിക്കുന്നതിനെ തടയുക വഴിയും ചീത്ത കൊളസ്ട്രോളിനെ കുറക്കുന്നത് മൂലവും ഹൃദ്രോഗ സാധ്യത തടയുന്നു. നല്ല ഒരു ഇമ്മ്യൂണോ ബൂസ്റ്റർ കൂടിയാണ് വെളുത്തുള്ളി. ഇത് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ തടയുന്നതിന് സഹായകരമാണ്. കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക്, സെലീനിയവും എന്നിവയും വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. മലത്തെ ഇളക്കുന്നതിനാൽ മലബന്ധമുള്ളവർക്ക് നല്ലതാണ്. കൂടാതെ ഇൻസുലിൻ പ്രതിരോധം അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുക വഴി ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ അഥവാ ഗാർലിക് ഓയിൽ വേദനാസംഹാരിയായും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. കൂടാതെ ചെടികളിൽ കീടനാശിനിയായും ഇത് ഉപയോഗപ്പെടുത്തി വരുന്നു. ചില ഉപയോഗങ്ങൾ നോക്കാം. വെളുത്തുള്ളി, ശതകുപ്പ, അല്പം കായം എന്നിവ ചേർത്ത് അരച്ച് 2 മുതൽ 5 ഗ്രാം വരെ ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമമാണ്. വെളുത്തുള്ളി അല്പം ഇന്ദുപ്പും കൂട്ടി അരച്ച് 2 ഗ്രാം വീതം ദിവസവും കഴിക്കുന്നത് വാതരോഗങ്ങൾക്കും പ്രത്യേകിച്ച് വായ അടക്കുവാനും തുറക്കുവാനും കഴിയാത്ത അനുഗ്രഹം എന്ന രോഗത്തിന്, കഴിക്കുവാനും പുറമെ പുരട്ടുവാനും

0: നല്ലതാണ്. വെളുത്തുള്ളി നീര് 2 ml വീതം പാലിൽ ചേർത്ത് കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും അതുവഴി ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. ഉഷ്ണവീര്യ പ്രധാനമാകിയാൽ ഉഷ്ണകാലങ്ങളിൽ പിത്തപ്രകൃതിയുള്ളവർ വെളുത്തുള്ളിയുടെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതാണ്. രസോനാദി കഷായം, അഷ്ടവർഗം കഷായം, ബജാലശുനാദി തൈലം തുടങ്ങി നിരവധി ഔഷധങ്ങളുടെ പ്രധാന ഘടകമാണ് വെളുത്തുള്ളി.
1: അപ്പോൾ വെളുത്തുള്ളിയുടെ അപാരമായ ഔഷധഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞല്ലോ അല്ലേ? ഇതുവരെ പറഞ്ഞത് ഡോക്ടർ സെയ്ദ് മുഹമ്മദ് സലീം KP ആണ്.
2: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
3: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: നന്ദിയുള്ളവരാവുക. മനുഷ്യജീവിതത്തെ മനോഹരമാക്കുന്ന ഏറ്റവും മഹത്തായ ഗുണങ്ങളിൽ ഒന്നാണ് നന്ദി. നന്ദിയുള്ള മനസ്സിന്റെ മഹത്വം പങ്കുവെക്കുകയാണ് അനീസ അനി.
5: നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അത് ദൈവത്തോടായാലും പ്രപഞ്ചത്തോടായാലും കൂടെയുള്ള ആളുകളോടായാലും പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞു നോക്കൂ. രാവിലെ ബെഡിൽ നിന്ന് എണീക്കും മുന്നേ ഒന്ന് ആലോചിക്കുക, ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ ഉണർന്നിരിക്കുന്നു. എത്രയോ പേർ ഇന്നലത്തെ ഉറക്കിൽ നിന്നുണരാനാകാതെ മരണത്തെ വരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു പുതുജീവൻ കിട്ടിയതിന്, നമ്മൾ ഉണർന്നതിന് ഒരു നന്ദി പറഞ്ഞു നോക്കൂ. രാവിലെ നമ്മൾ എണീക്കുന്നു, പരസഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഇത് നമ്മുടെ കഴിവുകൊണ്ടാണോ? അല്ലല്ലോ. നാം ഭക്ഷണം കഴിക്കുന്നു. എത്രയോ പേരാണ് സ്വയം കഴിക്കാനാകാതെ ട്യൂബിലൂടെ മറ്റുള്ളവർ ഒഴിച്ചു തരുന്ന ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കെല്ലാം ജീവിതത്തിൽ നന്ദി കാണിക്കുക. നന്ദിയുള്ളവർക്കേ നന്മയും കിട്ടിക്കൊണ്ടിരിക്കൂ. ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കും. ഇതേ കാര്യം തന്നെ ബൈബിളിൽ മറ്റൊരു രീതിയിൽ പറയുന്നു, നന്ദിയുള്ളവരിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും, നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളതും കൂടി തിരിച്ചെടുക്കും. നമ്മുടെ മക്കളെ ജീവിതത്തിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് നന്ദിയുള്ളവരായിരിക്കാനാണ്. ജീവിതത്തിൽ ലഭിച്ച കാര്യങ്ങൾ എന്തെല്ലാമുണ്ടെന്ന് നോക്കൂ. ഇനി ലഭിക്കാത്തവ എന്തെല്ലാമെന്ന് നോക്കൂ. തീർച്ചയായും ലഭിച്ചവ തന്നെയാവും മുന്നിട്ടു നിൽക്കുന്നത്. എന്നിട്ടും ലഭിക്കാത്തതിനെ ഓർത്ത് സങ്കടപ്പെടുന്നു. എന്നാൽ ഇന്നു മുതൽ നമുക്കതൊന്ന് മാറ്റിപ്പിടിച്ചാലോ? എന്ത് കിട്ടിയാലും, ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയതിന്, നന്നായി ദാഹിച്ചു വന്ന സമയത്ത് നമുക്കൊരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നു എന്നിരിക്കട്ടെ, അതിന് നന്ദി പറയുക. ആ സമയത്ത് അയാളിൽ തെളിയുന്ന ഒരു സന്തോഷം നമുക്ക് കാണാനാകും. കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നല്ല വാക്കാണ് നന്ദി. നമ്മുടെ പ്രാർത്ഥനകളിൽ തന്നെ എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്താണ്? ദൈവമേ, എനിക്കത് വേണം, എനിക്കിത് വേണം, ഇന്ന കാര്യങ്ങൾ ശരിയാകണം, ആ എക്സാമിൽ പാസ്സാകണം, എന്റെ ജോലിയും സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ നന്നാക്കി തരണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളല്ലാതെ ഒരു പ്രാവശ്യം ദൈവമേ, നീ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലോർത്ത് ദൈവത്തോടൊരു നന്ദി പറഞ്ഞു നോക്കൂ. കുറച്ചു സമയം ആവശ്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ മുന്നിൽ മൗനമായി ഇരുന്നു നോക്കൂ. ഒരു മൗന സംഭാഷണം നടത്തി നോക്കൂ. നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരുന്ന ഒരു ഊർജം നമുക്കപ്പോൾ അനുഭവപ്പെടും. നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ അതിന്റെ ഊർജം നമ്മിൽ നിറയും. ഇല്ലായ്മയെക്കുറിച്ചും കിട്ടാത്തതിനെക്കുറിച്ചും ചിന്തിക്കാതെ, അതിൽ സങ്കടപ്പെടാതെ, കിട്ടിയതിൽ സന്തോഷിച്ച് നന്ദിയുള്ളവരാകാൻ ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതലായി പലതും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും.
1: അതെ, മനുഷ്യജീവിതത്തെ മനോഹരമാക്കുന്ന ഏറ്റവും മഹത്തായ ഗുണങ്ങളിൽ ഒന്നാണ് നന്ദി. അതുകൊണ്ട് ബി താങ്ക്ഫുൾ ഓൾവേസ്. സംസാരിച്ചത് അനീസ അനിയാണ്. നാലുമണിപ്പൂക്കളിൽ ഇനിയൊരു ഗസലാണ് ബീഗം അക്തർ ആലപിച്ചത്.

0: പ്രിയ ശ്രോതാക്കളെ, അറിവും ആരോഗ്യവും കൃഷിയും മൂല്യബോധവും സാങ്കേതിക വിദ്യയുമെല്ലാം ഒരുമിച്ച് കോർത്തിണക്കിയ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ. നാലുമണിപ്പൂക്കളിന്റെ ഈ അധ്യായം ഇവിടെ തീരുകയാണ്. അടുത്ത പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.
1: നാല് മണിപ്പൂക്കൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കീൺ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിൽ 1st റാങ്ക്, ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ 1st. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3rd അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം കണ്ണൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശി എം മനുവിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 14 മിനിറ്റ് വൈകി 5:33 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.

0: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നാട്ടുവൃത്താന്തം വായിക്കുന്നത് മുഹസിനൂർ ലമീൻ. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വെളിച്ചം പകരാം ലഹരിയകറ്റാമെന്ന സന്ദേശവുമായി ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലപ്പുറം റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി ലഹരിവിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മലപ്പുറം ഇൻസ്പെക്ടർ വി ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. AI സഹായത്തോടെ ഹിന്ദി ഭാഷാ പഠനം എളുപ്പമാക്കാൻ എടവണ്ണപ്പാറ വാവൂർ MHMA UP സ്കൂളിലെ ഹിന്ദി അധ്യാപകർ പുറത്തിറക്കുന്ന AI അധിഷ്ഠിത ഹിന്ദി വെബ് ആപ്ലിക്കേഷന്റെ ലോഞ്ചിംഗ് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്.

ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യം യോഗസ്യ ഉത്പത്തിഹി വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക കുമാരി ദേവിക എസ്.

നിത്യം തസ്മാത് യോഗം സമാചരേത്. നമസ്കാരം. അദ്യ അഹം യോഗസ്യ ഉത്പത്തിഹി വികാസസ്യ യോഗസ്യ പ്രാധാന്യം അധികൃത്യ കിഞ്ചിത് കാര്യം വക്തും ഇച്ഛാമി. യോഗഃ ഭാരതസ്യ മഹാൻ സംസ്കൃതിഹി ആധ്യാത്മികസ്യ ഉപഹാരഃ അസ്തി. യോഗേന ശരീരസ്യ മനസഃ ആത്മനസ്യ സമന്വയഃ ഭവതി. തേന മനുഷ്യഃ ആരോഗ്യം ശാന്തിം ആനന്ദം ച പ്രാപ്നോതി. അദ്യ വിശ്വസ്യ ബഹവഃ ജനാഃ സ്വാസ്ഥ്യലാഭായ മാനസികശാന്തേ ആധ്യാത്മിക വികാസായ ച യോഗ അഭ്യാസം കുർവന്തി. യോഗസ്യ മൂലാനി ഭാരതസ്യ പ്രാചീന സംസ്കൃതൌ നിഹിതാനി സന്തി. യോഗസ്യ ആരംഭ കഥാ അഭവത് ഇതി നിശ്ചിതതയാ വക്തും ന ശക്യതേ. തഥാപി ഇതിഹാസഃ പുരാതത്വശാസ്ത്രം വൈദിക സാഹിത്യം ച സൂചയന്തി യത് യോഗസ്യ ഉത്പത്തിഹി പ്രാചീന സിന്ധുസഭ്യതായാം അഭവത്. മോഹനജോദകോ ഹാരപ്പ പ്രദേശയോ പ്രാപ്തസു മുദ്രാസു ധ്യാനസ്ഥിതേ പുരുഷസ്യ ചിത്രം ദൃശ്യതേ. പ്രസിദ്ധ പശുപതി മുദ്ര യോഗസ്യ പ്രാചീന പ്രമാണം ഇതി കേചന വിദ്യാംസമന്യതേ. കിന്തു അസ്മിൻ വിഷയേ വിദുഷ മധ്യേ ഭിന്നമതാനി സന്തി. വൈദികകാലേ യോഗഃ ആധ്യാത്മിക ജീവനസ്യ മഹത്വപൂർണ ഭാഗഃ ആസീത്. ഋഗ്വേദേ യജുർവേദേ സാമവേദേ അഥർവവേദേ ച ധ്യാനസ്യ തപസഃ ആത്മസംയയസ്യ പ്രാണശക്തേഃ ച വർണ്ണനം ദൃശ്യതേ. ഋഷയഃ തപസഃ ധ്യാനേന ച ആധ്യാത്മിക സാക്ഷാത്കാരം പ്രാപ്തും പ്രയതന്തേ സ്മ. ഏഷ്യാ പരമ്പര അനന്തരം യോഗാദർശന രൂപേണ വികസിതാഭവത്.

ഉപനിഷ്ഠിതസ്സു ആത്മതഃ ബ്രഹ്മണഃ ഐക്യം പ്രതിപാദ്യതേ. ധ്യാനസ്യ പ്രാണായാമസ്യ മനോനിഗ്രഹസ്യ ച മഹത്വം വിസ്തരേണ വർണിതം അസ്തി. മാനവജീവനസ്യ പരമലക്ഷ്യം ആത്മജ്ഞാനം ഇതി ഉപനിഷദഃ ശിക്ഷയന്തി. യോഗഃ തസ്യ പ്രാപ്തി ശ്രേഷ്ഠഃ മാർഗഃ ഇതി അഭി താഃ പ്രതിപാദയന്തി. മഹർഷിഃ പതഞ്ജലിഃ യോഗാദർശനസ്യ മഹാൻ വ്യവസ്ഥികർത്ത ആസീത്. തേന വിരചിതാനി യോഗസൂത്രാനി വിശ്വസ്യ പ്രസിദ്ധേഷു യോഗഗ്രന്ഥേഷു അന്യതമം അസ്തി. പതഞ്ജലിന അഷ്ടാംഗയോഗഃ പ്രതിപാദിതഃ. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഏതെ അഷ്ടാംഗാനി യോഗമാർഗസ്യ ആധാരഭൂതാനി സന്തി. ഭഗവത്ഗീതായാം യോഗസ്യ വ്യാപകഃ അർത്ഥഃ വർണിതഃ അസ്തി. കർമ്മയോഗഃ ഭക്തിയോഗഃ ജ്ഞാനയോഗഃ ഇതി ത്രയഃ പ്രമുഖാഃ യോഗമാർഗം ഇതി ഗീത ഉപദിശതി. യോഗഃ കേവലം ശാരീരിക വ്യായാമഃ ന അഭി സമ്യക് ജീവനമാർഗഃ ഇതി ഗീത ഉപദിശതി. മധ്യകാലേ ഹഠയോഗസ്യ മഹാൻ വികാസഃ അഭവത്. കോ രക്ഷനാദയഃ യോഗിതഃ ശരീരശുദ്ധയേ പ്രാണശക്തി വികാസായ ച അനേകാനി ആസനാനി പ്രാണായാമൻ മുദ്ര ച പ്രചാരിതവന്തഃ. ഹഠയോഗഃ ശരീരം മനശ്ച ആധ്യാത്മിക സാധനായ യോഗ്യം കരോതി. ഉന്നവിംശതിശതകേ വിംശതിശതകേ ച ഭാരതീയ മഹാത്മനഃ യോഗം വിശ്വേ പ്രചാരിതവന്തഃ. അദ്യ വൈജ്ഞാനിക അഭി വദന്തി യത് യോഗഃ മാനസികതനാവം ന്യൂനം കരോതി. ഹൃദയയോഗ നിവാരണേ സഹായം കരോതി. ശ്വസനക്രിയാം സുതാരയന്തി. മാനസിക സ്വാസ്ഥ്യം ച വർദ്ധയന്തി. അതഃ വിദ്യാലയേഷു ചികിത്സാലയേഷു ക്രീഡാകേന്ദ്രേഷു കാര്യാലയേഷു ച യോഗസ്യ പ്രയോഗഃ വർദ്ധതേ. സംയുക്ത രാഷ്ട്രസംഘേന ജൂനമാസസ്യ ഏകവിംശതിതമഃ ദിവസഃ അന്തർരാഷ്ട്രീയ യോഗാദിവസഃ ഇതി ഘോഷിതഃ. തതഃ ആരഭ്യ വിശ്വസ്യ സർവത്ര അയം ദിവസഃ ഉത്സാഹേന ആചര്യതേ. അസ്യ ദിവസസ്യ ഉദ്ദേശം യോഗസ്യ വൈശിക മഹത്വസ്യ പ്രചാരഃ തഥാ മാനവ കല്യാണസ്യ സംവർദ്ധനം അസ്തി. യോഗഃ കേവലം വ്യായാമഃ ന അഭി സമ്പൂർണ ജീവനദർശനം അസ്തി. സഹ ശരീരസ്യ ആരോഗ്യം മനസഃ ശാന്തിം ആത്മനഃ ഉന്നതിം ച പ്രദദാതി. സിന്ധുസഭ്യതായാഃ ആരഭ്യ വേദാനാം ഉപനിഷദാം പതഞ്ജലേഃ യോഗാസൂത്രാണാം ച മാധ്യമേന വികസിതഃ യോഗഃ ഭാരതസ്യ അമൂല്യഃ സാംസ്കൃതിക ദാരോഹഃ അസ്തി. അദ്യാപി യോഗഃ സമ്പൂർണ വിശ്വസ്യ മാനവജാതിം സ്വാസ്ഥ്യശാന്തേഃ സൗഹാർദസ്യ ച മാർഗേ പ്രേരയതി. യോഗഃ ഭാരതസ്യ പ്രാചീനഃ ആധ്യാത്മിക ദാർശനികസ്യ അമൂല്യനിധിഃ അസ്തി. സഹ മനുഷ്യസ്യ ശരീരസ്യ മാനവഃ മനസഃ ബുദ്ധേഃ ആത്മനശ്ച സമന്വയം കരോതി തഥാ സമ്പൂർണ ജീവനായ മാർഗം ദർശയതി. അയം മഹാൻ ജ്ഞാനസമ്പാദാഃ അനേകൈഃ മഹർഷിഭിഃ യോഗാചാര്യൈഃ രചിതൈഃ ഗ്രന്ഥേഃ പീഠീഭ്യഃ പ്രതിപ്രസാരിതഃ. പ്രാചീന യോഗാഗ്രന്ഥാഃ യോഗസ്യ സിദ്ധാന്താൻ ആധ്യാത്മിക ലക്ഷ്യം ച സ്പഷ്ടതയാ പ്രതിപാദയന്തി. ഏതേഷാം പ്രത്യേകസ്യ യോഗാശാസ്ത്രസ്യ വികാസേ മഹത്വപൂർണം സ്ഥാനം അസ്തി. യോഗസ്യ പ്രഥമം സൂചനാനാം വേദേഷു ദൃശ്യന്തേ. ഋഗ്വേദേ യജുർവേദേ സാമവേദേ അഥർവവേദേ ച ധ്യാനസ്യ തപസഃ പ്രാണസ്യ ആത്മസംയമസ്യ ച വർണ്ണനം അസ്തി. വേദേഷു യോഗഃ ജീവനപദ്ധതിഃ തഥാ ആധ്യാത്മിക സാധന ഇതി നിരൂപിതഃ. പ്രകൃത സഹ വിശ്വേന സഹ ച മാനവസ്യ ഐക്യം സ്ഥാപയതീതു അസ്യ ഉദ്ദേശം അസ്തി. ഉപനിഷദഃ യോഗദർശനസ്യ മൂല്യം അസ്തി. താസു ആത്മാ ബ്രഹ്മ ധ്യാനം പ്രാണായാമഃ മനോനിഗ്രഹഃ ഇത്യാദയഃ വിഷയഃ വിസ്തരേണ വർണിതാഃ സന്തി. വിശേഷതഃ ഘടോപനിഷതി ശ്വേത അശ്വതരോപനിഷതി മൈത്രായണി യോപനിഷതി ച യോഗസ്യ സ്പഷ്ടം വർണ്ണനം ദൃശ്യതേ. ഭഗവത്ഗീത യോഗാശാസ്ത്രസ്യ അതീവ മഹത്വപൂർണേഷു ഗ്രന്ഥേഷു അന്യതമ അസ്തി. തത്ര ശ്രീകൃഷ്ണഃ അർജുനായ ത്രീൻ പ്രമുഖാൻ യോഗമാർഗാൻ ഉപദിശതി. കർമ്മയോഗഃ ഭക്തിയോഗഃ ജ്ഞാനയോഗഃ തഥാ ധ്യാനയോഗഃ സമത്വയോഗഃ സ്നാനയോഗഃ ഇത്യാദയഃ അഭി വർണിതാഃ സന്തി. യോഗഃ കർമ്മസു കൗശലം തഥാ സമത്വം യോഗ ഉച്യതേ ഇതി ഗീത വദന്തി. അർത്ഥാത് സമചിത്തയ തഥാ ശ്രേഷ്ഠകർമ്മ യോഗസ്യ ലക്ഷണേ സ്തഃ. യോഗശാസ്ത്രസ്യ ആധാരഗ്രന്ഥഃ മഹർഷിണ പതഞ്ജലിന രചിതഃ യോഗസൂത്ര

0: വിദ്യാഭ്യാസം ച ആവശ്യഭവന്തി. യോഗാഭ്യാസ ഏതാൻ ഗുണാൻ വികസിതും സഹായകരം അസ്തി. യോഗ ശരീരം സ്വാസ്ഥ്യം കരോതി, മനഃ ശാന്തം സ്ഥിരം ച കരോതി. തേന ഛാത്രാഃ അധ്യയനം സമ്യക് കർത്തും ശക്നുവന്തി, തഥാ ഉത്തമ ഫലാനി പ്രാപ്നുവന്തി. യോഗാഭ്യാസേന അനുശാസനം, സമയപാലനം, ധൈര്യം, ആത്മസംയമ സഹിഷ്ണുത ച വർദ്ധതേ. ഛാത്രാഃ ജീവനസ്യ വിവിധ ചുനൌതയ സാഹസേന സമ്മുഖീകർത്തും സമർത്ഥ ഭവതി. സൂര്യ നമസ്കാര, താടാസനം, വൃക്ഷാസനം, വജ്രാസനം, ഭുജംഗാസനം, ഭുവനമുക്താസനം, അനുലോമ വിലോമ പ്രാണായാമ, ഭ്രമരി പ്രാണായാമ ധ്യാനം, ഏതേഹി അഭ്യാസ ശരീരേ മനസ്യ സ്വാസ്ഥ്യം കൃത അധ്യയനസ്യ അനുകൂലം വാതാവരണം നിർമാത. വിദ്യാലയേഷു മഹാവിദ്യാലയേഷു ച യോഗ ശിക്ഷണസ്യ സമാവേശ ഛാത്രാണാം സർവാംഗീണ വികാസായ ഹിതകര അസ്തി. പ്രതിദിനം അല്പകാലം യോഗാഭ്യാസസ്യ കൃതം ചേത് അധ്യയന ഗുണവത്ത അനുശാസനം മാനസിക സ്വാസ്ഥ്യം ച വർദ്ധതേ. യോഗ ഛാത്രാണാം കൃതേ കേവലം വ്യായാമ അഭീതു സ്വസ്ഥ ശരീരസ്യ ശാന്ത മനസഃ പ്രവരബുദ്ധേഹേ ഉത്തമ ചരിത്രസ്യ ച നിർമാണായ സമഗ്ര ജീവന പദ്ധതി അസ്തി. ഏ ഛാത്രാഃ പ്രതിദിനം യോഗാഭ്യാസം കുർവന്തി തേ അധ്യയന ക്ഷേത്രേ ജീവന ച അധികം സഫലാഃ ഭവന്തി. അതഃ സ്വസ്ഥ ശാസ്ത്രാഃ ശക്തിശാലിനഃ രാഷ്ട്രസ്യ ആധാരഃ ഇതി ഭാവനയാ പ്രത്യേകം ഛാത്രാഃ യോഗഃ ജീവനസ്യ അവിഭാജ്യം ഭാഗം കർത്തും അർഹതി. ആരോഗ്യം പരമം ഭാഗ്യം സ്വാസ്ഥ്യം സർവാർത്ഥ സാധനം യോഗേന ലഭ്യതേ നിത്യം തസ്മാദ് യോഗം സമാചരേത്.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ യോഗസ്യ ഉത്പത്തിഃ വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക കുമാരി ദേവിക എസ്. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

0: ആകാശവാണി സമയം 5:15.
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും.

ആട്ടുകളത്തിൽ തോറ്റമ്പാട്ട് അവതരിപ്പിച്ചത് പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും. പങ്കെടുത്തവർ സന്തോഷ്, പ്രദീപ് കുമാർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. ജുവല്ലേഴ്സ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബാലകൃഷ്ണൻ എസ്.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, ദീപപ്രിയ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം പിബരേ രാമരസം.

0: ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്കൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രാ യോജന, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യാവലോകനം, 6:50 വയലും വീടും പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം മൈൽസ് എവേ സ്പെഷ്യൽ പ്രോഗ്രാം, 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതിലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജെ വി, അനുജ ഭാസ്കർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം അവസാന ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യയുടെ സന്തൂർ കച്ചേരി, 11:00 സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഇഞ്ചക്കാട് KN കേശവപിള്ള അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, കുമാരനാശാന്റെ മിന്നാമിനുങ്ങ എന്ന കവിത ആലാപനം ഉമാ ദിലീപ്, 6:15 ഉദയഗീതം എൻ മിനി, ആർ ഉഷ, പി സുശീല ദേവി എന്നിവർ പാടിയത്, 6:30 പ്രഭാത ഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 62 ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, രചന ശ്രീകല ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ, 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, കേരള പൊതുസേവന അവകാശ നിയമം 2025, അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ സംസാരിക്കുന്നു, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ, 12:00 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, എന്താണ് എക്ടോപിക് പ്രഗ്നൻസി, ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ് കേൾക്കാം, 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ 6 ഭാഗം തിത്തിരപക്ഷി രചന സി റഹീം, 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 സായന്തരം ആലപ്പുഴ മാവേലിക്കര അറുന്നൂറ്റിമംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവകൾ, ഡോക്ടർ KM പയ്യുമായി ജോസഫ് പാലയ്ക്കാപ്പിള്ളി നടത്തിയ അഭിമുഖം, 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, തിരുപുറം അജിൻ വിജീസും സംഘവും പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയെ അധികരിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ

പരിപാടി 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം. പുനഃപ്രക്ഷേപണം 8:35 വാർത്താ ബുള്ളറ്റിൻ. 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM പ്രക്ഷേപണം കേൾക്കാം. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8°C. കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5°C. കുറഞ്ഞ താപനില 25.4°C. അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ

0: 13,454.27 crore വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ: ശിശുവിഭാഗത്തിൽ 15,759.66 crore കിഷോർ വിഭാഗത്തിൽ 20,766.3 crore തരുൺ വിഭാഗത്തിൽ 8,562.27 crore വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്ര വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi has arrived in Victoria for a 3-day visit to Seychelles. He was given a warm welcome by the President of Seychelles, Dr. Patrick Hamini, at the airport. Appreciating the gesture, Prime Minister Modi reiterated that Seychelles is a valued maritime partner and a close friend in the Indian Ocean. Mr. Modi said he is looking forward to a productive visit aimed at further strengthening India and Seychelles' long-standing ties and enhancing cooperation for the benefit of the people of both nations. Prime Minister Modi also thanked the Indian diaspora for the warm welcome at the airport. He said the manner in which the Indian diaspora has preserved and celebrated culture from different parts of India is appreciable. Prime Minister Modi will be the guest of honour at celebrations marking the historic 50th anniversary of independence of Seychelles. U.S. Secretary of State Marco Rubio has praised Prime Minister Narendra Modi's leadership, saying India has made significant economic progress and is playing a bigger role on the global stage. In an interview with a news agency at the White House, Mr. Rubio said the Trump administration views India as one of the U.S.'s closest strategic partners. He said Prime Minister Modi has led a country that is making strong economic gains and becoming an increasingly influential global power. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in his Mann Ki Baat program on Akashvani tomorrow. The 135th episode of the monthly radio program will be broadcast across the entire Akashvani and Doordarshan network, the AIR news website and the news on AIR mobile app. The Shri Ram Janmabhoomi Tirth Kshetra Trust has officially acknowledged the resignations of General Secretary Champat Rai and Trustee Anil Mishra. Treasurer of the Shri Ram Janmabhoomi Tirth Kshetra, Swami Govind Devgiri Maharaj, today issued a statement on this issue. The statement said, "The resignations will be discussed in the next meeting." It also assured that the silver bricks and jewellery donated by devotees are accounted for. The trust in this letter said it is deeply saddened, hurt and extremely distressed by recent incidents at the Ayodhya Ram temple. It also confirmed an FIR has been registered in the donation related case based on the SIT's interim report, with legal proceedings underway. In Tamil Nadu, the MDMK party led by Vaiko has ended its 9-year alliance with the DMK. The party general secretary Vaiko led a general council meeting in Chennai today, during which a general resolution was passed for withdrawal from the alliance. The MDMK alleged that attempts were made to weaken the party. The MDMK has 2 MLAs in the assembly. The Intermeteorological Department has predicted heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim.

0: him during the next 2 days. The weather agency also forecast heavy rainfall over Bihar, Chhattisgarh, coastal Andhra Pradesh, coastal Karnataka, Tamil Nadu, Puducherry, Karaikal and in some parts of northeast India today. In US Open Badminton, India's Devika Sehwag, Kidambi Srikanth and Ronak Chauhan have reached the semi-finals at the Titan Gym in the California State University. Devika caused a major upset, defeating third seed Riko Gunji of Japan in straight games 22-20, 21-19 in the women's singles quarterfinals. In men's singles, Srikanth defeated Chinese Taipei's Liao Zhuofu 21-9, 12-21, 21-8 to stay on course for a possible All-India final. Ronak Chauhan also advanced, beating Israel's Misha Zilberman 23-21, 21-11. India have reached the quarterfinals of the Badminton Asia Junior Mixed Team Championships with a convincing 2-0 victory over Kazakhstan in their opening Group C match in Yatsushiro, Japan. The girls' doubles pair of Durga Isha Kandrapu and Kirti Manchala gave India a strong start. Puneet Suresh and Deepthi Raj Aditi then extended India's lead. The Indian team went on to dominate the remaining matches and comfortably sealed the tie. India are placed in Group C alongside Chinese Taipei, Kazakhstan and the Philippines. Their next match against Chinese Taipei will decide the group winner. And with that, we end this news bulletin.
1: Akashavani, Samayam, 6 mani kazhinju 10 minute.
2: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനിൽ 100,000 പേർ പിന്നിടുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി എറണാകുളം. ജൂൺ 26 വൈകുന്നേരം 5 വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 104,491 പേർ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി. സ്വയം വിവരശേഖരണം നടത്താനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കുമെന്നതിനാൽ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന വെബ്സൈറ്റ് വഴി വിവരശേഖരണം പൂർത്തിയാക്കാവുന്നതാണ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി നാളെ 5 വയസ്സുവരെയുള്ള 162,529 കുട്ടികൾക്ക് ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർഷ അറിയിച്ചു. ഇതിനായി 1993 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലെ സ്ഥിരം ബൂത്തുകൾക്ക് പുറമെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9 ടി ജെ വിനോദ് എംഎൽഎ ചേരാനെല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. തെരുവ് നായ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സമഗ്ര പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി തീരുമാനിച്ചു. ജില്ലാ പ്ലാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഡോഗ് കാച്ചേഴ്സിനെ സജ്ജമാക്കും. വന്ധീകരണം നടത്തുന്ന നായകൾക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂടുതൽ ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ചെറുപ്പക്കാരുടെ ജീവിതം പുകച്ചു കളയേണ്ടതല്ലെന്നും ജീവിതമാണ് ലഹരി എന്ന് കണ്ട് വളരാൻ യുവത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ കോംപ്രമൈസ് അപ്രോച്ച് ആയിരിക്കും സർക്കാരിന്റേത്. കൊച്ചി നഗരത്തിന്റെ രാത്രികാല ജീവിതത്തിന് തടസ്സമില്ലാതെയും മാഫിയകളുടെ ഭയമില്ലാതെയും ജനങ്ങൾക്ക് 24 മണിക്കൂർ സമയവും സുരക്ഷിതമായി പുറത്തിറങ്ങി

നൽകാൻ കഴിയുന്ന ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ നൈറ്റ് ലൈഫ് ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരവുമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ മികച്ച തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ബോട്ട് ജെട്ടി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP നിർവഹിച്ചു. സൗജന്യ യാത്ര എന്നതിലുപരിയായി KSRTC എന്ന പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മികച്ച പദ്ധതിയാണിതെന്ന് MP പറഞ്ഞു. എറണാകുളം ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂരിലേക്കായിരുന്നു പദ്ധതിയുടെ ആദ്യ സർവീസ്. എറണാകുളം യൂണിറ്റിന് കീഴിലുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭക്തഹനുമാൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ ആധികാരിക പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എം ഡി എം കെ ദലേന ഡി എം കെ ദലേന സഹ സ്വീയ നവവർഷീയം ഗഠബന്ധനം സമാപ്തം. പ്രസിദ്ധ തമിഴ് ചലച്ചിത്ര അഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജ അദ്യ ചെന്നൈയാം പഞ്ചത്വേ വിലീന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ആകാശവാണ്യാഃ മൻ കി ബാത് ഇതി ജനപ്രിയ മാസിക കാര്യക്രമേ ദേശവിദേശസ്യ ജനൈഃ സഹ സ്വീയം മനോഗതം വിനിമയീകരിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ റുബിയോ അവദത് യത് ട്രംപ് പ്രശാസനം ഭാരതം സംയുക്തരാജ്യ അമേരിക്കയാഃ അത്യന്തം നികടതമേഷു രണനീതിക സഹയോഗീഷു അന്യതമം മന്യതെ. അപി ച ക്രീഡാ വാർത്താസു ഫിഫാ വിശ്വകപ് സ്പർധാ മാലികായാം മിശ്രദേശ ഇറാൻ ദേശേന സഹ അന്തിമെ ജീ സമൂഹസ്യ ദ്വന്ദ്വേ ഏകം ഏകം ഇത്യങ്കാന്തരാലേന സമതാവാപ്യ പ്രഥമതയാ ഫിഫാ വിശ്വകപ് സ്പർധായാഃ നോക്കൌട്ട് ഇത്യേതസ്മിൻ ചരണേ പ്രവിഷ്ടഃ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ രാജധാന്യാം വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. സാമാജികാന്തർജാലീയ പ്രേഷിതെ സന്ദേശേ ശ്രീമോദിന വിമാനപത്തനെ സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹോർമനി ഇത്യനേന കൃത് ഭവ്യ സ്വാഗതസ്യ ഭൂരി ഭൂരി പ്രശംസ വിഹിത. പ്രധാനമന്ത്രിണ പ്രതിപാദിതം യത് സെഷൽസ് ദേശ ഹിന്ദ് മഹാസാഗരെ ഭാരതസ്യ ഏക സാമുദ്രിക സഹയോഗി ദൃഢ മിത്രദേശശ്ച വർത്തതേ. മോദി അവോചത് യത് സഹ അസ്യാഹ യാത്രായാഹ മാധ്യമേന ഉഭയോർ ദേശയോഃ ദീർഘകാലീന സംബന്ധാൻ സുദൃഢീകർത്തും നാഗരിക കല്യാണായ സഹയോഗം വർദ്ധയിത്തും സംവാദം പ്രതി ആശാൻവിതോ വിദ്യതേ. അനേന സഹൈവ തേന വിമാനപത്തനെ ഭാരതീയ പ്രവാസീ ജനസമൂഹായ അപി ഹാർദികം സ്വാഗതാർത്ഥം ധന്യതാ വചാൻസി ജ്ഞാപിതാനി. ഗദിതം ച യത് ഭാരതീയ പ്രവാസിഭിഃ യഥാ സ്വസംസ്കൃതിഃ സംരക്ഷിതാ സാ ശ്ലാഘനീയ വർത്തതേ. അവധേയാസ്പദം വർത്തതേ യത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെഷൽസ് ദേശസ്യ ഐതിഹാസിക പഞ്ചാശത്തമസ്യ സ്വതന്ത്രതാദിവസ സമാരോഹസ്യ മുഖ്യ അതിഥിഃ ഭവിഷ്യതി. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എം ഡി എം കെ ദലം ഡി എം കെ ഇത്യനേന സഹ നവവർഷീയം ഗഠബന്ധനം സമാപിതവാൻ. ദലസ്യ സചിവ വായ്കോ വര്യ അദ്യ ചെന്നൈ നഗരെ സാമാന്യ പരിഷദ സഭായാ

0: अनेन अद्य पूर्व प्रधानमन्त्रिणः पीवी नरसिंह रावस्य 85वें जयन्त्यवसरे तस्य जीवनं न्यासं च अभिलक्ष्य एका प्रदर्शनी समायोजिता। अस्याः प्रदर्शिन्याः उद्घाटनं पीएमएमएल कार्यकारी परिषदः अध्यक्षेण नृपेन्द्र मिश्रेण विहितम्। तदनन्तरं प्रधानमन्त्री संग्रहालये आगन्तुकानां कृते इयं मुक्ता कृता। अस्यां प्रदर्शिन्यां पीवी नरसिंह रावस्य सार्वजनिक जीवनस्य उत्कृष्टायाः यात्रायाः संस्मरणानि, दुर्लभानि च छायाचित्राणि, आधिकारिक प्रपत्राणि, भाषणानि, अभिलेखीय सामग्र्यश्च प्रदर्शिताः सन्ति। अमेरिकायाः कैलिफोर्निया राज्यस्य फुलर्टन नगरे प्रवृत्तायां यूएस ओपन बैडमिंटन प्रतियोगितायां भारतस्य देविका सिहागः, रौनक चौहानः च स्वस्ववर्गेषु विजयम् अवाप्य प्रागुपान्त्य चक्रे प्रविष्टवन्तौ। फीफा विश्वकप स्पर्धायां मिस्र देशः ईरान देशेन सह अन्तिमे जी समूहस्य द्वन्द्वे एकमेकम् इति अंकैः समता अवाप्य प्रथमतया फीफा विश्वकप स्पर्धायाः नॉकआउट इति चरणे प्रविष्टः। अस्मिन् द्वन्द्वे ईरान देशस्य रामिन रेजाइन क्रीडायाः नायकत्वेन उद्घोषितः। अधुना राउंड ऑफ 32 चरणे तस्य सम्मुखीकरणं ऑस्ट्रेलिया दलेन सह भविष्यति इति वार्ताः।
1: इनि प्रादेशिक वार्तकൾ കേൾക്കാം।
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
3: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
2: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം

0: വരെ 25,000-ത്തോളം പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000-ത്തോളം കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഖാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ

കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിലും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ്ണ

0: കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് സിബിഐ അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. വി ഡി സതീശൻ സർക്കാരിന്റെ ഒന്നാം ബജറ്റിന്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണയം, പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ മദ്യനയം സംബന്ധിച്ചും പി എം ശ്രീ സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. പി എ മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും പടർന്നുപിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂളിംഗും നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ചു വെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇതന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബി ജെ പി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചോദ്യോത്തരത്തിന് പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റിലെ നികുതി നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത്. പ്രതിപക്ഷത്തുനിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ നടപടികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാവില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് ബെക്കാർഡി എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും

വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എംഎൽഎ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷറഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. സി എ ജി റിപ്പോർട്ടും സഭയിൽ വെച്ചു. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എ ജി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൂന്നാം ദിനവും സഭയിൽ ബഹളത്തിന് കുറവുണ്ടായില്ല. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐയുടെ പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ പി എം ശ്രീയിൽ നിന്നും സർക്കാരിന് ഒറ്റയടിക്ക് പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറയ്ക്കാനാണ് ഇപ്പോൾ യു ഡി എഫിനെ കുറ്റപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന് മുൻ സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല. പൊതുതാൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകി പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശമെന്ന ധാരണാപത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടതെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗ് നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും പി എം ശ്രീയുടെ അംബാസിഡറാകാൻ ശംസുദ്ദീൻ ശ്രമിക്കുകയാണെന്നും പി പ്രസാദ് ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചോദിച്ചു. എന്തേ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറിയോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുൻ സർക്കാർ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് അവർ ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് എൻ ശംസുദ്ദീൻ തിരിച്ചടിച്ചു. എന്നാൽ പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനു മാത്രമാണെന്നാണ് ഇടതു സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ എസ് എസ് കെ ഫണ്ട് മുൻ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 2025 ഒക്ടോബർ 16 മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ബജറ്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചാണ് മുഖ്യമന്ത്രി നിലം പരിശാക്കിയത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദൽ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് പ്രചരണം. ഈ ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു കെ എസ് ഇ ബി. ഇപ്പോൾ 8000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 25 വർഷത്തേക്കുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ റദ്ദാക്കിയത്. ഇപ്പോൾ അതേ വൈദ്യുതി 8 ഉം 14 ഉം രൂപയ്ക്ക് വാങ്ങി കോടികളുടെ ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദേൺ ഇക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ച് ഭാവിയിൽ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ മുൻനിരയിലെത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നയാ പൈസയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കും, നികുതി ചോർച്ച പൂർണ്ണമായും അടയ്ക്കും. പദ്ധതി അടങ്കലിൽ കുറവ് വന്നപ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് എസ് സി വിഭാഗങ്ങൾക്ക് 527 കോടി രൂപയും എസ് ടി വിഭാഗത്തിന് 152 കോടി രൂപയും അധികമായി വകയിരുത്തിയത്. പി എം ശ്രീ പിൻവലിക്കാനും മരവിപ്പിക്കാനും വേണ്ടിയാണോ ഒപ്പുവച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അത് മരവിപ്പിക്കാൻ പ്രൊവിഷനില്ല എന്നും വ്യക്തമാക്കി. മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയത് ബെക്കാർഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി കൊണ്ടുവന്നത് 2ാം പിണറായി സർക്കാരാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. സർക്കാരിന്റെ ഫയലുകൾ കെ പി സി സിയിലേക്ക് പോകില്ല.

0: ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ AKG സെന്ററിൽ കൊണ്ടുപോയിരുന്നത് പോലെ ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല. ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചുമാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാവില്ല. മദ്യത്തിന്റെ വ്യാപനം അരുതെന്നാണ് പ്രതിപക്ഷം ഉപദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 900-ൽ അധികം ബാറുകളാണുള്ളത്. മദ്യവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്തത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യം ഒഴുക്കിയവരുടെ പ്രതിനിധികളാണ് മദ്യം വിഷമാണെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തെ മാറ്റിയെഴുതാനുള്ള ബജറ്റാണിത്. വളർന്നുവരുന്ന തലമുറ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവതലമുറയുടെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കും. അക്കാര്യം നിയമസഭയ്ക്കും കേരളത്തിനും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ബജറ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അരൂരിൽ KR ഗൗരിയമ്മ സ്മാരകം 1 കോടി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി, കരമന കളിയിക്കാവിള 4 വരിപ്പാത വികസനത്തിനാവശ്യമായ പണം അനുവദിക്കുന്നു തുടങ്ങി 44 പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ധനബില്ലിന്മേൽ കൂടുതൽ ചർച്ച നടക്കും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വഴി എത്ര കഠിനമാണോ അത്രയും മനോഹരമായിരിക്കും വിജയത്തിന്റെ മധുരം. ഭാരങ്ങൾ കൂടുമ്പോൾ തളരരുത്, കൂടുതൽ കരുത്തോടെ പോരാടാൻ അത് നമുക്ക് പ്രചോദനമാകട്ടെ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം, ഇതേക്കുറിച്ച് ഡോക്ടർ ബീനാഡി സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇടവപ്പാതി. വേനലിന്റെ തീക്ഷ്ണമായ ചൂടിൽ വെന്തുരുകിയ ഭൂമിയിലേക്ക് പ്രതീക്ഷയുടെ ആദ്യ തുള്ളികളുമായി എത്തുന്ന അതിഥിയാണ് ഇടവപ്പാതി. മലയാള മാസമായ ഇടവത്തിൽ ആരംഭിക്കുന്ന ഈ മഴ വെറും ഒരു കാലാവസ്ഥാ പ്രതിഭാസമല്ല, കേരളത്തിന്റെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെയും അവിഭാജ്യ ഘടകമാണ്. ഇടവപ്പാതി എന്ന് വിളിക്കുന്ന കാലവർഷക്കാലം തോരാമഴയുടെ കാലമാണ്. പ്രകൃതി മറ്റൊരു ഭാവം കൈക്കൊള്ളുന്നു. വരണ്ടുപോയ പുഴകളും തോടുകളും നിറയുന്നു, കുളങ്ങൾ ജലസമൃദ്ധമാകുന്നു. മരങ്ങളും ചെടികളും ഇലകൾ വിടർത്തി പ്രകൃതിയുടെ പച്ചപ്പിനെ കൂടുതൽ മനോഹരമാക്കുന്നു. മഴയുടെ സംഗീതം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പുതിയ ഊർജം പകരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇടവപ്പാതി അത്യന്താപേക്ഷിതമാണ്. കർഷകൻ നിലമൊരുക്കുന്നതും വിത്തിറക്കുന്നതും മഴയെ ആശ്രയിച്ചാണ്. മഴ നല്ലതായാൽ കർഷകന്റെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരി വിടരും. മഴ കുറയുകയോ

0: കൂടുകയോ ചെയ്താൽ അത് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും. പഴയ കാലത്ത് ഇടവപ്പാതി വളരെ കൃത്യമായി എത്തുമായിരുന്നു എന്ന് മുതിർന്നവർ പറയാറുണ്ട്. പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ച സമൂഹമായിരുന്നു അന്ന്. മഴയുടെ വരവ് കണക്കാക്കി കൃഷിയും ജീവിതക്രമവും മുന്നോട്ടു പോയിരുന്നു. മലയാള സാഹിത്യത്തിലും മഴയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കവികളും കഥാകൃത്തുക്കളും മഴയെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ പലപ്പോഴും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമാകാറുണ്ട്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ ആശങ്കപ്പെടുത്തുമ്പോൾ ഇടവപ്പാതിയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുകയും ജലസ്രോതസ്സുകളെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. വരും തലമുറകൾക്കും ഇടവപ്പാതിയുടെ സൗന്ദര്യവും അനുഗ്രഹവും അനുഭവിക്കാൻ കഴിയണം. ഇടവപ്പാതി വെറും മഴയല്ല, അത് ജീവന്റെ ഉറവിടമാണ്, കർഷകന്റെ പ്രതീക്ഷയാണ്, പ്രകൃതിയുടെ പുനർജന്മമാണ്, കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിത്യസാന്നിധ്യമാണ്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. ഇതേക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീനാ ഡി സംസാരിക്കുന്നു.
1: ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോത്തിറച്ചിയിൽ 50% ഇന്ത്യയിലാണ്. പോത്തിറച്ചി കയറ്റുമതിയിൽ വലിയ വളർച്ച നേടി ഇന്ത്യ 2nd സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കാരാ ബീഫ്, ബഫൻ, ബഫലോ ബീഫ് എന്നീ പേരുകളിലാണ് പോത്തിറച്ചി അന്താരാഷ്ട്ര വിപണിയിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏതാണ്ട് 80% ആളുകൾ മാംസാഹാരിയാണ്. മാംസത്തിനായി നാം സാധാരണ ആശ്രയിക്കുന്നത് കോഴി, താറാവ്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളെയാണ്. ആവശ്യമായ പരിചരണം ലഭിക്കാതെ പ്രതിവർഷം ഏതാണ്ട് 5.5 ദശലക്ഷം പോത്തിൻകുട്ടികളാണ് ചത്തുടങ്ങുന്നത്. ഇവയെ ശാസ്ത്രീയമായി പരിപാലിച്ചാൽ തന്നെ ഇറച്ചി ഉൽപ്പാദനത്തിൽ വൻ വളർച്ച ഉണ്ടാക്കുവാൻ കഴിയും. പോത്തു വളർത്തലിന്റെ പ്രത്യേകതൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോത്തിറച്ചിയുടെ വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ 80%ത്തിലധികം ജനങ്ങൾ ഇറച്ചി ഉപയോഗിക്കുന്നവരാണ്. പോത്തിറച്ചിക്ക് വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണുള്ളത്. അതുപോലെ ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേത് സംരംഭങ്ങളെ അപേക്ഷിച്ച് ദിവസ ചെലവ് കുറവുള്ള ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. പോത്തു വളർത്തലിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന നിക്ഷേപ കുറവുള്ള ഒരു സംരംഭമാണ്. ഒരു ഡയറി ഫാം തുടങ്ങണമെങ്കിൽ താരതമ്യേന മറ്റു സംരംഭങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപം വളരെ കുറവ് വേണ്ട ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. മാത്രമല്ല ഗുണനിലവാരം കുറഞ്ഞ ഏത് പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവുകൾ പോത്തുകൾക്ക് ജന്മന ഉണ്ട്. വർഷാവസാനം കിട്ടുന്ന ഒരു വലിയ വരുമാനം ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേന്മയാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമായോ വ്യാവസായിക അടിസ്ഥാനത്തിലോ ഏർപ്പെടാവുന്ന ഒരു കാർഷിക വൃത്തിയായി ഇന്ന് പോത്തു വളർത്തൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോത്തു വളർത്താൻ ഇറങ്ങും മുമ്പേ നാം ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ പോത്തു വളർത്തുന്നതിന് ആഴത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ല. എന്നാൽ തെരഞ്ഞെടുക്കൽ, തീറ്റക്രമം, പാർപ്പിടം, ആരോഗ്യ പരിപാലനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ തീർച്ചയായും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ പുതിയ കർഷകനും ആവശ്യമുണ്ട്. പരിചയസമ്പന്നരായ കർഷകരുമായുള്ള ആശയവിനിമയം, ഫാം സന്ദർശനം, പരിശീലനം എന്നിവ വളരെ അത്യാവശ്യമാണ്. തുടക്കത്തിൽ 4-5 പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും അഭികാമ്യം. പോത്തിൻകുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒന്നാമതായി നാം അറിയേണ്ടത് ഏത് ഇനം അല്ലെങ്കിൽ ഏത് ജനുസ് എന്നുള്ളതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത് എന്നുള്ളത്. ഏത് ഇനം അല്ലെങ്കിൽ ജനുസ് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ പെട്ടെന്ന് കഴിക്കുന്ന ആഹാരം ഇറച്ചിയായി മാറ്റുന്നതിനുള്ള കഴിവ് കൂടിയ ഇനം ഏതാണോ ആ ഇനത്തിൽപ്പെട്ട പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ജനുസാണ്

മുറ ജാഫർബാദി മുതലായവ. ഇനി നാം അറിയേണ്ടത് ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടിയെ വേണം വാങ്ങേണ്ടത് എന്നുള്ളതാണ്. 3 മാസം വരെ സാധാരണ പോത്തിൻകുട്ടികൾ എരുമയുടെ പാൽ കുടിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളർച്ച മുരടിച്ച പോത്തിൻകുട്ടികളെയാണ് ലഭിക്കുക. 3-ാം മാസം പാലുകുടി നിർത്തിയാൽ തന്നെ ഖരാഹാരവുമായി പൊരുത്തപ്പെടാൻ 1 മാസം വേണ്ടിവരും. ഈ സമയം പോത്തിൻകുട്ടിയുടെ ശരീരഭാരം കുറയാനും അസുഖങ്ങൾ വരാനുമുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. വിപണി നിലവാരമനുസരിച്ച് ജീവനോട് ശരീര തൂക്കത്തിന് ശരാശരി 140 മുതൽ 180 രൂപ വരെയാണ് ഇപ്പോഴത്തെ ഒരു വില. 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടിക്ക് ശരാശരി 60 മുതൽ 80 കിലോ വരെ തൂക്കം ഉണ്ടായിരിക്കേണ്ടതാണ്. സാധാരണ ഇത്തരം ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ചില ഇനങ്ങളാണ് മുറ, ജാഫറബാദി തുടങ്ങിയവ. മുറ എന്ന ജനുസാണ് ആദായമുറ എന്ന പേരിൽ കൂടി ഇവകളെ അറിയപ്പെടാറുണ്ട്. നല്ല എണ്ണ കറുപ്പ് നിറവും ചെറിയ തലയും വിസ്താരമുള്ള ഉയർന്ന നെറ്റിത്തടം, നീണ്ടു തടിച്ച കഴുത്ത്, പാർശ്വങ്ങളിലേക്ക് നീണ്ട കട്ടികുറഞ്ഞ ചെവികൾ, പിന്നോട്ടും മുകളിലോട്ടും വളർന്ന് അറ്റം മോതിരവളയം പോലെ അകത്തേക്ക് ചുരുണ്ട് അർദ്ധവൃത്താകൃതിയിലുള്ള പരന്ന് കുറുകിയ കൊമ്പുകൾ എന്നിവ ഇവയുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നല്ല ഉടൽ നീളമുള്ള തടിച്ച് കോണാകൃതിയിലുള്ള ശരീരവും നിലത്തറ്റം മുട്ടുമെന്ന് തോന്നുന്നത്ര നീളത്തിലുള്ള വാലും ഇവകളുടെ ശാരീരിക പ്രത്യേകതകളാണ്. മറ്റൊരിനമാണ് ജാഫറബാദി. ഇത് ഗുജറാത്തിലാണ് ഉരുത്തിരിഞ്ഞത്. ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ജനുസ് എന്നാണ് ഇവകളെ അറിയപ്പെടുന്നത്. പോത്തിൻകുട്ടികൾക്ക് പാർപ്പിടമൊരുക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടിനോട് ചേർന്ന് ചായ്പായോ പ്രത്യേകമായോ തൊഴുത്ത് നിർമ്മിക്കാവുന്നതാണ്. യഥേഷ്ടം ശുദ്ധജലം ലഭ്യമാകുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. മേച്ചിൽ സ്ഥലവും ജലാശയവും സമീപത്തുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. കവുങ്ങും ഓലയുമാണ് ചിലവ് കുറഞ്ഞതും ഉത്തമവുമായ നിർമ്മാണ വസ്തുക്കൾ. ഇത്തരത്തിൽ ഊർജിതമായ രീതിയിലോ അല്ലെങ്കിൽ അർദ്ധ ഊർജിത രീതിയിൽ പകൽ സമയം മേയാൻ വിടുന്നതിനും രാത്രികാലങ്ങളിൽ മഞ്ഞും മഴയും ഏൽക്കാതെ ഇത്തരത്തിലുള്ള തൊഴുത്തിലോ മറ്റ് സാധന സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ള താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാർപ്പിടമോ ഒരുക്കി നമുക്ക് പോത്തിൻകുട്ടികളെ വളർത്താവുന്നതാണ്. 3 മാസം വരെ പ്രായമുള്ള പോത്തിൻകുട്ടികൾക്ക് പകൽ തൊഴുത്തിൽ കിടക്കാൻ 2.5 ചതുരശ്ര മീറ്റർ സ്ഥലം ആവശ്യമാണ്. തൊഴുത്തിന്റെ വശങ്ങളിലുള്ള ഭിത്തികൾക്ക് 3 അടിയിൽ അധികം ഉയരാൻ പാടില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും നാം വാങ്ങുന്ന പോത്തിൻകുട്ടിയുടെ ശരീരഭാരം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവകളുടെ ചാണകത്തിന് നല്ല വിലയും ആവശ്യകതയും ഉള്ളതിനാൽ ചാണകക്കുഴി തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പണിയേണ്ടതും ആവശ്യമാണ്. ഇതിന്റെ ഭിത്തി 1.5 മീറ്റർ ഉയരത്തിൽ കല്ല് അടുക്കി പണിതാൽ വെള്ളം വാർന്നു പോവുകയും ഉണങ്ങിയ ചാണകം ലഭിക്കുകയും ചെയ്യും. ചാണകക്കുഴിക്ക് മേൽക്കൂരയിടാൻ മറക്കരുത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തീറ്റയെ കുറിച്ചാണ്. സാധാരണ കന്നുകാലികളുടെ തീറ്റയെ നാം ഖരാഹാരമെന്നും പരുഷാഹാരമെന്നും 2 തരം തിരിക്കാറുണ്ട്. പച്ചപ്പുല്ല്, വൈക്കോൽ എന്നിവ നാര് കൂടിയ ഇനങ്ങളാണ് ഇവയെ സാധാരണ പരുഷാഹാരമെന്നും പെല്ലറ്റുകൾ, പിണ്ണാക്കുകൾ, മറ്റു തീറ്റകൾ എന്നിവയെ ഖരാഹാരമെന്നും പറയാറുണ്ട്. വളരുന്ന ഒരു പോത്തിന് ശരീരഭാരത്തിന്റെ 1/10 എന്ന തോതിൽ തീറ്റപ്പുല്ല് വേണം. അതായത് 250 കിലോഗ്രാം തൂക്കമുള്ള ഒരു പോത്തിന് 25 കിലോ തീറ്റപ്പുല്ല് ആവശ്യമാണ്. 1 കിലോ വൈക്കോൽ എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോ തീറ്റപ്പുല്ലിന് സമമാണ്. സാധാരണ ഖരാഹാരമായി നാം പിണ്ണാക്ക്, തവിട്, ധാന്യങ്ങൾ മുതലായവ ചേർത്തുണ്ടാക്കുന്ന തീറ്റ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ദിവസം 2 മുതൽ 3 കിലോ സാന്ദ്രീകൃത തീറ്റ പോത്തുകൾക്ക് നൽകണം. അതുപോലെ തന്നെ തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ട ഊർജ സാന്ദ്രതയുള്ള തീറ്റ ഇനങ്ങളായ ചോളപ്പൊടി, പുളുങ്കുരുപ്പൊടി, മരച്ചീനിപ്പൊടി, ഗോതമ്പ് തവിട് തുടങ്ങിയവ 1 മുതൽ 1.5 കിലോ വരെ നൽകുകയും ഒപ്പം ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും കുടിക്കുവാൻ നൽകേണ്ടതുമാണ്. ഒപ്പം തീറ്റയിൽ ധാതുജീവക മിശ്രിതം 25 ഗ്രാമും 1 ടേബിൾ സ്പൂൺ മീനെണ്ണയും കൊടുക്കുവാൻ മറക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പാരമ്പര്യതര തീറ്റകളും പോത്തുകൾക്ക് തീറ്റയായി കൊടുക്കാവുന്നതാണ്. കാരണം ഏത് നിലവാരം കുറഞ്ഞ പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവ് പോത്തിൻകുട്ടികൾക്ക് ധാരാളമായി ഉണ്ട്. ഇത്തരത്തിൽ പാരമ്പര്യതര തീറ്റകളായി വാട്ടിയ മരച്ചീനിയില, അസോള, ആഫ്രിക്കൻ പായൽ,

0: കുളവാഴ, ബിയർ വേസ്റ്റ്, കപ്പ വേസ്റ്റ്, ചോളപ്പൊടി, പുളിങ്കുരുപ്പൊടി, കൊക്കോ തണ്ട്, മരച്ചീനി, പൈനാപ്പിൾ, പഴം, ചക്ക മുതലായവയുടെ അവശിഷ്ടങ്ങൾ, വാട്ടിയ ഷീമക്കൊന്നയില, വാഴത്തട, വാഴയില, കവുങ്ങിൻ വാള മുതലായവയെല്ലാം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഏതൊരു പുതിയ ആഹാര പദാർത്ഥവും തീറ്റയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കുറഞ്ഞ അളവിൽ ക്രമേണ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായും അത് ദഹന സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമാവും. ആരോഗ്യ പരിപാലനം കൂടി ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാഹ്യപരാധ നിയന്ത്രണങ്ങളാണ്. തൊഴുത്ത ദിവസവും ജൈവ മാലിന്യങ്ങൾ നീക്കി ബ്ലീച്ചിംഗ് പൗഡറോ കുമ്മായമോ ചേർത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ബാഹ്യപരാധങ്ങളെ അകറ്റാനായി വേപ്പെണ്ണ, പൂവത്തെണ്ണ, ഇത് രണ്ടും ജൈവ പരാധനാശിനികളാണ്. അതുപോലെ തന്നെ ഫ്ലൂമെത്രീൻ, ഡെൽറ്റാമെത്രീൻ, സൈപ്പർമെത്രീൻ തുടങ്ങിയ രാസപരാധനാശിനികൾ ഒരു വെറ്ററി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. വളക്കുഴിയിൽ ആഴ്ചയിൽ 2 തവണ 1 കിലോഗ്രാം കുമ്മായത്തിൽ 250 ഗ്രാം വീതം ബ്ലീച്ചിംഗ് പൗഡർ ചേർന്ന മിശ്രിതം വിതരേണ്ടതാണ്. ബാഹ്യപരാധ നിയന്ത്രണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ആന്തരപരാധ നിയന്ത്രണം. നാടവിരകൾ, പത്രവിരകൾ, ഉരുളൻ വിരകൾ, പണ്ടപ്പുഴു, കരൾക്രിമികൾ, രക്തക്കുഴൽ വിരകൾ എന്നിങ്ങനെ നിരവധി ആന്തരപരാധങ്ങൾ പോത്തിൻകുട്ടികളെ ബാധിക്കാറുണ്ട്. 6 മാസം പ്രായമെത്തും വരെ മാസത്തിൽ 1 തവണ വിരമരുന്ന് നൽകണം. പിന്നീട് 2 മാസം ഇടവിട്ട് വിരമരുന്ന് നൽകേണ്ടതാണ്. വളർച്ച ത്വരിതപ്പെടുത്താൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, വളർച്ചാ വേഗം കൂട്ടാൻ ജലക്രീഡ തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരീരം എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അത് ഇവകളുടെ വളർച്ചയുടെ നിരക്ക് കൂട്ടുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ജലാശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്രിമമായ ജലാശയങ്ങൾ തൊഴുത്തിന്റെ പരിസരത്ത് ഉണ്ടാക്കി ഇവയ്ക്ക് പകൽ മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ തൊഴുത്തിനുള്ളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ജലധാര കൊടുക്കുന്നതും ഇവയുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുന്നതിനും തന്മൂലം വളർച്ചാ നിരക്ക് കൂട്ടുന്നതിനും സഹായിക്കും. ദിവസവും 1 കിലോ കാലിത്തീറ്റ, 1 ടേബിൾ സ്പൂൺ മീനെണ്ണ, 25 ഗ്രാം വൈറ്റമിൻ മിനറൽ മിശ്രിതം എന്നിവയും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പച്ചപ്പുല്ലും മേയാനുള്ള സ്ഥലവും വെള്ളക്കെട്ടും പോത്തു വളർത്തുന്ന പ്രദേശത്ത് ഉറപ്പു വരുത്തേണ്ടതാണ്. നേരിട്ട് പതിക്കുന്ന വെയിൽ പോത്തിൻകുട്ടികളുടെ ശത്രുവാണ്. അതുകൊണ്ട് ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ കെട്ടാതെ മരത്തണലിൽ തന്നെ കെട്ടിയിടുന്നത് നന്നായിരിക്കും. 6 മാസം വരെ പ്രായമെത്തിയ പോത്തിൻകുട്ടികൾക്ക് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. പുതിയ സ്ഥലത്തെ തീറ്റയുമായി പൊരുത്തപ്പെട്ടതിനു ശേഷം മാത്രം വിരയിളക്കുക, ബാഹ്യപരാധ നിയന്ത്രണത്തിനുള്ള മരുന്നുകൾ പ്രയോഗിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. സമയാസമയങ്ങളിൽ ചാണകം പരിശോധിച്ച് വിരമരുന്ന് നൽകേണ്ടത് അത്യാവശ്യമാണ്. പോത്തിൻകുട്ടികൾക്ക് ചോറ്, കഞ്ഞി മുതലായ പെട്ടെന്ന് പുളിക്കുന്ന വസ്തുക്കൾ നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ വിപണി കണ്ടെത്തുക എന്നുള്ളത്. വിപണി സാധ്യതയും ഇറച്ചിയുടെ സ്വാദും മേന്മയും പരിഗണിച്ച് 2.5-3 വയസ്സ് പ്രായമെത്തുമ്പോൾ വിപണിയിൽ എത്തിക്കുകയായിരിക്കും ലാഭകരം. പെരുന്നാൾ, ക്രിസ്മസ്, മറ്റ് വിശേഷ ഉത്സവങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ പോത്തിന് മോഹവില ലഭിക്കുമെന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇടനിലക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു വരുമാനം പോത്ത് വളർത്തലിലൂടെ കർഷകന്റെ കൈകളിൽ എത്തുകയാണ്. എന്നാൽ ഈ മേഖലയിലും ചില വെല്ലുവിളികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം നല്ല ഇനം പോത്തിൻകുട്ടികളുടെ ലഭ്യത കുറവ് തന്നെയാണ്. അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പോത്തുകളുടെ വരവ്, സർക്കാർ പ്രോത്സാഹന പദ്ധതികളുടെ കുറവ്, വിപണി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇടനിലക്കാരുടെ ചൂഷണം എന്നിവ പ്രധാന വെല്ലുവിളികളായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ വെല്ലുവിളികളെ എങ്ങനെ പ്രായോഗികമായി ഇല്ലാതാക്കുന്നുവോ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കർഷകന് തീർച്ചയായും പോത്തു വളർത്തലിൽ ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ള കാര്യം സുനിശ്ചിതം തന്നെ.
1: പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീന ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ

0: ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ? പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷി യന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു. വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കും മുമ്പേ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോകാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ശരിയുത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിലാണ് കാപ്പി ഇനമായ അറബിക്ക കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന അറബിക്ക ഇനത്തിന് താരതമ്യേന ഉയരം കുറവാണ്. ഇടുക്കിയുടെ കാലാവസ്ഥയിൽ ഈ കാപ്പി ഇനം മികച്ച ഉൽപാദനമാണ് നൽകുന്നത്. കീഴാന്തൂരിൽ ചന്ദ്രഗിരി എന്ന അറബിക്ക കാപ്പി ഇനമാണ് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ. ദാരോ

വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കീം പോലുള്ള മറ്റു കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തുടർന്നും നേടാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി ശ്രേഷ്ഠ ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും സന്ദർശിക്കുക.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ അടൂർ ബ്ലോക്ക് പരിധിയിലെ അടൂർ, കൊടുമൺ, കലയൂർ, ഏനാതിമംഗലം, ഏലംകുളം, ഏറത്ത്, പള്ളിക്കൽ, കടമ്പനാട് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470411 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9383470411. കൊല്ലം ജില്ലയിലെ ചവറ, നീണ്ടകര എന്നീ കൃഷിഭവനുകളിൽ SHM പദ്ധതിയുടെ ഭാഗമായി കുരുമുളക് തൈകൾ സൌജന്യമായി ലഭ്യമാണ്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470343 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 9383470343. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ നടപ്പിലാക്കി വരുന്ന ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ ഇറച്ചിക്കോഴി വളർത്തൽ കർഷകരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495000922 അല്ലെങ്കിൽ 0471246858 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9495000922, 0471246858. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000, ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ 22,700, കോട്ടയം 25,900, പാല 23,900, എറണാകുളം 22,100, കൊച്ചി റെഡി 22,200, വടക്കൻ പറവൂർ 23,900. കൊപ്ര കിൻവെല്ലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,000. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 12,660 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളത്തും 20,000 രൂപ, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, ചെങ്ങന്നൂർ 26,000, എറണാകുളം 25,000, തൊടുപുഴ 1,000, 23,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,000.

0: 800. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പാല 67,500, കൊച്ചി ഗാർബിൾഡ് 72,100, കൊച്ചി അൺഗാർബിൾഡ് 70,100, ആലുവ 67,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36,000 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. അടയ്ക്ക 1,000 നെടുമങ്ങാട് 5,000, ചെങ്ങന്നൂർ 5,500, എറണാകുളം 4,600. കശുവണ്ടി ക്വിന്റലിന് നെടുമങ്ങാട് 5,000, കായംകുളം 11,000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 25,800. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
2: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले 7 स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर, कस्बों के अंदर हमारे 2-व्हीलर, ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
1: തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണി മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്ത് ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ്

0: കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1 റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1 റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
2: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലന്റിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്തമാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആന്റ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതുപ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ

0: MDMK രണ്ട് MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: Hello and welcome to Yuvavani. In today's episode, we present Miles Away, a feature on the growing trend of young Indians moving abroad for higher studies and career opportunities. This feature is scripted and narrated by Manasa Jayakumar.
2: Good evening, listeners. Today, we bring you a deeply relevant and emotional discussion, one that echoes through almost every household in Kerala today. Miles Away, the greatest migration of Kerala's youth. From airport terminals filled with tearful goodbyes, to parents waiting beside phones for late-night video calls, from dreams of Canada, Australia, the United States, and Europe, to the silent loneliness many immigrants carry within. Why are Kerala's youngsters leaving in such a large numbers? Is it ambition or lack of opportunities? A search for dignity, stability, or a better future? Or it is slowly becoming an emotional separation between a generation and its homeland? Today, through stories, reflections, expert observations, and real voices from Malayali youngsters abroad, we explore this changing reality. This is not just a story about migration. It is a story about dreams, about pressure, about identity, and what home truly means. There were once a time when Kerala's migration story mainly revolved around the Gulf countries. For decades, family depended on Gulf remittances. Entire villages transformed because someone worked abroad. But today, the destination has changed. Now the dreams is often Canada, Australia, the United States, the United Kingdom, Germany, and so on. Youngsters are leaving not only for jobs, but increasingly for education, permanent residency, and long-term settlement. Walk into any town in Kerala today. You will see IELTS coaching centers, visa consultancies, overseas education agencies, and language training institute almost everywhere. The 2023 Kerala Migration Survey also observed changing migration trends among youngsters, with increasing numbers moving abroad as students and skilled professionals rather than traditional labor migration alone. Experts warn that if this continues rapidly, Kerala could face serious workforce shortages in the future, especially in healthcare and skilled sectors. For many students, studying abroad has become more than an option. It has become a life goal. Some believe opportunities are limited here. Some seek financial independence, some want better work cultures and social freedom, and some simply wish to escape uncertainty. But behind every successful Instagram story posted from Toronto or Melbourne, there are often untold struggles, loneliness, debt, cultural shock, survival jobs, mental exhaustion. And yet, the migration continues. Because for many youngsters, staying back sometimes feels even more uncertain. And now, let us hear from one of our young Malayali voices, Swati, currently living in Vancouver, Canada. She speaks about adapting to a completely different culture, climate, and lifestyle.
3: Hello, my name is Swati Vijay. I hail from Trivandrum.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി.
1: ആകാശവാണി. ഒരു ഗോവൻ ട്രിപ്പ്, നാടകം അവസാന ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു.

0: വിനോദേ, നിങ്ങളുടെ ഫോൺ അടിക്കുന്നു.
1: അയ്യോ, ഭാര്യയാണല്ലോ വിളിക്കുന്നത്, എടുത്താ കുഴപ്പാവോ?
0: എടുക്കാതിരുന്ന അതിലും വലിയ കുഴപ്പമാവും, പെട്ടെന്ന് എടുക്ക്.
1: ഹലോ ഷൈലേ, എന്തു പറ്റി? സമ്മേളനമൊക്കെ നല്ലപോലെ നടക്കുന്നില്ലേ?
2: അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കും. വിനോദേട്ട ഇപ്പൊ എവിടാ ഉള്ളത്? സത്യം പറ.
1: അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഗോപാലേട്ടന്റെ ചായക്കടയിൽ അടുത്തേ, ഒരു ചായ കുടിച്ചോണ്ട് നിക്ക.
2: സത്യാണോ? വിനോദേട്ടന് അപകടമൊന്നും പറ്റിയിട്ടില്ലല്ലോ.
1: എന്തപകടം? ഓ, നീ നേരത്തെ കിട്ടിയ ഫോട്ടോ ഓർത്ത് ചോദിച്ചാണോ? അത് നിന്നെ കബളിപ്പിക്കാൻ ആരോ AI ഫോട്ടോ അയച്ചതായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്.
2: എന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട്. നേരത്തെ ഫോട്ടോ അയച്ച അതേ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. അതാ ഞാൻ വിനോദേട്ടനെ വിളിച്ചു നോക്കിയത്.
1: കോളോ? എന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു?
2: എന്നോട് പറഞ്ഞത് വിനോദേട്ടനെ ഗോവയിലേക്ക് തട്ടിക്കൊണ്ട് വന്നതാണെന്നും തിരികെ വേണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്നും.
1: തട്ടിക്കൊണ്ട് വന്നോ ഗോവയിലേക്കോ? നല്ല തമാശ, എന്നെ ആരും തട്ടിട്ട് മുട്ടിട്ട് ഒന്നുമില്ല.
2: ഞാനും പറഞ്ഞു അവരോട് എന്റെ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ടെന്ന്.
1: ആ, അത് തന്നെ, അതാണല്ലോ സത്യവും.
2: അപ്പൊ അവര് പറയുക തെളിവിന് വേണ്ടിട്ടാണ് പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗോവ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ അയച്ചെന്ന്.
1: എടി മണ്ടി, തട്ടിക്കൊണ്ടുപോയ ആരെങ്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോവോ? തട്ടിക്കൊണ്ടുപോയാല് നമ്മളെ അവരൊരു കസേരയിൽ ചേർത്ത് കെട്ടി ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിടുകയല്ലേ ചെയ്യാ?
2: അയ്യോ, ചേട്ടൻ അങ്ങനെ കെട്ടിയിടുകയാണോ ചെയ്തത്?
1: ഛേ, എന്നെ ചെയ്തു എന്നല്ല, നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ആയിരിക്കും. നിനക്ക് അവന്മാരോട് ചോദിക്കാമല്ലായിരുന്നോ?
2: ഞാൻ ചോദിച്ചു ഗോവയിലേക്കൊക്കെ ആരെയും തട്ടിക്കൊണ്ടു പോവോന്ന്.
1: മിടുക്കി, എന്നിട്ട് അവരെന്ത് പറഞ്ഞു?
2: അവര് പറയുവാ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അതൊരു മെമ്മറബിൾ അനുഭവമാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകൾ തെരഞ്ഞെടുക്കുന്നതെന്ന്.
1: ശടാ, അവന്മാര് കൊള്ളാലോ. തൽക്കാലം എനിക്കൊരു കുഴപ്പമില്ലെന്ന് എന്റെ സംസാരത്തിൽ നിനക്ക് മനസ്സിലായല്ലോ. നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. സംഗതി ആകെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാണല്ലോ, നമ്മളെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന്
0: കേട്ടു. ഇത് ശരിക്കും നമ്മളെ നമ്മുടെ കുടുംബത്തെ അറിയുന്ന ആരോ വിദഗ്ധമായിട്ട് കളിക്കുന്ന കളിയാ.
1: എന്റെ സംശയം അതല്ല, ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഭാര്യമാരുടെ ഫോൺ നമ്പർ സഹിതം അറിയുന്നയാളെന്ന് പറയുമ്പോ എന്തോ എനിക്കത്ര കണക്ട് ആവുന്നില്ല.
0: എന്തോ എവിടെയോ ഒരു വശപ്പിശകുണ്ട്. വീണ് കിട്ടിയ ഒരു ഗോവൻ ട്രിപ്പ് ഇങ്ങനെ ആവും ഓർത്തില്ല.
1: ദേ, നിങ്ങളുടെ ഫോണും അടിക്കുന്നു, ഭാര്യ ആയിരിക്കും. എടുക്ക് എടുക്ക്
0: തന്നെ. മംഗളേ, എന്തു പറ്റി?
3: ദിലീപേട്ടാ, ദാ ഇപ്പൊ എനിക്കൊരു കോള് വന്നു. എന്നിട്ട് പറയാ
0: എന്നെ തട്ടിക്കൊണ്ടുപോയി വിട്ടുകിട്ടണമെങ്കിൽ കാശ് വേണം എന്നൊക്കെയല്ലേ.

0: അത് തന്നെ. ചേട്ടനെങ്ങനെ മനസ്സിലായി 10 ലക്ഷം രൂപ വേണോന്ന്? ദിലീപേട്ടന് തട്ടിക്കൊണ്ട് പോയി ഇരുത്തിരിക്കുകയാണെന്നൊക്കെയാ പറയുന്നേ.
1: അങ്ങനെയൊക്കെ പല അനോണിമസ് നമ്പറിൽ നിന്ന് കോളൊക്കെ വരും, അതൊന്നും വിശ്വസിക്കണ്ട.
0: ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇതൊക്കെ സൈബർ ക്രൈം ചെയ്യുന്നവരുടെ ഏർപ്പാടല്ലേ.
1: നിനക്ക് വിവരമുണ്ട്?
0: ആ ചേട്ടാ, ഞാൻ കോള് വന്ന ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു.
1: അയ്യോ, എന്തിന്?
0: പിന്നെ പറയാതെ നാട്ടിലിരിക്കുന്ന ഭർത്താവിനെ ഗോവയിലേക്ക് കിഡ്നാപ്പ് ചെയ്തു എന്ന് ആരോ വിളിച്ചു പറഞ്ഞാല് വെറുതെ ഇരിക്കുകയാണോ വേണ്ടത്? കളിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും ഇതിലെ അപകടം അവന്മാർക്കും ബോധ്യം വരണ്ടേ? പോലീസ് അവരെ പൊക്കിക്കോളും.
1: അതെ, പൊക്കും.
0: ആ ചേട്ടാ, ഒരു കാര്യം കൂടി. ദിലീപേട്ടൻ ഫോൺ ഓഫാക്കി വെക്കണ്ട. ചിലപ്പോ പോലീസ് വിളിച്ചാൽ ഒരു കിഡ്നാപ്പും ഇല്ല, നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞാ മതി.
1: ഓ, നീ എന്റെ ഫോൺ നമ്പറും പോലീസിന് കൊടുത്തോ?
0: ആ കൊടുത്തു. കൺട്രോൾ റൂമിൽ വിളിച്ചാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണ്ടേ?
1: വളരെ നന്നായി. ശരി, ഓക്കെ, കട്ട് ചെയ്തോ.

0: ശരിക്കും വരണ്ടിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാ കറക്റ്റായിട്ട് ഞെട്ടിയത്.
1: അത് നന്നായി.
2: അതിനിടയിൽ എനിക്കൊരു സംശയം.
0: എന്താ?
2: എന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിച്ചത് 5 ലക്ഷം എന്നല്ലേ നീ പറയാൻ പറഞ്ഞത്?
0: അതെ.
2: എന്നിട്ട് നീ ദിലീപേട്ടനോട് പറഞ്ഞത് 10 ലക്ഷം എന്നല്ലേ?
0: അതൊരു ഫ്ലോയിൽ ഞാൻ 10 ലക്ഷം അങ്ങ് പറഞ്ഞു പോയതാ. അല്ലേലും ഇത് കൊടുക്കാനുള്ള പൈസ ഒന്നും അല്ലല്ലോ, പിന്നെന്താ?
2: അല്ല, കളിയാണെങ്കിലും അതിലൊരു ഈക്വൽ ലെവലൊക്കെ ഉണ്ടാകണ്ടേ? എന്റെ ഭർത്താവിന് എന്താ കുറവ്? അങ്ങേർക്കും ഒരു 10 ലക്ഷം ഒക്കെ കൊടുക്കാം.
0: ഓ എന്റെ ദൈവമേ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ ദിലീപേട്ടനെ വിളിച്ച് കിഡ്നാപ്പ് ചെയ്തവര് 5 ലക്ഷം മതി എന്ന് പറഞ്ഞു എന്ന് പറയട്ടെ.
2: അത് വേണ്ട, ഞാനൊരു തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചു എന്ന് മാത്രം. ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാനൊക്കെ ഇതെന്താ, ഹൈപ്പർ മാർക്കറ്റിലെ ഓഫറോ?
0: എന്റെ ശൈലേ, നമ്മൾ വന്ന് ചാടിയ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓരോരോ വഴി ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടി നീ പുതിയ പുകയില കുത്തിപ്പൊക്കിക്കൊണ്ട് വരല്ലേ, പ്ലീസ്.
2: ഇല്ല ഇല്ല, സോറി സോറി. നീ കണ്ടിന്യൂ കണ്ടിന്യൂ.
0: എന്ത് കണ്ടിന്യൂ? ആലോചിച്ച് വെച്ചതെല്ലാം മറന്ന്.
2: അതെ, നമുക്കേ ഇങ്ങനെ ചെയ്താലോ?
0: എങ്ങനെ? വേഗം പറ.
2: ആ,
0: സമയമില്ല. അവർക്കിനി ഞെട്ടൽ മാറി ചിന്തിക്കാൻ ടൈം കൊടുക്കരുത്. പറ പറ.

0: ഛേ, കടലിൽ ഇറങ്ങി ഒന്ന് വിശാലമായിട്ട് കുളിക്കാമെന്നൊക്കെ കരുതിയതാ. ഇതിപ്പോ ആരെയോ പേടിച്ച് നമ്മൾ ഹോട്ടൽ മുറിയിൽ വന്ന് ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായി.
1: ശരിയാ, എങ്കിലും എനിക്ക് ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ടോ എന്നൊരു സംശയം. തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിക്കാൻ നമ്മൾ ആര്? സെലിബ്രിറ്റികളോ?
0: കിഡ്നാപ്പ് ചെയ്യുന്നവരുടെ പുതിയ തന്ത്രമായിരിക്കും ഇത്.
1: ഏത്?
0: അതായത് സെലിബ്രിറ്റികളെ തട്ടിക്കൊണ്ടുപോയാൽ അത് വാർത്തയാകും, നാട്ടുകാരും പോലീസും അറിയും. ടോട്ടൽ റിസ്ക് ആണ്. എന്നാൽ ഒരു സാധാരണക്കാരനെ കിഡ്നാപ്പ് ചെയ്താൽ അത് വാർത്തയല്ല. എമൗണ്ട് ചെറുതാണെങ്കിലും പണം കൃത്യമായി കിട്ടാൻ സാധ്യത കൂടുതലാണ്. പോലീസിന്റെ സാന്നിധ്യം മിക്കവാറും സീറോ തന്നെ ആയിരിക്കും.
1: അങ്ങനെ ആലോചിക്കുമ്പോൾ ലോജിക് ഉണ്ട്.
0: അതിനാലാണ് തൽക്കാലം പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ പ്രസൻസ് ഒഴിവാക്കാമെന്നും ഹോട്ടൽ മുറിയിൽ വന്നിരിക്കാമെന്നും ഞാൻ പറഞ്ഞത്.
1: അത് മനസ്സിലായി. നമ്മളെ കിഡ്നാപ്പ് ചെയ്തെന്ന് അവകാശപ്പെടുന്നവരെ കാശ് എവിടെ, എപ്പോ, എങ്ങനെ എത്തിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തായിരിക്കും?
0: അതൊരു പോയിന്റ് ആണ്. ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മുടെ ഭാര്യമാരെ ഭയപ്പെടുത്താനായിരിക്കും അവർ ഉദ്ദേശിച്ചുണ്ടാവുക. പേടിച്ച് അവരുടെ വഴിക്ക് വന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഇവർ ഉടനെ തന്നെ നമ്മളെ വിളിച്ച് കാര്യം തിരക്കി. അതിനാൽ കിഡ്നാപ്പേഴ്സിന്റെ പ്ലാൻ നടപ്പായില്ല. അവര് പരിപാടി പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലേ?

0: അതും സമ്മതിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന സൈബർ ക്രൈം ടീം ഉണ്ടല്ലോ, അവരെ പോലെ ഇതും അണ്ടർവേൾഡ് ഗ്യാങ് ആണെന്ന് കരുതുക വയ്യ. ഇവിടെ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഭാര്യമാർക്ക് അയക്കണമെങ്കിലേ നമ്മളെ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കില്ലേ, ഒരു പക്ഷെ നമ്മുടെ പരിചയക്കാര്. അപ്പൊ ഇത് അണ്ടർവേൾഡ് അല്ല, ഊപ്പർ വേൾഡ് തന്നെ ആയിരിക്കണം. ഒരു പക്ഷേ നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പരിചയക്കാര്.
1: വിനോദ് പറയുന്ന കാര്യമുണ്ട്, ഇത് അറിയുന്ന ഉറപ്പിച്ചൊരു പണിയാവാനാണ് സാധ്യത.
0: ദേ ഫോൺ അടിക്കുന്നു, ആരാ?
1: ട്രൂ കോളറിൽ ഒരു ഇൻസ്പെക്ടർ രാജേയ് എന്നാണ് കാണിക്കുന്നത്.
0: അപ്പൊ സംഗതി പോലീസ് ഗൗരവമായിട്ട് എടുത്തു എന്നർത്ഥം. അറ്റൻഡ് ചെയ്യ.
1: ഹലോ,
2: ഈസ് ദിസ് മിസ്റ്റർ ദിലീപ്?
1: യെസ്, സ്പീക്കിംഗ്.
2: ദിസ് ഈസ് ഇൻസ്പെക്ടർ രാജേയ്. വി ഗോട്ട് എ കംപ്ലൈന്റ് ഫ്രം യുവർ വൈഫ് സേയിങ് ദാറ്റ് യു വേർ കിഡ്നാപ്ഡ്.
1: നോ സർ, ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ആക്ച്വലി നൗ ഐ ആം ഇൻ ഗോവ.
2: യെസ്, ദാറ്റ്സ് വാട്ട് യുവർ വൈഫ് സെഡ്. യു വേർ ഹെൽഡ് ഇൻ ഗോവ.
1: നോ നോ, I came here for a small vacation. No one helped me.
2: Why then she is complaining? Tell me what is going on.
1: Sir, I will tell you. Actually, I came here without my wife knowing. That is the reason for all the trouble.
2: Oh, is that how things are? Do one thing. Call your wife and tell her the truth right now. Or I will have to intervene.
1: But sir...
2: Hey, no but. No sir. Call now. It's not the police job to solve your family problem.
1: Oh, okay sir. Okay. Sorry sir.
0: Pani paaliyo?
1: Eh?
0: Police enda choiche?
1: Oh, ellam parayan. Adu njan bhariyonu vilikkatte. Oru mayo illatha oru police aare.

0: മംഗളയോ? ഇതാരാ കൂടെ? എങ്ങനെ ഇവിടെ എത്തി? അത് ഇത്ര പെട്ടെന്ന്?
1: മംഗള തന്നെയാണ് ദിലീപേട്ട. ദേ ഇതെന്റെ ഫ്രണ്ട് ശൈല. ശൈലയ്ക്കും കിട്ടിയിരുന്നല്ലോ കിഡ്നാപ്പേഴ്സിന്റെ കോള്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് പിടിച്ച് പെട്ടെന്ന് ഗോവയ്ക്ക് പോന്നു.
0: അയ്യോ, ആ ഇൻസ്പെക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ അപ്പ തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന്. ഞങ്ങൾ ഗോവയിലാണ് ഉള്ളതെന്നും പറഞ്ഞു. പിന്നെ എന്തിനാ ഓടത്തിൽ ഇങ്ങോട്ട് വന്നത്?
2: ചേട്ടാ, ഇതെന്തോന്നായി പറയുന്നേ? സ്നേഹമുള്ള ഭാര്യമാരായാലും അങ്ങനെയാ. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയാണ്. എവിടെ എന്റെ ഭർത്താവ് മിസ്റ്റർ വിനോദ്?
3: ശൈലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞോ?
2: എന്തോന്നാ ചേട്ടാ ഈ പറയുന്നത്? സ്വന്തം ഭർത്താവിന് അപകടം വന്നു എന്ന് കേട്ടാ പിന്നെ എന്തോന്ന് സമ്മേളനം? ഞാൻ അപ്പ തന്നെ മംഗളയെ വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു.
0: അപ്പൊ നിങ്ങള് രണ്ടും ഫ്രണ്ട്സ് ആണല്ലേ? ഞങ്ങൾ ആകസ്മികമായിട്ട് ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്.
1: അതെന്തായാലും നന്നായി. ഇപ്പൊ എല്ലാരും പരസ്പരം അറിഞ്ഞ സ്ഥിതിക്ക് ഗോവയൊക്കെ ശരിക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു പോയാ പോരെ.
0: അത് ശരി, ഗോവ കാണാൻ ചാൻസ് ഒത്തപ്പോ ഫ്ലൈറ്റ് കയറി വന്നതാണല്ലേ, അല്ലാതെ കിഡ്നാപ്പ് സ്റ്റോറി കാരണം അല്ല.
2: മെയിൻ റീസൺ കിഡ്നാപ്പ് തന്നെ. വന്ന സ്ഥിതിക്ക് ഗോവ കാണാതെ പോകുന്നത് മര്യാദയല്ലല്ലോ.
4: അതാ
3: മതി മതി. അല്ല, നിങ്ങൾ എങ്ങനെ ഈ ഹോട്ടൽ കണ്ടുപിടിച്ചു? ഞങ്ങൾ ഗോവയിലുണ്ടെന്നല്ലാതെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ.
1: ഓ, അതോ ഇൻസ്പെക്ടർ രാജയ്യ നിങ്ങളുടെ ഫോൺ ട്രേസ് ചെയ്ത് കൃത്യം സ്ഥലം ഞങ്ങളോട് പറഞ്ഞു തന്നു. കുന്താപുര പോലീസ് മിടുക്കന്മാരാണ്.
0: കുന്താപുര പോലീസോ? അതിനത് ഗോവയല്ലേ?
2: അതെ അതെ, ഗോവൻ പോലീസ്. ഇങ്ങോട്ട് വരുന്ന വഴിയാണല്ലോ ഈ കുന്താപുര, അതുകൊണ്ട് മാറിപ്പോയതാ.
3: അതിന് ഫ്ലൈറ്റിന് വന്ന് നിങ്ങള് എങ്ങനെ കുന്താപുര അറിയും? അതിന് റോഡ് വഴിയോ ട്രെയിൻ വഴിയോ ഒക്കെ വേണ്ടേ വരാൻ?
1: ഓ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ചെലപ്പോ ഫ്ലൈറ്റിന്ന് താഴെ നോക്കിയപ്പോ

0: കുന്താപുര ബോർഡ് കണ്ടതിന്റെ ഓർമ്മയിൽ പറഞ്ഞതാവും. ഏ, കോള് വരുന്നു. മനീഷാണല്ലോ വിളിക്കുന്നത്. എന്തിനാണാവോ ഈ സമയത്താവോ വിളിക്കുന്നത്. ഹലോ, ആ മനീഷേ, ആ ചേച്ചിയാടാ. ആ ഓ ശരി ശരി. ആ ആ ഗോവയിലെത്തി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ ഓ അതെയോ, ശരി. ആ ശരി, താങ്ക് യു, താങ്ക് യുടാ. ആ പിന്നെ എല്ലാവരും സേഫാ. ആ ഓക്കെ, ബൈ.
1: ആരാ മനീഷളീനോ? നീ അവനോടും ഗോവക്കാര്യം പറഞ്ഞു?
0: പിന്നെ പറയാതെ. ഒരത്യാപത്ത് വന്നപ്പം പറയാൻ എനിക്ക് അനിയനായിട്ട് അവനല്ലേ ഉള്ളൂ.
1: എന്നിട്ട് അവനിപ്പോ എന്താ വേണ്ടത്?
0: അവനൊന്നും വേണ്ട. അവൻ ഓൺലൈൻ വഴി ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. ആ കാറുള്ള ലൊക്കേഷൻ ഇവിടെ ഗോവയിലാണത്രേ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി എടുത്തോളാം പറഞ്ഞു.
2: അതേതായാലും നന്നായി. ഒരു കാറ് പോകുമ്പോഴേക്കും പകരം വേറൊരു കാർ ഒത്തു കിട്ടിയല്ലോ, ആശ്വാസം.
3: ഏ, ഒരു കാർ പോവാനോ? മനസ്സിലായില്ല.
2: അല്ല, ഈ കാറിൽ പോവാൻ ഓർത്തപ്പോഴേക്കും കാറ് കിട്ടിയല്ലോ എന്നാ പറഞ്ഞെ.
0: അതെ അതെ. എന്നാ എല്ലാവർക്കും കൂടി കാർ പോയി എടുത്താലോ?
1: ശരി.
0: എന്നാ നിങ്ങൾ റെഡിയായിട്ട് റിസപ്ഷനിലേക്ക് വാ, ഞങ്ങൾ രണ്ടുപേരും താഴെ കാണും കേട്ടോ. ശൈലേ വാ, നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം.

0: അല്ലടി മംഗളേ, ഇനിയിപ്പോ അവര് നമ്മളോട് ഫ്ലൈറ്റ് ടിക്കറ്റ് വല്ലതും കാണിക്കാൻ പറയോ ഈ തെളിവിനായിട്ട്?
1: എടി നീ ഒന്ന് പേടിക്കാതിരിക്കെ, പിന്നെ നീ ആവേശം കാണിച്ച് വല്ല ഡയലോഗും അടിക്കാതിരുന്നാ മതി. കാറിന്റെ കാര്യം പറഞ്ഞപ്പോ സംഗതി ആകെ പൊളിഞ്ഞൂന്ന് കരുതിയതാ, നേരിയ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്.
0: ഓ, അവർക്കത് മനസ്സിലാകാനൊന്നും പോണില്ലെന്നേ. ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ ചിലപ്പോഴൊക്കെ നല്ല മണ്ടന്മാരാ.
1: അതൊന്നുമല്ല, കുന്താപുര സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ കൃത്യമായി വിളിച്ചതിനാലാണ് ഈ സ്റ്റോറി അല്പമെങ്കിലും ലൈവായി നിൽക്കുന്നത്. തൽക്കാലം അത് നീ പൊളിക്കാതിരുന്നാ മതി.
0: ഓ, ഞാനിപ്പോ അതൊന്നും പൊളിക്കാൻ പോണില്ല.
2: ബാഗൊക്കെ എടുത്ത് അവരിതാ വരുന്നുണ്ട്. വാ വാ വാ, നമുക്കും അങ്ങോട്ട്.

0: ഒന്നും മറന്നിട്ടില്ലല്ലോ, എല്ലായിടത്തും ഡിക്കി വെച്ചിട്ടില്ലേ?
1: അങ്ങനെ എടുത്തു വെക്കാൻ ഒരുപാടൊന്നും ഇല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്ര. അപ്പൊ പിന്നെ എന്തോന്ന് ലഗേജ്?
2: ഹാ, അപ്രതീക്ഷിതമാണെങ്കിലും സംഗതി കസറി. രണ്ടു ദിവസം പോയത് അറിഞ്ഞില്ല. ഗോവയൊക്കെ എന്തായാലും നന്നായിട്ട് കണ്ടു.
3: ഞങ്ങൾ എന്തായാലും കിഡ്നാപ്പ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞവന്മാരോടാണ് നന്ദി പറയാ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെയും കൂട്ടി ഗോവയിലൊന്നും വരാൻ പോണില്ലല്ലോ.
0: അതെ, അവര് കാരണം ഞങ്ങളും ഗോവ കണ്ടു.
1: വേണമെങ്കിൽ ചോറ്റാനിക്കൽ അമ്പലത്തിലെ വഴിപാടും ഇൻഷുറൻസുകാരുടെ സംസ്ഥാന സമ്മേളനവും ഒക്കെ അടുത്ത മാസവും നടത്താമല്ലോ.
2: അതെ അതെ, പക്ഷെ എങ്കിലേ ഇനി ഊട്ടിയോ കൊടൈക്കനാലോ നോക്കിയാ മതിട്ടോ. അടുത്ത തവണ വീണ്ടും ഗോവ വേണ്ട.
1: അത് ശരിയാ.
4: മനസ്സിലായി അല്ലേ?
2: പിന്നെ നിങ്ങൾ എന്ത് കരുതി?
1: കള്ളി ഇപ്പോഴേ പൊളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഓർത്തു ഗോവ വിടുന്നതിന് മുമ്പ് ഗോവൻ സ്റ്റോറി പൊട്ടിച്ച് കൈ കൊടുക്കാന്ന്.
0: എങ്ങനെ കണ്ടുപിടിച്ചു?
3: അതെന്നെ, ഞങ്ങളുടെ ആക്ടിങ് കൂൾ അല്ലായിരുന്നോ?
1: ആക്ടിങ്ങും പ്ലാനിങ്ങും ഒക്കെ ഗംഭീരായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു നോട്ടപ്പിഴവ് പറ്റി.
2: അതെ, ഒരു ചെറിയ ടെക്നിക്കൽ നോളജിന്റെ അഭാവം കാരണം സംഭവിച്ച എറർ, അത്രേ ഉള്ളൂ.
0: എന്തായിരുന്നു അത്?
1: അതായത് കിഡ്നാപ്പ് ചെയ്തവർ അയച്ചത് എന്നും പറഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെ മൊബൈലിൽ നിന്ന് അയച്ച ആ ഫോട്ടോസ് ഇല്ലേ?
3: ആ വാട്സാപ്പിൽ അയച്ചത്. അത് ക്ലിയർ അല്ലായിരുന്നോ?
2: ക്ലിയർ ഒക്കെ ആയിരുന്നു, പക്ഷെ ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു ഫോട്ടോ വീണ്ടും ഫോർവേഡ് ചെയ്യുമ്പോഴേ ഫോർവേഡ് എന്ന് അതിന്റെ മുകളിലായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് രേഖപ്പെടുത്തിയിരിക്കും.

0: നിങ്ങൾ ആ ഫോട്ടോകൾ സ്വന്തം മൊബൈലിലെടുത്ത് സെൻഡ് ചെയ്തതിനാൽ അങ്ങനെ വന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. സംശയം തോന്നി മനീഷ് അളിയനെ ഒന്ന് വിളിച്ചു കുറഞ്ഞപ്പോ കാറിന്റെയും പോലീസ് സ്റ്റേഷന്റെയും ഒക്കെ കഥ പതിയെ പുറത്തു വന്നു. നാട്ടിൽ നിന്ന് ഒരു കാറും എടുത്ത് ഇത്രയും ദൂരം വരാൻ കാണിച്ച ധൈര്യം എന്തായാലും കൊള്ളാം. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല.
1: ഐഡിയ എന്റേതാണ്. പാവ ശൈല, അവളെ ഞാനാണ് ഇതിലേക്ക് വലിച്ചിട്ടത്.
2: ഏയ്, നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ എല്ലാവരും ഒത്ത് കൂടുതൽ യാത്രകൾ നടത്തുന്നതില് ഞങ്ങളുടെ ഭാഗത്തുനിന്നും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതും സമ്മതിക്കുന്നു. ഗോവ ട്രിപ്പ് എന്തായാലും ഞങ്ങളും എൻജോയ് ചെയ്തു, അത് സത്യമാണല്ലോ.
0: അതെ, നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനും കഴിഞ്ഞു. എല്ലാരും ഒത്തുകൂടിയപ്പോ നല്ലൊരു വെക്കേഷനും ആയി.
1: അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
0: ചോദിക്ക്.
1: കാറ് നേരെ ഊട്ടിക്ക് വിട്ടാലോ?
3: ഊട്ടിയിലേക്കോ?

ഒരു ഗോവൻ ട്രിപ്പ് നാടകം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഷൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, ദിലീപ്, ജയദേവ് രവി, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജെ വി, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കെ ജയകുമാർ വരികളെഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം പക്ഷേ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആന്റ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്രമേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് UL മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സേഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെയും റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 1 ആളെയുമാണ് ഒഴിവാക്കിയത്. കോംഗോയിൽ ഇതുവരെ 1200 എബോള കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC, THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. പരിയത്തുകാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർവേ സ്കെച്ച് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം പിറവംപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 1 കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 13 വയസ്സുള്ള മകൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. അൾജീരിയ ഓസ്ട്രിയ മത്സരവും അതേസമയമാണ്. പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ

0: അഞ്ചിന് നടക്കുന്ന പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ കൊല്ലം ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കൂ. ഷിബു ചക്രവർത്തി വരികളെഴുതി ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം സായം സന്ധ്യ.

0: പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കൂ. ഷിബു ചക്രവർത്തി വരികളെഴുതി ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം സായം സന്ധ്യ.

0: സമയം 9:15. ആകാശവാണി.
1: കായിക ലോകം.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.

0: പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകരുടെ അല്ലെങ്കിൽ കൂടെ ഉള്ള താരങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് LMCP?
1: ടൂർണമെന്റ് ഒക്കെ പോകാൻ എനിക്ക് നല്ല സപ്പോർട്ടാണ് അധ്യാപകർ തരുന്നത്. എനിക്ക് പെർമിഷൻ തരും, കളിക്കാൻ പോകാനുള്ള പെർമിഷൻ തരും, അതുപോലെ പ്രാക്ടീസിന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര ദിവസം വെച്ച് പെർമിഷൻ തരുകയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ കോളേജിലായിട്ട് കോട്ടൊന്നും ഇല്ലാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല.
0: ഇനി ഫാമിലിയിലേക്ക് വന്നാൽ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയൂ.
1: ആദ്യം എന്റെ അച്ഛൻ SS മനോജ് മാധ്യമ പ്രവർത്തകനാണ്. പിന്നെ എന്റെ അമ്മ ഡോക്ടറാണ്, ഇപ്പോ വെള്ളറടയിൽ വർക്ക് ചെയ്യുന്നു, CHC വെള്ളറടയിൽ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇപ്പോ 10th KV പട്ടത്ത് പഠിക്കുന്നു.
0: സ്കോഷിലെ ദിവസേനയുള്ള പരിശീലന ക്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ദിവസം സുഭദ്രയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ആ ദിവസം അവസാനിക്കുന്നത്?
1: ഇപ്പൊ എനിക്ക് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ, എനിക്ക് രാവിലെ എണീക്കണം, ബസ് ഒരു 7:30 ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോ ചിലപ്പോ ഞാൻ രാവിലെ എണീറ്റ് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യും, ഇപ്പോ ചിലപ്പോ ഒന്ന് ഓടാൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ ഞാൻ റെഡിയായി സ്കൂളിൽ പോകാനായിരിക്കും നോക്കണേ. പിന്നെ 2 മണിവരെ എനിക്ക് സ്കൂളായിരിക്കും. പിന്നെ സ്കൂള് വിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോ ഒരു 2:30, 2:30 ആവും. പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ എനിക്ക് 5 മണിക്കാണ് തുടങ്ങണത് അവിടെ സെക്ഷൻ. പിന്നെ 5 മണിക്ക് തുടങ്ങിയ ജിമ്മും കാര്യങ്ങളും എല്ലാം കൂടി കഴിയുമ്പോൾ 7:30 വരെ. അപ്പോൾ 5 മണി തൊട്ട് 7:30 വരെയാണ് എന്റെ പ്രോപ്പറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്.
0: ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ?
1: പ്രത്യേകിച്ചൊന്നും ഇല്ല. അമ്മ, എനിക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ അത് കഴിക്കും, അല്ലാണ്ട് ഞാൻ ഒരു ഡയറ്റ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല.
0: അപ്പൊ ഇതുവരെ ഉള്ള ഒരു കായിക ജീവിതത്തിൽ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ മറക്കാനാവാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ?
1: പോസിറ്റീവ് എന്ന് പറയാൻ, ഇത് കായികമായിക്കൊണ്ട് തന്നെ നമുക്ക് കുറെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ പോസിറ്റീവും നോക്കും. ശരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഇപ്പം പല കളികളിൽ നിന്ന് എനിക്ക് പല പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്കുകളും. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് എന്നല്ല, ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി 2024 മൂന്നാം സ്ഥാനം വാങ്ങിയായിരുന്നു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന്. അത് കേരള യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി അത്യാവശ്യം പരിശ്രമിച്ച് കിട്ടിയൊരു കാര്യമാണ്. ടീമായിട്ട് നിന്ന് നമുക്ക് വേണ്ട ഒരു മെഡലായിരുന്നു നമ്മൾ മേടിച്ച ദേശീയതലത്തിൽ. ദേശീയതലത്തിൽ ആദ്യമായിട്ടാണ് എനിക്കും അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രചോദനമായിരുന്നു എനിക്ക്.
0: സ്കോഷിനെ കുറിച്ച് പല ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങളെ അപേക്ഷിച്ച് സ്കോഷ് അധികം ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആ സ്കോഷിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്താണ് സ്കോഷ്, എങ്ങനെയാണ് അത് കളിക്കുന്ന രീതി, എത്തരത്തിലുള്ള ടൂർണമെന്റുകളൊക്കെയാണ് ദേശീയതലത്തിലായാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലായാലും സംഘടിപ്പിക്കുന്നത്? ആദ്യം സ്കോഷിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം, പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ.
1: സ്ക്വാഷ് എന്ന് വെച്ചാൽ ഒരു റാക്കറ്റ് ഗെയിമാണ്, ടെന്നീസും ബാഡ്മിന്റനും പോലെ. പക്ഷെ സ്ക്വാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മുറിയിൽ കളിക്കുന്നതാണ്, ഒരു ചുമരിൽ കളിക്കുന്നതാണ്. നമുക്ക് 3 വശം ചുമരായിരിക്കും, 4th നമ്മുടെ പുറകിലത്തെ വശം ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയൊരു വാതിലും കാണും. അപ്പോ അല്ലാതെ ഇതിന്റെ സംബന്ധിച്ച ടെന്നീസ് പോലെ തന്നെ ഇതിന്റെ സ്ക്വാഷിന്റെ റാക്കറ്റ് കുറച്ചും കൂടി വലുതായിരിക്കും. പിന്നെ ബോൾ എന്ന് വെച്ചാൽ ചെറിയ റബ്ബർ ബോളായിരിക്കും. ഇത് 1800s ഇംഗ്ലണ്ടിലെ ജയിലുകളിൽ കളിച്ചു വന്നൊരു ഗെയിമാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഇതിന്റെ തുടക്കം. ടെന്നീസ് പോലെ തന്നെ, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ചുമരിലടിച്ച് കളിക്കുന്ന കളി, റാക്കറ്റും കൊണ്ട് നമ്മൾ ചുമരിലടിച്ച് കളിക്കുന്ന കളി. അതാണ് എന്റെ വാസ്തവം.
0: ഇതിന്റെ പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്?
1: പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ 11 ആണ്. Best of 3 അല്ലെങ്കിൽ Best of 5 ആണ് വരുന്നത്. നമ്മൾ Best of 5 ആണ് ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും കളിക്കുന്നത്. 11 ഗെയിം. പിന്നെ ഡബിൾ ബൗൺസ് പാടില്ല. നമ്മൾ ഒന്നിൽ സിംഗിൾ ബൗൺസിൽ എടുക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ എടുക്കണം. ഡബിൾ ബൗൺസ് ഇല്ല.

0: പിന്നെ അല്ലാതെ കളിയുടെ ആയ ഓരോ മാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: ഈ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ടൂർണമെന്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വർഷം തോറും പല പല ടൂർണമെന്റുകൾ വരാറുണ്ട്?
0: വർഷം തോറും സീനിയർ നാഷണൽസും ജൂനിയർ നാഷണൽസും വർഷം തോറും ഉള്ളതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഓരോ സ്റ്റാർ വെച്ചുള്ള ടൂർണമെന്റ്, ഇങ്ങനെ 1-സ്റ്റാർ 2-സ്റ്റാർ 3-സ്റ്റാർ ടൂർണമെന്റുകൾ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഈ ടൂർണമെന്റുകൾ മിക്ക മാസവും നടന്നുകൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ തന്നെ അന്തർദേശീയ തലങ്ങളിൽ വേറെയും കുറച്ച് ടൂർണമെന്റുകളുണ്ട്. ഇപ്പോൾ PSA പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ തരും ഈ കളി എന്താണെന്നും കളിക്കുന്ന കുട്ടികൾക്കും. അല്ലാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് PSA, അതാണ് പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്നാണ് PSAയുടെ ഫുൾ ഇത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് വേണ്ടി പല പല ടൂർണമെന്റുകൾ അവർ നടത്തും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ്, പിന്നെ ബ്രിട്ടീഷ് ഓപ്പൺ പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ അല്ലാണ്ട് CIB ഈജിപ്ഷ്യൻ ഓപ്പൺ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ, പിന്നെ അതുകൂടാതെ WSF വേൾഡ് സ്ക്വാഷ് ഫെഡറേഷൻസിന്റെ കുറച്ച് ടൂർണമെന്റുകൾ കാണും. എന്നുവെച്ചാൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ അവരായിട്ട് നടത്തുന്ന വേൾഡ് കപ്പുകൾ, അങ്ങനെ കുറച്ച് ടൂർണമെന്റുകൾ കാണും.
1: അപ്പൊ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പുകളും കളിയുടെ ഒരു മേന്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം ദേശീയ തലത്തിൽ ഏത് നിലയിലാണ് ഈ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ? അതുപോലെ തന്നെ ഇന്ത്യ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? കേരളവും ഇന്ത്യയും ഒക്കെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ
0: കേരളത്തെ മാത്രം എടുത്ത് പറയുവാണെങ്കിൽ അത്ര നല്ല പൊസിഷനല്ല. കാരണം ഇത് വളരെ ഒരു പുതിയ ഗെയിമാണ്. 2015 കേരള സ്ക്വാഷ് തുടങ്ങിയതേ ഉള്ളൂ കേരളത്തിൽ. അപ്പൊ ഇനിയും കുറച്ച് വർഷങ്ങൾ എടുക്കും സ്ക്വാഷ് കേരളത്തിൽ നിന്ന് സ്ക്വാഷ് പരിചയമായി വരാനും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും. ഇന്ത്യനെ പറയുവാണെങ്കിൽ ഇന്ത്യ അത്യാവശ്യം നല്ല നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ സീനിയേഴ്സിൽ നോക്കിയാലും ഏഷ്യൻ ജൂനിയേഴ്സിൽ നോക്കിയാലും ഇന്ത്യക്കാരാണ് മിക്കതും ചാമ്പ്യന്മാരായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇന്ത്യയുടെ അനഹാ സിംഗ് ഡൽഹിക്കാരിയാണ്. 19 വയസ്സേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ അവളുടെ വേൾഡ് റാങ്കിങ് ഇപ്പോൾ അവള് top 20. എല്ലാവരും പറയുന്നത് അനഹാ സിംഗ് അടുത്ത ദീപിക പള്ളിക്കൽ അല്ലെങ്കിൽ അടുത്ത ജോഷ്ന ചിന്നപ്പ ആവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ അനഹാ സിംഗ് കാരണം ഇപ്പോൾ ഇന്ത്യക്ക് ഒരു നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോ വേറെ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും അപ്കമിങ് ആണ് ഇപ്പൊ സ്ക്വാഷില്.
1: അപ്പൊ നിലവിലിപ്പോ 20-ാമത്തെ റാങ്ക് ആണോ ഇന്ത്യയുടെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന?
0: ഇന്ത്യക്കാരിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റാങ്കിങ് ഇപ്പൊ
1: 20 ആണ്. സ്ക്വാഷ് കായിക താരം എന്നുള്ള നിലയിൽ എന്താണ് സുഭദ്രയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്ത് നേട്ടം കൈവരിക്കണമെന്നാണ് ആഗ്രഹം?
0: ഇപ്പോൾ ഓഗസ്റ്റിൽ അടുത്ത സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വരും. അപ്പോൾ അതിനകത്ത് എന്റെ മികച്ച പ്രകടനം കൈവരിക്കുക എന്നതാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽസ് വരുന്നുണ്ട്, പിന്നെ പല പല ടൂർണമെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ എന്റെ ഏറ്റവും നല്ല പ്രകടനം കാണിച്ച് എന്റെ റാങ്കിങ്ങിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വരുത്താനാണ് എന്റെ താല്പര്യം.
1: ദേശീയ തലത്തിൽ സുഭദ്രയുടെ റാങ്കിങ് എത്രയാണ്
0: ഇപ്പോ? 38-ാമത്തെ റാങ്ക് എങ്ങാണ്ടാണ്. അപ്പോൾ ഇനി ടൂർണമെന്റുകൾ കളിച്ചാലേ നമ്മുടെ റാങ്കിങ്ങിൽ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ടൂർണമെന്റ് എന്തോരം കളിക്കുന്നു അത്ര റാങ്കിങ് കൂടും. അപ്പോൾ ഇനി അടുത്തത് എന്തായാലും ഒരു top 20 ഒക്കെയാണ് എന്റെ ലക്ഷ്യം.
1: ഒളിമ്പിക്സ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്?
0: അതിന് എന്നെക്കാളും നല്ല പ്ലേയേഴ്സ് ഉണ്ട്.
1: അതല്ല, നമുക്കിപ്പോ സ്വപ്നം കാണുക എന്നുള്ളതാണല്ലോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് അത് എത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് ഒരു കായിക താരത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
0: ഒളിമ്പിക്സ് ആദ്യമായിട്ടാണ് സ്ക്വാഷില് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇപ്പോ എങ്ങനെയാണ് ഇന്ത്യക്കാര് സ്ക്വാഷില് ഒളിമ്പിക്സില് പ്രകടനം ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിന് അതൊരു ശുഭപ്രതീക്ഷ തരാൻ പോകുന്നത്. ഇനിയിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കളിക്കാൻ പോണ കുറച്ച് പ്ലേയേഴ്സാണ് അനഹാ സിംഗ്, അഭയ് സിംഗ്, പിന്നെ ചിലപ്പോ ജോഷ്ന ചിന്നപ്പ കാണും, സൗരവ് ഘോഷാല് കാണും, ഹരേന്ദ്രപാൽ സന്ധു, അങ്ങനെ കുറച്ച് ടോപ്പിലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ അവരുടെയൊക്കെ പ്രകടനം അനുസരിച്ചായിരിക്കും നമ്മളെ പ്രചോദനമാകാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളെ പോലെയുള്ള ഇങ്ങനെ അപ്കമിങ് താരങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരാൻ പോകുന്നത്.
1: എന്തായാലും ആകാശവാണിയോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള ഒരുപാട് നേട്ടങ്ങൾ മുന്നിലുണ്ട്, അതെല്ലാം നേടാൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ, അതുപോലെ തന്നെ പഠിത്തവും ഈ സ്കോഷും ഒരുമിച്ച് കൊണ്ടുപോകാൻ സുഭദ്രയ്ക്ക് സാധിക്കട്ടെ. നന്ദി.
0: നന്ദി.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രിജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രിജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അനന്തം അജ്ഞാതം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന തങ്കപ്പൻ എം എൻ, സംഗീതം എം കെ അർജുനൻ.

0: ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യായയുടെ സന്തൂർ വാദനം കേൾക്കാം. ഡൽഹിയിലെ
1: സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ പ്രസ്തുത് ഹെ പ്രഭാത് മുഖോപാധ്യായ കാ സന്തൂർ വാദൻ. സമൃദ്ധ സംഗീത പരമ്പര വാലെ പരിവാർ മേ ജന്മേ പ്രഭാത് നെ സന്തൂർ കി ദുനിയ മേ അപ്നി അലഗ് പെഹചാൻ ബനായി ഹെ. ആപ്നെ സബ്സെ പെഹലെ ശ്രീ ദുലാൽ റോയ് സെ സംഗീത് കി ശിക്ഷ പ്രാപ്ത് കി. ഇസ്സെ പെഹലെ ആപ്നെ ലംബെ സമയ തക് ഉസ്താദ് സാബിർ ഖാൻ സെ തബ്ല സീഖ, ജിസ്സെ ആപ്മെ ലയ ഓർ താൽ കി ഗഹരി സമജ് വികസിത് ഹുയി. ആപ്നെ സന്തൂർ കി വിധിവത് ശിക്ഷ പണ്ഡിത് തരുൺ ഭട്ടാചാര്യ ഓർ പത്മശ്രീ പണ്ഡിത് ഭജൻ സോപോരി സെ പ്രാപ്ത് കി. വർത്തമാൻ മേ ആപ് സാരംഗി വാദക് പത്മഭൂഷൺ ഉസ്താദ് സാബിറി ഖാൻ ഓർ സരോദ് വാദക് പത്മ വിഭൂഷൺ ഉസ്താദ് അംസദ് അലി ഖാൻ സെ വാദ്യ സംഗീത് കി

ആകാശവാണി നമസ്കാരം. കായിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിന്റെ വസന്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കായിക സംസ്കാരത്തിൽ നിന്നും ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പുകളിലും മെഡൽ കൊയ്യുന്ന ഒരു ബഹുതല കായിക ശക്തിയായി ഇന്ത്യ ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള ഒരു രാജ്യം വെറുമൊരു കായികപ്രേമി സമൂഹത്തിൽ നിന്നും കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്ന ഒരു കായിക ശക്തിയായി പരിണമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായി നിലനിന്നിരുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്, സാമ്പത്തിക പ്രതിസന്ധികൾ, കായികരംഗത്തെ ഒരു തൊഴിലായി തിരഞ്ഞെടുക്കാനുള്ള വിമുഖത എന്നിവയെല്ലാം മറികടന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് ആഗോളവേദികളിൽ ത്രിവർണ പതാക പാറിക്കുകയാണ്. കായികരംഗത്തെ രാജ്യപുരോഗതിയും യുവജന ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനങ്ങളുമാണ് ഈ കായിക വിപ്ലവത്തിന് പിന്നിലെ ചാലകശക്തി. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും വലിയ തരംഗം സൃഷ്ടിച്ച ഒന്നാണ് 2016-17 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഖേലോ ഇന്ത്യ പദ്ധതി. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അവർക്ക്

0: അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്കൂൾ കോളേജ് തലങ്ങളിൽ ഖേലോ ഇന്ത്യ ഗെയിംസുകൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച താരങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ലാതെ കായികരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചു. പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികളും പരമ്പരാഗത ഇന്ത്യൻ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ഖേലോ ഇന്ത്യയുടെ ഭാഗമായി നടപ്പിലാക്കി. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 4,479.88 കോടി രൂപ കായിക മന്ത്രാലയത്തിനായി നീക്കിവച്ച സാമ്പത്തിക വർഷമാണിത്. ഇതിൽ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് മാത്രം 924.35 കോടി രൂപയുടെ വലിയൊരു വിഹിതമാണ് വകയിരുത്തിയത്. ഇത് വരും തലമുറയുടെ കായിക സ്വപ്നങ്ങളെയും രാജ്യത്തിന്റെ കായിക ഭാവിയെയും ഭരണകൂടം എത്രത്തോളം ഗൌരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. 2025 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിർച്വൽ പ്രസംഗം രാജ്യത്തിന്റെ കായിക മുന്നേറ്റത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരുന്നു. കായിക രംഗത്തുണ്ടാകുന്ന വളർച്ച ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനശക്തി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമങ്ങളിലും ചെറിയ നഗരങ്ങളിലുമുള്ള സാധാരണക്കാരായ യുവപ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ മികച്ച പരിശീലനത്തിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും ഖേലോ ഇന്ത്യ പോലുള്ള വേദികൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും രാജ്യത്തെ യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സർക്കാർ എല്ലാവിധ പിന്തുണയും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ദേശ് യുവാവോ കെ एक बहुत बड़ा प्लेटफॉर्म बना है. किसी भी खिलाड़ी को अपना प्रदर्शन बेहतर करने के लिए खुद को लगातार कसौटी पर कसने के लिए ज्यादा से ज्यादा मैच खेलना, ज्यादा से ज्यादा प्रतियोगिताओं में हिस्सा लेना ये बहुत जरूरी होता है. सरकार ने अपनी नीतियों में हमेशा इसे सर्वोच्च प्राथमिकता दी है. आज खेलो इंडिया यूनिवर्सिटी गेम्स होते हैं, खेलो इंडिया यूथ गेम्स होते हैं, खेलो इंडिया विंटर गेम्स होते हैं, खेलो इंडिया पैरा गेम्स होते हैं, यानी साल भर अलग अलग लेवल पर पूरे देश के स्तर पर लगातार स्पर्धाएं होती रहती है.
0: ओलंपिक्स പാരാലിമ്പിക്സ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മറ്റൊരു സുപ്രധാന പദ്ധതിയാണ് ടോപ്സ് അഥവാ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ലോകോത്തര നിലവാരമുള്ള അത്ലറ്റുകൾക്ക് വിദേശ പരിശീലനം, വിദേശ കോച്ചുകളുടെ സേവനം, ആധുനിക കായിക ഉപകരണങ്ങൾ, അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലെ പങ്കാളിത്തം എന്നിവ പൂർണ്ണമായും സർക്കാർ ചിലവിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കായിക താരങ്ങളെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കോർ ഗ്രൂപ്പ്, ഭാവി ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കുന്ന ഡെവലപ്മെന്റ് ഗ്രൂപ്പ് എന്നിങ്ങനെ തിരിച്ച് കൃത്യമായ നിരീക്ഷണവും പിന്തുണയും പദ്ധതി ഉറപ്പു നൽകുന്നു. കൂടാതെ താരങ്ങൾക്ക് അവരുടെ ദൈനംദിന ചിലവുകൾക്കായി പ്രതിമാസം അലവൻസുകളും നൽകിവരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്കായി ചരിത്ര സ്വർണം നേടിയ നീരജ് ചോപ്ര, ഷൂട്ടിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനു ഭാക്കർ തുടങ്ങിയ ഇന്ത്യൻ അഭിമാന താരങ്ങളെല്ലാം തന്നെ ടോപ്സ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നുള്ളത് ഈ പദ്ധതിയുടെ വിജയത്തെ അടിവരയിടുന്നു. 2047 ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച 5 കായിക ശക്തികളിൽ ഒന്നാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് രാജ്യത്തെ കായിക രംഗത്തെ മുന്നേറ്റത്തെ അടിവരയിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ June 23 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ പുതിയ റെക്കോർഡ് സ്ഥാപിക്കുമെന്നും രാജ്യത്തിന്റെ ഈ മെഡൽ നേട്ടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും ശ്രീ മാണ്ഡവ്യ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ കേരളത്തിന് സവിശേഷമായ സ്ഥാനമുണ്ടെന്നും കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കായിക വികസന പരിപാടികളുടെ സ്വാധീനം എടുത്തു പറഞ്ഞ അദ്ദേഹം നിലവിൽ 69 വനിതാ കായിക താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 115 കായിക താരങ്ങൾ ഖേലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി ഭാവി ചാമ്പ്യന്മാരാകാൻ പരിശീലനം നേടുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ടാർഗറ്റ്

0: ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള 17 കായിക താരങ്ങൾ ഉണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: Kerala occupies a special place on India's sporting map. Its passion for sports is visible not only in its champions but also in its peoples. That is why the development of sports in Kerala has remained a priority for us over the past decade. Today, 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. Further, 17 athletes from Kerala are part of the Target Olympic Podium Scheme, receiving world-class training. The contributions of gods of our countries to India, Indian sports is legendary. Kerala has consistently produced champions who have made the nation proud on the global stage. I am confident that in the Asian Games 2026 in Japan, we will set a new record. I am equally confident that athletes from Kerala will have a major role to play in the country's performance and podium finish.
0: കായിക മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ സംസ്ഥാനമാണ് കേരളമെന്നും വരും തലമുറകൾക്ക് പ്രചോദനമേകാൻ കേരളത്തിലെ കായിക താരങ്ങൾക്ക് സാധിക്കുന്നതായും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ഒളിമ്പിക് താരവുമായ PT Usha MP പറഞ്ഞു.
2: As I stand here today in my home state of Kerala, surrounded by so many young faces full of hope, ambition and determination, I am reminded of my own journey as a young girl who simply loved to run. I could never have imagined where that journey would take me. Sport gave me confidence, purpose and opportunities that changed my life forever. When we invest in sport, we invest in the future of our children, our communities and our nation. We hope our athletes continue to inspire the next generation to dream big and work hard. The outstanding participation we are witnessing today reflect the strong sporting culture of Kerala. Kerala has always been known for its strong sporting culture and for producing outstanding athletes who have brought glory to India. As someone whose own sporting journey began on the soil of this great state, I am especially proud that we are celebrating this important occasion here in Kerala among people who understand and cherish the transformative power of sport.
0: കേവലം മത്സരങ്ങൾക്കപ്പുറം കായിക മേഖലയെ വലിയൊരു വ്യവസായവും വികസന മാതൃകയുമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ കായിക നയം വിഭാവനം ചെയ്തത്. കായികശാസ്ത്രം, സ്പോർട്സ് മെഡിസിൻ എന്നിവയുടെ സഹായത്തോടെ അത്ലറ്റുകളുടെ പ്രകടനം ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുന്നതാണ് ഈ നയം. കൂടാതെ സ്പോർട്സ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയെ കായിക ഉപകരണങ്ങളുടെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക, കായിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുക എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലും കായിക രംഗത്തെ ഒരു സുപ്രധാന പങ്കാളിയാക്കി മാറ്റാൻ ദേശീയ കായിക നയത്തിലൂടെ സാധിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കായിക വിദ്യാഭ്യാസത്തെ കേവലം പാഠ്യേതര വിഷയമായി കാണാതെ പ്രധാന സിലബസിന്റെ ഭാഗമാക്കിയതും നാഷണൽ സെന്റർ ഓഫ് എക്സലൻസുകളിലൂടെ അത്ലറ്റുകൾക്ക് മികച്ച ഡയറ്റും മാനസിക പിന്തുണയും ഉറപ്പാക്കിയതും ഈ കായിക നയത്തിന്റെ വിജയങ്ങളാണ്. മത്സര രംഗത്ത് നിന്ന് വിരമിച്ച കായിക താരങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ആജീവനാന്ത പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചതും താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷിതത്വബോധം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ കൃത്യമായ ഇടപെടലുകളും പദ്ധതികളും അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രകടനം. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെറും 2 മെഡലുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സ്ഥാനത്ത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ നേടി ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു. അത്ലറ്റിക്സ് ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡലായിരുന്നു നീരജ് ചോപ്രയിലൂടെ അന്ന് രാജ്യം സ്വന്തമാക്കിയത്. തുടർന്ന് വന്ന പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യ ഈ മികച്ച മുന്നേറ്റം നിലനിർത്തുകയുണ്ടായി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വെറും സംഖ്യാബലത്തിൽ മാത്രമായിരുന്ന ഒരു കാലത്തുനിന്നും ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ അത്ലറ്റുകളെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു തലത്തിലേക്ക് രാജ്യം ഉയർന്നു കഴിഞ്ഞു. ഒളിമ്പിക്സിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കായി നടത്തുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ കാഴ്ചവച്ചത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് കായിക രംഗത്ത് തുല്യ പരിഗണനയും സാമ്പത്തിക

0: സാമ്പത്തിക സഹായവും നൽകുന്നതിനും സർക്കാർ കാണിച്ച വലിയ മനസ്സിന്റെ പ്രതിഫലനമായിരുന്നു പാരാലിമ്പിക്സിലെ മെഡൽ കൊയ്ത്ത്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ലഭിച്ചത് വെറും 4 മെഡലുകളായിരുന്നുവെങ്കിൽ ടോക്കിയോ പാരാലിമ്പിക്സിൽ 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകൾ നേടി ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ടോക്കിയോയിൽ കായിക ലോകം കണ്ട ഈ സുവർണ മുന്നേറ്റം കേവലം ആകസ്മികമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു തുടർന്നു വന്ന അന്താരാഷ്ട്ര പാരാ ചാമ്പ്യൻഷിപ്പുകളിലെയും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ. സാധാരണ അത്ലറ്റുകൾക്ക് നൽകുന്ന അതേ ആദരവും സാമ്പത്തിക പുരസ്കാരങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളും പാരാ അത്ലറ്റുകൾക്കും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയത് ഇവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യ സമീപകാലത്ത് നടത്തിയ മുന്നേറ്റങ്ങൾ കായികരംഗത്തെ സമഗ്രമായ വളർച്ചയുടെ തെളിവാണ്. 2023 ചൈനയിലെ ഹാങ്ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി 100 മെഡലുകൾ എന്ന നേട്ടം മറികടന്ന് 107 മെഡലുകളുമായി ചരിത്രം തിരുത്തിക്കുറിച്ചു. ഷൂട്ടിംഗ്, ആർച്ചറി, അത്ലറ്റിക്സ്, റോവിംഗ്, ക്രിക്കറ്റ്, കബഡി തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ഇനങ്ങളിലും ഇന്ത്യ മെഡൽ കൊയ്തു. കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യയുടെ പരമ്പരാഗത മെഡൽ കൊയ്ത്തിനമായിരുന്ന ഷൂട്ടിംഗ് ഒഴിവാക്കപ്പെട്ടിട്ട് പോലും അത്ലറ്റിക്സിലും ലോൺ ബോൾസിലും ടേബിൾ ടെന്നീസിലും ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യ മെഡൽ പട്ടികയിൽ മുന്നിലെത്തി. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ കിരീടം നേടിയതും ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീം കൈവരിച്ച സുവർണ നേട്ടങ്ങളും ഈ മുന്നേറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ്. കായിക താരങ്ങൾക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ആഗോള കായിക ഭൂപടത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ്. ഇതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന 2036 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യം രാജ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഒരു ഒളിമ്പിക്സ് സംഘടിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് സിറ്റിയും സ്റ്റേഡിയങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നത് രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. ഗ്രാമീണ മേഖലകളിലെ ചെളി നിറഞ്ഞ മൈതാനങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്തു വന്ന് ഒളിമ്പിക്സിലെയും ലോക ചാമ്പ്യൻഷിപ്പുകളിലെയും പോഡിയങ്ങളിൽ മെഡലണിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച ഈ വൻകുതിപ്പ് വരും തലമുറകളെ കൂടുതൽ കായികക്ഷമതയുള്ളവരും രാജ്യസ്നേഹമുള്ളവരുമായി വളർത്താൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കായിക വിനോദ രാജ്യം എന്നതിൽ നിന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന കായിക ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണം ശരിയായ ദിശയിലാണ് മുന്നേറുന്നത്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം കൃഷ്ണ പ്രകൃതി.
1: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.